നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സുപ്രഭാതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവമാസം 25 തീയതി, 2026 ജൂൺ 8 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 57:32. ആകാശവാണി കൊച്ചി റെയിൻബോ FM 107.5 ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യത. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ സാധ്യത കണക്കിലെടുത്ത് ഇന്ന് മുതൽ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് സന്ദർശകരുടെ പ്രവേശനം നിർത്തിവച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെയാണ് തീരുമാനമെന്ന് തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര മലിനീകരണത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനുമെതിരെ നടപടി സ്വീകരിച്ച് സമുദ്ര ആവാസ വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുകയും സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡ് രാവിലെ ആംഡ്

0: പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് കേരള പോലീസ് അക്കാദമി പരേഡ് ഗ്രൗണ്ടിൽ അഭിവാദ്യം സ്വീകരിക്കും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ ഇളനീരാട്ടം ഇന്ന്. ഇന്നലെ രാത്രിയാണ് ഇളനീർ വിപ്പ് ആരംഭിച്ചത്. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിൻ്റെ ഭാഗമായി എറണാകുളത്ത് രണ്ടിടങ്ങളിൽ രാസലഹരിയുമായി 3 പേർ പിടിയിൽ. മഹാരാഷ്ട്ര സ്വദേശി പ്രസാദ് സർക്കാലെ, കോഴിക്കോട് ചേവായൂർ സ്വദേശി മെൽവിൻ ജേക്കബ്, തൃശൂർ ചാവക്കാട് സ്വദേശി മുഹമ്മദ് ജസീം എന്നിവരാണ് ഡാൻസ് ഓഫ് ടീമിൻ്റെ പിടിയിലായത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

സ്വരൂപനെന്നയ്യപ്പൻ അത്തുങ്കൽ പള്ളി പണിയാൻ വെളുത്തോന് ആജ്ഞാപനം നൽകി അയ്യപ്പൻ ആദി അദ്വൈത സംസ്കാരമയ്യപ്പൻ ജാതിക്കതീതനെന്നയ്യപ്പൻ ദിവ്യജ്യോതി സ്വരൂപനെന്നയ്യപ്പൻ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

0: പൂവി.
1: സത്യസന്ധതയാണ് ഏറ്റവും മികച്ച നയം. ഈ ഒരു ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പ്രസ്താവനയോടെ ബിറ്റ്കോഫിയുടെ ഇന്നത്തെ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നു. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്. പ്രിയപ്പെട്ട എല്ലാവർക്കും ലവ്ലി മോർണിംഗ് ആൻഡ് എ വെരി ഹാപ്പി ഡേ. സത്യസന്ധത എന്നാൽ സത്യം പറയുക എന്ന് മാത്രമല്ല അർത്ഥം. അത് സത്യസന്ധതയുടെ ഒരു ഭാഗം മാത്രമാണ്. പറയുന്ന ആ സത്യം ഉണ്ടല്ലോ, അത് കേൾക്കുന്നവരെ സ്വാധീനിക്കണം. ഇത് പലരും ശ്രദ്ധിക്കാറില്ല. സത്യം പറയുന്നു എന്ന് വിശ്വസിപ്പിക്കാൻ എങ്ങും എത്താതെയുള്ള സത്യം പറച്ചിലായിപ്പോഴില്ലേ അപ്പോൾ? അതിനെ സത്യസന്ധത എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുമോ? ഒരുതരം സൂത്രമല്ലേ അത്? ബ്രിട്ടീഷ് നോവലിസ്റ്റ് മരിയ ലൂയിസ് എഴുതിയിരിക്കുന്നത്, 1000 സൂത്രശാലികളെ എനിക്കറിയാം, എന്നാൽ ഞാൻ ഒരു സൂത്രശാലിയാണ് എന്ന് സമ്മതിക്കുന്ന ഒരാളെ പോലും ഇതുവരെ കണ്ടിട്ടില്ല. ഇതേ സംഗതി തന്നെ പൈറേറ്റ്സ് ഓഫ് ദി കരീബിയൻ എന്ന ഹിറ്റ് മൂവിയിൽ ജോണി ഡെപ്പ് അവതരിപ്പിക്കുന്ന ജാക്ക് സ്പാരോ അല്പം നാടകീയമായി തമാശ കലർത്തി വിശദീകരിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്, ഞാൻ വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ്, അങ്ങനെയുള്ളവൻ എന്നും നേറുകെട്ടവൻ തന്നെ ആയിരിക്കും എന്ന് നിങ്ങൾക്ക് ഉറച്ച് വിശ്വസിക്കാം. പക്ഷേ ഈ സത്യസന്ധർ എന്ന് പറയുന്ന കൂട്ടരുണ്ടല്ലോ, അവരെ സൂക്ഷിക്കണം. കാരണം അവന്മാരെപ്പോഴാണ് ആന മണ്ടത്തരങ്ങൾ ഒപ്പിക്കുക എന്ന് മുൻകൂട്ടി പറയാൻ ആർക്കും കഴിയില്ല. യെസ് ബഡീസ്, സത്യസന്ധത എന്നാൽ നുണ പറയാതിരിക്കൽ മാത്രമല്ല, സത്യം പറയുക മറ്റുള്ളവരെ സ്വാധീനിക്കുന്ന രീതിയിൽ എന്നതുകൂടിയാണ്. അതുപോലെ സത്യസന്ധമായി തന്നെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകണം, സത്യസന്ധമായി തന്നെ സ്നേഹിക്കുകയും വേണം. Honestly yours, this is Bitcoffee.
2: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ൽ Bitcoffee.

Adults find pleasure in deceiving a child. They consider it necessary, but they also enjoy it. The children very quickly figure it out and then practice deception themselves. കുട്ടിയെ കബളിപ്പിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് അവസരം കണ്ടെത്തുന്നതിൽ മുതിർന്നവർ ആനന്ദിക്കുന്നു. അത്തരം കബളിപ്പിക്കൽ അത്യാവശ്യമാണ് എന്ന് അവർ കരുതുന്നു, അത് ആസ്വദിക്കുകയും ചെയ്യുന്നു. എന്നാൽ കുട്ടികളോ ഈ ചതി വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയും. എന്നിട്ട് ആ രീതി, വഞ്ചിക്കുന്ന രീതി, സ്വയം പ്രാവർത്തികമാക്കുകയും ചെയ്യും. എഴുത്തുകാരനായിരുന്ന എലിയാസ് കെനറ്റിയാണ് ശരിയാണല്ലോ എന്ന് തോന്നുന്ന ഈ കാര്യം പ്രസ്താവിച്ചത് കേട്ടോ. നോവലിസ്റ്റ്, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രസിദ്ധനായിരുന്നു അദ്ദേഹം. ബൾഗേറിയയിൽ ജനിച്ചിട്ട് പിന്നീട് ബ്രിട്ടീഷ് പൗരത്വം നേടിയ കെനറ്റിയുണ്ടല്ലോ, അദ്ദേഹം കൂടുതൽ എഴുതിയിരുന്നത് ജർമ്മൻ ഭാഷയിലായിരുന്നു. കെനഡി എഴുതിയ ക്രൗഡ്സ് ആൻഡ് പവർ എന്ന പുസ്തകം വളരെ പ്രശസ്തമാണ്. വിശാലമായ കാഴ്ചപ്പാടും കലാപരമായ കരുത്തും ആശയങ്ങളുടെ വിപുലതയും അടയാളപ്പെടുത്തിയ രചനകളുടെ പേരിൽ 1981 എലിയാസ് കെനറ്റിക്ക് സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിക്കുകയുണ്ടായി. ഈ ഒരു കുട്ടി ഇൻഫർമേഷൻ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിച്ചത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെന്റ്. മൂന്നാമത്തെ സെഗ്മെന്റിലെ വിശേഷങ്ങൾ കേൾക്കാം രണ്ട് പാട്ടുകൾക്കപ്പുറം. സ്റ്റേ വിത്ത് ആകാശവാണി റെയിൻബോ FM 107.5.

0: turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: നല്ല ഒരു ബന്ധം നിലനിൽക്കുന്നതിന് വാഗ്ദാനങ്ങളോ ഉപാധികളോ നിബന്ധനകളോ ഒന്നും ആവശ്യമില്ല. വിശ്വാസവും സ്നേഹവും സഹകരണവും മതി. അതെ, ഈ ബന്ധങ്ങളാണ് ഈ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കുന്നതും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അല്ലേ. ആ നല്ല ബന്ധങ്ങളുടെ ആവശ്യകതയെപ്പറ്റി രസകരമായ ഒരു എക്സാമ്പിൾ കേട്ടോളൂ ബെഡ് കോഫിയുടെ മൂന്നാം ഭാഗത്ത്. ഹിമയുഗം, ഐസ് ഏജ്, ഭൂമിയുടെ താപനിലയിൽ വളരെയധികം കുറവുണ്ടായ ചില ദീർഘമായ കാലയളവുകളെയാണ് ഹിമയുഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഭൂമി മുഴുവൻ തണുത്തുറഞ്ഞ ഒരു കാലം അവസാനമുണ്ടായത് ഏകദേശം 11,000 വർഷങ്ങൾക്ക് മുൻപാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഹിമയുഗം വന്ന സമയത്ത് ആ കാലാവസ്ഥ അതിജീവിക്കാൻ വളരെ വളരെ വളരെ ബുദ്ധിമുട്ടിയ കൂട്ടരാണത്രേ മുള്ളൻപന്നി കുടുംബത്തിൽപ്പെട്ട ജീവിവർഗം. കഠിനമായ തണുപ്പിൽ ജീവിക്കാൻ പാകത്തിനല്ലല്ലോ അവരുടെ സൃഷ്ടി. അതുകൊണ്ട് ആ തണുപ്പിനെ അതിജീവിക്കാൻ ഇവർ ആദ്യം സംഘം ചേർന്ന് നിൽക്കാൻ നോക്കി. ശരീരത്തിൻ്റെ ചൂട് നഷ്ടപ്പെടാതെ പരസ്പരം താങ്ങായി നിൽക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ദേഹത്തുള്ള കൂർത്ത മുള്ളുകൾ ഒരു പരിധിക്കപ്പുറം അടുത്ത് നിൽക്കുന്നതിന് തടസ്സമായി വന്നു. അപ്പോഴെന്തു സംഭവിച്ചു? അവർ അകന്നു നിൽക്കാൻ നിർബന്ധിതരായി. സ്വാഭാവികമായും തണുപ്പിൻ്റെ കാഠിന്യം സഹിക്കാൻ കഴിയാതെ പലരുടെയും ജീവൻ പോയി. ഇത് തുടർന്നു വന്നപ്പോൾ ചങ്ങാതിമാർക്ക് ബുദ്ധിയുദിച്ചു. ഇങ്ങനെ പോയാൽ തങ്ങൾ ഇല്ലാതെയാകും എന്ന തിരിച്ചറിവ്. അപ്പോൾ ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, മുള്ളുകൊണ്ടുള്ള പരസ്പരമുള്ള കുത്തൽ സഹിച്ച് ചേർന്ന് തന്നെ നിൽക്കുക. അങ്ങനെ നിൽക്കുമ്പോഴുണ്ടാകുന്ന ചെറിയ ചെറിയ മുറിവുകൾ ദീർഘകാലാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മൂല്യമുള്ളത് തന്നെയാണ്. തണുപ്പിന് അതിജീവിക്കാൻ സാധിച്ചല്ലോ. പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, നമ്മളും ഈ മുള്ളൻപന്നികളെ പോലെയാണ്. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ ഇറിറ്റേറ്റഡ് ആവുകയും അതുപോലെ തന്നെ ചുറ്റുമുള്ളവരിൽ അറിയാതെയാണെങ്കിൽ കൂടി അസ്വസ്ഥതയുണ്ടാക്കുകയും ചെയ്യുന്ന ശൈലി. ചിലപ്പോൾ ഈ അസ്വസ്ഥതകൾ വല്ലാതെ ഏറി വരുമ്പോൾ വല്ലയിടത്തും പോയി തനിച്ചു കഴിഞ്ഞാൽ മതിയായിരുന്നു എന്ന് തോന്നിയേക്കും. പക്ഷേ ആത്യന്തികമായി ഒരു സമൂഹ ജീവിയാകാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. മറ്റുള്ളവർക്കൊപ്പം സഹവർത്തിത്വത്തോടെ കഴിഞ്ഞു പോകാനുള്ള സൃഷ്ടി. ഒറ്റപ്പെട്ടാൽ അത് നമ്മുടെ ജീവിത നിലവാരം താഴ്ത്തുകയേ ഉള്ളൂ എന്നതാണ് കാണാൻ കഴിയുക. അതുകൊണ്ട് ഇനി അടുത്ത തവണ നമ്മുടെ ഒപ്പമുള്ള ആരുടെയെങ്കിലും

ഫാമിലിയിലുള്ളവരോ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ ഇവരിൽ ആരുടെയെങ്കിലും പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ ബുദ്ധിമുട്ടും വിഷമവും ഒക്കെ തോന്നുകയാണെങ്കിൽ ഓർക്കുക, നമുക്കുമുണ്ടാകും അത്തരം നെഗറ്റീവ് വശങ്ങളെന്ന്. മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുണ്ടാക്കാവുന്ന ശീലങ്ങൾ, നമ്മുടെ മുള്ളൻപന്നികളെ പോലെ എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ കൂടി ഒപ്പമുള്ളവരുടെ പ്രത്യേകതകൾക്കൊപ്പം നീങ്ങാൻ ശീലിക്കാം നമുക്ക്. അതുപോലെ അവരും നമ്മുടെ

കൂടി ഒപ്പമുള്ളവരുടെ പ്രത്യേകതകൾക്കൊപ്പം നീങ്ങാൻ ശീലിക്കാം നമുക്ക്. അതുപോലെ അവരും നമ്മുടെ രീതികളോട് പൊരുത്തപ്പെട്ട് സഹകരണത്തോടെ മുന്നോട്ട് പോകുമെന്നും പ്രതീക്ഷിക്കാം. ഓക്കെ അല്ലേ? ഒരു ധാരണയിൽ അങ്ങ് മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത്? ഓക്കെ, എന്നാൽ പാട്ട് ബ്രേക്ക്.

വർഷങ്ങൾക്ക് മുൻപ് ഒരു ഈജിപ്ഷ്യൻ ശവകുടീരം മണ്ണിനടിയിൽ നിന്നും കണ്ടെടുക്കുന്നതിനിടയിൽ ആ ടീമിലുണ്ടായിരുന്ന ഒരു ആർക്കിയോളജിസ്റ്റ് പേടകത്തിനകത്ത് ഒരു പെട്ടിയിൽ കുറെ വിത്തുകൾ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് കണ്ടെത്തി. പിന്നീട് ആ വിത്തുകൾ പാകിയപ്പോൾ അവ ചെടിയായിട്ട് മുളച്ചത്രേ ഈ 3000 വർഷങ്ങൾക്കും ശേഷം. അതായത് അവയിലടങ്ങിയ കഴിവുകൾക്ക് ഒരു നാശവും സംഭവിച്ചില്ല ഇത്രയും വർഷങ്ങൾ കൊണ്ട്. യെസ്, ഇങ്ങനെ സാധ്യതകളുള്ള വിത്തുകൾ നമ്മുടെ ഉള്ളിലും ഉണ്ട്. എത്ര നിരാശപ്പെടുത്തുന്നതും തോൽപ്പിക്കുന്നതും തകർത്ത് കളയുന്നതുമായ പ്രതിസന്ധികൾ വന്നാലും. ദാ നമ്മുടെ ഈ സെഗ്മെന്റിലെ നായിക, ലാസ്റ്റ് സെഗ്മെന്റിലെ നായിക അത് പറഞ്ഞു തരും. പേര് ഡോക്ടർ മേരി ഗ്രോഡ ലൂയിസ്. അമേരിക്കൻ എയർഫോഴ്സിൽ പാചകക്കാരനായിരുന്ന ഫെനിയുടെയും ഒരു നേഴ്സായ ക്രിസ്റ്റീൻ്റെയും 7 മക്കളിൽ രണ്ടാമത്തെയാളായിരുന്നു മേരി. സാമ്പത്തിക പരാധീനതകളുടെ നടുവിലായിരുന്നു ആ കുടുംബം. സഹോദരങ്ങൾക്കൊപ്പം സ്കൂളിൽ പോകാൻ തുടങ്ങിയെങ്കിലും മേരിക്ക് എഴുതാനും വായിക്കാനും കഴിഞ്ഞില്ല. എത്ര ശ്രമിച്ചിട്ടും പഠന വൈകല്യമായിരുന്നു കാരണം. പക്ഷേ അതാരും തിരിച്ചറിഞ്ഞില്ല, കുടുംബത്തിലുള്ളവരും സ്കൂളിലുള്ളവരും. സ്കൂളിൽ നിന്ന് ഒരു സപ്പോർട്ടും കിട്ടിയില്ല. അവിടുത്തെ ദുരനുഭവങ്ങൾ എങ്ങനെയെങ്കിലും പഠനം എന്ന ദുരിതം അവസാനിപ്പിക്കണം എന്ന ചിന്തയാണ് മേരിയിൽ ഉണ്ടാക്കിയത്. അതിനവൾ കണ്ടെത്തിയ മാർഗം എന്തായിരുന്നോ? അയൽക്കാരിയെ കൊണ്ടേ വലത് കൈയിലെ നടുവിരൽ ഊടിപ്പിച്ചു. ഇത് ശരിയാക്കാൻ കണ്ട ഡോക്ടറാണെങ്കിൽ വളരെ അലിവുള്ള ആളുമായിരുന്നു. അദ്ദേഹത്തിന് മേരിയുടെ പ്രശ്നം മിക്കവാറും ഒക്കെ മനസ്സിലായി. കൈയെ സുഖപ്പെടുന്നതുവരെ എന്നും ഡിസ്പെൻസറിയിൽ വന്ന് മരുന്നിൽ കൈമുക്കി ഇരുന്നോളാൻ പറഞ്ഞു. അദ്ദേഹം റൗണ്ട്സിന് പോകുമ്പോൾ അവളെയും കൂടെ കൊണ്ടുപോയി. ആ കുട്ടിയുടെ മനസ്സിൽ ഈ ഒരു സ്നേഹം വലിയ മതിപ്പുണ്ടാക്കി. ഇത്രയും കരുതലോടെ ആരും അവളോട് പെരുമാറിയിട്ടില്ല. അവളുടെ കുറവുകളെ കുറ്റപ്പെടുത്താനേ എല്ലാവരും ശ്രമിച്ചിട്ടുള്ളൂ. ഇതുപോലൊരു ഡോക്ടറാകാൻ തനിക്കും കഴിഞ്ഞെങ്കിൽ എന്നാഗ്രഹിച്ചു മേരി. പക്ഷേ ഈ സന്തോഷവും സമാധാനവും ഏറെ നീണ്ടില്ല. അവളുടെ കുടുംബം പട്ടണത്തിലേക്ക് താമസം മാറി. ഗ്രാമത്തിൽ നിന്നും വന്നവർക്ക് പട്ടണത്തിലെ രീതികളോട് പൊരുത്തപ്പെടാൻ വളരെ വിഷമമുണ്ടായി. സ്വാഭാവികമായും മേരിയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ടിയത്. അവളുടെ പെരുമാറ്റം കൂടുതൽ പരുക്കനായി. സഹോദരങ്ങൾ പഠനത്തിൽ നല്ല മിടുക്ക് കാണിച്ചപ്പോൾ ഇയാൾക്ക്

അതിനും കഴിഞ്ഞില്ല. മേരിയുടെ കൂട്ടുകെട്ടുകളും മോശമായി. പുകവലി, മദ്യപാനം, മോഷണം തുടങ്ങിയ കലാപരിപാടികളിൽ മിടുക്ക് കാണിക്കാൻ തുടങ്ങി. കുറ്റകൃത്യങ്ങൾക്കായി പലതവണ പോലീസിൻ്റെ പിടിയിൽപ്പെട്ടു. ദുർഗുണപരിഹാര പാഠശാലയിലെത്തി, പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. എന്നാൽ പലപ്പോഴായി അവിടെ കയറിയിറങ്ങിയതിൻ്റെ ഫലമായി അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വഴി ഒരു മനഃശാസ്ത്ര കൗൺസിലറിനെ പരിചയപ്പെട്ടു മേരി. ആദ്യമൊന്നും വലിയ താല്പര്യം കാണിച്ചില്ലെങ്കിലും കാരൻ ബാർ എന്ന ആ കൗൺസിലറുടെ വളരെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റം മേരിയെ ആകർഷിച്ചു. വീണ്ടും വീണ്ടും അവരുടെ അടുത്തുപോയി തൻ്റെ പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കണമെന്ന് തോന്നി മേരിക്ക്. അതായിരുന്നു മേരിയുടെ ജീവിതത്തിലെ വഴിത്തിരിവ്. മേരി പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു കേട്ട് അവളുടെ വികാരങ്ങളിൽ പങ്കാളിയായി കാരൻ മേരിയുടെ പഠന വൈകല്യം, ഡിസ്ലെക്സിയ, അതിനെപ്പറ്റി മനസ്സിലാക്കി. എന്നിട്ട് ഇത്തരം കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിൽ അവളെ ചേർത്തു. അവിടുത്തെ ടീച്ചറാകട്ടെ ദിവസം 10-15 മണിക്കൂറോളം ചെലവഴിച്ച് മേരിയെ പഠിപ്പിച്ചു. കഴിഞ്ഞ 16 വർഷത്തിലാദ്യമായിട്ട് അറിവില്ലായ്മയിൽ നിന്നും ആശയക്കുഴപ്പങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടതായി മേരിക്ക് തോന്നി. പിന്നീട് സംഭവിച്ചത് വിസ്മയകരമായ പുരോഗതിയായിരുന്നു. പഠനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സ്വഭാവ ഗുണത്തിൻ്റെ കാര്യത്തിലും. ചുരുങ്ങിയ സമയത്തിനകം ഹൈസ്കൂൾ സർട്ടിഫിക്കറ്റിന് തുല്യമായ യോഗ്യത നേടി മേരി. ഇതിനിടെ ഒരു ജീവിത പങ്കാളിയും കണ്ടെത്തി കേട്ടോ, 2 കുട്ടികളുടെ അമ്മയുമായി. എന്നാൽ വീണ്ടും പ്രതിസന്ധികൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു മേരിയെ. 2-ാമത്തെ കുഞ്ഞിൻ്റെ ജനനത്തോടെ മേരിക്ക് സ്ട്രോക്ക് വന്നു, ഹാർട്ട് പ്രോബ്ലംസും ഉണ്ടായി. കഷ്ടപ്പെട്ട് നേടിയ പഠനശേഷി നഷ്ടപ്പെട്ട പോലെയായി. സംസാരശേഷി പോലും ഇല്ലാത്ത അവസ്ഥ. മാനസികമായി പലരും തകർന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം അല്ലേ. പക്ഷേ ഈ പ്രാവശ്യം അച്ഛനമ്മമാരും സഹോദരങ്ങളും അവൾക്കൊപ്പം തന്നെ നിന്നു. അവരുടെ സഹായത്തിൽ വീണ്ടും സംസാരിക്കാൻ ശീലിച്ചു. പതുക്കെ മേരി പഠനത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചെത്തി. നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാനായത് 3-4 വർഷം കൊണ്ടാണ്. പിന്നീട് ബാങ്ക് ലോൺ സംഘടിപ്പിച്ച് പഠനം വീണ്ടും തുടർന്നു. തന്നിൽ ഉറങ്ങിക്കിടന്നിരുന്ന കഴിവുകളെ ഉണർത്തി ഊർജ്ജസ്വലമാക്കി മേരി വളരെ ഉയർന്ന നിലയിലാണ് ഡിഗ്രി എടുത്തത്. ഇതിനുശേഷം 15 മെഡിക്കൽ കോളേജസിൽ അപ്ലൈ ചെയ്തു. പക്ഷേ മേരിയുടെ പഴയ പശ്ചാത്തലം ഉണ്ടല്ലോ, അതെല്ലായിടത്തും വിനയായി. എവിടെയും അഡ്മിഷൻ കിട്ടിയില്ല. നിരാശപ്പെടാതെ വീണ്ടും ശ്രമം തുടർന്നു. അവസാനം ആൽബനി മെഡിക്കൽ കോളേജ് മേരിക്ക് പ്രവേശനം അനുവദിച്ചു. അവിടെ നിന്നും 1984 35-ാം വയസ്സിൽ ഓണേഴ്സോടെ മെഡിക്കൽ ബിരുദം നേടി മേരി ഗ്രോഡ ലൂയിസ്. ഹ്യൂമൻ വാല്യൂസിനുള്ള മെഡലും ഡോക്ടർ മേരിക്ക് തന്നെയായിരുന്നു. എങ്ങനെയുള്ള ജോലി തിരഞ്ഞെടുക്കണം എന്നതിലും മേരിക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. പണ്ട് വിരലൊടിച്ചപ്പോൾ ചികിത്സിച്ച ഡോക്ടറുണ്ടല്ലോ, അദ്ദേഹത്തെ പോലെ, അന്ന് ആഗ്രഹിച്ച പോലെ ഒരു സാധാരണ ഫാമിലി ഡോക്ടർ, അത് മതി. ഉള്ളിൽ നിറയെ സ്നേഹവും കരുണയുമുള്ള ഒരു ഡോക്ടർ. യെസ്, 16 വയസ്സുവരെ അക്ഷരം പോലും വായിക്കാൻ അറിയാതിരുന്ന, കുറ്റകൃത്യങ്ങളുടെ മഹാറാണിയായിരുന്ന പെൺകുട്ടി സ്നേഹധനയായ ഒരു ഡോക്ടറായി മാറിയ കഥ പ്രിന്റ് മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലുമെല്ലാം പ്രചരിച്ചു. ഡോക്ടർ മേരി ഗ്രോഡ ലൂയിസിനെ പറ്റി ഒരു സിനിമയും നിർമ്മിക്കപ്പെട്ടു, ലവ് മേരി എന്ന പേരിൽ. മനസ്സുവച്ചാൽ നമുക്ക് നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല, ഡോക്ടർ മേരി പറയുന്നതാണ്. അങ്ങനെ പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരാൾ തന്നെയാണല്ലോ അവർ. പ്രതിസന്ധികളും വെല്ലുവിളികളും ഒക്കെ വരുമ്പോൾ നമുക്ക് പ്രചോദനമായി മറ്റൊരാൾ കൂടി. ഞാൻ ഈ ഒരു സ്റ്റോറിയോടെ ബെഡ് കോഫി ഇവിടെ സ്റ്റോപ്പാവാണ് കേട്ടോ. ഇതുവരെ ബെഡ് കോഫിക്കൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും സ്നേഹസമ്പന്നമായ ഒരു ദിവസം ആശംസിക്കുന്നു. ബൈ ഫോർ നൗ ഡിയേഴ്സ്. ഞാൻ സുരേഷ് കാഞ്ഞിരക്കാട്ട്.

എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ .gov.in.

സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ടത് പെറ്റ് കോഫിയാണ്. ഇനി കേൾക്കാൻ പോകുന്നത് പഴയകാല ഗാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്വാഗതം കൊച്ചി. തുടർന്ന് 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരം റിലേ. 8:15 ഇംഗ്ലീഷ് വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ. 8:30 സവാരി ടൈം. 10 മണിക്ക് വാട്സ്ആപ്പ്. 11 മണിക്ക് ഡു യു നോ. 12 മണിക്ക് യുവർ ചോയ്സ്. 12:50 മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ. 2 മണിക്ക് ഇംഗ്ലീഷ് വാർത്തകൾ ഡൽഹി റിലേ. 2:15 ട്രിപ്പിൾ ബാരൽ. 3 മണിക്ക് വിവിധ് ഭാരതി മുംബൈ റിലേ. 5 മണിക്ക് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 7:25 മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. 8 മണിക്ക് ഇസൈ തെൻട്രൽ. 9 മണിക്ക് ശ്രുതിലയം. 10 മണിക്ക് അരികെ. 11 മണിക്ക് ഹിന്ദി ന്യൂസ് ഡൽഹി റിലേ. 11:05 ഇംഗ്ലീഷ് ന്യൂസ് ഡൽഹി റിലേ. തുടർന്ന് ക്ലോസിംഗ്. കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇനി കേൾക്കാം സ്വാഗതം കൊച്ചി.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സ്വാഗതം.
2: സ്വാഗതം കൊച്ചി.

സമയം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റും 22 സെക്കൻഡുമായിരിക്കുന്നു നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ. അപ്പം നമ്മൾ ദാ സ്വാഗതം കൊച്ചി അങ്ങോട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഗുരുവായൂർ എന്താണ് ഉള്ളൊരു ആ ഒരു പാട്ടോടു കൂടിയാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. പകൽക്കിനാവ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1966 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്.

BA ചിദംബരനാഥ് ഗാനരചന നിർവഹിച്ച്, പി ഭാസ്കരൻ സംഗീതം നിർവഹിച്ച്, ബി എ ചിദംബരനാഥ്. ആകെപ്പാടെ കൺഫ്യൂഷനായല്ലോ രാവിലെ തന്നെ. തിങ്കളാഴ്ച പെട്ടെന്ന് ഈ മഴയൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ടായിരിക്കാം ആകെ ഒരു കൺഫ്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ പി ഭാസ്കരൻ ഗാനരചന നിർവഹിച്ച്, ബി എ ചിദംബരനാഥ് സംഗീതം നൽകി, എസ് ജാനകി പാടിയ പാട്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഇനി അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത് തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1972 പുറത്തിറങ്ങിയ സിനിമയാണ് അത്. പി ഭാസ്കരന്റെ വരികൾക്ക് എ ടി ഉമ്മറാണ് സംഗീതം നൽകിയിരിക്കുന്നത്. പി സുശീല പാടിയ പാട്ടാണ്. അപ്പോൾ ഇന്നത്തെ ഈ പാട്ടുകളൊക്കെ നമുക്ക് വേണ്ടിയിട്ട് അയച്ചു തന്നിരിക്കുന്നത് വട്ടിയൂർക്കാവിൽ നിന്നും ശ്രീധരനാണ്. കത്തിലൂടെയാണ് അദ്ദേഹം ഈ പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങൾ നമുക്ക് ഇന്നത്തെ സ്വാഗതം കുശിയിൽ പ്ലേ ചെയ്യാനായിട്ട് അയച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാട്ടുകൂടിയാണ് കേട്ടോ കുറച്ച് ഇതുള്ളത്. അത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴയകാല മലയാള സിനിമയിൽ ഒത്തിരി എന്താ പറയുന്നത് കുറച്ച് കോമഡി പാട്ടുകളുണ്ട്. അപ്പം അത്തരത്തിലുള്ള പാട്ടുകളാണ് ഇന്നത്തെ ലിസ്ണർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ കൊല്ലൂരിലും കൊടുങ്ങല്ലൂരിലും എന്ന് പറയുന്ന ആ ഒരു പാട്ടിലേക്ക് പോകാം. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സ്വാഗതം കൊച്ചിയാണ്. കൂടെയുള്ളത് കിരൺ ബേബിയാണ്.

സമയം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റും 9 സെക്കൻഡും ആകുമ്പോൾ കിരണേ, കിരൺ കോമഡിയൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ഐ മീൻ കോമഡി പാട്ടുകളാണെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ, ഈ പാട്ടിലൊക്കെ എന്ത് കോമഡി! നമ്മുടെ ലിസ്ണർ അങ്ങനെ മിക്സ് ചെയ്താണ് ഈ പാട്ടുകളൊക്കെ അയച്ചിരിക്കുന്നത്. പോകെ പോകെ വരും, കേട്ടിരിക്കുക, കാത്തിരിക്കുക. യെസ്, അപ്പോൾ ഇന്നത്തെ ക്ലൂസ് പറയട്ടെ. ഓക്കെ, നമ്മളുടെ 11-ാമത്തെ പാട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. പി ഭാസ്കരൻ്റെ വരികൾക്ക് MS ബാബുരാജ് സംഗീതം നൽകിയ പാട്ടാണ് ഇത്. ഈ ചിത്രത്തിലെ 2 പാട്ടുകൾ MSB

യും ബാക്കി പാട്ടുകൾ വി ദക്ഷിണാമൂർത്തിയുമാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. ഉത്തമൻ, എ പി കോമള, എൽ ആർ ഈശ്വരി, യേശുദാസ്, പി ലീല, ഗോമതി എന്നിവരൊക്കെയാണ് ഇതിലെ പിന്നണി ഗായകർ. ഒരു വർക്ക്ഷോപ്പ് ഈ ചിത്രത്തിലെ ഒരു പ്രധാന ഭാഗമാണ്. ഈ സിനിമയുടെ പേര് നമ്മുടെയൊക്കെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതാണ്, ഏതാണ് സിനിമ, ഏതാണ് പാട്ട്. അപ്പോൾ വേഗം കണ്ടുപിടിച്ചോളൂ, കമൻ്റ് ചെയ്തോളൂ. അപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആകുമ്പോൾ ഇപ്പോൾ നമ്മൾ കേട്ട പാട്ട് ഈറ്റ എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1978 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. യൂസഫ് അലി കച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഒരു പാട്ട്. അപ്പോൾ ഇനി പി ജയചന്ദ്രനും അമ്പിളി രാജശേഖരനും കൂടെ ചേർന്ന് പാടിയ പാട്ടിലേക്ക് നമുക്ക് പോകാം. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. കുടുംബം നമുക്ക് ശ്രീകോവിൽ എന്ന ചിത്രത്തിലെ ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. സ്വാഗതം കൊച്ചി.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in.
2: You are listening to Rainbow FM 110.5, musically yours.

സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 22 സെക്കൻഡും ആകുമ്പോൾ നമുക്കൊരു കുട്ടി ബ്രേക്ക് എടുക്കാം, ഒരു ന്യൂസ് ബ്രേക്ക്. യെസ്, ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. അപ്പോൾ ഈ ഒരു പാട്ട് റോസി എന്ന് പറയുന്ന ചിത്രത്തിലെ പാട്ടാണ്. പി ഭാസ്കരന്റെ വരികൾക്ക് KV ജോബ് സംഗീതം നൽകി. LR ഈശ്വരി പാടിയ പാട്ട്. ഇനിയും പാട്ടുകൾ വെയിറ്റിംഗ് ആണ്. കേട്ടിരിക്കൂ, കാത്തിരിക്കൂ. സ്വാഗതം കൊച്ചി.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് യുഎസ് പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. പ്രതിരോധം, വ്യാപാരം, സമുദ്രസുരക്ഷ തുടങ്ങിയ മേഖലകളിൽ തന്ത്രപര സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് ഇന്ത്യയും ഇന്തോനേഷ്യയും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെയും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയുടെയും സംയുക്ത അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗത്തിലാണ് തീരുമാനം. വിവിധ പ്രാദേശിക ആഗോള സാഹചര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പൊതുജന പങ്കാളിത്തം, നവീകരണം, സംരംഭകത്വം, കൂട്ടായ ദൃഢനിശ്ചയം എന്നിവയിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ കഴിയൂ എന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള.

0: വിദ്യാസമ്പന്നരും വിദഗ്ധരും സാങ്കേതിക വിദ്യയിൽ പ്രാപ്തരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും വലിയ കരുത്ത് എന്നും ലോക്സഭാ സ്പീക്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ഒരു കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ഒരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: രാജ്യത്തുടനീളമുള്ള എല്ലാ പൌരന്മാർക്കും തുല്യവും താങ്ങാനാകുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രധാന നാഴികക്കല്ലാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന. പശ്ചിമബംഗാളിലെ ദശലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് വലിയ ആരോഗ്യ ചെലവുകളിൽ നിന്നും സാമ്പത്തിക സുരക്ഷ നൽകുമെന്നാണ് വിലയിരുത്തൽ. ആയുഷ്മാൻ ഭാരത് PMJAY ഗുണഭോക്താക്കൾക്ക് സെക്കൻഡറി ടെർഷറി കെയർ ചികിത്സയ്ക്കായി ഒരു കുടുംബത്തിന് പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു. ഗുണനിലവാരമുള്ളതും താങ്ങാനാവുന്ന വിലയിലും ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് സംസ്ഥാനത്തിന്റെ ആരോഗ്യ സംരക്ഷണ ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ മാസം 21 നടക്കാനിരിക്കുന്ന നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള പൊതു അറിയിപ്പ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. രാജ്യമൊട്ടാകെ 551 നഗരങ്ങളിലും 14 വിദേശ നഗരങ്ങളിലും പരീക്ഷാ കേന്ദ്രങ്ങൾ സജ്ജീകരിക്കും. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. ക്രമക്കേടിനെ തുടർന്ന് കഴിഞ്ഞ May 3 നടന്ന പരീക്ഷ May 12 NGA റദ്ദാക്കിയിരുന്നു. കേരളത്തിൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിന്റെ ട്രയൽ അലോട്ട്മെന്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും. 388 സ്കൂളുകളിലേക്കുള്ള ട്രയൽ അലോട്ട്മെന്റാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. admission.vhsc.portal.kerala.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ ലഭ്യമാകുക. ആവശ്യമായ തിരുത്തലുകൾക്ക് ഈ മാസം 10 വരെ അവസരമുണ്ട്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയൺ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡിഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക BJP പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകത്തിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായി ലിംഗരാജ് പാട്ടീലിനെയും രഘു കൌഡിലിയെയും BJP പ്രഖ്യാപിച്ചു. ഇന്ന് ലോക സമുദ്രദിനം. സമുദ്ര സുരക്ഷയുടെയും സമുദ്ര വിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് എല്ലാ വർഷവും June 8 ലോക സമുദ്രദിനമായി ആചരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്ര സംരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിൽ ഒന്നായ ഹോർമൂസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്ര സുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AIR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി പ്രത്യേക ഫീച്ചർ ഒരുക്കുന്നു. ഇന്ന് പരിസ്ഥിതി സംരക്ഷണത്തിനായി സർക്കാർ സ്വീകരിച്ച നടപടികൾ അറിയാം. 2014 ആരംഭിച്ച നമാമി ഗംഗെ പരിപാടിയിലൂടെ വിപുലമായ നദീ പുനരുജ്ജീവനം നടത്തുകയും തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, തീരദേശ ആവാസ വ്യവസ്ഥകൾ എന്നിവ പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 2015 ആരംഭിച്ച ഗ്രീൻ ഇന്ത്യ ദൌത്യം, മിഷൻ ലൈഫ്, അന്താരാഷ്ട്ര സോളാർ അലയൻസ് തുടങ്ങിയവ പരിസ്ഥിതി സംരക്ഷണത്തിൽ കേന്ദ്രത്തിന്റെ പ്രതിജ്ഞാബദ്ധത എടുത്തുകാട്ടുന്ന പദ്ധതികളാണ്. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ജൂലൈ മുതൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് പെട്രോളിയം കയറ്റുമതി രാജ്യങ്ങളുടെ സംഘടന. സൌദി അറേബ്യ, റഷ്യ, അൾജീരിയ, ഇറാഖ്, കസാഖിസ്ഥാൻ, കുവൈറ്റ്, ഒമാൻ എന്നിവ ഉൾപ്പെടെ 7 OPEC+ രാജ്യങ്ങൾ അടുത്ത മാസം എണ്ണ ഉൽപാദനം പ്രതിദിനം ഏകദേശം 1,88,000 ബാരൽ വർദ്ധിപ്പിക്കാൻ ധാരണയായി. ഈ വർഷം ഫെബ്രുവരി മുതൽ ഇറാനെതിരായ US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ആരംഭിച്ച യുദ്ധം ആഗോള ഇന്ധന വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്ന

0: രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ഏപ്രിൽ 8-ലെ വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. ലെബനനിലെ ഹിസ്ബുള്ള ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണമെന്ന് ഇറാനും പ്രതികരിച്ചു. അതേസമയം പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അമേരിക്കയുമായി ചേർന്നല്ല ഇസ്രായേലിന്റെ മുൻ ആക്രമണങ്ങളെന്നും അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ട്രംപ് വ്യക്തമാക്കി. എന്നാൽ സംഭാഷണത്തിന്റെ ഭാഷ അമേരിക്കയ്ക്ക് അറിയില്ലെന്നും അധികാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിബാഫ് ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദീതീരങ്ങളിൽ ഉള്ളവരും അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. വിവിധ ജില്ലകളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ തിയറി പരീക്ഷകളും മാറ്റിവച്ചു. പുതുക്കിയ തീയതി സർവകലാശാല വെബ്സൈറ്റിലൂടെ പിന്നീട് അറിയിക്കും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. ഇന്നലെ നടന്ന കലാശ പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സുരേവ് തന്റെ ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. ബോറിസ് ബെക്കറിന് ശേഷം ഗ്രാൻഡ്സ്ലാം സിംഗിൾസ് ജയിക്കുന്ന ആദ്യ ജർമ്മൻ പുരുഷ താരമാണ് സുരേവ്. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തിരുന്നു. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂചലനം. മിൻഡാനാവോ മേഖലയിൽ റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. നാശനഷ്ടങ്ങളെക്കുറിച്ചോ ആളപായത്തെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. ചില പ്രാദേശിക തീരങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിദ്യാസമ്പന്നരും സാങ്കേതിക വിദ്യാ വിദഗ്ധരുമായ യുവാക്കളാണ് വികസിത ഭാരതത്തിന്റെ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യയോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ഇന്ന് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കും. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. ഇറാൻ ചർച്ചകളിലേക്ക് മടങ്ങണമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സുരേവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകൂ. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
4: സ്വാഗതം. സ്വാഗതം കൊച്ചി.
5: വില തുച്ഛമല്ലോ, ഗുണം മെച്ചമല്ലോ, മണവും

കണ്ണാടിക്കാരിയൊരുത്തി സുന്ദരി മണി വന്നെത്തി കണ്ണിൽ ഞാൻ ചുറുമയിൽ എഴുതിച്ചു എന്നിട്ടോ കാലത്തെ കണ്ണാടി ഞാൻ മാറ്റിച്ചു കണ്ണൂരു ചെന്നപ്പോ പെണ്ണൊരുത്തി കളം വാങ്ങി നമ്മുടെ ചുറുമ കണ്ണി തെറ്റ് മയ്യത്ത കിടന്നൊരു പുരുഷനപ്പോ അയ്യാ എന്നെഴുന്നേറ്റ് കൂടെ വന്നു വടകരയിൽ ഞാൻ വഴി നടക്കുമ്പം

അങ്ങനെ സമയം 7 മണി കഴിഞ്ഞ് 39 മിനിറ്റും 57 സെക്കൻഡുമായിരിക്കുകയാണ്. അപ്പോൾ 11-ാമത്തെ പാട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജ് സംഗീതം നൽകിയ പാട്ടാണ്. ഈ ചിത്രത്തിലെ 2 പാട്ടുകൾ MSBയും ബാക്കി പാട്ടുകൾ വി ദക്ഷിണാമൂർത്തിയുമാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. ഉത്തമൻ, AP കോമള, LR ഈശ്വരി, യേശുദാസ്, പി ലീല, ഗോമവതി എന്നിവരാണ് ഇതിലെ പിന്നണി ഗായകർ. ഒരു വർക്ക്ഷോപ്പ് ഈ ചിത്രത്തിലെ ഒരു പ്രധാന ഭാഗമാണ്. അതുപോലെ തന്നെ ഈ സിനിമയുടെ പേര് നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പേരാണ്, പ്രത്യേകിച്ച് ലേഡീസ്. ഓക്കെ, ഏതാണ് ഈ സിനിമ, ഏതാണ് 11-ാമതായി നിങ്ങളുടെ കാതോരം എത്താൻ പോകുന്ന പാട്ട്? അപ്പോൾ കുറച്ച് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരാണ് കറക്റ്റായിട്ട് കമൻ്റ് ചെയ്യുന്നത് എന്ന്. ഓക്കെ, വട്ടിയൂർക്കാവിൽ നിന്ന് ശ്രീധരൻ കത്തിലൂടെ അയച്ചു തന്നിരിക്കുന്ന പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് സ്വാഗതം കൊച്ചിയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ കിരൺ ബേബിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത പാട്ടിലേക്ക് പോകാം. പഴശ്ശിരാജ എന്ന ചിത്രത്തിലെ പാട്ട്, 1964 പുറത്തിറങ്ങിയ ചിത്രമാണ് പഴശ്ശിരാജ. വയലാറിന്റെ വരികൾക്ക് RK ശേഖറാണ് സംഗീതം നൽകിയിരിക്കുന്നത്. മെഹബൂബും പി ലീലയും ചേർന്ന് പാടിയ പാട്ട് ദാ വരുന്നു.

0: നിങ്ങളുടെ പൊളിഞ്ഞ കമ്പനി ആപ്പീസ്.
1: സമയം 7 മണി കഴിഞ്ഞ് 44 മിനിറ്റും 45 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ട ആ ഒരു പാട്ട് അടിപൊളി പാട്ടായിരുന്നു അല്ലേ, പഴശ്ശി രാജയിലെ പാട്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്നത് കൽപ്പവൃക്ഷം എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1978 ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. ചിറയിൻകീഴ് രാമകൃഷ്ണൻ നായരാണ് ഇതിന്റെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത്. വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. അമ്പിളി രാജശേഖരൻ, ആലപ്പി ജയശ്രീ ആൻഡ് സംഘം ഇവർ ചേർന്ന് പാടുന്ന പാട്ടാണ് ഇനി വരാൻ പോകുന്ന പാട്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്ണർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായി. ഹലോ.
2: ഹലോ.
1: ആ എന്തൊക്കെയുണ്ട് ശ്രീധരൻ ചേട്ടാ വിശേഷങ്ങൾ?
2: നല്ല വിശേഷം.
1: രാവിലെ ചായയൊക്കെ കുടിച്ചാ?
2: ചായ കുടിച്ചു.
1: അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് പ്രോഗ്രാം?
2: മഴയല്ലേ, നല്ല മഴ.
1: ആ അതുകൊണ്ട് വീട്ടിലിരിക്കല് തന്നെ.
2: വീട്ടിലിരിക്കാൻ നമുക്കൊരു ഷോപ്പ് ഉണ്ട്.
1: ആ
2: അവിടെ
1: ആണോ? ആ അപ്പൊ അങ്ങോട്ടേക്കാണ്?
2: ഇപ്പഴല്ല, 9 മണി, 8:30.
1: 8:30 അങ്ങോട്ടേക്ക് പോകും. അതും ഈ വട്ടിയൂർക്കാവ് തന്നെയാണോ?
2: വട്ടിയൂർക്കാവാണ്.
1: ആ
2: വട്ടിയൂർ കാഞ്ഞിരമ്പാറ തൊഴും കൊടിഞ്ഞടുത്ത്.
1: ആ ഓക്കെ ഓക്കെ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് പറയൂ. എന്റേത് വട്ടിയൂർക്കാവ് പോലെ തന്നെ പ്രശസ്തമായിട്ടുള്ള മറ്റൊരു സ്ഥലമാണ് ചോറ്റാനിക്കര.
2: ചോറ്റാനിക്കര?
1: ആ
2: വട്ടിയൂർക്കാവ് പോലെ പ്രസിദ്ധമല്ല, ചോറ്റാനിക്കര നല്ല പ്രസിദ്ധമായ സ്ഥലമാണ്.
1: അതെ,
2: വട്ടിയൂർക്കാവ് വേറെ ഒന്നും വിശേഷിപ്പിക്കാനില്ലല്ലോ, സാധാരണ സ്ഥലം.
1: ചോറ്റാനിക്കരയില് നമ്മളുടെ ചോറ്റാനിക്കര അമ്മ, ചോറ്റാനിക്കര ഭഗവതി,
2: ഞാൻ അവിടെയൊക്കെ ഇരുന്നിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്.
1: എറണാകുളം,
2: പെരുമ്പാവൂര്, തൃശ്ശൂര്, പിന്നെ ഞങ്ങൾ എവിടെ തൊട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാൽ കന്യാകുമാരി തൊട്ട് അങ്ങ് വരെ പോയിട്ടുണ്ട്, പെരുമ്പാവൂർ വരെ.
1: ഓക്കെ.
2: പാറശാല, പിന്നെ ഇപ്പോഴും അവസാനം വന്ന് അച്ഛൻ ട്രാൻസ്പോർട്ടിലായിരുന്നേ, അങ്ങനെ സ്ഥലം മാറ്റാൻ വെച്ചാൽ എല്ലായിടത്തും പോയി. പണ്ട് കന്യാകുമാരി കാസർഗോഡ് ഒന്നിച്ചിരുന്നപ്പോ തമിഴ്നാട്ടിലായിരുന്നു.
1: തമിഴ്നാട്ടിൽ
2: അവിടുന്ന് പിന്നെ ഇത് തിരിച്ചപ്പോ അച്ഛൻ കേരള മതി എഴുതി കൊടുത്ത്

0: അങ്ങ് പോയി. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും പോയി. ഇപ്പം തിരുവനന്തപുരത്ത് വന്ന് അറ്റം മരിച്ച് തിരുവനന്തപുരത്ത് വന്ന് സെറ്റിലായി.
1: സെറ്റിലായി. അപ്പം നമ്മുടെ പ്രോഗ്രാമൊക്കെ ആപ്പ് വഴിയാണോ കേൾക്കുന്നത്?
0: അതെ അതെ അതെ, ഇഷ്ടമാണ്. നല്ല പാട്ടും അഭിനയവും പാട്ടും എല്ലാം എന്റെ കല കഥാപാത്രങ്ങളിൽ ഒരാളാണ്.
1: അപ്പൊ ഞാൻ ഒന്നുകൂടി ചോദിച്ചോട്ടെ, ഈ പാട്ടുകൾ എങ്ങനെ സെലക്ട് ചെയ്തു? ഇത്രയും മനോഹരമായിട്ടുള്ള പാട്ടുകൾ, ഒരു പാട്ട് പോലും നമുക്ക് വിട്ടു കളയാനില്ലായിരുന്നു. എല്ലാ പാട്ടുകളും ഉൾപ്പെടുത്താനുള്ള പാട്ടുകൾ, ഇതുവരെ കുറച്ച് നാളുകളായിട്ട് പോലും റിപ്പീറ്റ് വരാത്ത സോങ്സ്.
0: ആ അതെ അതെ. പക്ഷെ ഞാനിത് എനിക്ക് കൊച്ചിൽ ഇപ്പൊ ഏത് പഴയ പടത്തിൽ ഏത് പാട്ട് ചോദിച്ചാലും അത് ഏത് പടം ആര് പാടിയത് ആര് ആർക്ക് വേണ്ടി പാടി ഞാൻ പറയുമായിരുന്നു. ഇപ്പൊ എനിക്ക് 70 വയസ്സായി, എന്നാലും എനിക്ക് ഈ പാട്ടുകളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഓർമ്മ ഇപ്പോഴും ഉണ്ട്. പണ്ട് കണ്ട പടം തൊട്ട് എല്ലാ പാട്ടുകളും ഓർമ്മ.
1: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഇന്നത്തെ പാട്ടുകൾ ആർക്കെങ്കിലും വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ?
0: ഇല്ല, അങ്ങനെയില്ല,
1: അങ്ങനെയൊന്നുമില്ല, സ്വന്തമായി.
0: ഈ പാട്ടുകളൊക്കെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണം എന്നില്ലല്ലോ.
1: മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടമാണ്. നമ്മളുടെ ആകാശവാണി കൊച്ചി FM റെയിൻബോ എന്ന് പറയുന്ന ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലും കയറി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആളുകളുടെ റിഫ്ലക്ഷൻ, ഈ പാട്ടുകളെ കുറിച്ചുള്ള അവരുടെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുന്ന, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആളാണ് എങ്കിൽ അതിനകത്തൊന്ന് കയറി നോക്കിയാൽ മതി. എല്ലാ കാര്യങ്ങളും നമ്മളുടെ പ്രിയപ്പെട്ട ലിസണേഴ്സ് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. ഇതിനിടയ്ക്ക് ഞാനൊരു ചെറിയ,
0: പേരെന്താ?
1: എന്റെ പേര് കിരൺ ബേബി.
0: കിരൺ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞു.
1: ഓക്കെ. അപ്പോ എന്തായാലും താങ്ക് യു, ഇത്രയും നല്ല പാട്ടുകൾ അയച്ചതിന്. അപ്പൊ ഇനിയും വെറൈറ്റി സോങ്സ് ഞങ്ങൾക്ക് വേണം. ഇപ്പോഴല്ല, ഒരു 6-7 മാസത്തിന് ശേഷമാണ്
0: വേണം.
1: തീർച്ചയായും വരണം. ഇതുപോലെ റിപ്പീറ്റഡ് സോങ്സ് അല്ലാത്ത പുതിയ പഴയ പാട്ടുകൾ. ഓക്കെ.
0: ഏത് പാട്ടാണെങ്കിലും അവിടെ ഉണ്ട് അല്ലേ?
1: ആരാണ്?
0: ഏത് പാട്ടാണെങ്കിലും കിട്ടും അല്ലേ?
1: ആ, ഏത് പാട്ടാണെങ്കിലും കിട്ടും. അതായത് ആ, നമ്മുടെ ആകാശവാണിയുടെ കളക്ഷൻ എന്ന് പറയുന്നത് വലിയൊരു കളക്ഷനാണ്.
0: അല്ലാതെ ഇപ്പൊ ഈ പാട്ടുകളൊന്നും TVയിലോ അതിലൊന്നും കാണാനൊന്നും പറ്റില്ല.
1: അതെ അതെ, പല പാട്ടുകളും യൂട്യൂബിൽ പോലും ഇല്ലാത്ത പാട്ടുകളാണ്.
0: ആണ്, ഞാനിങ്ങനെ യൂട്യൂബിൽ എടുത്ത് പഴയ പാട്ടുകൾ നോക്കും, അത് കിട്ടില്ല. ചിലതൊക്കെ കിട്ടും, ചില കിട്ടില്ല.
1: കിട്ടില്ല, അതാണ് അതാണ്. അപ്പോ എന്തായാലും ഇനിയും നല്ല വെറൈറ്റി പാട്ടുകൾ അയക്കുക. അപ്പോ എന്തായാലും ഈ പ്രഭാതം ഇത്രയും ധന്യമാക്കിയതിന് താങ്ക് യു.
0: ഇത്ര നേരം എന്നോട് സംസാരിച്ചതിനും വളരെ സന്തോഷമുണ്ട്.
1: ഓ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ ചേട്ടനും ചേട്ടന്റെ കുടുംബത്തിനും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ. അപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്നുള്ള ശ്രീധരനാണ് ഇത്രയും സമയം നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഇനി നമുക്ക് കൽപ്പവൃക്ഷം എന്ന ആ ഒരു ചിത്രത്തിലെ പാട്ടിലേക്ക് പോയാലോ. ചിറയൻകീഴ് രാമകൃഷ്ണൻ നായരുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി. അമ്പിളി രാജ ശേഖരൻ, ആലപ്പി ജയശ്രീ സംഘവും ചേർന്ന് പാടുന്ന ആ മനോഹരമായിട്ടുള്ള അടിപൊളി പാട്ട്.

വിളക്ക് തെളിച്ചാലുടനെ പായും പുകവണ്ടി, പുകപ്പു വെട്ടം കണ്ടാലുടനെ നിൽക്കും റെയിൽ വണ്ടി. അച്ച വിളക്ക് തെളിച്ചാലുടനെ പായും പുകവണ്ടി, പുകപ്പു വെട്ടം കണ്ടാലുടനെ

0: കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോട്
1: കോഫി ചായ കോഴി ബിരിയാണി
2: ഹിന്ദു എക്സ്പ്രസ് മനോരമ കൗമുദി ദീപിക മാതൃഭൂമി മാതൃഭൂമി
0: ടീ സാർ ടീ ടീ

0: ഓടിയും ഓടിക്കയറിയ ഓമന വയറുള്ള തിരുമേനി. പെണ്ണുങ്ങൾക്കായുള്ളൊരു പെട്ടിയിൽ പെട്ടെന്നോടിക്കേറാമോ? ഓടുന്ന വണ്ടിയിൽ ഓടിക്കയറിയ ഓമന വയറുള്ള തിരുമേനി. പെണ്ണുങ്ങൾക്കായുള്ളൊരു പെട്ടിയിൽ പെട്ടെന്നോടിക്കേറാമോ?
1: അപായം, അപായം, അപായം.
0: അകാരണമായി ചങ്ങല വലിച്ചാൽ 250 പിഴശിക്ഷ. രൂപ 250 പിഴശിക്ഷ.

കണ്ടാൽ ഞെട്ടണ ലണ്ടൻ പട്ടണം, ഏറിയ കാറുകൾ ജോറുള്ള ബസ്സുകൾ. കണ്ടാൽ ഞെട്ടണ ലണ്ടൻ പട്ടണം, ഏറിയ കാറുകൾ ജോറുള്ള ബസ്സുകൾ. പാറിപ്പറക്കും വിമാനങ്ങൾ വേറെയും, പാറിപ്പറക്കും വിമാനങ്ങൾ വേറെയും, ആകെ കണ്ടു പതക്കല്ലേ.

പൊന്തിച്ചാടിപ്പോകും കപ്പലിൽ എന്തെല്ലാം ചരക്കുകളുണ്ട്, ഇഞ്ചി ചുക്ക് കാപ്പി ചായ കൊഞ്ചൻ മാക്രി കുഞ്ഞമ്മത്തി, ഇഞ്ചി ചുക്ക് കാപ്പി ചായ കൊഞ്ചൻ മാക്രി കുഞ്ഞമ്മത്തി, ഇഞ്ചിൻ ബ്രാൻഡി കശുവണ്ടി കണ്ണാലെ പാരി പുന്നര മോനെ മോനെ മോനെ, റോമാ പട്ടാളം കണ്ടാശിമ പട്ടാളം, റോമാ പട്ടാളം കണ്ടാശിമ പട്ടാളം, തോക്ക് നീട്ടണ പട്ടാളം ലാക്ക് നോക്കണ പട്ടാളം, നോക്കു മോനെ മാറ്റാന്മാരുടെ നേർക്ക് ചാടും പട്ടാളം, റോമാ പട്ടാളം കണ്ടാശിമ

0: കണ്ട താരത വേറെ ഭാഷയെ കണ്ട റബ്ബെ ദേശം കണ്ട പഹയാ നോക്ക് ബഹദൂറാണ് പറയാനുണ്ട ബഹജോറാണ് പിന്നെയുമുണ്ട് പല പല സംഗതി പിന്നെ കാണാം കളി തീർന്ന്.
1: സമയം 8 മണി കഴിഞ്ഞ് 1:55 നമ്മളുടെ വട്ടിയൂർക്കാവ് സ്വദേശിയായിട്ടുള്ള ശ്രീധരൻ കത്തിലൂടെ അയച്ചു തന്ന പാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ കേട്ട ആ ജിഗിജിഗ് തീവണ്ടി എന്ന് തുടങ്ങുന്ന പാട്ട് സ്നേഹത്തിന്റെ മുഖങ്ങൾ എന്ന ചിത്രത്തിലെ പാട്ടാണ്. 1978 ആ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS വിശ്വനാഥനാണ് സംഗീതം നൽകിയത്. പി ജയചന്ദ്രനും അമ്പിളി രാജശേഖരം ചേർന്ന് പാടിയ പാട്ടാണ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം ഇപ്പോൾ കേട്ട ആ ഒരു പാട്ട് കണ്ണാ

പാറ് അത് 1977 പല്ലവി എന്ന ചിത്രത്തിലെ പാട്ടാണ്. പി ഭാസ്കരൻ്റെ വരികൾക്ക് കണ്ണൂർ രാജനാണ് സംഗീതം നൽകിയത്. പി ജയചന്ദ്രൻ പാടിയ ആ ഒരു പാട്ടാണ് നമ്മൾ കേട്ടത്. ഇനി നമുക്ക് വരാൻ പോകുന്ന പാട്ട് നമ്മളുടെ 11-ാമത്തെ പാട്ടാണ്. അതായത് നേരത്തെ പറഞ്ഞ ക്ലൂ, 11-ാമത്തെ പാട്ട് പി ഭാസ്കരൻ്റെ വരികൾക്ക് എം എസ് ബാബുരാജ് സംഗീതം നൽകി. ഈ ചിത്രത്തിലെ രണ്ട് പാട്ടുകൾ എം എസ് ബിയും അതുപോലെ തന്നെ വി ദക്ഷിണാമൂർത്തിയും ചേർന്നാണ് പാടിയിരിക്കുന്നത് എന്ന് പറഞ്ഞായിരുന്നു. പാടിയിരിക്കുന്നതല്ല, സംഗീതം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നു. ഉത്തമൻ, എ പി കോമള, എൽ ആർ ഈശ്വരി, യേശുദാസ്, പി ലീല, ഗോമതി എന്നിവരൊക്കെയാണ് ഇതിലെ പിന്നണി ഗായകർ. ഒരു വർക്ക്ഷോപ്പ് ഈ ചിത്രത്തിൻ്റെ പ്രധാന ഭാഗമാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സിനിമയുടെ പേര് നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു പേരാണ്. ഏതാണ് സിനിമ, ഏതാണ് പാട്ട്, ഇതാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ കുറേ ആളുകൾ നമുക്ക് ഇവിടെ കമൻ്റ് അയച്ചിട്ടുണ്ട്. പക്ഷേ പലരും എന്താ പറയുന്നത്, കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ എന്ന് പറയാൻ വളരെ കുറവാണ് നമുക്ക് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇത് കുറച്ച് പഴയ സിനിമയിലെ പാട്ടായതുകൊണ്ടായിരിക്കാം കണ്ടുപിടിക്കാനായിട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ ലീപ ആൻഡ് ബീന, അതുപോലെ തന്നെ ജിഷ, ഉഷ, ഇവരൊക്കെ പാട്ട് തെറ്റായിട്ട് പറഞ്ഞു. പക്ഷേ സിനിമയുടെ പേര് കറക്റ്റാണ്. ശ്രീകുമാരി തെറ്റുത്തരം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വേറെ ഒരാൾ ചോദ്യമൊക്കെ ഈസി ആയിരുന്നു, ഉത്തരം തെറ്റ എന്താ കഠിനമായതുകൊണ്ട് ഞങ്ങൾ ഇത് ചെയ്യുന്നില്ല, ഞാനിത് കമൻ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സൽമയും സിനിമ ഓക്കെ, പക്ഷേ പാട്ട് തെറ്റാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പേരെയൊക്കെയാണ് ഞാൻ പെട്ടെന്ന് നോക്കിയപ്പം കണ്ടത്. സോ ജിഷയും ആൻഡ് സനലും, അവർ പാട്ടും ഉത്തരവും സിനിമയുടെ പേരും കറക്റ്റായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, അപ്പോൾ നമുക്ക് സിനിമ പറയാം. സിനിമ ഭർത്താവ് എന്ന് പറയുന്ന 1964 പുറത്തിറങ്ങിയ സിനിമയിലെ പാട്ടാണ്. ബിച്ചു തിരുമലയുടെ, സോറി, പി ഭാസ്കരൻ്റെ വരികൾക്ക് എം എസ് ബാബുരാജാണ് സംഗീതം നൽകിയിരിക്കുന്നത്. ഉത്തമൻ, എം എസ് ബാബുരാജ് ചേർന്ന് പാടിയ പാട്ടാണ് ഇനി നിങ്ങളിലേക്ക് എത്താൻ പോകുന്നത്. ആ ക്ലൂ തന്ന ആ പാട്ട് ദാ ഇതാണ്.

0: ഞങ്ങൾക്കെല്ലാം സ്വാഗതം കൊല്ലാം.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

1978 പുറത്തിറങ്ങിയ മാറ്റൊലി എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജയവിജയ സംഗീതം നൽകി എസ് ജാനകി പാടിയ പാട്ടാണ് നമ്മൾ കേട്ടത്. അപ്പോൾ കിരണ, ഇന്ന് നമ്മളുടെ അഡ്രസ്സൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഒരു ആള് നമുക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അഡ്രസ്സ് പറയണം. സ്വാഗതം കൊച്ചിയിലേക്കുള്ള കത്തുകൾ അയക്കേണ്ട അഡ്രസ്സ് ഇതാണ്: സ്വാഗതം കൊച്ചി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കൊച്ചി 21. ഇതാണ് നിങ്ങൾ പോസ്റ്റൽ വഴി അയക്കേണ്ട അഡ്രസ്സ്. ഇനി നിങ്ങൾക്ക് വാട്സപ്പിലൂടെ അയക്കാം. സ്വാഗതം കൊച്ചി എന്ന ഹെഡിംഗ് കൊടുക്കുക, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ ഫോൺ നമ്പർ, തുടർന്ന് 10-20 പാട്ടുകൾ അടങ്ങിയ നിങ്ങളുടെ ലിസ്റ്റ് സെൻഡ് ചെയ്യേണ്ടത് 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ഇതേ ഫോർമാറ്റിൽ തന്നെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം, സ്വാഗതം കൊച്ചി, നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം

0: നിങ്ങളുടെ ഫോൺ നമ്പർ ഉൾപ്പെടുത്തി, നിങ്ങളുടെ പാട്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. FM Rainbow Inbox@gmail.com എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക്. അപ്പോൾ ഈ മൂന്ന് വഴിയാണ് നിങ്ങൾക്ക് കത്തുകൾ അയക്കാൻ പറ്റുന്നത്. അപ്പോൾ വട്ടിയൂർക്കാവിൽ നിന്നുമുള്ള ശ്രീധരൻ കത്തിലൂടെ അയച്ചു തന്ന പഴയകാല അടിപൊളി പാട്ടുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നാളെ നോർത്ത് പറവൂരിൽ നിന്നുമുള്ള ജോ വാട്സപ്പിലൂടെ അയച്ചു തന്ന പാട്ടുകളാണ് കേൾക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ആ ഒരു സോങ്ങും കൂടെ കേട്ടിട്ട് ഇന്നത്തെ സ്വാഗതം കൊച്ചി വൈൻഡപ്പ് ചെയ്യാം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി, കൊച്ചി FM Rainbow 107.5, മ്യൂസിക്ലി യോർസ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നു കിരൺ ബേബി.
1: ഓ മാന്യരേ, മഹാജനങ്ങളെ, വരുവിൻ വരുവിൻ, വന്നു വാങ്ങുവിൻ, ബാലൻ വൃദ്ധൻ, ഭായി ബഹനു, ഭാഗ്യം ഭാഗ്യം, നാട്ടുകാരേ.

0: வாயோ. லூக்காலி, இது லூக்காலி, இது லூக்காலி.
1: மாநிலே மகாஜனங்களே, ഈ മരുന്ന് പുരട്ടിയാൽ ആനയെ പോലെ തടി വെക്കുകയില്ല, കുതിരയെ പോലെ ഓടുവാൻ കഴിയില്ല. തലവേദന, കണ്ണുവേദന, മൂക്കുവേദന, പല്ലുവേദന, തൊണ്ടവേദന, നെഞ്ചുവേദന, വയറുവേദന, പിത്തം, കഫം, ചൊറിച്ചിൽ, മാന്തൽ, കഷണ്ടി, അസൂയ, ഇത്തരം സൂക്കേടുകളുള്ളവർ മുമ്പോട്ട് വരിക. ഒരു കുപ്പി മരുന്ന് കയ്യിലെടുക്കുക, രണ്ടടി പിന്നാക്കം വെക്കുക, കുപ്പി തുറക്കുക, വലത് കൈ കൊണ്ട് മരുന്നെടുത്ത് ഇടത് കൈവണ്ണയിൽ പുരട്ടുക. നിങ്ങളുടെ സൂക്കേടുകളെല്ലാം ജെൽ ജാവ്. ഇപ്പോൾ എന്റെ ഗുരുനാഥൻ നിങ്ങളെ സൗജന്യമായി ചികിത്സിക്കുന്നതായിരിക്കും. എല്ലാവരും ഷത്തിന്റെ ഇടത് കൈ പൊക്കണം.

0: To participate, simply dial the telephone numbers 011-2371-7106 and 011-2331-4444 from 9:30 p.m. onwards tonight. And now for a look at today's newspapers, it's over to Renu Kataria.
1: Thank you, Anuja. Top front page headline in the Statesman writes, Nepal signals pragmatic reset in ties with India during foreign minister's visit, backing bilateral route on border issue. Ministry of Home Affairs approves deployment of 670 companies of CAPFs, marking one of the largest ever multi-layered security arrangements for Amarnath Yatra, reports the Asian Age. An editorial in Hindustan Times states how SAARC offers India what other forums cannot. It empowers Delhi amidst global turmoil with no guarantee needed from any external actor in setting the terms of the organization. In an extraordinary arrangement, NEET paper setters to be in lockdown till re-exam, no phone, net, team housed at secret location, says the Times of India. The Economic Times states, Leh Old Town to get heritage makeover to enhance infrastructure and improved public amenities. The Indian Express quoting the government says, despite second price revision of LPG gas cylinder since crisis in West Asia, oil marketing companies are still losing 700 rupees. And finally, in a historic first for Punjab, celebrated music composer and singer A.R. Rahman delivered a live performance at the Attari border on Sunday, paying tribute to the border security force through a stirring rendition of his patriotic song, Jai Ho, notes the Tribune. And with that, it's back to you, Anuja.
0: Thank you, Renu. And now before we end the bulletin, the headlines once again. West Bengal set to become 36th state or union territory to implement Ayushman Bharat Pradhan Mantri Jan Arogya Yojana. National Testing Agency releases exam city intimation slip for NEET UG 2026 re-examination scheduled to be held on the 21st of June. Lok Sabha Speaker Om Birla to inaugurate Commonwealth Parliamentary Association India Region Zone 2 conference in Chandigarh today. New Delhi says Indonesia is a key pillar of India's Act East policy. Iran fires waves of missiles at Israel for first time since April ceasefire. And in tennis, Germany's Alexander Zverev secures his maiden Grand Slam title. And with that, we end the morning news. Have
2: Akashwani.
3: Musically yours. You are listening to Rainbow FM Kochi 107.5.
4: 107.5.
5: സമയം 8:30:22 നമ്മൾ കുറച്ച് യൂട്ടിലിറ്റി ന്യൂസിലേക്ക് പോവുകയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, നമ്മുടെ ക്യുസാറ്റ് എംപ്ലോയ്മെൻ്റ് ഇൻഫർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെൻ്ററിൻ്റെയും ടൗൺ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് മൂവാറ്റുപുഴയുടെയും ആഭിമുഖ്യത്തിൽ ജൂൺ 10 രാവിലെ 9 മുതൽ 1 വരെ SSLC പ്ലസ് ടു IT ഡിഗ്രി PG BTech ഡിപ്ലോമ മിനി മെക്കാനിക്കൽ സിവിൽ MBA HR മാർക്കറ്റിംഗ് ഫിനാൻസ് BCA MCA BSc BTech കമ്പ്യൂട്ടർ സയൻസ് തുടങ്ങിയ യോഗ്യതയുള്ളവർക്ക് സ്വകാര്യ സ്ഥാപനങ്ങളിലെ 1000 ഒഴിവുകളിലേക്ക് മുളന്തുരുത്തിരി നിർമ്മല ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് അഭിമുഖം നടത്തുന്നു. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ UG BK chi.emp@gmail.com എന്ന വിലാസത്തിലേക്ക് അയച്ച് രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഹിന്ദി വകുപ്പിലെ PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ജേർണലിസം ആൻഡ് കമ്പ്യൂട്ടിംഗ് ഹിന്ദി ഇംഗ്ലീഷ് കോഴ്സിലേക്കുള്ള 2026-27 അധ്യയന വർഷത്തെ പ്രവേശനത്തിനുള്ള വകുപ്പുതല പ്രവേശന പരീക്ഷ June 17 രാവിലെ 11 ഹിന്ദി വകുപ്പ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ 0484-2862500 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ കോട്ടയത്തുള്ള ഉളനാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലെ കരാർ അടിസ്ഥാനത്തിൽ ലാബ് ടെക്നീഷ്യനെ നിയമിക്കുന്നു. അഭിമുഖം June 15 രാവിലെ 11 ലാലം ബ്ലോക്ക് ഓഫീസിൽ വെച്ചാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ 0482247343 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. അതുപോലെ തന്നെ കോട്ടയത്ത് തന്നെ സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷ

പദ്ധതിയിൽ കോട്ടയം ജില്ലയിൽ ഒരു വർഷം അംഗത്വ കാലയളവ് പൂർത്തിയാക്കിയവരുടെ മക്കളെ 2026-27 അധ്യയന വർഷം LKG 1-ാം ക്ലാസ് എന്നിവയിൽ പുതുതായി പ്രവേശനം നേടിയ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായത്തിന് അപേക്ഷ സ്വീകരിക്കുന്ന തീയതി June 20 വരെ നീട്ടി എന്ന ഒരു അറിയിപ്പുണ്ട്. അതുപോലെ തന്നെ കെൽട്രോണിൽ കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് MS ഓഫീസ് കോഴ്സിലേക്ക് SSLC യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി June 15. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒറ്റപ്പാലം താലൂക്ക് ശ്രീ തൃപ്പുറ്റ ദേവസ്വത്തിൽ ട്രസ്റ്റി നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. താല്പര്യമുള്ളവർ June 30 മുമ്പായി അപേക്ഷ ലഭ്യമാക്കണം. അപേക്ഷാ ഫോമും കൂടുതൽ വിവരങ്ങളും തിരൂർ മിനി സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന മലബാർ ദേവസ്വം ബോർഡ് മലപ്പുറം അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നിങ്ങൾക്ക് ലഭിക്കും. കോട്ടയം സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന കേന്ദ്രത്തിൽ July 1 ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 6 മാസത്തെ പരിശീലനം തികച്ചും സൗജന്യമാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 18 വയസ്സ് തികഞ്ഞ SSLCയോ ഉയർന്ന യോഗ്യതയോ ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. അപേക്ഷിക്കേണ്ട അവസാന തീയതി June 20. കേരള കാർഷിക സർവകലാശാല നടത്തിവരുന്ന അഗ്രികൾച്ചറൽ സയൻസ്, ഓർഗാനിക് അഗ്രികൾച്ചർ എന്നീ 2 ദ്വിവത്സര ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 26-27 അധ്യയന വർഷത്തേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഓൺലൈനായി July 2 വരെ സമർപ്പിക്കാം. വിശദ വിവരങ്ങൾക്ക് www.admission.kau.in എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്. ആലപ്പുഴ ജില്ലയിൽ അർബൻ ICDS പദ്ധതിയിലേക്കുള്ള ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്കൂളിൽ പോകുന്നവരും പോകാത്തവരുമായ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. ആലപ്പുഴ നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിലുള്ള അങ്കണവാടികളിൽ നിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ അപേക്ഷാ ഫോം ലഭിക്കുന്നതാണ്. പൂരിപ്പിച്ച അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി August 20. അപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആകുമ്പോൾ ഇനി നമുക്ക് കേൾക്കാം സവ്വാരി ടൈം. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
1: Blast your mornings with blistering music. Savari time.

സമയം 8 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആയിട്ടുണ്ട്, 46 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വിളിക്കാം, നിങ്ങളുടെ യാത്ര അനുഭവങ്ങൾ പറയാനായിട്ടാണ് നിങ്ങൾ വിളിക്കേണ്ടത്. നിങ്ങൾ പോയിട്ടുള്ള ഒരു യാത്ര, നിങ്ങൾ പോകാൻ പോകുന്ന ഒരു യാത്ര, യാത്രയെക്കുറിച്ചാണ് പറയേണ്ടത്. നിങ്ങൾ പണ്ടൊക്കെ വിനോദയാത്രയ്ക്കൊക്കെ പോയിട്ടുണ്ടാവില്ലേ? അപ്പോൾ ആ വിനോദയാത്രയിൽ നിങ്ങൾക്ക് കുറേ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഒരു വിനോദയാത്രയ്ക്ക് പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് പല അമ്പലങ്ങളും കാര്യങ്ങളുമൊക്കെ സന്ദർശിക്കാൻ പോകുന്നുണ്ട്, അല്ലെങ്കിൽ സന്ദർശിച്ച് കഴിഞ്ഞിട്ടുണ്ട്, ആ ഒരു എക്സ്പീരിയൻസ്. ഇങ്ങനെ യാത്രകൾ കുറേ ഉണ്ട്. എല്ലാ ദിവസവും രാവിലെ ഒരു എന്താണ്

ബസ്സിൽ കയറി നമ്മളുടെ ഓഫീസിൻ്റെ സ്ഥലത്ത് ഇറങ്ങി അവിടെ നിന്ന് പോകുന്ന അതൊരു യാത്രയാണ്. പക്ഷേ അതൊരു ദിനചര്യ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമല്ലേ. ആകെ നമ്മൾ ചിലപ്പോൾ ഞായറാഴ്ച മാത്രമായിരിക്കും ഒരു ലീവ് എടുക്കുന്നത്. അപ്പം അതൊരു യാത്രയാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങൾക്ക് ഒരു യാത്രയിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഏതെല്ലാം സ്ഥലങ്ങളിലേക്കാണ് ചിലപ്പോൾ മറ്റൊരാൾക്ക് പ്രചോദനമാകണം നിങ്ങളുടെ യാത്രയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0484242-8101. കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

ഏതെല്ലാം സ്ഥലങ്ങളിലേക്കാണ്. ചിലപ്പോൾ മറ്റൊരാൾക്ക് പ്രചോദനമാകണം നിങ്ങളുടെ യാത്രയെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0484242-8101. കേട്ടുകൊണ്ടേയിരിക്കൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: This is Rainbow FM 107.5. Musically yours.

0: സമയം വേഗം വേഗം മുന്നോട്ട് പോവുകയാണ്. 8 മണി കഴിഞ്ഞ് 52:05 ആയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ കോളർ, സവാരി ടൈമിലെ ആദ്യത്തെ കോളർ നമ്മളോട് കൂടെ ചേരുന്നു. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് സനിത.
0: സംഗീത, സംഗീത എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: സംഗീത അല്ല, സനിത.
0: സനിത, സനിത എവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: എന്റെ വീട് പെരിങ്ങനം.
0: പെരിങ്ങനം. എന്താണ് യാത്രയെ കുറിച്ച് പറയാനുള്ളത്? ഏത് യാത്രയെ കുറിച്ചാണ് പറയുന്നത്?
1: യാത്രനെ കുറിച്ച് അതെ, എനിക്ക് സമയമില്ല യാത്രനെ കുറിച്ചൊന്നും പറഞ്ഞു നിൽക്കാനായിട്ട്. ഞാൻ ഒരു പമ്പില് ജോലി ചെയ്യണ ആളാണ് കേട്ടാ.
0: ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വിളിച്ചതിന്. യാത്രയെ കുറിച്ച് പറയാൻ സമയം
1: എനിക്കില്ലേ, ഒരു പാട്ട് വേണം.
0: ഇല്ല, യാത്രയെ കുറിച്ച് പറഞ്ഞാൽ മാത്രമാണ് പാട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു വിളിച്ചതിന്, താങ്ക് യു സോ മച്ച്. യാത്രയെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും

പറയാനില്ലാത്തവർക്ക്, ബിസി ആയിട്ടുള്ളവർക്ക് നമുക്ക് അങ്ങ് സെറ്റാവുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും ഒരു യാത്രയെക്കുറിച്ച് സംസാരിക്കാനുണ്ടെങ്കിൽ എന്നെ വിളിക്കാം, വിളിച്ചിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം, നിങ്ങളുടെ പാട്ട് ആവശ്യപ്പെടാം. അപ്പോൾ വിളിക്കേണ്ട നമ്പർ 0484242-8101. ഒരു പാട്ട് ആവശ്യപ്പെടാൻ വേണ്ടി മാത്രം വിളിക്കേണ്ട, അതിന് 12 മണി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സമയമുണ്ട്. ഓക്കെ, സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി yours.

0: ഹലോ, നമസ്കാരം. സമയം 8 മണി കഴിഞ്ഞ് 58 മിനിറ്റും 26 സെക്കൻഡുമായിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ അടുത്ത കോളർ നമ്മളോട് ഒത്തു ചേരാനായിട്ട് പോകുന്നു. ഹലോ,
1: ഹലോ, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു.
1: അതിന് കുഴപ്പമില്ല, ഞാൻ ആദ്യത്തോടെ ആകാശവാണിലേക്ക് വിളിക്കുന്നത്. ഇതിന് മുന്നിൽ ഞാൻ പ്രോഗ്രാമൊക്കെ നിറയെ കേട്ടിട്ടുണ്ട്.
0: ആ, ഓക്കെ.
1: അപ്പൊ ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: ആ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ പാലക്കാട് ചിറ്റൂരാണ്.
0: പാലക്കാട് ചിറ്റൂർ.
1: അതെ.
0: ഓക്കെ ഓക്കെ. അവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാ?
1: ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് കൃഷിയാണ്.
0: കൃഷിയാണ്.
1: അതെ.
0: ഓക്കെ. ഈ പാലക്കാട് എന്ന് പറയുമ്പോഴത്തേക്കും പല ആളുകൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ്. പച്ചപ്പും ഹരിതാഭവും ഒക്കെ നിറഞ്ഞ സ്ഥലം, ഒത്തിരി ഉത്സവങ്ങൾ നടക്കുന്ന സ്ഥലം, ഒത്തിരി വെടിക്കെട്ടുകൾ നടക്കുന്ന സ്ഥലം. അങ്ങനെ അങ്ങനെ പാലക്കാടിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ആ, ഓക്കെ. അപ്പോൾ നമ്മൾ യാത്രയെ കുറിച്ചാണ് സംസാരിക്കാൻ വന്നിരിക്കുന്നത്. പറഞ്ഞോളൂ, ഏതാണ് എന്താണ് യാത്ര, ഏത് യാത്രയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്?
1: ഞങ്ങള് അതായത് ഞാനും ഫ്രണ്ട്സൊക്കെ ഒരുപാട് നല്ല യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
0: അതെ.
1: അപ്പോ എനിക്ക്
0: ഹലോ,
1: ഞങ്ങളൊരു ജമ്മു കാശ്മീരിലൊരു യാത്ര പോയായിരുന്നു.
0: ആ,
1: അപ്പോ അവിടെ വെച്ചൊരു
0: കേട്ടില്ല.
1: ജമ്മു കാശ്മീരിൽ നിന്ന്?
0: ആ, ജമ്മു കാശ്മീരിൽ പോയി.
1: ആ, ഞങ്ങള് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു അപകടം സംഭവിച്ചായിരുന്നു.
0: ആ,
1: അത് വല്ലാത്തൊരു സങ്കടം ആയ ഒരു യാത്രയായിരുന്നു.
0: ആ,
1: ആ യാത്ര ഭയങ്കരമായി മറക്കാൻ പറ്റാത്ത ഒരു യാത്ര. ഇന്നതൊരു ഓർമ്മയിലുണ്ട്.
0: ഓക്കെ.
1: അതിനുശേഷം ഇപ്പൊ യാത്രകളൊക്കെ കുറവാണ്. പക്ഷെ ലാസ്റ്റായി പോയത് തഞ്ചാവൂർ പെരി പോലെയാണ് നമ്മള് യാത്ര പോയത്.
0: ഓക്കെ.
1: ഇപ്പോഴും ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര പോകാൻ കൊതിക്കുന്നുണ്ട്. പക്ഷെ അതിനെ പറ്റിയ സമയങ്ങളൊന്നും ആർക്കും ഇല്ല.
0: ഇല്ല
1: ഇല്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: പക്ഷെ യാത്ര പോകണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എല്ലാരും വീട്ടിൽ മടിച്ചിരിക്കുന്നതിനേക്കാള് ഒരു ദിവസം യാത്ര പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോകണം.
0: അതെ, നമ്മൾക്ക് മൈൻഡൊക്കെ ഫ്രഷ് ചെയ്യാൻ ഏറ്റവും നല്ല ഒരു സംഭവമാണ് യാത്ര എന്ന് പറയുന്നത്.
1: നമ്മള് വീട്ടില് പോകാൻ പറ്റും. ഒരു കൊണ്ടുപോകുന്നവര്
0: അതെ, ഒരു റേഞ്ച് പോകുന്ന ഒരു എഫക്ട്.
1: ഞാനിപ്പോ ഒരു യാത്രയിലാണ്, ഒരു
0: ട്രിപ്പിലാണ്. അപ്പൊ അതുകൊണ്ടാണ്.
1: അതെ, വണ്ടി ഒരു മൂവാറ്റുപുഴ സൈഡാണ്, അത്രയും റേഞ്ച് പ്രശ്നമുണ്ടാവില്ല.
0: ആ, ഉണ്ടാവുന്നില്ല. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് പയ്യ എന്ന സിനിമയില് പൂങ്കാറ്റ്രി
0: പൂങ്കാറ്റ്രി എന്ന് പറയുന്ന പാട്ടല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം. എന്തായാലും യാത്ര മുടക്കണ്ട. ഒരു അപകടമൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എന്താണ് യാത്ര, എന്താ കുറച്ച് നാളത്തേക്കുള്ള ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും തഞ്ചാവൂരൊക്കെ പോയല്ലോ, അതുപോലെ യാത്രകൾ ഇനിയും തുടരുക.
1: തീർച്ചയായും.
0: ഓക്കെ, താങ്ക് യു സോ മച്ച്.
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ?
1: കേൾക്കാം.
0: ദാ വരുന്നു.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: Musically yours, this is 107.5 FM Rainbow. Your best place for infotainment.

സമയം 9:12:06 ആകുമ്പോൾ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810 എന്ന് പറയുന്ന നമ്പറാണ്. അങ്ങനെ വിളിച്ച് കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ചെയ്ത ഒരു യാത്രയെക്കുറിച്ച്, നിങ്ങളുടെ ആ യാത്ര എക്സ്പീരിയൻസിനെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു യാത്രയെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ യാത്രയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇപ്പോൾ പല സ്പോട്ടുകളും, നമ്മളുടെ കേരളത്തിലെ പല ടൂറിസ്റ്റ് സ്പോട്ടുകളും താൽക്കാലികമായിട്ട് ഒന്ന് അടച്ചിടേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്നിരിക്കുകയാണ്. ഇന്ന് പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് നമ്മളുടെ സന്ദർശകരുടെ ആ ഒരു പ്രവേശനം നിർത്തിവെച്ചിരിക്കുകയാണ്. കാരണം മണ്ണിടിച്ചിൽ സാധ്യത അവിടെ

0: ഉണ്ട്. അതുപോലെ തന്നെ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ഈ എക്കോ ടൂറിസം, പൊന്മുടി എക്കോ ടൂറിസം തൽക്കാലത്തേക്ക് പൂട്ടും. അപ്പോൾ നമ്മളോട് സംസാരിക്കാൻ അടുത്ത ആളെത്തിയിട്ടുണ്ട്. ഹലോ ഹലോ,
1: ഹലോ,
0: ഇതാരാണ്?
1: ഞാൻ ബേബി.
0: ബേബി എവിടെ നിന്നാണ്?
1: വൈപ്പിൻ.
0: ബേബി എന്നെ എന്നെ കുറച്ച് ദിവസം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഓൺ എയർ വന്നിട്ടുണ്ടല്ലോ ബേബി.
1: അന്ന് ഞാൻ ഒരു ടൂർ പോയ കാര്യം വിളിച്ചാണ്.
0: ആ അന്ന് അന്ന് വിളിച്ചായിരുന്നല്ലോ. എവിടെയോ എന്താണ് ഏതോ ഒരു സ്ഥലം, എന്റെ പേര് ഞാൻ മറന്നുപോയി.
1: ഇല്ല, കിട്ടിയില്ല എനിക്ക്.
0: കിട്ടിയില്ല. ഓക്കെ, എന്നാൽ പറയൂ, എങ്ങോട്ടേക്കാണ് അന്ന് ടൂർ പോയത്?
1: ഞങ്ങള് കൊറേ സ്ഥലത്ത് പോയായിരുന്നു. കൊറേ സ്ഥലം കവർ ചെയ്തിട്ടാണ് പോയിട്ട്.
0: ആ ഓക്കെ, ഏതൊക്കെ സ്ഥലങ്ങളാണ് കവർ ചെയ്തത്?
1: ഡൽഹി, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ന്യൂഡൽഹി, അവിടെയൊക്കെ പോയായിരുന്നു. പോയി ഞങ്ങള് 12-ാം തീയതി രാത്രി 9:00 പോയത്.
0: ഓക്കെ,
1: 22-ാം തീയതി തിരിച്ചെത്തി.
0: ട്രെയിൻ ഫ്ലൈറ്റിനായിരുന്നോ പോയത്?
1: പോയത് ഫ്ലൈറ്റിന്. പിന്നെ അവിടെ ചെന്നിട്ട് ട്രെയിനും യൂബറും ഒക്കെ വിളിച്ചിട്ടാണ് സ്ഥലങ്ങളൊക്കെ പോയി കണ്ടത്.
0: ഓക്കെ,
1: പിന്നെ ഞങ്ങള് വന്നു സാറേ. വന്നിട്ട് എന്റെ മോൻ, അവൻ വിദേശത്ത് പഠിക്കണം, ജർമ്മനിലാണ്. 1-ാം തീയതി പോയി. എനിക്ക് 4-ാം തീയതി എനിക്ക് 2 മണിക്ക് എനിക്കൊരു നായ്ക്കുട്ടി ഉണ്ടായി. അപ്പൊ അവനെ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന ആക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. 4.5 വയസ്സാവണം അവന്. അപ്പം അങ്ങനെ എന്റെ എക്കോ ഇങ്ങോട്ട് തിരിച്ചു വരണം. എനിക്ക് ഫോണില്ലേ, ഇങ്ങോട്ട് തിരിച്ചു വരണം. വേറെ ഇങ്ങോട്ട് തിരിച്ചു വരണം. എന്താ പോലെ. അപ്പം ഞങ്ങള് കൊണ്ടാക്കി അവനെ കൊണ്ടുവന്ന് 4-ാം തീയതി ഉച്ചക്ക് അവൻ മരിച്ചു എന്നാണ് ഞങ്ങള് പറയണത്. എനിക്ക് അപ്പൂന്ന് പറയാൻ പറ്റില്ല. അവൻ ഞങ്ങളുടെ കുഞ്ഞിനെ പോലെയാണ് ഞങ്ങൾ വളർത്തിയിരുന്നത്. അച്ചാക്കായിരുന്നു, ഓടി നടക്കായിരുന്നു. ഇവിടെ ഓടി നടന്നാണ് അവൻ. അവൻ വീണു പോയി. ആ ഒരു സങ്കടം ഉണ്ട്. അപ്പൊ പോയത് ഞങ്ങൾ.
0: ഹലോ ഹലോ. ഒത്തിരി യാത്രകളൊക്കെ ചെയ്തു, പക്ഷേ എന്താണ് നമ്മളുടെ വീട്ടിൽ വളർത്തുന്നായ അത് മരിച്ച ഒരു സംഭവം കൂടിയാണ് നമ്മൾ സവാരി ടൈമിൽ കേട്ടത്. ഓക്കെ, അപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 15:32 ആകുമ്പോൾ നിങ്ങൾ സവാരിയെക്കുറിച്ച് പറയാനായിട്ട് വിളിക്കുക, അല്ലെങ്കിൽ യാത്രയെക്കുറിച്ച് പറയാനായിട്ട് വിളിക്കുക. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്. Make some noise for the Desi Boys!

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: You are listening to FM Rainbow 107.5.

0: സമയം 9 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആകുമ്പോൾ അടുത്ത യാത്രയുടെ കഥ പറയാൻ മറ്റൊരു സഞ്ചാരി നമ്മളുടെ കൂടെ ചേരുകയാണ്. ഹലോ.
1: ഹലോ.
0: ആ ആരാണ് വിളിക്കുന്നത്?
1: ഞാൻ കെ ജി രവീന്ദ്രൻ.
0: രവീന്ദ്രൻ എവിടെ നിന്നാണ് വിളിക്കുന്നേ? കടുത്തുരുത്തിയിൽ നിന്ന്. കോട്ടയം. എന്തൊക്കെയുണ്ട് കടുത്തുരുത്തി വിശേഷങ്ങൾ? മഴയൊക്കെ നന്നായിട്ട് പെയ്യുന്നുണ്ടോ? ആ ഓക്കെ. അപ്പൊ ഏത് യാത്രയെ കുറിച്ച് പറയാനാണ് വിളിച്ചത്?
1: ഞാൻ 2015 ജിം കോർബിറ്റിൽ പോയി. ജിം കോർബിറ്റ്.
0: ആ ഓക്കെ.
1: അപ്പൊ ഞങ്ങള് പ്രദേശത്തെല്ലാം കൂടെ കൂടി ഡൽഹിയിൽ പോയി. അവിടെ നിന്നൊരു വാനില്, പണിക്കർ ട്രാവൽസിന്റെ ഒരു വാനിൽ കയറി രാവിലെ 6 മണിക്ക് പുറപ്പെട്ടു. വൈകുന്നേരം ജിം കോർബിറ്റിലെത്തി. അവിടെ കാണേണ്ട കാഴ്ചയാണ്. കൊറേ മാനുകളൊക്കെ ഉണ്ട്. കടുവയെ കാണാനായിട്ടാ പോയത്. പക്ഷേ കടുവയെ കണ്ടില്ല. ആഞ്ഞ ഭാഗം കടുവയുടെ കാൽപ്പാടുകൾ കണ്ടു. പിന്നെ ആനപ്പുറത്ത് കയറി. ആനപ്പുറത്ത് കയറി സവാരി. പിന്നെ അവരുടെ ജിറ്റ് ജീപ്പുണ്ട്, അതിലൊക്കെ കയറി
0: സവാരി ചെയ്തു.
1: ഇറങ്ങി അവിടെ താമസിച്ചു.
0: അപ്പൊ ഈ ആനപ്പുറത്തൊക്കെ കേറിയപ്പോ പേടിയായോ?
1: പേടിയായി. ഞാൻ ഇറങ്ങി.
0: കൊറച്ചു നേരം ഒന്ന് കേറി ഇരുന്ന് കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് പറ്റത്തില്ല.
1: തിരിച്ച് നടത്തിച്ചിട്ട് ഞാൻ ഇറങ്ങി. അവിടെ മറ്റേ പ്രദേശത്തൊക്കെ പോയി. ഞാൻ വീണ്ടും ജിപ്സിയിലോട്ട് തന്നെ പോയി.
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: നല്ലൊരു ഓർമ്മയിൽ തന്നെ നിൽക്കുന്നൊരു യാത്രയായിരുന്നു.
0: ഓക്കെ. പിന്നെ വേറെ അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ?
1: പിന്നെ റാസ്താം പാസ് പോയിട്ടുണ്ട്, രാജസ്ഥാൻ പോയിട്ടുണ്ട്, യൂറോപ്പ് പോയിട്ടുണ്ട്.
0: ഓക്കെ. അപ്പം
1: പോയിട്ടുണ്ട്.
0: ശരിക്കും യാത്ര ചെയ്യുന്ന ഒരാളാണ്.
1: അതെ അതെ. നോർത്ത് ഈസ്റ്റ് മാത്രം പോകാൻ പറ്റിയില്ല.
0: ഇതുവരെ പറ്റിയിട്ടില്ല. ഈ അടുത്ത സീസണില്, ഐ മീൻ ഇപ്പം കുറച്ച് മഴയും കുറച്ച് പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പം എന്തായാലും അടുത്ത സീസണില് അങ്ങടേക്ക് പോവും. വളരെ വളരെ മികച്ച നല്ലൊരു സ്ഥലമാണെന്നാണ്
1: കേട്ടിരിക്കുന്നത്.
0: ഓക്കെ. അപ്പോ എന്തായാലും ആനപ്പുറത്ത് കേറിയിട്ട് താഴെ ഇറങ്ങി

0: പിന്നെ ജിപ്സിയില് യാത്ര ചെയ്തു, കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു.
1: ചൈനയിൽ പോയിട്ടുണ്ട്,
0: ചൈനയിൽ പോയിട്ടുണ്ട്.
1: പന്മതിൽ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഐഫിൽ ടവർ കയറണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു,
0: ആ
1: താജ്മഹൽ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, കാശ്മീർ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു,
0: ആ
1: ഇതെല്ലാം സാധിച്ചു.
0: എല്ലാം സാധിച്ചു. ആ ഈ എന്താണ് ചൈനീസ് വന്മതിലിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് എന്തായിരുന്നു ആ മനസ്സിൽ തോന്നിയൊരു കാര്യം?
1: ഇതൊരു ഈ മഹാത്ഭുതം, ലോകത്തിലെ മഹാത്ഭുതത്തിൽ കയറി കൂടാൻ പറ്റുമോന്ന്
0: ഒന്ന്
1: വിചാരിച്ചില്ല. ഞങ്ങളുടെ മൂന്ന് കൂട്ടുകാർ കൂടിയിട്ടാണ് പോയത്.
0: ലോകത്തിന്റെ മഹാത്ഭുതങ്ങളിൽ ഒന്ന് എന്റെ കാൽ കീഴിലാണെന്ന്.
1: അതെ, അതിലൂടെ നടന്ന് അങ്ങനെ അങ്ങനെ യാത്രകൾ എപ്പോഴും ഓരോ അറിവുകൾ നേടുകയും
0: അതെ.
1: ഒക്കെയാണല്ലോ.
0: ഈ ചൈനയിൽ ചെന്നു കഴിഞ്ഞാൽ പലരും പറയുന്നത് ഭക്ഷണം ഒരു പ്രശ്നമാണെന്നാ. ആണോ?
1: പക്ഷെ അവിടെ ഇന്ത്യൻ റെസ്റ്റോറന്റുകളുണ്ട്,
0: ഉണ്ട്. ഓക്കെ, അവിടെയാണ് കയറിയത്.
1: അവിടെ രസം കിട്ടും, പപ്പടം കിട്ടും.
0: ചൈനീസ് വിഭവങ്ങളൊന്നും ട്രൈ ചെയ്തില്ലേ?
1: ചൈനീസ് വിഭവങ്ങൾ ഒരു ഒരു ദിവസം ട്രൈ ചെയ്തു,
0: ആ അതോടുകൂടി മടുത്തു.
1: അത് ആ പേടിയായി, എന്തായാലും അറിയത്തില്ല.
0: ഓക്കെ,
1: നോൺ വെജ് ഒക്കെ കഴിച്ചപ്പോഴേ
0: ആ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ. ഓക്കെ,
1: അത് ആ കോവിഡിന് തൊട്ട് മുമ്പായിരുന്നു,
0: ഓ
1: രണ്ടായിരത്തി
0: ഓക്കെ,
1: പത്തൊമ്പതില്
0: ആ അത് കൊള്ളാം.
1: ജൂലൈയിൽ പോയിട്ട് തിരിച്ചു വന്നു,
0: ആ ഓക്കെ ഓക്കെ ഓക്കെ
1: രക്ഷപ്പെട്ടു.
0: ആ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കൊരു പാട്ട് കേട്ടാലോ?
1: ആ പാട്ട് കേൾക്കാം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: എന്റെ മേലെ ജിമിറ്റി കമ്പൽ ആയിക്കോട്ടെ, രാവിലെ എല്ലാവർക്കും ഒരു ഉഷാറാകട്ടെ,
0: ഉഷാറാവട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: ആ ഓക്കെ,
0: സ്റ്റേ ട്യൂൺഡ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യുവേഴ്സ്.

0: ചൊവ്വാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് കിരൺ ബേബിയാണ്. അങ്ങനെയൊരു സഞ്ചാരി വീണ്ടും നമ്മളുടെ കൂടെ ചേരുന്നു. ഹലോ
1: ഹലോ
0: ഹലോ, ഇത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ആരാണ്?
1: ഞാൻ പുത്തഞ്ചിറയിൽ നിന്ന് സുമാഹരിഹരൻ.
0: സുമാഹരിഹരൻ, എങ്ങോട്ടേക്കാണ് യാത്ര പോയത് അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്?
1: യാത്ര പോയി വന്നു. ഞാൻ പോണ അന്ന് വിളിച്ചപ്പോ കിട്ടിയില്ല.
0: ഓക്കെ. ആറാം തീയതി യാത്ര പോയിട്ട് വന്നു.
1: ആറാം തീയതി രാത്രി 11:30 ട്രെയിനിന് ഞങ്ങൾ തഞ്ചാവൂര് പോയി.
0: ഓക്കെ.
1: എന്നിട്ട് ഇന്നലെ ട്രെയിനിൽ
0: ഇന്നലെ രാത്രി എത്തി. ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് തഞ്ചാവൂർ വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് തഞ്ചാവൂർ? മഴയുണ്ടോ?
1: മഴയില്ല, മഴയില്ല, നല്ല വെയില്. ഞങ്ങൾ ഇവിടുന്ന് പാലക്കാട് വരെയൊക്കെ മഴയുണ്ടായി. പാലക്കാട് കോയമ്പത്തൂർക്ക് ഉണ്ടായില്ല, അങ്ങനെ മഴയുണ്ടായി. പക്ഷെ അവിടേക്കില്ല, അവിടെ നല്ല വെയിലാണ്.
0: നല്ല വെയിലാണ്,
1: നല്ല കാണാനുള്ള സ്ഥലങ്ങളും നല്ല ഭംഗിയാണ് കാണാനായിട്ട്.
0: നമ്മുടെ സൗണ്ട്, നമ്മുടെ സൗണ്ട് റേഡിയോയിലൂടെ കേൾക്കാൻ നല്ല രസമല്ലേ?
1: ആരുടെ?
0: ചേച്ചിയുടെ.
1: എന്റെ?
0: ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെച്ച്.
1: അയ്യോ, റേഡിയോ അടുക്കളയിലാണോ?
0: അടുക്കളയിലാണോ? പക്ഷെ ഒരു ഒരു ഹൗളിംഗ് വരുന്നു.
1: അയ്യോ, ഞാൻ പുറത്താണ്, ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയാലേ ശരിക്ക് കേൾക്കൂല.
0: ആ ഓക്കെ ഓക്കെ.
1: റൂമിലാണ് കേൾക്കൂല എനിക്ക്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അടുക്കളയിലാണ്. ഓക്കെ, നോ പ്രോബ്ലം, പറഞ്ഞോളൂ. തഞ്ചാവൂർ അമ്പലം.
1: ആ തഞ്ചാവൂർ അമ്പലം നല്ല അമ്പലം, നല്ല പഴയ തഞ്ചാവൂർ കാരണന്മാരെയൊക്കെ സമ്മതിക്കണം.
0: അതെ അതെ അതെ, വിസ്മയമാണ്. അതെ, അതിന്റെ മുകളിലത്തെ ഗോപുരം ഒറ്റക്കല്ലില് അതെങ്ങനെ മേളി കയറ്റി വെച്ചു എന്നുള്ളത് ആലോചിക്കണം നമ്മള്.
1: അത് ഞാൻ അറിഞ്ഞു, അവിടെ പറഞ്ഞു, അവിടെ ചോദിച്ചു ഞാൻ.
0: ഇതിപ്പം ചേച്ചി പറഞ്ഞത് എന്താണെന്ന് എനിക്കും വ്യക്തമായില്ല. ഒരു റേഞ്ച് ഇല്ലാതെ
1: അമ്പലത്തിന്റെ മുകളിലേ, അമ്പലത്തിന്റെ ഏറ്റവും മുകളില് എത്രയോ ഹൈറ്റിലാണ് ഈ അമ്പലം.
0: അതാണ് നമ്മളുടെ
1: മുകളിലേക്ക്,
0: അതാണ് നമ്മളുടെ ഇന്ത്യൻ ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. നമുക്ക് അഭിമാനിക്കാം.
1: എന്തൊരു സന്തോഷമായി നമ്മൾ കണ്ടപ്പോ, ജീവിതത്തിൽ ഇനി വേറെ ഒന്നും കാണണ്ടെന്നുള്ളതായി.
0: ഓക്കെ,
1: സന്തോഷമായി. ആ അമ്പലം,
0: ആ അമ്പലത്തിന്റെ നിഴൽ എവിടെയെങ്കിലും കണ്ടോ?
1: ഇല്ല, നിഴലില്ല എന്ന് പറഞ്ഞു. നിഴലില്ലാണ്ടാണ് അത് നിർമ്മിച്ചേക്കണെന്ന് പറഞ്ഞു.
0: അതെ അതെ,
1: അതൊക്കെ ഞാൻ ചോദിച്ചു മനസ്സിലാക്കി. അവിടെ എത്രയോ വർഷത്തെ പഴക്കമുണ്ട്, 1500 അങ്ങനെ എന്തോ.
0: വളരെ വളരെ പഴക്കമുള്ള ഒരു അമ്പലമാണ്
1: അമ്പലം. അത് തന്നെ.
0: പിന്നെ വേറെ അവിടെ വേറെ എവിടെയൊക്കെ പോയി?
1: പിന്നെ മ്യൂസിയം കാണാൻ പോയി ഞങ്ങൾ.
0: മ്യൂസിയം കാണാൻ പോയി. മ്യൂസിയത്തിൽ എന്തൊക്കെ കണ്ടു? മ്യൂസിയത്തിൽ എന്തൊക്കെ കണ്ടു?
1: മ്യൂസിയത്തിൽ നമ്മുടെ പഴയ എന്താണ് രാജാക്കന്മാരുടെ ഓരോ എന്താണ് പിന്നെ താളിയോലകള്, പിന്നെ പഴയ നമ്മുടെ പൈസകളൊക്കെ ഇല്ലേ, ആ ചെമ്പും കൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ പൈസ, നമ്മ കണ്ടിട്ടില്ലാത്ത പൈസകളാണ്, അതൊക്കെ കണ്ട്. പിന്നെ രാജാക്കന്മാര് ശില്പങ്ങൾ അങ്ങനത്തെ ഒരുപാട് അവിടെ പറയാ, എനിക്കറിയില്ല അതൊന്നും പറയാനായിട്ട്. പക്ഷെ കണ്ട് ഒരുപാട് ഇഷ്ടമായി. കാരണം പോയത് തന്നെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായത്. പ്രതീക്ഷിക്കാത്തൊരു പോക്കായിരുന്നു ഞങ്ങളത് കേട്ടോ.
0: തിമിംഗലത്തിന്റെ സ്കെൽട്ടൺ കണ്ടില്ലേ? തിമിംഗലത്തിന്റെ സ്കെൽട്ടൺ കണ്ടില്ലേ?
1: ആ കണ്ടു കണ്ടു കണ്ടു.
0: വീണയുണ്ടാക്കുന്നത് കണ്ടായിരുന്നു.
1: ആ അത് കണ്ടു.
0: ആ അപ്പൊ അങ്ങനെ എല്ലാം
1: കണ്ടു. എന്തൊക്കെയാണ്,
0: എന്തൊക്കെയാണെന്ന് ഓർക്കണില്ല.
1: അതന്നെ ദൈവം, എന്ത് രസമായിരുന്നു. ഞങ്ങൾ പിന്നെ ട്രെയിനിൽ യാത്ര എന്ന് പറയും, ഞാൻ 26 ശേഷമാണ് 6th അത് ഏറ്റവും വലിയ സന്തോഷമായി.
0: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേട്ടാലോ ഇനി.
1: ആ എനിക്ക് വേണ്ട പാട്ട്, പാട്ട് വെച്ചിരുന്ന്.
0: ഏത് പാട്ടാണ്? ഗുജറാത്തി അല്ലേ ചോദിച്ചത്?
1: അതെ അതെ അതെ.
0: ഓക്കെ, അപ്പൊ ഗുജറാത്തി പാട്ട് തന്നെ നമുക്ക് കേക്കാം. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ്. കേട്ടില്ല,
1: തഞ്ചാവൂര് പോയിട്ടുണ്ടോ?
0: പിന്നെ
1: പോവാത്തവരൊക്കെ പോണം, എല്ലാരും കേൾക്കുന്ന എല്ലാവരും പോണം. പോയി വരുമ്പോഴതിന്റെ അത്ഭുതം മനസ്സിലാവുള്ളൂ എന്താണെന്നുള്ളത്.

അങ്ങനെ സമയം 9 മണി കഴിഞ്ഞ് 53 മിനിറ്റും 24 സെക്കൻഡും ആകുമ്പോൾ എനിക്ക് തൽക്കാലം നമ്മുടെ സവാരി ടൈം വൈൻഡപ്പ് ചെയ്യേണ്ട സമയത്തേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നല്ല യാത്രാ അനുഭവങ്ങൾ കുറച്ച് കേട്ടു, നല്ല നല്ല പാട്ടുകൾ കേട്ടു. അപ്പോൾ ഇനി മറ്റൊരു ദിവസം, മറ്റൊരു സവാരി സ്വാഗതം കൊച്ചി, മറ്റൊരു സവാരി.

ടൈമുമായിട്ട് നിങ്ങളുടെ കൂടെ കൂട്ടുചേരാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ സൈൻ ഔട്ട് ചെയ്യുന്നു. ഇത്രയും സമയം നിങ്ങളുടെ ഒപ്പമുണ്ടായിരുന്നത് ഞാൻ കിരൺ ബേബിയാണ്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. പക്ഷേ വെറുതെ അങ്ങോട്ട് പോകത്തില്ല, 10 മണിക്ക് ന്യൂസ് ഉണ്ട്, അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺഡ് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ കിരൺ ബേബി. ആകാശവാണി ഇന്ന് 90th വാർഷിക ദിനം ആഘോഷിക്കുന്നു. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. ബഹുജൻ ഹിതായ, ബഹുജൻ സുഖായ എന്നീ മഹത്തായ ആശയങ്ങൾ പാലിച്ചാണ് ആകാശവാണിയുടെ വാർത്താസേവന വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭൂഭാഗങ്ങളിൽ 24 എല്ലാ പ്രധാന ഭാഷകളിലും പ്രാദേശിക ഭാഷകളിലും വാർത്തകളും വിവരങ്ങളും നൽകാൻ ആകാശവാണിക്ക് കഴിയുന്നുണ്ട്. രാജ്യത്തെ 10 സംസ്ഥാനങ്ങളിലെ 24 രാജ്യസഭാ സീറ്റുകളിലേക്ക് തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 18 വോട്ടെടുപ്പ്. ജമ്മു കാശ്മീരിലെ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്രമന്ത്രി അമിത്ഷാ അധ്യക്ഷനാകുന്ന യോഗത്തിൽ ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയും ചീഫ് സെക്രട്ടറിയും പങ്കെടുക്കും. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാൻ ധാരണാപത്രത്തിൽ ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ ഗവർണറും ഇന്ന് ഒപ്പുവയ്ക്കും. കേന്ദ്രമന്ത്രി ജെ പി നദ്ദയുടെ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ന്യൂഡൽഹിയിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്നത്. TMC നേതാവ് അഭിഷേക് ബാനർജി കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഇന്ന് ഹാജരായേക്കും. നിയമസഭാ സ്പീക്കർക്ക് അയച്ച കത്തിൽ പാർട്ടി MLA വ്യാജ ഒപ്പുകൾ ഉപയോഗിച്ചുവെന്ന കേസിലാണ് ചോദ്യം ചെയ്യൽ. ജപ്പാനിൽ ഏഷ്യാകപ്പ് U18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യയ്ക്ക് സ്വർണം. 1-4 ജപ്പാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
3: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ്, വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

യെസ് എല്ലാവരും ഒരു ജൂണിലെ മഴയിലേക്ക് ഉള്ള ഒരു ടച്ചിലായിരിക്കും അല്ലെ, കേൾക്കുന്നതിലും കാണുന്നതിലും അറിയുന്നതിലൊക്കെ ഒരു മഴ ടച്ച് സ്വാഭാവികമാണ്. അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേരത്ത് ഇത് പാഴ്സപ്പിന്റെ നേരമാണ്. നേരം എന്ന് പറയുമ്പോൾ 10 മണി കഴിഞ്ഞ് 8 മിനിറ്റും 24 സെക്കൻഡും. വാട്സപ്പ് എന്ന് പറയുമ്പോൾ അറിയാലോ അല്ലേ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തന്നെയാണ് കേൾക്കേണ്ടത്. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഹിന്ദി തമിഴ് മലയാളം ഗാനങ്ങൾക്കായിട്ടാണ് മെസ്സേജ് അയക്കേണ്ടത്. മെസ്സേജ് അയക്കേണ്ടത് 8547 3414 1075 എന്ന ഒരു നമ്പറിലേക്കാണ്, ഒരു വാട്സപ്പ് നമ്പറിലേക്കാണ്. ആ ഒരു

നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തോളൂ. 8547-34-1075 ഈ ഒരു നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തിട്ട് കാത്തിരിക്കൂ വാട്സ്ആപ്പിലൂടെ നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് സോങ് വരുന്നതിനായിട്ട്. അപ്പോൾ 11 മണിവരെ നമുക്ക് ഒരുമിച്ച് കേൾക്കാം നിങ്ങളുടെ പ്രിയഗാനം. കൂടെ ഞാൻ ആർ ജെ ധന്യ.

യെസ്, എം ജി ശ്രീകുമാറിന്റെ സൂപ്പർ ഹിറ്റ് സോങ് ആണ് നമ്മളിപ്പോൾ കേട്ടത് ഫ്രം ദ മൂവി കിലുക്കം. സമയം 10 മണി കഴിഞ്ഞ് 18 മിനിറ്റും 18 സെക്കൻഡും ആയിട്ടുണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് ആണ്, വാട്സപ്പിലേക്ക് ഇഷ്ട ഗാനത്തിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാം. വാട്സപ്പ് വഴിയാണ് മെസ്സേജ് അയക്കേണ്ടത്. വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075, 8547341075. യെസ്, അങ്ങനെ ഒരുപാട് ഗാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മൾ ആ ഒരു മെസ്സേജസ് ആണ് വായിക്കാൻ പോകുന്നത്. ഇടയാർ

ബോഡി ഗിയർ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യുന്ന സിന്ധു ചേച്ചി, അതുപോലെ തന്നെ മണി ചേച്ചി, ശീബച്ചേച്ചി, ഊഷാമ്മ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് വെച്ച് തരാമോ? അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്ന രാപ്പകൽ മൂവിയിലെ പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആരാണെന്ന് വെച്ചിട്ടില്ല, എന്നാലും ഇത്രയും ചേച്ചിമാർക്ക് വേണ്ടിയിട്ടാണ് മെസ്സേജ് ചോദിച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് പാർട്ട്സപ്പ്, ശ്രീമൂല നഗരത്തു നിന്നും ശാരിക രവിയാണ്. ഇന്നത്തെ എല്ലാ സോങ്ങും പറയുന്നതെല്ലാം തെറ്റിക്കുന്ന കോമഡിക്കാരൻ ആർ ജെ കിരണിന് മാത്രം ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. എന്തായാലും സംസാരം കേൾക്കാൻ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് മാഗി ജോർജിന്റെ മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് പാർട്ട്സപ്പ്, അദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ മുത്തോലക്കുന്നത്തെ എന്ന ഗാനം കേൾപ്പിക്കാമോ? അല്ലെങ്കിൽ രാക്ലിതൻ ഫ്രം ദ മൂവി പെരുമഴക്കാലം? മാഗി ജോർജ് ആണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് റെയിൻബോ, പ്രിയ കൂട്ടുകാർക്ക് ശുഭദിനം നേർന്നുകൊണ്ട് പഞ്ചായത്തിലെ എന്ന് തുടങ്ങുന്ന പാണ്ടിപ്പടയിലെ പാട്ട്, അല്ലെങ്കിൽ നിറത്തിലെ പ്രായം തമ്മിൽ എന്ന് തുടങ്ങുന്ന പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് കണ്ണനാണ് കാഞ്ഞിരമറ്റത്ത് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഒരു മെസ്സേജ്, ഗുഡ് മോർണിംഗ് വാട്സപ്പ്, ഗുഡ് മോർണിംഗ് ദീപ, ദീപസ്തംഭ മഹാശ്ചര്യം സിനിമയിലെ നിന്റെ കണ്ണിൽ വിരുന്നു വന്നു എന്ന സോങ് പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് വിനീത ഷിബുവാണ് പുച്ചാക്കലിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ഡേ, ഗുഡ് മോർണിംഗ്, പ്ലീസ് പ്ലേ ദ സോങ് ചെയ്യ ചെയ്യ ഫ്രം ദ മൂവി ദിൽസേ. ജോസഫ് ആണ് ചാലക്കുടിയിൽ നിന്ന് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമസ്കാര റെയിൻബോ, എനിക്ക് ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിലെ നന്ദലാല എന്ന പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഷാജുവാണ് മടത്തമ്പുള്ളിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരുന്നത്. ആ ഒരു പാട്ട് നമ്മൾ കേട്ട് കഴിഞ്ഞു. ഹായ്, എന്റെ പേര് പ്രിയ, കളമശ്ശേരി കുസാറ്റിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുട്ടികാർക്കും വേണ്ടിയിട്ട് ഏതാണ് ശരപ്പുളി മാല ചാർത്തി എന്ന ഗാനം വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹൈ റെയിൻബോ, എന്റെ പേര് ധന്യ എന്നാണ്, മൂവാറ്റുപുഴയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. കുറേ മെസ്സേജ് അയച്ചിരുന്നു, വായിക്കുന്നുണ്ട് പക്ഷേ പാട്ട് വെച്ച് തരുന്നില്ല കേട്ടോ. എന്റെ മോന് ദക്ഷിത്തിന് വേണ്ടിയിട്ട് ചാന്തുപൊട്ട് സിനിമയിലെ അഴകിൻ്റെ ആഴക്കടലിൻ്റെ എന്ന് തുടങ്ങുന്ന പാട്ട് ഒന്ന് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ധന്യ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ലീബയുടെ മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഓം ശാന്തി ഓമിലെ പാട്ടിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആകാശവാണിക്ക് ആശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ലീബ പുരുഷോത്തമ നമുക്ക് വേണ്ടി മെസ്സേജ് സെൻഡ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ്, ഗുഡ് മോർണിംഗ്, പ്ലീസ് പ്ലേ നീയം തണലിന് താഴെ കോക്ടെയിലെ പാട്ട് ചോദിച്ചിട്ട് മനോജ് തെന്നിലാപുരത്തു നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. അങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നിങ്ങളുടെ പ്രിയ ഗാനം എന്താ വരുന്നു കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പാണ്, ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു വാട്സപ്പ്. വാട്സപ്പിലൂടെ കേൾക്കാം ഇഷ്ടഗാനങ്ങൾ. ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. ആവശ്യപ്പെടേണ്ടത് ഒരു വാട്സപ്പ് നമ്പർ വഴിയാണ്. വാട്സപ്പ് നമ്പർ ഇതാണ്: 8547 3475. ഗുഡ് മോർണിംഗ്, ഞാൻ ആനി ബിജു ആണ് കൊരട്ടിയിൽ നിന്ന്. എനിക്ക് കിലുക്ക മൂവിയിലെ ഊട്ടിപ്പട്ടണം എന്ന ഗാനം കേൾപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് കേൾപ്പിക്കണം വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ നമുക്ക് ആനി ബിജു മെസ്സേജ് അയച്ചിരുന്നത്. ഏതായാലും ആ ഒരു പാട്ട് നമ്മളിതാ കേട്ട് കഴിഞ്ഞു. ഹായ് വാട്സപ്പ്, ഗുഡ് മോർണിംഗ്. എനിക്കൊരു പാട്ട് വേണം. ഇനിയുമുണ്ടൊരു ജന്മമെങ്കിൽ എനിക്ക് നീ എന്ന് തുടങ്ങുന്ന പാട്ടാണ്. ഗസല്ല പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. റിസ്വാനാണ് നോർത്ത് പറവൂര് വാണിക്കാടിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഡെഡിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഓൾ റെയിൻബോ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ശുഭദിനാശംസകൾ. നല്ല മഴയാണ്, അതുകൊണ്ട് പട്ടം പോലെ എന്ന സിനിമയിലെ മഴയെ തൂമഴയെ എന്ന ഗാനം വെച്ച് തരാമോ? റെയിൻബോയുടെ സ്ഥിരം ശ്രോതാവാണ് മാളയിൽ നിന്ന് വിജയശ്രീയാണ് കേട്ടോ ഈ ഒരു മഴപ്പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഇനി ജിഷ ജോൺസന്റെ മെസ്സേജാണ് വായിക്കാൻ പോകുന്നത്. പ്ലീസ് പ്ലേ ഇസബെല്ല ഇസബെല്ല ഫ്രം ദ മൂവി ഇസബെല്ല. അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ, എന്തിനീ മിഴി രണ്ടും ഫ്രം ദ മൂവി ഓർഡിനറി. ഈ രണ്ട് പാട്ടിലെ ഏതെങ്കിലും ഒരു പാട്ടാണ് ജിഷ നമുക്ക് വേണ്ടിയിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും ആ ഒരു പാട്ടിനുമുണ്ടല്ലേ എവിടെയൊക്കെയോ ഒരു

ടച്ച്. അടുത്തത് ഹൈ റെയിൻബോ. സുഖമാണോ? സുഖമാണല്ലോ. ബാംഗ്ലൂർ ഡേയ്സിലെ ഒരു പാട്ട് തരാമോ? ഞാൻ ശോഭനയാണ്, ശോഭന ബിനീഷ്, ചേർത്തലയിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ബാംഗ്ലൂർ ഡേയ്സിലെ ഒരു പാട്ട് നമ്മളിപ്പോൾ പ്ലേ ചെയ്തിട്ടോ? അപ്പോൾ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് സോണിക നോർത്ത് പറവൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് സാർ. എല്ലാ ദിവസത്തെയും പോലെ ഒരുപാട് പാട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത്. പ്ലീസ് പ്ലേ ദ സോങ്. ജൂൺ ജൂൺ നിലാമടയിൽ, അല്ലെങ്കിൽ കബഡി കബഡി, പൊട്ടുതൊട്ട്, നമ്മൾ തമ്മിൽ, അങ്ങനെ അങ്ങനെ അങ്ങനെ ഒരുപാട് മൂവിയിലെ പാട്ടുകൾ ചോദിച്ചിട്ടാണ് കേട്ടോ നമ്മുടെ നോർത്ത് പറവൂരിൽ നിന്ന് സോണിക മോഹൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് മെസ്സേജിലേക്ക് പോവാണെങ്കിൽ, ഹായ്, എൻ്റെ പേര് വിജയ് എന്നാണ്. എനിക്കൊരു പാട്ട് വെച്ച് തരാമോ? ഏതാണ്? കൂടെ എവിടെ സിനിമയിൽ ഏതെങ്കിലും ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ വിജി. അടുത്തൊരു മെസ്സേജ് വായിക്കുന്നു. ഗുഡ് മോർണിംഗ്. കൂട്ടിമുട്ടിയ കണ്ണുള്ള എന്നെയും കൂടെ തെറ്റിക്കല്ലോ. കൂട്ടിമുട്ടിയ കണ്ണു ചൊല്ലണ, ഓക്കെ, കൂട്ടിമുട്ടിയ കണ്ണു ചൊല്ലണ എന്ന ഗാനം വെച്ച് തരാമോ? ഫിലിം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും. എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ജോഷി അങ്കമാലിയിൽ നിന്നാണ് കേട്ടോ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. യെസ്, അടുത്തൊരു മെസ്സേജ് വായിക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ്. മുതൽവൻ സിനിമയിലെ കുരുത്തു എന്ന് തുടങ്ങുന്ന പാട്ട് ദിവ്യ സന്തോഷാണ്, കൊടുങ്ങല്ലൂരിൽ നിന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ ഇനിയും ഒരുപാട് മെസ്സേജുകൾ ഇങ്ങനെ വായിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അറിയാലോ, അതിലേറെ ഗാനങ്ങൾ നമുക്ക് കൊടുത്തു തീർക്കാനുണ്ടാവും. സമയമാണെങ്കിൽ ഇതൊന്നും കാത്തു നിൽക്കാതെ പോയിക്കൊണ്ടിരിക്കുന്നു. 10 മണി കഴിഞ്ഞ് 35 മിനിറ്റും 13 സെക്കൻഡും. കേട്ടുകൊണ്ടിരിക്കുന്നത് വാട്സപ്പാണ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു വാട്സപ്പ്. വാട്സപ്പിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ആ ഒരു മെസ്സേജസിലേക്ക് ഒന്ന് പോകാം. ഗുഡ് മോർണിംഗ്. ഇതിലേ തോഴി നിൻ എന്ന് തുടങ്ങുന്ന എൽസമ്മ എന്ന ആൺകുട്ടി എന്ന മൂവിയിലെ പാട്ട് ചോദിച്ചിട്ട് സൽമാ ജമാലുദ്ദീനാണ് നമുക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് വാട്സപ്പ്, ഞാൻ മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണനാണ്. പാട്ടൊന്നും വച്ചു തന്നില്ലെങ്കിലും പാട്ട് കേട്ടുകൊണ്ട് കൂടെ തന്നെയുണ്ട്. ഒരുപാട് നാളായി പാട്ട് ചോദിക്കുന്നു. എന്തെങ്കിലും വെച്ചു തരാമോ എന്ന് ചോദിച്ചിട്ട് എന്നിണക്കിളിയുടെ നൊമ്പരക

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു പാട്സ്. അപ്പൊ പാട്സപ്പിലേക്ക് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു മെസ്സേജസിലേക്ക് ഒന്ന് പോകാം. ഗുഡ് മോർണിംഗ്. ഇത് ഇതിലേ തോഴി നിൻ എന്ന് തുടങ്ങുന്ന എൽസമ്മ എന്ന ആൺകുട്ടി എന്ന മൂവിയിലെ പാട്ട് ചോദിച്ചിട്ട് സൽമാ ജമാലുദ്ദീനാണ് നമുക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് പാട്സപ്പ്, ഞാൻ മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണനാണ്. പാട്ടൊന്നും വച്ചു തന്നില്ലെങ്കിലും പാട്ട് കേട്ടുകൊണ്ട് കൂടെ തന്നെയുണ്ട്. ഒരുപാട് നാളായി പാട്ട് ചോദിക്കുന്നു. എന്തെങ്കിലും വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ട് എന്നിണക്കിളിയുടെ നൊമ്പര ഗാനം എന്ന ഗാനം ചോദിച്ചിരിക്കുന്നത്. മൂവി നോവൽ എന്നാണ് കേട്ടോ. പ്ലീസ് പ്ലേ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നെക്സ്റ്റ് തൃശ്ശൂരിൽ നിന്ന് ഒരു മെസ്സേജ് ഉണ്ട്. വാസന്തിയാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുർബാനി മൂവിയിലെ ഒരു പാട്ട് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമസ്കാരം, എൻ്റെ പേര് രേഷ്മ ഷൈബു ആണ്. സ്ഥലം സൗത്ത് പറവൂർ. എനിക്ക് രസികൻ സിനിമയിലെ മമ്മമ്മം മാരിമഴയെ എന്ന പാട്ട് വെച്ച് തരാമോ. എപ്പോഴും പാട്ട് ചോദിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല. ഒരു വർഷത്തിന് ശേഷമാണ് വന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ആ ബുദ്ധിമുട്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഒരുപാട് പാട്ട് ചോദിക്കാത്ത ഒരാളെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാട്ടെ ആ ഒരു പാട്ട് വരാൻ പറ്റുമെന്ന്. അതുപോലെ ആലങ്ങാട് നീർക്കോട് നിന്നും ജിതേഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇന്ന് നജീം അർഷാദിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഡോക്ടർ ലവ് എന്ന മൂവിയിലെ ആകാശം ദൂരെ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ജിതേഷ് നമുക്കായിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് ഗുഡ് മോർണിംഗ്, എൻ്റെ പേര് നസീറ എന്നാണ്. എറണാകുളത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു സോങ് വേണം. ഭീഷ്മാചാര്യ ഫിലിമിലെ പാട്ടാണ്, പറന്നു പൂങ്കുയിൽ എന്ന് തുടങ്ങുന്നതാണ് കേട്ടോ പാട്ട്. ഇതെൻ്റെ ഒരു കൂട്ടുകാരൻ കഴിഞ്ഞ മാസം മരിച്ചു, അത് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് റെയിൻബോ, രാക്കിളിതൻ എന്ന് തുടങ്ങുന്ന പാട്ട് പെരുമഴക്കാലത്തിലെ സോങ് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് ആതിര പൂഞ്ഞാർ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ പാട്സപ്പ്, സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിക്കുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരാമോ. ആശയാണ് പള്ളുരുത്തിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. യെസ്. നെക്സ്റ്റ് തൃപ്പൂണിത്തുറയിൽ നിന്നും ഉണ്ണികൃഷ്ണനാണ്. വാക്കിംഗ് ഇൻ ദ മൂൺലൈറ്റ്, സത്യം ശിവം സുന്ദരം എന്ന മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എച്ച് എൻ സിയിലെ ഓൾ സ്റ്റാഫിന് വേണ്ടിയിട്ടാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹായ് ഗുഡ് മോർണിംഗ്, ജമീന ബീനാരാജ് ആയിക്കാടാണ്. മായവി സിനിമയിലെ മുറ്റത്തെ മുല്ലേ ചൊല്ലു എന്ന ഗാനം വെച്ച് തരണം. എല്ലാവർക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ മറ്റൊരു മെസ്സേജ്, ഹായ് പാട്സപ്പ്, തൃശ്ശൂരിൽ നിന്നും നിഷയാണ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് മോൻ അഭിനവിന്റെ പിറന്നാളാണ്. അപ്പൊ അഭിനവിന് നമ്മുടെ റെയിൻബോയുടെ പിറന്നാൾ ആശംസകൾ കേട്ടോ. അവന് വേണ്ടിയിട്ട് അച്ഛുവിന്റെ അമ്മ സിനിമയിലെ എന്ത് പറഞ്ഞാലും ഈ ഒരു പാട്ട് കേൾപ്പിക്കാമോ പ്ലീസ്. കുറെ നാളുകൾക്ക് ശേഷം ഇന്നാണ് പാട്ട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. ഹായ് നമസ്കാരം, ജാലകവാതിൽ മഴ തുള്ളിക്കിലിക്കം, മഴ തകർക്കുന്നു, വീണ്ടും ഒരു പെരുമഴക്കാലം വരവായി. റേഡിയോയിലൂടെ കാതിന് തേൻമഴയായി തഴുകി വരുന്ന ഗാനങ്ങൾ. പരിപാടി ശ്രവിക്കുന്ന എല്ലാവർക്കും, പരിപാടി അവതരിപ്പിക്കുന്ന ആർജിക്കും ആശംസകൾ. ഇന്ന് പാട്ട് വേണ്ട, പാട്ടിൻ്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖിലാബാണ് ചേർത്തലയിൽ നിന്ന് ഈ ഒരു മനോഹരമായ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു നല്ലൊരു മഴ പെയ്ത് തോർന്ന പോലെ അല്ലേ ഈ ഒരു മെസ്സേജ് വായിച്ചു കഴിഞ്ഞപ്പോൾ. യെസ്. അടുത്ത മെസ്സേജ്, ഹൈ ഗുഡ് മോർണിംഗ്, പ്ലീസ് പ്ലേ സോങ് ഒരു മുറൈ വന്ത് പാത്തായ ഫ്രം ദ മൂവി മണിച്ചിത്രത്തായുള്ള പാട്ട് ചോദിച്ചിട്ട് ജോസഫ് ചാലക്കുടിയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒരുപാട് മെസ്സേജുകൾ ഇനി റീഡ് ചെയ്യാനുണ്ട്. തൽക്കാലം നമുക്കൊരു പാട്ടിലേക്ക് പോവാം. സമയം 10 മണി കഴിഞ്ഞ് 48 മിനിറ്റും 3 സെക്കൻഡും.

സമയം പറയുകയാണെങ്കിൽ നമ്മുടെ പാർട്സപ്പിന്റെ സമയം അങ്ങനെ തീരുന്ന ഒരു സമയമായിട്ടുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് മെസ്സേജുകൾ കൂടി ഒന്ന് വായിക്കുകയാണ്. ഹായ് പാർട്സപ്പ്, ആലുവയിൽ നിന്ന് വിനീതയാണ്. ഒരു പാട്ട് വെച്ച് തരാമോ? വെള്ളിത്തിര മൂവിയിലെ കുടമുല്ലക്കടവിൽ എന്ന പാട്ടാണ്, അല്ലെങ്കിൽ വെള്ളിത്തിര മൂവിയിലെ തന്നെ ഹൃദയസഖി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സുനിത മെസ്സേജ് അയച്ചിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന്. എനിക്ക് മുഹൂർത്തം 11:30 എന്ന സിനിമയിലെ നിഷയുടെ താഴ്വരയിൽ എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ? വളരെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹായ് പാർട്സപ്പ്, പെരുമ്പാവൂർ കീഴിലത്ത് നിന്ന് സിന്ധുവാണ്, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം എന്ന് തുടങ്ങുന്ന സോങ് വെച്ച് തരാമോ? ഏകാന്തം എന്ന മൂവിയിലെ പാട്ടാണ് കേട്ടോ. എല്ലാ അർജിമാർക്കും എല്ലാ FM ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ നമസ്കാരം റെയിൻബോ, ഈ മഴയുള്ള സമയത്ത് കേൾക്കാൻ പറ്റിയ ഏതെങ്കിലും നല്ലൊരു ഗാനം എല്ലാവർക്കുമായി ഒന്ന് കേൾപ്പിക്കണേ. സ്നേഹത്തോടെ ജയങ്കർ സലതയാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഏതായാലും മഴയത്ത് കേൾക്കാൻ പറ്റിയ പാട്ടുകൾ കുറച്ചധികം വന്നു എന്ന് തോന്നുന്നു നമ്മുടെ വാട്സപ്പിൽ നിന്ന്. ഇനിയും വരാൻ പോകുന്നത് ആ ഒരു മഴപ്പാട്ട് തന്നെയാണ്. അപ്പോൾ ഇതുവരെ പാട്ട് കേട്ടും പാട്ട് ചോദിച്ചും കൂടെ കൂടിയ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ഞാൻ RJ ധനിയ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, പ്രധാന വാർത്തകൾ. അതിർത്തി സുരക്ഷാ സേനയും ബംഗ്ലാദേശ് അതിർത്തി ഗാർഡും തമ്മിലെ 4 ദിവസത്തെ ഡയറക്ടർ ജനറൽ തല ചർച്ചകൾ ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വ്യാഴാഴ്ച വരെ തുടരുന്ന യോഗത്തിൽ നിയമവിരുദ്ധ കുടിയേറ്റവും കള്ളക്കടത്തും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണങ്ങളും ചർച്ചാ വിഷയമായേക്കും. പ്രഥമ ലോക യോഗാസന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് സമാപനം. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ കഴിഞ്ഞ വ്യാഴാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തത്. ബജറ്റിന് മുന്നോടിയായി മുഖ്യമന്ത്രി വി ഡി സതീശൻ വിവിധ സംഘടനകളുമായി ചർച്ച നടത്തും. രാവിലെ മുതൽ ഉച്ചവരെ വ്യാപാരികൾ, തൊഴിലാളി സംഘടനകൾ, ബജറ്റ് തയ്യാറാക്കുന്ന സംഘം, വകുപ്പ് മേധാവികൾ എന്നിവരുമായി വെവ്വേറെ ചർച്ചകളാണ് മുഖ്യമന്ത്രി നടത്തുക. തെക്കൻ ഫിലിപ്പീൻസിലെ മിൻഡാനാവോ മേഖലയിൽ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് ജപ്പാനിലെ പസഫിക് തീരങ്ങളിൽ ജപ്പാൻ കാലാവസ്ഥാ ഏജൻസിയുടെ സുനാമി മുന്നറിയിപ്പ്. രാവിലെയാണ് റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ജലനിരപ്പ് ഉയരുന്ന സാഹചര്യത്തിൽ അരുവിക്കര ഡാമിന്റെ 4 ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപത്ത് താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരി അറിയിച്ചു. തൃശൂർ പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP ദിനേന്ദ്ര കശ്യപ് അഭിവാദ്യം സ്വീകരിച്ചു. 44 ഉദ്യോഗസ്ഥരാണ് പരിശീലനം പൂർത്തിയാക്കിയത്. സ്വർണവില പവനെ 760 രൂപ കുറഞ്ഞ് 111,240 മുള്ളൻപൂരിൽ ഇന്ത്യക്കെതിരായ ഏക ടെസ്റ്റ് ക്രിക്കറ്റിന്റെ 3rd ദിവസം അഫ്ഗാനിസ്ഥാൻ ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 6 വിക്കറ്റിന് 135 റൺസ് എന്ന നിലയിലാണ്. ന്യൂസ് റെയിൻബോ.
2: You are listening to 107.5 Rainbow FM Kochi. Musically yours.

ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. പൊതുജനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ഒരുക്കിയിട്ടുള്ള പദ്ധതികളെ കുറിച്ച് നമുക്കറിയാം ഡു യു നോയിലൂടെ. വെൽക്കം ടു ഡു യു നോ. ഇന്ന് ഡു യു നോയിൽ നമ്മൾ രണ്ട് സ്കീമുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് കേട്ടോ. ഒന്ന് ഓപ്പറേഷൻ ഗ്രീൻസ്, മറ്റൊന്ന് മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഫോർ ഹോർട്ടിക്കൾച്ചർ, ഇറ്റ് മീൻസ് MIDH. എന്തൊക്കെയാണ് ഈ പദ്ധതികൾ എന്നുള്ളതെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. ഇന്ന് ഡു യു നോയിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നത് ഞാൻ RJ അരുണയാണ്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

പ്രധാനമന്ത്രി കിസാൻ സമ്പാദ യോജനയ്ക്ക് കീഴിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ ഗ്രീൻസ്. 2018 ഏതാണ്ട് 500 കോടി രൂപ വകയിരുത്തി ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഗ്രീൻസ്. ഇനി എന്താണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം എന്നറിയണ്ടേ? പെട്ടെന്ന് കേടാകുന്ന ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരപ്പെടുത്തുക, മാത്രമല്ല വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടം കുറയ്ക്കുക, അതുപോലെ സംഘടിത വിപണനവും വിതരണ ശൃംഖല വികസനവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഓപ്പറേഷൻ ഗ്രീൻസ് ഈ സംരംഭം പ്രധാനമായും 2 ഘട്ടങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, ലോങ് ടേം ഇന്റർവെൻഷൻസ് അഥവാ ദീർഘകാല ഇടപെടലുകൾ. മറ്റൊന്ന്, ഷോർട്ട് ടേം ഇന്റർവെൻഷൻ അഥവാ ഹ്രസ്വകാല ഇടപെടലുകൾ.

ഇനി ലോങ് ടേം ഇന്റർവെൻഷൻസ്, ദീർഘകാല ഇടപെടലുകൾ, മീൻസ് ഇറ്റ്സ് ഫോർ സംയോജിത മൂല്യ ശൃംഖല വികസനം. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, അതായത് ഈ പദ്ധതിയുടെ പരിധി ഒന്ന് വിപുലീകരിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ ഈ പദ്ധതി ടോപ്പിൽ മാത്രമായിരുന്നു, അതായത് ടോപ്പ് TOP, ടൊമാറ്റോ, ഒനിയൻ ആൻഡ് പൊട്ടറ്റോ, തക്കാളി, ഉള്ളി, ഉരുളക്കിഴങ്ങ് ഇവയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. എന്നാൽ പിന്നീട് പെട്ടെന്ന് കേടുവരുന്ന 22 വിളകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ടോപ്പ് ടു ടോട്ടൽ എന്ന സമീപനത്തിലേക്ക് ഇത് വികസിച്ചു. മറ്റൊരു പോയിന്റ് അടിസ്ഥാന സൗകര്യ വികസനമാണ്. തിരഞ്ഞെടുത്ത ഉൽപാദന ക്ലസ്റ്ററുകളിൽ ഫാം ഗേറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ, പാക്ക് ഹൗസുകൾ, കോൾഡ് സ്റ്റോറേജ്, കാർഷിക സംസ്കരണ ക്ലസ്റ്ററുകൾ എന്നിവ വികസിപ്പിക്കുന്നതിന് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് മാർക്കറ്റ് കണക്ഷനാണ്. ഫാമ പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ, അതായത് കർഷക ഉൽപാദക സംഘടനകളെ ചില്ലറ വ്യാപാര സംസ്കരണ വിപണികളുമായി നേരിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഈ പദ്ധതി സപ്പോർട്ട് ചെയ്യുന്നു.

சொல்லி அரணேவா ஒந்தேவா ഇത്തിരി തേനും കൊണ്ട് ഇത്തിരി പാലും കൊണ്ട് അങ്ങനോട് ഇങ്ങനോട് അങ്ങനോട് ഇങ്ങനോട് ഓടോടി ഓടോടി ട്രോ.

ചൊല്ലി അയ്യപ്പൻ അമ്മയ്യപ്പൻ ചുട്ടു കാക്ക കൊത്തിരി കടലിലിട്ടു മുങ്ങാ പിള്ളർ മുങ്ങിയെടുത്തു തട്ടാ പിള്ളർ തട്ടിയെടുത്തു.

ഇനി ഹ്രസ്വകാല ഇടപെടലുകൾ നോക്കാം. ഇതിൽ വില സ്ഥിരത നടപടികളാണ്. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഗതാഗത സംഭരണ സബ്സിഡിയാണ്. മികച്ച ഉൽപാദന ക്ലസ്റ്ററുകളിൽ നിന്ന് പ്രധാന ഉപഭോഗ കേന്ദ്രങ്ങളിലേക്ക് യോഗ്യമായ വിളകൾ, അതായത് പെട്ടെന്ന് കേടാകുന്ന വിളകളുടെ ഗതാഗതത്തിന് ഈ പദ്ധതി 50% സബ്സിഡി നൽകുന്നുണ്ട്. മറ്റൊന്ന് സംഭരണ സബ്സിഡിയാണ്. 3 മാസം വരെ ഉചിതമായ സംഭരണ സൗകര്യങ്ങൾ വാടകയ്ക്ക് എടുക്കുന്നതിന് 50% സബ്സിഡി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇനി ആർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാം എന്ന് നോക്കാം. സഹായത്തിനും സബ്സിഡികൾക്കും അർഹതയുള്ള സ്ഥാപനങ്ങളിൽ, അതായത് ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങൾ, FPOകൾ, സഹകരണ സ്ഥാപനങ്ങൾ, വ്യക്തിഗത കർഷകർ, ലൈസൻസ് ഉള്ള കമ്മീഷൻ ഏജന്റുമാർ, പഴങ്ങളുടെയും പച്ചക്കറികളുടെയും വിപണനത്തിലോ സംസ്കരണത്തിലോ ഏർപ്പെട്ടിരിക്കുന്ന കയറ്റുമതിക്കാർ എന്നിവർക്ക് അപേക്ഷിക്കാട്ടോ. കൂടുതൽ വിവരങ്ങൾക്ക് മിനിസ്ട്രി ഓഫ് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രി സംപട പോർട്ടൽ സന്ദർശിക്കുക.

കേന്ദ്ര സർക്കാരിന്റെ മറ്റൊരു പദ്ധതിയാണ് MIDH, മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ. കേന്ദ്ര സർക്കാരിന്റെ കൃഷി കാർഷിക ക്ഷേമ മന്ത്രാലയം നടപ്പാക്കുന്ന ഒരു കേന്ദ്രീകൃത പദ്ധതിയാണ് MIDH. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പൂക്കൾ, തേങ്ങ എന്നിവയുൾപ്പെടെയുള്ള ഹോർട്ടിക്കൾച്ചർ മേഖലയുടെ സമഗ്ര വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കർഷകർക്ക് സാമ്പത്തിക, സാങ്കേതിക, ഭരണപരമായ പിന്തുണ നൽകുന്ന പദ്ധതിയാണ്. ഇതിൻ്റെ പ്രധാന ഇടപെടലുകളും സാമ്പത്തിക സഹായവും എന്താണെന്ന് നോക്കാം. കർഷകർക്ക് അവരുടെ കാർഷിക രീതികൾ ആധുനികവൽക്കരിക്കാൻ സഹായിക്കുന്നതിന് വിപുലമായ സബ്സിഡികളും സഹായങ്ങളും ഈ പദ്ധതി നൽകുന്നു. നഴ്സറികൾ, ടിഷ്യൂ കൾച്ചർ യൂണിറ്റുകൾ, പുതിയ തോട്ടങ്ങൾ സ്ഥാപിക്കൽ എന്നിവയ്ക്കുള്ള സബ്സിഡികൾ ഈ പദ്ധതിയിലൂടെ ലഭ്യമാണ്. പോളി ഹൗസുകൾ, തണൽ വല വീടുകൾ, പുതയിടൽ, ഹൈഡ്രോപോളിക്സ്, സോളാർ ഫെൻസിംഗ് എന്നിവ സ്ഥാപിക്കുന്നതിനുള്ള സാമ്പത്തിക സഹായവും ഈ പദ്ധതി മൂലം ലഭിക്കുന്നു. ജൈവ കൃഷി സ്വീകരിക്കുന്നതിനുള്ള പിന്തുണ, സർട്ടിഫിക്കേഷൻ, കൃഷിയിടത്തിൽ തന്നെ ഇൻപുട്ട് ഉൽപാദനം എന്നിവയ്ക്കും ഈ പദ്ധതി സഹായകമാകുന്നു. ഇനി വിളവെടുപ്പിന് ശേഷമുള്ള മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഗ്രേഡിംഗ് യൂണിറ്റുകൾ, കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങൾ, പാക്കേജിംഗ് സംവിധാനങ്ങൾ, സംസ്കരണ യൂണിറ്റുകൾ എന്നിവ നിർമ്മിക്കുന്നതിനുള്ള സഹായവും ഈ പദ്ധതി നൽകുന്നു. അതുമാത്രമല്ല, ഹോർട്ടിക്കൾച്ചറൽ വിളകൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളും ഉപകരണങ്ങളും വാങ്ങുന്നതിനുള്ള സബ്സിഡികളും ഈ പദ്ധതിയിലൂടെ ലഭ്യമാകുന്നു. ഇനി യോഗ്യരായ ഗുണഭോക്താക്കൾ ആരെല്ലാമാണെന്ന് നോക്കാം. വ്യക്തിഗത കർഷകർ, കർഷക ഉൽപ്പാദക സംഘടനകൾ, കർഷക താൽപ്പര്യ ഗ്രൂപ്പുകൾ, സ്വയം സഹായ ഗ്രൂപ്പുകൾ, സഹകരണ സംഘങ്ങൾ എന്നിവയ്ക്ക് സഹായം ലഭ്യമാണ്.

0: അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ നോർത്ത് പറവൂർ ശ്രീമതി ജിത ജലീൽ സംസാരിക്കുന്നു.
1: കേരളത്തിലെ പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് മെഷേഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ MIDS എന്ന് പറഞ്ഞ സെൻട്രലി സ്പോൺസേർഡ് സ്കീമുണ്ട്. അതിന്റെ ഭാഗമായി നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷന്റെ ഗൈഡ് ലൈൻസ് പ്രകാരം തയ്യാറാക്കുന്ന പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്താൽ അത് ഓൺ ഫാം പാക്ക് ഹൗസ്, പ്രിസർവേഷൻ യൂണിറ്റ്, മിനിമം പ്രോസസ്സിംഗ് യൂണിറ്റ്, കോൾഡ് സ്റ്റോറേജ് യൂണിറ്റ്, റീഫർ വാൻ, മൊബൈൽ വെൻഡിങ് കാർഡ്, മാർക്കറ്റിംഗിലാണെങ്കിൽ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ്, ഇതിനെല്ലാം ക്രെഡിറ്റ് ലിങ്ക്ഡ് ആയിട്ട് ബാക്ക് എൻഡ് ആയിട്ടുള്ള അസിസ്റ്റൻസ് ആണ് കൊടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഉള്ള അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നുള്ള ഒരു ലോൺ സ്കീമും കൂടെ ക്ലബ് ചെയ്യുന്നതാണ്. അത് സാധാരണ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും 3% ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചായിരിക്കും ഫാമേഴ്സിന് കൊടുക്കുക.
0: ഇന്നത്തെ ഡോയുനോ ഇവിടെ പൂർണ്ണമാകുന്നു. ഡോയുനോയിൽ ഒപ്പമുണ്ടായിരുന്നത് ഞാൻ RJ അരുണ. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി FM Rainbow Kochi 107.5.

എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice.
2: ആകാശവാണി കൊച്ചി ഫോം റെയിൻബോ 107.5 ഇനി ഇത് യുവർ ചോയ്സിന്റെ നേരമാണ്. ഒരുപാട് ഗാനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മുടെ മനസ്സിൽ കേൾക്കാൻ തോന്നുന്ന ആ ഒരു ഇഷ്ടഗാനം കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതൊന്ന് വേറെ തന്നെയാണെങ്കിൽ, അതുപോലെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനായിട്ട് വിളിക്കേണ്ട നേരമാണ് നേരം എന്ന് പറയുമ്പോൾ 12 മണി കഴിഞ്ഞ് 1:29. ഇഷ്ടഗാനം കേൾക്കാനായിട്ട് ഇതാ നേരിട്ട് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242810 0484242811. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ട് ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. ഒരു ചെറിയ കാര്യം മാത്രം ശ്രദ്ധിക്കുക, വിളിക്കുമ്പോൾ 1980 ശേഷമുള്ള ഗാനങ്ങൾ ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ പോന്നോട്ടെ, നമുക്ക് കേൾക്കാം യുവർ ചോയ്സിലൂടെ. ഇനി 2 മണി വരെ നിങ്ങളുടെ ഗാനങ്ങളുമായി നമ്മൾ ഒരുമിച്ച് കൂടെ ചേരുന്നു. ഞാൻ ആർച്ചി ധന്യ. സ്റ്റേ ട്യൂൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യുവേഴ്സ്.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പോൾ നമ്മുടെ യുവർ ചോയ്സിലെ ഇന്നത്തെ ഫസ്റ്റ് കോളർ ഇവിടെ റെഡിയാണ്. നമുക്ക് ചോദിക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് പോൾ എന്നാണ്. പോൾ?
1: ആ പോൾ, എവിടെ നിന്ന് വിളിക്കുന്നു പോൾ?
2: പെരുമ്പാവൂരടുത്ത് പില്ലുവഴി.
1: ഓക്കെ, പെരുമ്പാവൂർ ആണല്ലേ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ കോളറാണ് കേട്ടോ, ഇന്നത്തെ ഷോ തുടങ്ങിയിട്ട്, ഇന്നത്തെ പ്രോഗ്രാമിന്റെ. ഓക്കെ, എപ്പോഴും വിളിക്കാറുള്ള ആളാണോ?
2: ആദ്യമായിട്ട്
1: വിളിക്കണാണ്. ആഹാ, കൊള്ളാല. അപ്പൊ ആദ്യമായിട്ട് വിളിക്കുന്ന ആൾക്ക് തന്നെ ആദ്യമായിട്ട് കിട്ടി. അപ്പൊ നല്ലൊരു തുടക്കമാണ്. അങ്ങനെ തുടക്കങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ആളാണോ? അങ്ങനെ ഒന്നുമില്ല അല്ലേ, നമുക്ക് വരാനുള്ളതൊക്കെ വന്നുകൊണ്ടേയിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, ആ ഒരു വിശ്വാസവും നല്ല കേട്ടോ, നമുക്ക് പെട്ടെന്ന് അങ്ങ് ഡെസ്പായി പോവില്ല ഇങ്ങനെയൊക്കെ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ. നല്ല ചിന്തകൾ മാത്രമേ ഉള്ള ഒരു മനസ്സിനുടമയാണ് പോൾ. ഓക്കെ, എന്ത് ചെയ്യുന്നു? ടാക്സി ഓടിക്കണം. ഇപ്പൊ ഓടിക്കുന്ന നേരമാണോ? അങ്കമാലി ഹോസ്പിറ്റലിൽ കിടക്കുവാണോ? അഡ്മിറ്റ് ആണോ? ഓക്കെ, അങ്ങനെ വെയിറ്റ് ചെയ്യാണെന്നല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ അങ്കമാലി ഹോസ്പിറ്റലിൽ കിടക്കാണെന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇനി അഡ്മിറ്റ് ആയിരിക്കും. അതാണ് നമ്മളെ തോൽപ്പിക്കാനാവില്ല, ഒന്ന് പോയാ മറ്റൊന്ന്. ഇപ്പൊ മനസ്സിലായിട്ടോ നേരത്തെ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം? നമ്മൾ അങ്ങനെയൊന്നും നോക്കുന്ന ആളല്ല, ഒന്ന് ഒരു പെട്ടെന്നൊന്നും നിരാശപ്പെടുന്ന ആളല്ല. ഇപ്പൊ ലൈഫ് കൊണ്ട് നമുക്കത് കേൾക്കാനും പറ്റി കേട്ടോ, ലൈഫിന്റെ എക്സ്പീരിയൻസ് കൊണ്ട്. പറയുന്ന ഇപ്പൊ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ്, നമ്മുടെ യേശുദാസ് പാടിയ സോങ്. അത് മതി എന്നാ കേട്ടാലോ നമുക്ക് പാട്ട്. സന്തോഷം, ഫസ്റ്റ് കോളർ ഇതാ, നല്ല തുടക്കം. അപ്പൊ എനിക്ക് ഈ തുടക്കത്തിലൊക്കെ ഭയങ്കര വിശ്വാസം ഉണ്ടോ, ഇന്ന് നമ്മൾ തകർക്കും.
2: പാടിക്കോളൂ. പാട്ടിനെ കൈ വെടിഞ്ഞോ നീ, പാട്ടിനെ കൈ വെടിഞ്ഞോ.
1: മതിയോ? കൊള്ളായിരുന്നു കേട്ടോ, നന്നായിട്ടുണ്ട്. അപ്പൊ ഇനിയും വിളിക്കണം, ഇതുപോലെ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു എന്റർടൈൻമെന്റ് ആവുമല്ലോ.

പകലിനെ കൈവെടിഞ്ഞാലും ഇഷ്ടഗാനങ്ങളെ കൈവെടിയാതിരുന്നാൽ മതി. കാരണം എന്താ, നമ്മുടെ വോയിസ് ഒരു ചോയ്സ് അല്ല, യുവർ ചോയ്സിന്റെ സമയമാണ് ഇഷ്ടഗാനങ്ങൾ കേൾക്കാൻ. ഉടനെ തന്നെ കോൾ വിളിക്കുക, ഒപ്പം തന്നെ ഇഷ്ട

0: ഉള്ള ഗാനങ്ങൾ കേൾക്കാനുള്ള നേരമാണ്. നേരം എന്ന് പറയുമ്പോൾ 12 മണി കഴിഞ്ഞ 14 മിനിറ്റും 59 സെക്കൻഡും. അങ്ങനെ വിളിച്ചിട്ട് ഇഷ്ട ഗാനം കേൾക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ
1: ഹലോ,
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആരാണ് സംസാരിക്കുന്നേ?
1: ഞാൻ സാലി.
0: ആ, എവിടെ നിന്നാണ്?
1: കോട്ടയത്ത്.
0: കോട്ടയത്ത് നിന്ന് സാലിയാണല്ലേ? ആദ്യമായിട്ട് വിളിക്കാണോ സാലി?
1: ആദ്യമായിട്ട് വിളിക്കുക.
0: ഓക്കെ, കോട്ടയത്ത് യാത്രയിലാണോ? വണ്ടിയുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. കോട്ടയത്ത് നിന്ന് ഒരു പാലക്കാട് യാത്ര.
1: അതെ,
0: ആ ഒരു അന്തരീക്ഷമൊക്കെ മാറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അല്ലേ, കോട്ടയത്തിന് ഒരു വ്യത്യസ്തമായ കാലാവസ്ഥ, ഒരു ഭൂപ്രകൃതി.
1: നല്ല മഴയായിരുന്നു,
0: കുറഞ്ഞു. ഇനി പാലക്കാട് എത്തുമ്പോ എന്തായിരിക്കും? വെയിലായിരിക്കോ?
1: വെയിലായിരിക്കും,
0: അറിയില്ല അല്ലേ.
1: ഇല്ല, വെയിലായിരിക്കും,
0: ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു.
1: അതെ.
0: ഓക്കെ, എന്ത് ചെയ്യുന്നേ?
1: ഞാൻ റിട്ടയർഡ് ടീച്ചറാണ്.
0: ഓക്കെ, അപ്പോ ഇന്നിപ്പോ യാത്രയൊക്കെ ഭംഗിയായി നടക്കട്ടെ, ഉദ്ദേശിച്ച കാര്യമൊക്കെ സഫലമാകട്ടെ. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് ഈ ഒരു യാത്രയിൽ കേൾക്കേണ്ടത്? ഓക്കെ, നമ്മുടെ നമുക്ക് പാർക്കാൻ മുന്തിരിത്തൂപ്പുകൾ എന്ന മൂവിയിലെ പാട്ടല്ലേ? ഓക്കെ, യേശുദാസ് പാടിയ ഒരു സോങ് ആണ്, ONV ഗ്രൂപ്പിന്റെ വരികളാണ്, ജോൺസൺ മാഷാണ് ഈണം നൽകിയിരിക്കുന്നത്. കേട്ടാലോ, ഡെഡിക്കേഷൻ ഉണ്ടോ? എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിട്ടല്ലേ. ഓക്കെ, അപ്പൊ ദാ വരുന്നു കേട്ടോ സോങ്. അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി ജേണി.
1: താങ്ക് യു.
0: ഓക്കെ, ബൈ. യെസ്, അപ്പൊ ദാ ഇതുപോലെ വിളിച്ചിട്ട് ഇഷ്ട ഗാനങ്ങൾ ചോദിക്കാം, ഒപ്പം തന്നെ ഡെഡിക്കേഷൻസ് പറയാം, വിഷസ് ആവശ്യപ്പെടാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484 എന്ന കോഡ് ചേർക്കുക, 2428101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484-2428-101 കേട്ടുകൊണ്ടിരിക്കുന്നു. യുവർ ചോയ്സ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. പ്രിയ ഗാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484281010, 0184242811. അങ്ങനെ ഇഷ്ടഗാനത്തിനായിട്ട് വിളിച്ച ഒരാൾ നമ്മളോട് സംസാരിക്കുന്നു. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ് വിളിക്കുന്നത്?
1: ദേവയാനി.
0: ദേവയാനി, എവിടുന്ന് വിളിക്കുന്നു?
1: തൃശൂർ ജില്ല കൊടുങ്ങല്ലൂര്.
0: കൊടുങ്ങല്ലൂരാണ്, തൃശൂർ ജില്ലയില്. അതാണ്, തൃശൂർ ജില്ലയുടെ തുടക്കമാണല്ലോ അല്ലെ കൊടുങ്ങല്ലൂർ. ഓക്കെ, അമ്പലത്തിനടുത്താണോ?
1: അമ്പലത്തിന്റെ അടുത്തല്ല,
0: അവിടുന്ന് കുറച്ച് പോണോ? ഓക്കെ. റെയിൻബോയുടെ ശ്രോതാവല്ലേ, സ്ഥിര ശ്രോതാവാണോ? അങ്ങനെയാണ് വിളിച്ചതല്ലേ. അങ്ങനെ നമ്പർ എടുത്തു തന്നു. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് വിളിക്കുന്ന ആളാണല്ലേ. പിന്നെ എല്ലാവരും ആദ്യമായിട്ട് വിളിക്കാണ്. ഇങ്ങനെ പോന്നോട്ടെ, ആദ്യത്തെ കോളേഴ്സ് ഒക്കെ പോന്നോട്ടെ. ഇന്നിപ്പാ എന്താണ് പറയാനുള്ളത്? ആർക്കാണ് പാട്ട് ഡെഡിക്കേഷൻ? ഏത് പാട്ടാണ്? ചിന്നത്തമ്പിലെ പാട്ട്. എന്താണ് ആ ഒരു പാട്ട് ചോദിക്കാനുള്ള കാരണം? ആർക്കാണ് ആ ഒരു പാട്ട് ഇഷ്ടം? എല്ലാവർക്കും ഇഷ്ടമാണ്, കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ടാണ് അല്ലേ. എന്നാ കേട്ടാലോ, കേൾക്കാട്ടോ. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കാം. ഓക്കെ, സോങ് വരുന്നുണ്ട്, സോങ് വരുന്നുണ്ട്.

0: 107.5 FM റെയിൻബോ.
1: സമയം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. 12 മണി കഴിഞ്ഞ് 26 മിനിറ്റും 34 സെക്കൻഡ് ആയിട്ടുണ്ട്. കേട്ടോണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. യുവർ ചോയ്സിലേക്ക് ഇഷ്ടഗാനത്തിനായിട്ട്, ഇഷ്ടഗാനം എന്ന് പറയുമ്പോൾ ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ ചോദിക്കാം. 1980 ശേഷമുള്ളതാണെന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് ഇഷ്ടഗാനങ്ങൾ ചോദിക്കേണ്ട നമ്പർ ഇതാണ്, 0484281 01 0484281 01. ഇങ്ങനെ വിളിച്ചിട്ട് ഇഷ്ടഗാനത്തിനായിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ആ നമസ്കാരം. ആരാണ്? ആരാണ് ചേർത്തലയിൽ നിന്ന്? സലീജ വിളിക്കുന്നു ചേർത്തലയിൽ നിന്ന്. ചേർത്തലയിൽ നിന്ന് ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? മോന്റെ പേരെന്താ? മോന്റെ പേരെന്താ? കളിയാക്കുന്ന മോന്റെ പേരെന്താ? ആ അപ്പൊ അഖിൽ മോനോട് പറഞ്ഞേക്കിട്ടെ, കണ്ട ഇന്നിപ്പൊ നമ്മള് ജയിച്ചു എന്ന് പറയണേ. ഓക്കെ, പറയണോ കേട്ടോ, മറക്കാണ്ട് പറയണം. ഇന്ന് നമ്മള് ജയിച്ച ദിവസമാണ് വിളിച്ചിട്ട് കിട്ടി. എത്ര എത്ര നാളുണ്ട് വിളിക്കുന്നേ? മൂന്നാലഞ്ച് മാസമായിട്ട് ഒരു കോളിന് വേണ്ടി ട്രൈ ചെയ്തോണ്ടിരിക്കുന്ന ആളാണ്. ഇത് കേൾക്കുമ്പോ എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഇന്നിപ്പോ ആ ഒരു വെറുതെ ആയില്ലല്ലോ ഇന്നത്തെ ട്രൈ. അതാണ് അപ്പൊ നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അത് ഈ ഒരു ഫോൺ കോളിന്റെ കാര്യം മാത്രമല്ല, ജീവിതത്തില് എന്തെങ്കിലും നേടാനായിട്ട് നമ്മൾ അതിയായ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്നതാണ്. ശരിയല്ലേ? ഇനി ശരിയല്ലാന്ന് തോന്നുമ്പോ ഈ ഒരു ഫോൺ കോളിന്റെ കാര്യം ഓർത്താ മതി. ഇന്ന് കിട്ടിയല്ലോ. ഓക്കെ, ഇന്നിപ്പോ കിട്ടിയിട്ട് ഈ ഒരു സന്തോഷത്തിൽ ഏത് പാട്ടാണ് നമുക്ക് കേൾക്കേണ്ടത്? ഏതാണ്? മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. തപ്പിപ്പോണോ അല്ലേ? ഒരു ടെൻഷന്റെ ആവശ്യമില്ലാട്ടോ, നമ്മളല്ലേ സംസാരിക്കുന്നേ, പിന്നെന്താ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു പാട്ട് കേട്ടാലോ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന മൂവിയിലെ പാട്ടാണ്. ആർക്കാണ് ഡെഡിക്കേഷൻ പറയേണ്ടത്? കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും. അപ്പൊ കിട്ടില്ലെന്ന് പറഞ്ഞ അഖിൽ മോനി സ്പെഷ്യൽ ആയിട്ട് കൊടുക്കണ്ടേ? ഓക്കെ ഓക്കെ കേട്ടോ. അപ്പൊ അഭിജിത് തിരുമലയുടെ വരികളാണ്, ജെറിയാമൽ ദേവാണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. ജാനകിയമ്മ പാടിയ പാട്ടാണ് ഫ്രം ദ മൂവി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. കേട്ടോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിന് കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in ൽ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doc.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: സൂപ്പർഹിറ്റ് സോങ്, സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ് ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.
2: You are listening to Your Choice, only on Agashavani Kochi FM Rainbow 107.5. സമയം 12:33 55 സെക്കൻഡും. അപ്പൊ നമ്മുടെ യുവർ ചോയ്സിലേക്ക് നെക്സ്റ്റ് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ.
3: ഹലോ,
2: ഗുഡ് ആഫ്റ്റർനൂൺ. ആ, നമസ്കാരം. ആരാണ്?
3: ഗീത.
2: ഗീതയാണ്. എവിടെ നിന്ന് വിളിക്കുന്നു?
3: തൃപ്പൂണിത്തറ. പുതിയാവില.
2: ഓക്കെ, തൃപ്പൂണിത്തറ. അപ്പോ എങ്ങനെയാണ്, മഴയൊക്കെ ഉണ്ടോ അവിടെ?
3: ഇപ്പം കുറച്ച് കുറവാ, രാവിലെയൊക്കെ ഉണ്ടായിരുന്നു.
2: ഇങ്ങനെ നിരന്തരം പെയ്യുമ്പോ മഴയോടെ ഒരു വെറുപ്പൊക്കെ തോന്നി തുടങ്ങിയോ?
3: അങ്ങനെയൊന്നുമില്ല,
2: ഇഷ്ടമാണ് അല്ലേ മഴ? മഴയൊക്കെ കണ്ട് കവിതയൊക്കെ എഴുതുന്ന ആളാണോ?
3: അയ്യോ,
2: അങ്ങനെയൊന്നുമില്ല അല്ലേ. മഴ വരും, പെയ്യും, പോവും, അത്രയുള്ളൂ.
3: അത്രയുള്ളൂ.
2: എന്ത് ചെയ്യുന്നേ?
3: ഞാൻ റിട്ടയർഡ് ആണ്.
2: ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നായിരുന്നു?
3: ഡിഫൻസിലെ.
2: ഓക്കെ. ഇപ്പൊ ഒരുപാട് നാളായോ?
3: ഞാൻ ശരിക്കും 20 വയസ്സിലാണ്.
2: എന്നിട്ട് എങ്ങനെയാണ് ഇപ്പൊ ഈ റിട്ടയർമെന്റ് ലൈഫൊക്കെ?
3: കുഴപ്പമില്ലാതെ പോകുന്നു.
2: അങ്ങനെ പോകുന്നു അല്ലേ.

0: ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: എനിക്ക് സൂര്യമാനസം എന്ന സിനിമയിലെ തരളി തരാവിൽ മയങ്ങിയോ.
0: യേശുദാസിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ്.
1: അതെ അതെ അതെ,
0: ഒരുപാട് ഇഷ്ടമാണോ പാട്ടുകളൊക്കെ?
1: ഇഷ്ടം, ഒരുപാട് ഇഷ്ടമാണ് പാട്ടുകളൊക്കെ.
0: ഓക്കെ, ഡെഡിക്കേഷൻ ഉണ്ടോ ആർക്കെങ്കിലും?
1: ഈ എല്ലാവർക്കും വേണ്ടിയിട്ട്, ഈ ഇതിന്റെ ശ്രോതാക്കൾക്ക്
0: എല്ലാവർക്കും വേണ്ടിയിട്ട്. നമുക്കൊരു പക്ഷഭേദമൊന്നും ഇല്ല അല്ലെ, എല്ലാവർക്കും ഇരിക്കട്ടെ.
1: ഇല്ല ഇല്ല ഇല്ല, എല്ലാവരും.
0: ഓക്കെ, എന്നാ കേട്ടാലോ.
1: കേൾക്കാം കേൾക്കാം.
0: ഓക്കെ ഓക്കെ, ബൈ, താങ്ക് യു,
1: ബൈ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. സമയം 12 മണി കഴിഞ്ഞ് 45 മിനിറ്റും 26 സെക്കൻഡും. യെസ്, അപ്പൊ നമ്മളോട് സംസാരിക്കാനായിട്ട് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആരാണ് സംസാരിക്കുന്നേ?
1: റോഷൻ.
0: റോഷൻ ആണ്. എവിടെ നിന്ന് വിളിക്കുന്നു റോഷൻ?
1: ഞാൻ എറണാകുളം ജില്ലയിലെ മാളവന എന്ന സ്ഥലത്താണ്.
0: ഓക്കെ, എറണാകുളം ജില്ലയിലെ മാളവന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റോഷൻ വിളിക്കുന്നു അല്ലേ? എന്ത് ചെയ്യുന്ന, പഠിക്കുന്ന കുട്ടിയാണോ?
1: അതെ, 10th.
0: ആ, 10th ക്ലാസ് കഴിഞ്ഞിരിക്കും. അപ്പൊ അഡ്മിഷനൊക്കെ ശരിയായിട്ടുണ്ടോ? ഇനി
1: അഡ്മിഷൻ

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. സമയം 12 മണി കഴിഞ്ഞ് 45 മിനിറ്റും 26 സെക്കൻഡും. യെസ്, അപ്പൊ നമ്മളോട് സംസാരിക്കാനായിട്ട് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ.
0: ആരാണ് സംസാരിക്കുന്നേ?
1: റോഷൻ.
0: റോഷൻ ആണ്. എവിടുന്ന് വിളിക്കുന്നു റോഷൻ?
1: എറണാകുളം
0: ജില്ലയിലെ മാളവന എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് റോഷൻ വിളിക്കുന്നു അല്ലേ? എന്ത് ചെയ്യുന്ന? പഠിക്കുന്ന കുട്ടിയാണോ? പത്താം ക്ലാസ് കഴിഞ്ഞിരിക്കും. അപ്പൊ അഡ്മിഷൻ ഒക്കെ ശരിയായിട്ടുണ്ടോ? ഇനി
1: അഡ്മിഷൻ അത് ഇന്ന് ട്രയൽ അസൈൻമെന്റ്.
0: ഓക്കെ ഓക്കെ. ഏതാണ്, ഏത് ഗ്രൂപ്പാണ് എടുക്കാൻ ശ്രമിക്കുന്നേ?
1: കമ്പ്യൂട്ടർ കൊമേഴ്സ്.
0: കൊമേഴ്സ് ആണല്ലേ? ഓക്കെ. നമ്മുടെ ഇഷ്ടത്തിന് തന്നെയല്ലേ എടുക്കുന്നേ? ഓക്കെ. ഇഷ്ടായിരുന്നു. അപ്പൊ കൊമേഴ്സ് വിഷയങ്ങൾക്കാണോ 10th കൂടുതൽ മാർക്ക് സ്കോർ ചെയ്തത്? എല്ലാം അടിപൊളിയാണല്ലേ. നമുക്കിപ്പോ ഇങ്ങനെ തോന്നി ഇനി മുന്നോട്ട് പോവാൻ ഇഷ്ടം കൊമേഴ്സ് ആണ്, അത്രേ ഉള്ളു. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്? ഓക്കെ, നമുക്ക് ഒന്ന് പാടി നോക്കിയാലോ?
1: തമ്മിൽ പിണങ്ങി പോവല്ലേ, കാണാതെ മായല്ലേ പൊന്നേ, നമുക്ക് നാം തന്നെയല്ലേ കൂടി പിണങ്ങി.

0: തമ്മിൽ പിണങ്ങിപ്പോവല്ലേ, കാണാതെ മായല്ലേ പൊന്നു, നമുക്ക് നാം തന്നെയല്ലേ കൂടെ തീർന്നവരല്ലേ.
1: ഹലോ,
0: ഹലോ,
1: സൂപ്പറായിട്ട് പാടിയിട്ടോ. ഓക്കെ, നമുക്ക് പാട്ട് കേട്ടാലോ? നമുക്ക് അടുത്ത ന്യൂസിന് സമയമാവുന്നുണ്ട്, വേഗം പാട്ട് കേൾക്കാം.
0: ഓക്കെ ഓക്കെ
1: ഓക്കെ, താങ്ക് യു.

0: പ്രധാന വാർത്തകൾ. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗരകേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രർക്കായി സർക്കാർ നടപ്പാക്കിയ ക്ഷേമപ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള സമൂഹമാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ദരിദ്രർക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ വഹിച്ച നിർണായക പങ്കിനെക്കുറിച്ചും പ്രധാനമന്ത്രി പരാമർശിച്ചു. കോമൺവെൽത്ത് പാർലമെന്ററി അസോസിയേഷന്റെ ഇന്ത്യ റീജിയണൽ സോൺ 2 3 ദിവസത്തെ സമ്മേളനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള ഇന്ന് ചണ്ഡീഗഡിൽ ഉദ്ഘാടനം ചെയ്യും. ഹരിയാന നിയമസഭയാണ് സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. രാജ്യത്തെ 15 നിയമസഭകളിൽ നിന്നുള്ള പ്രിസൈഡിംഗ് ഡെപ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർമാരും നിയമസഭാംഗങ്ങളും പങ്കെടുക്കും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള അടുത്തഘട്ട സ്ഥാനാർത്ഥി പട്ടിക ബിജെപി പുറത്തിറക്കി. മധ്യപ്രദേശിൽ നിന്ന് മഹേഷ് കെവാട്ടും കർണാടകയിൽ നിന്ന് എം നാഗരാജയും മത്സരിക്കും. കർണാടകയിൽ നിയമസഭാ സമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളായ രിംഗരാജ് പാട്ടീലിനെയും രഘു കൌട്ടിലിനെയും ബിജെപി പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പൊതുജനാരോഗ്യ പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ദേശീയ ആരോഗ്യ അതോറിറ്റിയും പശ്ചിമബംഗാൾ സർക്കാരും ഇന്ന് ന്യൂഡൽഹിയിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പുവയ്ക്കും. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ, പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി എന്നിവർ സന്നിഹിതരായിരിക്കും. നീറ്റ് യുജി പുനഃപരീക്ഷ നടക്കുന്ന നഗരം രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 21 പുനഃപരീക്ഷ. ഔദ്യോഗിക വെബ്സൈറ്റിൽ അപേക്ഷാ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്താൽ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷാ കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന നഗരത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ലഭിക്കുമെന്ന് NTA അറിയിച്ചു. കഴിഞ്ഞ മാസം 12 നടന്ന നീറ്റ് യുജി പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇറാഖ് വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. അതേസമയം ചർച്ചകളിലേക്ക് ഇറാൻ മടങ്ങണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. April 8 വെടിനിർത്തൽ കരാറിന് ശേഷം ഇസ്രായേലിലേക്ക് ഇറാൻ നടത്തിയ ആദ്യ മിസൈൽ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഇറാന്റെ 2 മിസൈലുകൾ തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രത്യാക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി. പ്രത്യാക്രമണം നടത്തരുതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് അഭ്യർത്ഥിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ആകാശവാണിയുടെ 90th വാർഷികം ഇന്ന്. 1936 June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്തത്. 1956 ആകാശവാണി എന്ന പേര് സ്വീകരിച്ചു. 591 സ്റ്റേഷനുകളിലായി രാജ്യത്തെ 98% ജനതയിലേക്കും 23 ഭാഷകളിൽ ആകാശവാണിയുടെ പരിപാടികൾ എത്തുന്നുണ്ട്. 100 വിദേശ രാജ്യങ്ങളിലും ആകാശവാണിയുടെ പ്രക്ഷേപണം ലഭ്യമാണ്. 90th വാർഷികത്തിൽ ആകാശവാണിക്ക് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആശംസകൾ നേർന്നു.
1: ബഹുത് ഖുഷി കെ സാത്ത് പൂരെ ആകാശവാണി പരിവാർ കോ ബധായി ദേത്ത ഹൂ. 90 ആപ്നെ പൂരാ കിയാ ഹൈ. 90 പൂരാ ഹോനെ പർ മേരെ ശുഭകാമനായെ ഹൈ. പൂരാ ദേശ് ആകാശവാണി കെ സാത്ത് ജുഡാ ഹുവാ ഹൈ. ആകാശവാണി കെ മാധ്യമ സേ ഹമാരാ ഭാരത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് രഹേ മേരാ യഹ് ശുഭകാമനായെ.
0: ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപഭോക്താവിന്റെ KYC റദ്ദാക്കിയെന്നും 24 മണിക്കൂറിനുള്ളിൽ സിം കാർഡ് ബ്ലോക്ക് ചെയ്യുമെന്ന തരത്തിൽ BSNLന്റെ പേരിൽ പ്രചരിക്കുന്ന നോട്ടീസ് വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. സിം KYCയുമായി ബന്ധപ്പെട്ട് BSNL യാതൊരുവിധ നോട്ടീസുകളും പുറപ്പെടുവിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. 2 ഔദ്യോഗിക സന്ദർശനത്തിനായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് ഉത്തരകൊറിയയിൽ എത്തി. കഴിഞ്ഞ 7 ആദ്യമായാണ് അദ്ദേഹം പ്യോങ്യാങ് സന്ദർശിക്കുന്നത്. റഷ്യയുമായി ഉത്തരകൊറിയ അടുത്ത ബന്ധം പുലർത്തുന്ന പശ്ചാത്തലത്തിലാണ് സന്ദർശനം. സാമ്പത്തിക സഹകരണം, കൊറിയൻ ഉപദ്വീപിലെ സുരക്ഷാ പ്രശ്നങ്ങൾ, ഏകോപനം തുടങ്ങിയവ ചർച്ച ചെയ്യും. ജമ്മുകശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്ര ദർശനത്തിന് തീർത്ഥാടകരുടെ വൻ തിരക്ക്. ദർശനം സുഗമമായി പുരോഗമിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വൻ തിരക്ക് കണക്കിലെടുത്ത് യാത്രയ്ക്ക്

ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത.

0: വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നിരവധി തവണ താൽക്കാലികമായി നിർത്തിവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴ. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും കർണാടക തീരത്ത് മറ്റന്നാൾ വരെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേരളത്തിൽ 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. കേരളത്തിൽ ഷിഗെല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗെല്ല ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. KSRTC ബസുകളിൽ സൌജന്യ യാത്ര നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ മുഖ്യമന്ത്രി VD സതീശനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. KSRTCയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രി CP ജോൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ബുധനാഴ്ച ചേരുന്ന മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു. ലോകത്തെ 70% ചെറുകിട കർഷകരും ബ്രിക്സ് മേഖലയിൽ നിന്നാണെന്നും വളം ലഭ്യതയിൽ ലോകം ബ്രിക്സ് രാജ്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നതായും കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ബ്രിക്സ് കൃഷിമന്ത്രിമാരുടെ യോഗവുമായി ബന്ധപ്പെട്ട് ഭോപ്പാലിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ മുതൽ ഈ മാസം 13 വരെ മധ്യപ്രദേശിലെ ഇൻഡോറിൽ ബ്രിക്സ് കാർഷിക പ്രവർത്തക സമിതി യോഗം നടക്കുമെന്നും ശ്രീ ശിവരാജ് സിംഗ് ചൌഹാൻ അറിയിച്ചു.
2: 42% കൃഷിഭൂമി കുൽമിലാക്കെ ബ്രിക്സ് കൺട്രീസ് പാസ് ഉത്പാദൻ 42% ഹിസ്സാ ബ്രിക്സ് കൺട്രീസ് കാ 58 കറോഡ് കിസാൻ പൂരി ദുനിയാമേ ലഗ്ഭഗ 70% ഛോട്ടെ കിസാൻ ബ്രിക്സ് കൺട്രീസ് മേ നിവാസ് കർത്തേ 68% കൃഷി ജോത്തെ ബ്രിക്സ് കൺട്രീസ് പാസ് 68% ദുനിയാ ഖാദ്യ സുരക്ഷാ ബഹുത് ഹദ് തക് ഇൻ പർ നിർഭർ കർത്തി ബ്രിക്സ് ജബ് കൃഷി ബാരേ മേ ചർച്ച കർത്താ ഹൈ ചർച്ച കേവൽ ബ്രിക്സ് തക് സീമിത് നീ രഹതി ദുനിയാ ഖാദ്യ സുരക്ഷാ കോ ഭീ പ്രഭാവിത് കർത്തി ഹൈ.
0: ഇന്ന് ലോക സമുദ്രദിനം. സമുദ്രസുരക്ഷയുടെയും സമുദ്രവിഭവങ്ങൾ സുസ്ഥിരമായി കാത്തുസൂക്ഷിക്കേണ്ടതിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായാണ് ദിനാചരണം. നമ്മുടെ ഭൂമിക്കായി ശക്തമായ സമുദ്രസുരക്ഷിത മേഖലകൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആഗോള ഊർജ്ജ വ്യാപാരത്തിന്റെ പ്രധാന കവാടങ്ങളിലൊന്നായ ഹോർമുസ് കടലിടുക്ക് നേരിടുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സമുദ്രസുരക്ഷ ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് നിലവിലെ ആഗോള സാഹചര്യം വ്യക്തമാക്കുന്നു. പസഫിക് തീരത്തെ ഇബറാക്കി പ്രവിശ്യ മുതൽ ഒക്കിനാബ വരെയുള്ള തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ്. ഫിലിപ്പീൻസിൽ ശക്തമായ ഭൂകമ്പം ഉണ്ടായതിനെ തുടർന്ന് ജപ്പാന്റെ കാലാവസ്ഥാ ഏജൻസിയാണ് മുന്നറിയിപ്പ് നൽകിയത്. ഫിലിപ്പീൻസിൽ 3 മീറ്റർ വരെയും മലേഷ്യയിൽ 1 മീറ്റർ വരെയും ഉയരത്തിൽ തിരമാലകൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് തീരപ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 457 പോയിന്റ് ഇടിഞ്ഞ് 73,787-ലും നിഫ്റ്റി 152 പോയിന്റ് നഷ്ടത്തിൽ 23,215-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 760 രൂപ കുറഞ്ഞ് 111,240 രൂപയും ഗ്രാമിന് 13,905 രൂപയുമാണ് ഇന്നത്തെ വില. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. കലാശപ്പോരാട്ടത്തിൽ ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളിനെ 5 സെറ്റ് നീണ്ട ഏറ്റുമുട്ടലിൽ പരാജയപ്പെടുത്തിയാണ് സ്വരേവ് ആദ്യ ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. പാവപ്പെട്ടവരുടെ ക്ഷേമമാണ് കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യം സാക്ഷ്യം വഹിച്ച പരിവർത്തനങ്ങൾക്ക് കാരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആയുഷ്മാൻ ഭാരത്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന നടപ്പാക്കാനൊരുങ്ങി പശ്ചിമബംഗാൾ. ധാരണാപത്രം ഇന്ന് ന്യൂഡൽഹിയിൽ ഒപ്പുവയ്ക്കും. പ്രക്ഷേപണത്തിന്റെ 90th വാർഷിക നിറവിൽ ആകാശവാണി. ആശംസകൾ നേർന്ന് പ്രമുഖർ. നീറ്റ് യുജി പുനഃപരീക്ഷ നഗര കേന്ദ്രങ്ങളുടെ സ്ലിപ്പുകൾ പുറത്തിറക്കി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷ ഈ മാസം 21-ന്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മത്സ്യബന്ധനത്തിന് നാളെ വരെ വിലക്ക്. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇറാൻ വ്യോമാക്രമണം നടത്തിയതായി ഇസ്രായേൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Your choice.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യുവേഴ്സ്.
2: യെസ്, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പൊ സമയം പറയുകയാണെങ്കിൽ 1 മണി കഴിഞ്ഞ് 7:36 ആയിട്ടുണ്ട്. ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള നേരമാണ്. ഇഷ്ടഗാനങ്ങൾക്കായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484242810. 1 0 1 0 4 8 4 2 4 2 8 1 0 1. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് പറയുമ്പോൾ ഹിന്ദി തമിഴ് മലയാളം ഗാനങ്ങൾ ആവശ്യപ്പെടാം. 1980 ശേഷമുള്ളത് ആയിരിക്കണം എന്ന് മാത്രം. അങ്ങനെ പ്രിയ ഗാനം കേൾക്കാനായിട്ട് ഒരാൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
3: ഹലോ,
2: ഗുഡ് ആഫ്റ്റർനൂൺ.
3: ഗുഡ് ആഫ്റ്റർനൂൺ.
2: ആരാണ് സംസാരിക്കുന്നേ?
3: എന്റെ പേര് രഞ്ജിത്ത് എന്നാണ്.
2: ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു?
3: എല്ലാരും
2: പറയും. അത്താണിയിലുള്ള എല്ലാരും പറയും. അതെവിടെയായിട്ട് വരും?
3: കാളികുളങ്ങര ക്ഷേത്രമൊക്കെ.
2: നോർത്ത് പറവൂരാണോ? ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നേ?
3: പ്രത്യേകിച്ചൊന്നുമില്ല,
2: വെറുതെ നിക്കുന്ന ആളാണ്. അപ്പൊ എങ്ങനെ നമ്മുടെ സമയമൊക്കെ കളയും? സമയം കളയുകയാണോ, സമയം ചെലവഴിക്കുകയാണോ? ഫോൺ വിളിച്ചൊക്കെ കളയും. നല്ലൊരാളോടാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ഫോൺ വിളിച്ച് സമയം കളയുന്ന ഒരാള്. ഓക്കെ, പാട്ടൊക്കെ കേൾക്കുന്ന ആളാണോ? ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
3: എനിക്ക്
2: ഒരു പാട്ട്,
3: എനിക്കൊരു സ്നേഹിതി എന്ന് പറഞ്ഞൊരു പാട്ട്.
2: ആർക്കാണ്, എന്താണ് ഈ പാട്ട് കേൾക്കാനുള്ള കാരണം?
3: കേൾക്കാനുള്ള കാരണം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പിന്നെ സ്പെഷ്യൽ ആയിട്ട് സുഹൃത്തുണ്ട്. പുള്ളിക്കാരത്തി എഫ് എം ഒക്കെ കേൾക്കുന്ന ഒരാളാണ്.
2: ഓക്കെ.
3: അപ്പൊ ഞാൻ ഈ എഫ് എമ്മിലോട്ട് ആദ്യം വിളിച്ചപ്പോ പുള്ളിക്കാരത്തി പറഞ്ഞു ഈ എഫ് എമ്മിലോട്ട് വിളിക്കണതും ഈ ഗുരുവായൂർ തൊഴാമോണത് ഒരേപോലെയാണെന്ന് പറഞ്ഞു. കാരണം രണ്ടും ക്യൂ നിക്കണേ.
2: ഓ, അത് ശരി. ഓക്കെ.
3: അപ്പൊ ഞാൻ ആദ്യം വിളിച്ചപ്പോ കറക്റ്റാന്ന് തോന്നി, മാനം മൊത്തം ക്യൂ ആണ്, നിങ്ങൾ വിളിച്ചത് കിട്ടുന്നേ ഇല്ല.
2: അത് ശരി, നല്ലൊരു ഉപമയുണ്ട്. ആ ഉപമ എനിക്കതാലും അങ്ങ് റൊമ്പ പിടിച്ച്.
3: അപ്പൊ പിന്നെ ഞാൻ നോക്കിയപ്പോ എനിക്കാണെങ്കിൽ ആവശ്യത്തിന് സമയമുണ്ട്, നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുകയും
2: ചെയ്യാം. നമ്മള് പിന്നെ ഫോൺ വിളിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളായതുകൊണ്ടല്ലേ,
3: പരിശ്രമിച്ചാൽ കിട്ടാത്തൊന്നുമില്ലല്ലോ.
2: അതാണ്, ഞാൻ നേരത്തെ ഫസ്റ്റ് ഒരു കോളറോട് പറയുകയും ചെയ്തു, പരിശ്രമിക്കൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എന്ന്.
3: അപ്പൊ അവള് പറഞ്ഞ കറക്റ്റാന്ന് തോന്നി, കാരണം നിങ്ങളെ വിളിച്ചപ്പോ കിട്ടിയൊരു സന്തോഷവും നമ്മള് ഗുരുവായൂരപ്പനെ ക്യൂ നിന്ന് കാണുമ്പോഴൊരു സന്തോഷം.
2: ഓക്കെ, അപ്പൊ അങ്ങനെ സായുജ്യം പറഞ്ഞൊരു സമയമാണ് അല്ലേ. ഇഷ്ട ഗാനം കൂടി കേൾക്കുമ്പോ പൂർത്തിയായി.
3: അപ്പൊ പിന്നെ ആ കൂട്ടുകാരിക്കാണ്.
2: തീർച്ചയായിട്ടും ആ ഒരു കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട് ആ ഒരു സോങ് വരുന്നുണ്ട്. ഹാപ്പി ആയില്ലേ അപ്പോ?
3: പിന്നെ ഭയങ്കര ഹാപ്പി.
2: അതാണ്.

0: അപ്പൊ ഏതായാലും ഇതുപോലെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും ആ ഒരു വാശി, ആ ഒരു ഒരു ഒരു മോട്ടിവേഷൻ, ആ ഒരു സ്കില്ല് അതങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. എന്തും നമുക്ക് പരിശ്രമിച്ച് നേടാൻ സാധിക്കും എന്നുള്ള ഒരു മനോഭാവം, അതുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടാൻ പറ്റും. ഓക്കെ, ഉറപ്പാണ്. ആ ഓക്കെ, അങ്ങനെ പോവാം. അപ്പൊ എല്ലാ വിജയാശംസകളും. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.
1: വാനൊലി പാടൽ തുണയേ, ഇന്ന ഭൂമിയൻ വെപ്പം ദിനം താളം.

0: ഇവ തൊട്ടുപോയ യുദ്ധമാണ്.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു യുവർ ചോയ്സ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടഗാനത്തിനായിട്ട് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-248-101. യെസ്, അപ്പൊ നമ്മളോടൊപ്പം പ്രിയ ഗാനം കേൾക്കാനായിട്ട് ചോദിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ആരാണ്?
2: നമസ്കാരം, ഞാൻ നിഷയാണ്.
1: നിഷയാണ്, തൃശ്ശൂർ അല്ലേ? തൃശ്ശൂർ ഇപ്പൊ മഴയുണ്ടോ?
2: ഓ, മഴ ചെറുതായിട്ട്
1: ചാറി ചാറി നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇന്ന് ഇപ്പൊ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
2: മോന്റെ ബർത്ത്ഡേ, അച്ഛന്റെ അമ്മയുടെ എന്റെ പറഞ്ഞാലും എന്റെ.
1: ഓക്കെ, മോന്റെ പേരെന്താണ്? അഭിനവ്. മോന് പിറന്നാൾ ആശംസകൾ കേട്ടോ. ബർത്ത്ഡേ ആണോ പിറന്നാളാണോ?
2: എന്താണ്,
1: ബർത്ത്ഡേ ആണോ ഇന്ന്? പിറന്നാളാണോ? പിറന്നാളാണ്. അപ്പൊ പിറന്നാൾ ആശംസകൾ കേട്ടോ, റെയിൻബോയുടെ പിറന്നാൾ ആശംസകൾ. ഓക്കെ, ഒരുപാട് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. അപ്പൊ അച്ഛൻ്റെ അമ്മയിലെ പാട്ടാണ് വേണ്ടത് അല്ലേ?

0: അതെ അതെ.
1: ആന്റി ഈ അമ്മ പാടുവോ?
0: ഇല്ലില്ല
1: ഇല്ല അല്ലെ. അതിനു വേണ്ടി നമുക്ക് ദാ ഇപ്പോ ചിത്രചേച്ചി പാടും.
0: ഓക്കെ ശരി
1: ഓക്കെ, കേട്ടാലോ പാട്ട്?
0: ഓക്കെ ശരി
1: ഓക്കെ,
0: ഓക്കെ
1: ഇതാ
0: താങ്ക്
1: വരുന്നു
0: യു.
1: കേട്ടോ, സോങ് വരുന്നുണ്ട്.

0: 107.5 FM റെയിൻബോ.
1: സമയം ഒരു മണി കഴിഞ്ഞ് 25 മിനിറ്റും 34 സെക്കൻഡുമായിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രിയ ഗാനത്തിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484248101 0104242281. യെസ്, അങ്ങനെ നമ്മളോട് സംസാരിക്കാനായിട്ട് ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ.
2: ഹലോ, നമസ്കാരം.
1: നമസ്കാരം, ആരാണ്?
2: ഞാൻ ഷീനയാണ്.
1: ഷീന, എവിടെ നിന്ന് വിളിക്കുന്നു?
2: വള്ളുവള്ളി.
1: വള്ളുവള്ളി നിന്ന് വിളിക്കുന്നു. ഓക്കെ, എന്ത് ചെയ്യുന്നു ഷീന? എന്ത് ചെയ്യുന്ന? വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ട്. ജോലി ചെയ്യുന്നുണ്ടോ? വീട്ടമ്മയാണോ?
2: വേറൊരു സ്ഥലത്താണ്, വേറെ ഞങ്ങളുടെ വീടിന്റെ അടുത്തേ.
1: എന്താ ചെയ്യുന്നേ?
2: കൊന്തയുടെ വർക്കാണ്.
1: ഓക്കെ, കൊന്തയുടെ വർക്ക് ചെയ്യുകയാണല്ലേ.
2: ഞങ്ങളൊരു മൂന്ന് പേരുണ്ട്.
1: മൂന്ന് പേരുണ്ട്. അപ്പൊ ഒരു ദിവസം എത്ര വർക്ക് നമുക്ക് തീർക്കാൻ പറ്റും?
2: അത് നമുക്ക് എടുക്കുന്ന അനുസരിച്ചാണ്. അങ്ങനെ പല പല പണിയായിരിക്കുള്ളൂ.
1: ഓക്കെ, അപ്പൊ പല രീതിയിലാണല്ലേ.
2: പല രീതിയിലാണ്. അങ്ങനെ ഇതാക്കി പറയാൻ
1: പറ്റില്ല. എത്ര നാളായി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്?
2: ഞാൻ വന്നിട്ട് ഇപ്പൊ 2005 വന്നതാ.
1: 2005 വന്നാണ്. അപ്പൊ കുറച്ചേറെ വർഷങ്ങളായല്ലോ. 18 വർഷമായി തോന്നണം അല്ലേ.
2: എന്റെ കൂടെ രണ്ടുപേരുണ്ട്, രേഖ, പ്രീതി.
1: രേഖയുണ്ട്, പ്രീതി ഉണ്ട്. ഇത് ഷീന.
2: ഞാൻ ഷീന. പിന്നെ ഞങ്ങളുടെ ഓണർ ഡെയ്സി ആന്റണി.
1: ഡെയ്സി ആന്റണി. അപ്പൊ ഇവർക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും പാട്ട് ഞാൻ മുൻകൂട്ടി.
2: പിന്നെ എന്റെ ചേച്ചി ഉണ്ട്, രമണി. ചേച്ചി പാട്ട് ഭയങ്കര, ചേച്ചി വിളിക്കാറുള്ളതാ.
1: ആണല്ലേ. അപ്പൊ രമണി ചേച്ചിക്കും കൂടിയാണ് പാട്ട് അല്ലേ.
2: അപ്പൊ രമണി ചേച്ചിക്കും കൂടി പാട്ട്. മയിൽപ്പീലിക്കാവില സിനിമയില്ലേ,
1: സിനിമയുണ്ട്,
2: മയിലായി പറന്നു എന്ന് പറയുന്ന പാട്ട്.
1: നല്ലൊരു പാട്ടാണ്. യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഒരു പാട്ടാണ്. രമേശ് നായരുടെ വരികളാണ്. വേണി ഇഗ്നീഷ്യസ് ആണ് മ്യൂസിക് നൽകിയിരിക്കുന്നത്. നല്ലൊരു പാട്ടാണ്. ആ ചിത്രവും എനിക്ക് ഇഷ്ടമാണ്. അതിനാണല്ലേ ഇഷ്ടമാണോന്ന് ചോദിച്ചത്. ഇഷ്ടമാണ്, ഞാൻ സ്വീകരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പൊ വർക്കൊക്കെ നന്നായിട്ട് നടക്കട്ടെ.
2: ഓക്കെ,
1: എല്ലാവർക്കും ഡെഡിക്കേഷൻ. ഈ പറഞ്ഞവർക്ക് എല്ലാവർക്കും ഡെഡിക്കേഷൻ ഉണ്ട് കേട്ടോ. അതാ വരുന്ന സോങ്.
2: ഓക്കെ.

0: കാവിലെ മനോഹരമായ ഒരു ഗാനം കേട്ട് തിരിച്ചു വരുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ഗാനത്തിനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0484-284-2801, 0484-284-2801. ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾ ചോദിക്കേണ്ടത്. അങ്ങനെ ഹിന്ദി ഗാനം ചോദിക്കാനായിട്ട് ഒരാൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഹലോ.
1: ഹലോ, നമസ്കാരം.
0: ആ നമസ്കാരം. ഞാനിപ്പോ പറഞ്ഞോളൂ, ഹിന്ദി ഗാനം ചോദിക്കാനായിട്ട് നമ്മളോടൊപ്പം ഒരാൾ ചേരുന്നു എന്ന് പറഞ്ഞേ ഉള്ളൂ.
1: ഇതുവരെ വന്ന് കേട്ടിട്ടില്ല.
0: ആ ഈ ഒരു പ്രോഗ്രാമിന് വന്നിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഇന്ന്
1: വന്നില്ല.
0: വന്നില്ല. അപ്പൊ നമുക്ക് അങ്ങ് കൊടുക്കാം.
1: അതെ, കൊടുക്കാം. ഞാൻ താലിശ്ശേരിന്നാ വിളിക്കണ, പാലക്കാട് ജില്ല.
0: പാലക്കാട് ജില്ലയിൽ നിന്ന് വിളിക്കുന്നത്. എനിക്ക് തോന്നുന്നു പാലക്കാട് നിന്ന് രണ്ടാമത്തെ കോൾ ആണെന്ന് തോന്നണു. ഒരു ആരോ ഒരു ചേച്ചിയാണെന്ന് തോന്നണു. കോട്ടയം ടു പാലക്കാട് യാത്രയിലായിരുന്നു.
1: യാത്രയിലായിരുന്നു.
0: ഇപ്പൊ പാലക്കാട് എത്തിയിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല.
1: എത്തിയിട്ടുണ്ടാവും
0: അല്ലെ? ഇപ്പൊ പാലക്കാട്. അപ്പൊ ഓക്കെ, നമ്മളും പാലക്കാടാണ്.
1: ഓക്കെ,
0: പാലക്കാട് മഴ പെയ്യുന്നുണ്ടോ?
1: പാലക്കാടിന്റെ പടിഞ്ഞാറ് ഭാഗം.
0: പടിഞ്ഞാറ് ഭാഗം.
1: അതെ, പടിഞ്ഞാറ് ഭാഗം.
0: മഴ എങ്ങനെയാ, കൂടുതലാണോ പാലക്കാട്?
1: ആ മഴ ഇന്ന് നല്ല മഴയാ.
0: ഓക്കെ.
1: നല്ല മഴ. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു.
0: ഓക്കെ. അപ്പൊ നല്ല പച്ചപ്പുള്ള ആ ഒരു പാടത്തൊക്കെ മഴ പെയ്യുന്നത് ഇങ്ങനെ എല്ലാവരുടെ മനസ്സിലൊന്ന് തെളിഞ്ഞു വരട്ടെ. പാലക്കാടിന്റെ ഗ്രാമീണതയിൽ മഴ പെയ്യുന്ന ഒരു ചിത്രം.
1: അതെ, കൃഷിയുടെ ഒരു കേന്ദ്രമാണ് പാലക്കാട്.
0: അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്.
1: പൊന്നാനി അല്ല, പടിഞ്ഞാറ് എന്തായാലും കൃഷിയൊക്കെ ഉണ്ട്.
0: എല്ലാവർക്കും എങ്കിലും പൊതുവെ പാലക്കാട് എന്ന് പറയുമ്പോൾ ആ ഒരു പിക്ചർ ആയിരിക്കും, ഒരു പച്ചപ്പ് ഹരിതാപം എന്നൊക്കെ പറയില്ലേ നമ്മുടെ സിനിമയിലൊക്കെ. അങ്ങനെ
1: അതെ, കൃഷി കൂടും, നഗരങ്ങള് കുറച്ച് കുറവും, കൃഷി സ്ഥലം കൂടുതലും.
0: ചൂട് കിട്ടുന്നുണ്ടല്ലോ.
1: അതെ, ചൂടുണ്ട്, ഭയങ്കര ചൂടാ.
0: ഓക്കെ, ഇന്ന് ഏത് സോങ് ആണ് കേൾക്കേണ്ടത് നമുക്ക്?
1: ഇന്ന് സൂരജിലെ ബഹാരോ മുഹമ്മദ് റാഫി.
0: മുഹമ്മദ് റാഫിയുടെ സോങ് അല്ലേ?
1: ഓക്കെ,
0: നമുക്ക് കൊടുത്താലോ പാട്ട്?
1: ആയിക്കോട്ടെ.
0: ഡെഡിക്കേഷൻ ഉണ്ടോ പറയാനായിട്ട്?
1: എന്താ വിശേഷം, ഇങ്ങനെ ഞാൻ ഒരു ബ്ലൈൻഡ് ആണ്, ഫ്രീ ആയിട്ട് വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ വൈഫാണെങ്കിൽ വർക്കിന് പോവും, മകൻ അറകപ്പോടുണ്ട്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാൻ ഇപ്പൊ അതുവരെ ഇപ്പൊ കുറച്ചു സൈഡിൽ പോകാൻ വന്നിട്ട് അതുവരെ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ ഇടയ്ക്കൊക്കെ ഒന്ന് അവൻ ഉണ്ടാവും.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. താങ്ക് യു.
1: Thank you.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. സമയം ഒരു മണി കഴിഞ്ഞ 39:40 ആയിട്ടുണ്ട്. അപ്പോ നമുക്കൊരു കോളർ എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹലോ
2: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ആരാണ്?
2: ഞാൻ കോട്ടയം ജില്ലയിലെ കുമരകത്തു നിന്നാണ് വിളിക്കുന്നത്.
1: കോട്ടയം ജില്ലയിലെ കുമരകത്തു നിന്ന് ആരാണ്?
2: ഷീബായാ വിളിക്കുന്നത്.

0: ഷീബയാണ്. ഓക്കെ, ആ ഷീബ, എന്ത് ചെയ്യുന്നു?
1: ഞാനൊരു റിസോർട്ടിൽ വർക്ക് ചെയ്യുവാണ്.
0: റിസോർട്ട്?
1: പോയില്ല, ജലദോഷം.
0: ആ, ജലദോഷമാണ്. അപ്പൊ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണമല്ലോ അല്ലേ? ജലദോഷം, ചെറിയ ജലദോഷമാണെങ്കിൽ പോലും നമ്മൾ നമ്മുടെ ബോഡിക്ക് അത്യാവശ്യം കെയർ കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ്.
1: അതെ അതെ. അപ്പൊ ഞാൻ ഇങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുക, എന്ന് എനിക്ക് ഈ പരിപാടി കേൾക്കാൻ ഒക്കെയല്ല. അപ്പൊ ഇന്ന് ഞാൻ കേട്ടോണ്ടിരുന്നപ്പോ ഒന്ന് വിളിച്ചതാണ്.
0: എന്റെ വിളിച്ചിട്ട് ഏത് സോങ് ആണ് ചോദിച്ചിരിക്കുന്നേ?
1: ഇന്ന് ചമ്പക്കുളം തച്ചൻ എന്ന സിനിമയിലെ ചമ്പക്കുളം തച്ചൻ ഉന്നം പിടിപ്പിച്ച പാട്ട് മതി.
0: ആ പാട്ട് മതി. ഈ സിനിമയിലെ പല പാട്ടും പലരും ചോദിക്കാറുണ്ട്, ഈ പാട്ട് അങ്ങനെ ചോദിക്കുന്നത് കുറവാണ്. എന്താണ് കാരണം?
1: ഞാൻ ഒരു മത്സരത്തുഴച്ചിലിന് പോകുന്ന ഒരു വ്യക്തിയാണ്.
0: ആ ശരി.
1: ആലപ്പുഴ പുന്നമടക്കായി 20 വർഷത്തോളമായി ഞാൻ തുഴയാൻ പോകാൻ തുടങ്ങിയത്. ഫസ്റ്റ് സെക്കൻഡും തേർഡും ഒക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൊല്ലത്ത് അഷ്ടമുടിക്കായിൽ ഈ കഴിഞ്ഞ വർഷം തുഴയാൻ പോയി 1st സ്ഥാനം ഒക്കെ കിട്ടിയതാണ്.
0: അപ്പൊ
1: ഞങ്ങള് 32 വനിതകളും 5 പുരുഷന്മാരും അടങ്ങി വള്ളമാണ്. ചെല്ലിക്കാട് നിന്ന വള്ളത്തേലാണ് തുഴഞ്ഞത് കഴിഞ്ഞ വർഷം. അപ്പൊ ഈ വർഷവും ഇനി അടുത്ത മാസം ഞങ്ങൾ വള്ളം എടുക്കുക. അമ്പലപ്പുഴ പോയി വള്ളം എടുക്കും. നമ്മുടെ ഓണത്തോടനുബന്ധിച്ച് ആണ് വള്ളക്കളി ആലപ്പുഴ. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ഈ പാട്ട് മതി. ഇന്ന് എന്റെ ടീമിൽ തുഴയുന്ന എല്ലാ വനിതകൾക്കും അതിനകത്ത് ഉള്ള പുരുഷന്മാർക്കും ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നു.
0: തീർച്ചയായിട്ടും. അപ്പൊ ഈ വർഷത്തെ വിജയവും നിങ്ങൾക്ക് തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. റെയിൻബോയുടെ ആശംസ കേട്ടോ. അപ്പൊ ഈ വള്ളംകളിയൊക്കെ കഴിയുമ്പോ വിളിക്കണതേ. അന്ന് ഞാൻ വിളിച്ചില്ലേ, പാട്ട് ചോദിച്ചില്ലേ, എന്നാ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് എനിക്ക് വിളിച്ചു പറയില്ലേ? അതാണ്. അപ്പൊ ഇതാ വരുന്നുണ്ട് കേട്ടോ, ചമ്പക്കുളം തച്ചൻ എന്ന മൂവിയിലെ ആ ഒരു പാട്ട്. ബിജു തിരുമലയാണ് വരികൾ എഴുതിയിരിക്കുന്നത്. രവീന്ദ്രന്റെ മ്യൂസിക്കാണ്. യേശുദാസും MG ശ്രീകുമാറും ഒക്കെ ചേർന്ന് പാടിയ ഒരു അടിപൊളി പാട്ട് കേട്ടാലോ.
1: അപ്പൊ
0: എല്ലാവർക്കും വേണ്ടിട്ട് കേട്ടോ. അപ്പൊ പരിചയപ്പെടാൻ സാധിച്ചതിൽ സന്തോഷം.

0: യു ആർ ലിസണിംഗ് ടു യുവർ ചോയ്സ് ഓൺലി ഓൺ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. യെസ്, നമ്മുടെ യുവർ ചോയ്സിലേക്ക് മറ്റൊരു കോളർ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ബോസ്കോ എന്നാണ്.
0: ബോസ്കോ
1: ബോസ്കോ
0: ബോസ്കോ. ഓക്കെ, അധികം അങ്ങോട്ട് കേൾക്കാത്ത പേരാണല്ലേ.
1: അതെ അതെ.
0: ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ഒരുപാട് പേർക്കുണ്ടാവോ ഈ പേരില്ലല്ലോ?
1: ഇല്ലില്ല, എനിക്ക് മാത്രം.
0: എനിക്ക് മാത്രം, ഞാൻ മാത്രം അല്ലേ? മാത്രം. ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: ഞാൻ ആലപ്പുഴ ചേർത്തല.
0: ആലപ്പുഴ. ഇപ്പൊ ഒരു ആലപ്പുഴ നിന്നൊരു നമ്മുടെ തുഴച്ചിലുകാരി വിളിച്ചിരുന്നു, കേട്ടിരുന്നോ?
1: അത് കോട്ടയം
0: കുമരകം എന്നാണ് അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെയൊക്കെ കാണാൻ പോവാറുണ്ടോ വള്ളംകളിയൊക്കെ?
1: ഞങ്ങള് നാട്ടിലല്ല, ഞാനും വൈഫും അയർലൻഡാണ് ജോലി ചെയ്യുന്നത്.
0: ഓക്കെ, ഇപ്പൊ അവിടെ നിന്നാണ് വിളിക്കുന്നേ?
1: അല്ല, ഞങ്ങള് ലീവിന് വന്നതായിരുന്നു.
0: ഓക്കെ,
1: അപ്പൊ ഒരു മാസത്തെ ലീവ് ആയിരുന്നു. ഞങ്ങളിങ്ങനെ കാറിലാണ് ഫുള്ള് കറങ്ങി അടിച്ച് കിടക്കുന്നത്, അപ്പോഴാണ് റേഡിയോ കേൾക്കുന്നത്.
0: അപ്പോഴാണ് ഒന്ന് വിളിക്കാൻ തോന്നിയതല്ലേ.
1: അതെ, ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് കേൾക്കുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ നല്ല രീതിക്ക് ട്രൈ ചെയ്ത, ഇന്നലെ കുട്ടനാട് ഫുള്ള് കറക്കായിരുന്നു. അപ്പൊ അതിന്റെ ഇടക്ക് ഞങ്ങൾ കൊറേ ട്രൈ ചെയ്ത് കിട്ടിയില്ല
0: കിട്ടിയില്ല.
1: അപ്പൊ ഇന്നാണെങ്കിൽ ഒന്ന് കൊച്ചിക്ക് വരുമായിരുന്നു. അപ്പൊ ആ ഒരു ടൈമിൽ ഒന്ന് വിളിച്ച് നോക്കിയപ്പോ കിട്ടി
0: കിട്ടി. അതെന്താന്നറിയോ, കാരണം എന്നോട് സംസാരിക്കാനാണ് ആ യോഗ ഇരിക്കുന്നത്.
1: അതാണ്
0: അതാണ് അത് കൊള്ളാം. ഓക്കെ, അപ്പൊ ഇന്നലെ എവിടെയായിരുന്നു? കുട്ടനാടല്ലേ?
1: അല്ലല്ല, ചേർത്തല. ഇന്നലെ കുട്ടനാടായിരുന്നു.
0: ആ ഇന്നലെ, അതാ ഞാൻ ചോദിച്ചത്, ഇന്നലെ കുട്ടനാടല്ലായിരുന്നോ കറക്കം?
1: ഇന്നലെ കുട്ടനാടായിരുന്നു.
0: എങ്ങനെയുണ്ടായിരുന്നു മഴയത്ത് കുട്ടനാട്, നനഞ്ഞ കുട്ടനാടിലൂടെയുള്ള ആ ഒരു യാത്ര?
1: കുട്ടനാട് നമ്മള് സാധാരണ ചങ്ങനാശ്ശേരി ആ എച്ച് റോഡ് കൂടെ പോകുമ്പോൾ അകത്തോട്ടൊന്ന് ഒരു കാർ ട്രിപ്പായിട്ട് ഫുൾ ഡേ പോയത്
0: ഇന്നലെയായിരുന്നു. നന്നായിരുന്നു അല്ലേ?
1: നന്നായിരുന്നു.
0: എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഓർമ്മയായിട്ട് നമുക്ക് തിരിച്ചു പോകുമ്പോ ഉണ്ടാവും അത്.
1: അതെന്താവും.
0: ഓക്കെ, ഒത്തിരി വിഷ്വൽസ് ഒക്കെ എടുത്തില്ലേ?
1: ഒരുപാടെടുത്തു.
0: അതാണ് നമുക്ക് നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണല്ലോ നാടിനെ ഒരുപാട് മിസ് ചെയ്യുക. ഇപ്പൊ കാണുന്നതിനേക്കാൾ ആ ഒരു ചിത്രങ്ങളൊക്കെ അവിടെ അലണ്ടി ചെന്നിരുന്ന് കാണുമ്പോ അതൊരു ഫീൽ ആയിരിക്കും. അതാണ് തീർച്ചയായിട്ടും. ഓക്കെ, ഇന്നിപ്പോ ഏത് സോങ് ആണ് കേൾക്കേണ്ടത്?
1: നമുക്ക്
0: വെള്ളാരത്താരൻ എന്ന് തുടങ്ങുന്ന പാട്ടല്ലേ, വിനീത് ശ്രീനിവാസൻ പാടിയൊരു പാട്ടാണ്. നമുക്ക് ആർക്കാണ് ഡെഡിക്കേഷൻ കൊടുക്കണ്ടേ?
1: ഡെഡിക്കേഷൻ എന്റെ എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിട്ട്.
0: ഓക്കേ, എല്ലാ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടു തീർന്നോ ലീവിന് വന്നിട്ട്?
1: ഇല്ല, കണ്ടു തീർന്നിട്ടില്ല. ഇനിയുണ്ട്
0: കാണാനുണ്ട്. അപ്പൊ കണ്ടു തീർന്ന ഫ്രണ്ട്സിനും കാണാനിരിക്കുന്ന ഫ്രണ്ട്സിനും ആയിക്കോട്ടെ സോങ്.
1: അതെ അതെ.
0: ഓക്കേ, താ വരുന്നു കേട്ടോ സോങ്. അപ്പൊ ഒരിക്കൽ കൂടി ഹാപ്പി ജേണി.
1: താങ്ക് യു.
0: ഓക്കേ,
1: ബൈ ബൈ.

തുടർക്കിനാവ് പോലെ നമ്മുടെ യുവർ ചോയ്സ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ ഇന്നത്തെ യുവർ ചോയ്സ് ഇവിടെ തീരുകയാണ്. കാരണം സമയം 1 മണി കഴിഞ്ഞ് 58 മിനിറ്റും 14 സെക്കൻഡും ആവുന്നു. അപ്പോൾ ഇതുവരെ പാട്ട് കേട്ട് കൂടെ കൂടിയവർക്ക്, വിളിച്ചവർക്ക്, വിളിച്ചിട്ട് ഒരുപാട് പ്രാവശ്യം വിളിച്ചിട്ട് കിട്ടാതിരുന്നവർക്ക് ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. സ്നേഹത്തോടെ, ഇറ്റ്സ് മീ ആർ ജെ ധന്യ.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 MHz, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ പരിപാടികൾ രാജ്യത്ത് നടപ്പിലാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാക്കിക്കൊണ്ട് മിസൈൽ ആക്രമണം തുടർന്ന് ഇസ്രായേലും ഇറാനും. സ്ഥിതിഗതികളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി. കെഎസ്ആർടിസി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപടികൾ വേഗത്തിലാക്കാൻ ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുമെന്നും വിഷയത്തിൽ കെഎസ്ആർടിസി ജീവനക്കാർക്ക് ആശങ്ക വേണ്ടെന്നും ഗതാഗത മന്ത്രി സി പി ജോൺ. നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡ് ചോർന്ന സംഭവത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്നും ജഡ്ജി പിന്മാറി. കോഴിക്കോട് ജില്ലയിൽ തലക്കുളത്തൂരിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ

0: പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. പ്രദേശത്തെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചു. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ജില്ലയിൽ പരിശോധനകൾ ശക്തമാക്കി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട് നാളെ 10 വർഷം പൂർത്തിയാകും. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സ്മരണികാ സ്റ്റാമ്പും നാണയവും പുറത്തിറക്കും. കേന്ദ്ര സർക്കാരിന്റെ യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് കേരള ഡയറക്ടറായി അഭയ് ശങ്കർ SR ചുമതലയേറ്റു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെയാണ് നിരോധനം. അഫ്ഗാനിസ്ഥാനെതിരെ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഒരു ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്.
1: ന്യൂസ് റെയിൻബോ. Superhit songs, superhit shows, superhit entertainment. Only on Rainbow FM 107.5. Stay tuned. On the go, drive time music. On the go on Rainbow FM 107.5. Drive time music.

0: വെൽക്കം ടു ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആൻഡ് യു ആർ ലിസണിംഗ് ടു ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5.
1: യെസ്,
0: ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിൽ ഞങ്ങളുണ്ട്.
1: ഞാൻ ആർജെ സിമി.
0: ഞാൻ ആർജെ ശരത്.
1: യെസ്.
0: അപ്പോൾ ഉണ്ടെങ്കിൽ ഡ്രൈ ടൈം മ്യൂസിക്കിന് ഈ നല്ല നേരത്തെ നല്ല നല്ല വിശേഷങ്ങളും വർത്തമാനങ്ങളും പിന്നെ മഴയൊഴിഞ്ഞ വൈകുന്നേരത്തിന്റെ സന്തോഷവും എല്ലാം പറഞ്ഞുകൊണ്ട് കട്ടൻ ചായക്കൊപ്പം അല്ലെങ്കിൽ പാൽച്ചായക്കൊപ്പം എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതിനൊപ്പം ഞങ്ങളും കൂടെ ഒരു സൈഡിലങ്ങ് വെച്ചേക്കാം റേഡിയോയിലൂടെ.
1: ഒരു ഭാഗത്തുണ്ട് ഇടക്കിടക്ക് എന്തെങ്കിലും കഴിക്കാൻ തന്നാൽ മതി.
0: അത് തന്നെ, ഒന്നും വേറൊന്നും തരണ്ട,
1: തരട്ട, നന്നായിട്ട് പ്രവർത്തിക്കും. നല്ല
0: പ്രവർത്തനക്ഷമതയാണ് ഞങ്ങളുടെ മെയിൻ.
1: അതാണ് സാറേ,
0: പിന്നെ മെയിൻ്റെനൻസ് കോസ്റ്റ് കുറവാണ്.
1: തിരിയില്ല.
0: അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയത്തെ കുറിച്ച് ഇപ്പോഴേ ക്ലൂ കൊടുത്ത് കൊടുക്കല്ലേ സിമി, കുറച്ച് കഴിയട്ടെ. യെസ്, ഗൈസ്, അപ്പോൾ ഇന്നത്തെ മഴ തോർന്ന വൈകുന്നേരം, മനോഹരമായ വൈകുന്നേരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രകാശം പരത്തുന്ന രണ്ടുപേർ എത്തിയിരിക്കുന്നു ശബ്ദത്തിലൂടെ. അപ്പോൾ വിളിക്കാം, വിളിച്ച് പറയേണ്ട വിശേഷങ്ങൾ എന്തെല്ലാമാണ്, ഗെയിമിൽ പങ്കെടുക്കേണ്ടത് എങ്ങനെയാണ്, ഇതെല്ലാം ഞാൻ വഴിയെ പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.
1: തീർച്ചയായും
0: എന്തായാലും സ്റ്റൈൽ മന്നന്റെ ഒരു കിടിലം പാട്ട് എടുത്ത് വരാൻ പോകുന്നത്. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ 107.5.
1: മ്യൂസിക്കലി യെസ്.

0: അപ്പോൾ ഓൺ ദ ഗോയുടെ മറ്റ് വിശേഷങ്ങളിലേക്കും നമ്മൾ കടക്കുകയാണ്.
1: എന്താണ് ഒരു ഒരു ഒരു ടെൻഷൻ പോലെ ഇന്ന് ഇന്നും പതിവ് പോലെ താങ്കളുടെ പൈപ്പ് പൊട്ടിയ കഥയും അല്ലെങ്കിൽ വീട്ടിലെ എല്ലാവിധ പ്രശ്നങ്ങളും എല്ലാം പരിഹരിക്കുന്ന ഒരാൾ താങ്കളാണെന്ന ഒരു അഹങ്കാരം നിങ്ങൾക്കുണ്ട്. ഇന്ന് എന്ത് ചെയ്തു? ഇന്ന് എന്തായിരുന്നു രാവിലെ വൈകുന്നേരങ്ങളിൽ താങ്കളുടെ പ്രശ്നം? ചെടിച്ചട്ടി പൊട്ടിയതാണോ അല്ലെങ്കിൽ പ്ലംബറെ കിട്ടാത്തതാണോ? എന്താണ് പ്രശ്നം?
0: രണ്ടുമല്ല, ബസ് കിട്ടാഞ്ഞിട്ടാ.
1: അതാണ്. അപ്പൊ താങ്കൾക്ക്
0: ഒരു
1: ഊബർ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങൾക്ക് അപ്പുറത്തേക്ക് ഒരു സെൽഫ് സഫിഷ്യന്റ് ആവുന്ന എന്താണ്?
0: വരണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എല്ലാം റോഡിൽ കൂടി തന്നെ വേണ്ടേ വരാൻ.
1: ഓ, സീ പ്ലെയിൻ വന്നിട്ട് സിമ്മതി മേടിക്കും?
0: ആ അതെ അതെ,
1: തീർച്ചയായിട്ടും. സിറ്റി പ്ലെയിൻ
0: ആഗ്രഹമുണ്ട്,
1: തീർച്ചയായിട്ടും. അത് ഡെവലപ്പ് ചെയ്തൂടെ? പണ്ട് അങ്ങനെ എന്തോ ചെയ്തിട്ടല്ലേ, കാലൊടിഞ്ഞത് പാരഷൂട്ടുണ്ടാക്കി താഴേക്ക് ചാടി, അങ്ങനെ എന്തോ ചെറുപ്പത്തിലെ.
0: അതൊരു കാലല്ലേ ഒഴിഞ്ഞോളൂ,
1: ശക്തിമാന.
0: ഇനി രണ്ടു കാലൊടിയാണല്ലോ, എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ്.
1: ഇനിയും ജീവിതം ബാക്കി. അപ്പൊ എന്താ പറഞ്ഞു കാര്യത്തിലേ ഉള്ളൂ, നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളും നമ്മളിങ്ങനെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് പാടുപെട്ട് നമ്മൾ ആരെങ്കിലും സഹായം തേടും.
0: ഇപ്പൊ ചെയ്തതുണ്ടല്ലേ, പാടുപെട്ട്
1: പയ്യാത്ത ഡാഷ് കയ്യാതെ അല്ലേ? യെസ്. അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മളിതുപോലെ കഷ്ടപ്പെട്ട് പാടുപെട്ടൊക്കെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നോക്കും, ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്യും അല്ലേ? വരാൻ നേരത്തെ മിക്കവാറും പോലീസ് അവരോട് ചേട്ടൻ അവനെ കൊണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടാവും. ശല്യം സ്ഥിരം
0: സ്വാഭാവികം.
1: അപ്പൊ നമ്മൾ ഇതുപോലെ ലൈഫിൽ എന്തെങ്കിലും ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് ഒരു സഹായം വേണ്ടി വരും.
0: ഒരു കൈ സഹായം,
1: ഒരു കൈ സഹായം. ഈ കൈ സഹായം എപ്പോഴും നമുക്ക് കിട്ടുമോ?
0: ഇല്ല
1: ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം?
0: വീണ്ടും വീണ്ടും
1: ചോദിക്കണം. അതല്ല, നമ്മൾ സ്വയം പര്യാപ്തരാവണം, നമ്മൾ സ്വയം പര്യാപ്തരാവണം. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. സിമി, തീരുമാനിക്കുക.
0: ശരത്തിനൊരു കാര്യം അറിയാന്നറിയില്ല,
1: ഒരുപാട് അറിയാം.
0: പണ്ട് എന്നെ ആരും സഹായിക്കാനില്ലാത്തത് കൊണ്ടായിരുന്നു ഞാൻ കഞ്ഞിയും കറിയും ചോറൊക്കെ വെക്കാൻ, അല്ല കറിയൊക്കെ വെക്കാനായിട്ട് പഠിച്ചത്.
1: ശരിക്കും
0: സത്യം അതെ,
1: അതൊക്കെ അറിയാമെന്നല്ല.
0: അമ്മ പറഞ്ഞു ഇനി തിന്നണമെങ്കിൽ വലുതായില്ലേ, പോത്ത് പോലെ ആയില്ലേ.
1: ശരിക്കും ഒരു ബേണിയർ ബോട്ട് എന്ന് പറഞ്ഞ തിയറിയാണ്. നമ്മളൊരു തിരിച്ചുപോക്കിനുള്ള എല്ലാ കപ്പലും പായ്ക്കപ്പലുകളും വഞ്ചികളും ചുട്ടരിച്ച് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ദ്വീപിൽ നിലനിൽപ്പുള്ളൂ,
0: അത്രേ ഉള്ളൂ.
1: അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിക്കും. ഇപ്പൊ നമ്മൾ
0: ചെറുപ്പത്തിൽ തിരിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ.
1: അതെ, ചെറുപ്പം തൊട്ടേ ഇങ്ങനെ മോളുടെ ശുഷ്കാന്തിയങ്ങൾ കണ്ട് പ്രോത്സാഹിപ്പിച്ചു.
0: കഴിവാണ്, കഴിവാണ് സാറേ എന്റെ മെയിൻ,
1: സ്കില്ലേറിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ലിസ്ണേഴ്സ്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മറ്റുള്ളവരുടെ സഹായങ്ങൾ ഒന്നുമില്ലാതെ, അതായത് കിട്ടുമെന്ന് ഉറപ്പില്ലാണ്ട് വന്നപ്പോൾ നിങ്ങൾ സ്വയം ആർജിച്ചെടുത്തു. ഇപ്പൊ സിമിക്ക് പാചകം എന്ന പോലെ ഞാൻ എന്റെ കഥയെ അടുത്തല്ലെങ്കിൽ പറഞ്ഞുതരാം. മറ്റുള്ളവർ ഒരു കരകൗശലമായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഒരു സ്കിൽ, എന്ത് നൈപുണിയാണ്

0: നൈപുണിയാണ് വാക്ക്. ഓക്കെ, എന്ത് നൈപുണിയാണ്, എന്ത് സ്കില്ലാണ് നിങ്ങൾ സ്വയം ആർജിച്ചെടുത്ത്, മറ്റുള്ളവരെ പുറകെ നടന്നിട്ട് പറ്റൂല എന്ന് തിരിച്ചറിഞ്ഞ മൊമെന്റിൽ നിങ്ങൾ സ്വയം നിങ്ങളെ പ്രാപ്തമാക്കിയ, എക്യുപ്പിഡാക്കിയ ആ ഒരു കാര്യം എന്താണെന്ന് വിളിച്ചു പറയണം.
1: അതെ,
0: എങ്ങനെയുണ്ട്?
1: കൊള്ളാം കൊള്ളാം, തിരക്കിടില്ല, വിളിച്ചു പറയട്ടെ.
0: നമ്പർ പറ.
1: അല്ല, അതിനുശേഷം വേണം എനിക്ക് എന്റെ കാര്യങ്ങൾ
0: പറയാൻ.
1: അപ്പോ നമ്പർ ഇത്രയുള്ളൂ, 04842421 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട്. ഓ ആയിക്കോട്ടെ,
0: 04842421 അത്രേ ഉള്ളൂ.
1: ഇതിൽ നന്നായിട്ട് ഞാൻ പറയാറുണ്ടല്ലോ, 04842421
0: ഹലോ,
1: ഐശ്വര്യം ഐശ്വര്യ എന്ന് പറഞ്ഞാൽ ഇതാണ്.
0: ഒന്നുകൂടി ഇംഗ്ലീഷ് പറഞ്ഞത് പോലും
1: ഇംഗ്ലീഷ് വരല്ലോ.
0: 04842421 ഇത്ര ഉള്ളൂ. വിളിച്ചിട്ട് മറ്റൊരാളുടെയും സഹായം കിട്ടാണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് നേടിയെടുത്ത, നിങ്ങളിലെ പോരാളി വിജയിച്ച,
1: പണ്ട് ഓർമ്മയുണ്ടോ BPL ടി വി ഉണ്ടായിരുന്ന കാലത്ത് ആന്റിന മോളിൽ ഉണ്ടാവുമ്പോ മിടുക്കന്മാരെ പിടിക്കുകയുള്ളൂ.
0: നമ്മള് വരാത്ത റേഞ്ച് ഏണി വെച്ച്
1: വീഴ്ത്തിട്ടില്ല.
0: അതുപോലെ തന്നെ മൊബൈലൊക്കെ ആദ്യം വന്ന സമയത്ത് ചൊരണ്ടി നോക്കിയിട്ട് 1-9 നമ്പേഴ്സ് അടിച്ചു നോക്കിട്ട് നോക്കി രണ്ട് നമ്പറൊക്കെ വാങ്ങി വേണി തീർന്നു.
1: ഏറ്റവും അവിടെയൊക്കെ പറയാം, വഴിയിൽ കളഞ്ഞിട്ട് എയർടെല്ലിന്റെ സാധനമൊക്കെ, അതൊക്കെ ചൊരണ്ടി
0: ചെലപ്പോ ബിരിയാണി കൊടുത്തല്ലോ. സലിമേട്ടൻ പോയെങ്കിലും സലിമേട്ടന്റെ ഡയലോഗ് പറയാത്ത ഒരു മലയാളി ഒരു ദിവസം ഉണ്ടാവൂല. പണ്ട് ദാസേട്ടനെ കുറിച്ച് പറഞ്ഞ പോലെ
1: ഒരു ബിരിയാണി വരുന്നുണ്ട്.
0: ഹലോ
1: ഹലോ, നമസ്കാരം. ഹലോ, അതാരും സംസാരിച്ചോ? എന്താ പേടിച്ചു പേടിച്ചു ചെറുതേ
0: നമുക്ക് അടുത്ത പാട്ട്. എന്തായാലും ഒരു ദേശസ്നേഹം വന്നു എനിക്കിപ്പോ. വന്നു വന്നു ശരിക്കും വന്നു. കൊടുക്കട്ടെ,
1: കൊടുത്തോ, ധൈര്യമായിട്ട് കൊടുത്തോ.
0: മലയാളത്തിന്റെ പ്രൗഢി എന്താണെന്ന് അങ്ങ് ഓസ്കാർ വരെ അറിയിച്ച നമ്മുടെ ദിലീപേട്ടന്റെ, യു മീൻ നിങ്ങൾ
1: വിളിക്കുക,
0: മൂപ്പരുടെ പാട്ട് കേൾക്കാൻ പോകുന്നത് ജയ് ഹോസ്റ്റ് സോങ് ഫ്രം സ്ലം ഡോഗ് മില്ലിയനയർ. കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ഓൺ ദ ഗോ
1: ഡ്രൈവ് ടൈം മ്യൂസിക്.

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായിട്ട് നല്ല പറയാൻ വന്നത്
1: അങ്ങനെയൊക്കെ ആയിരുന്നു.
0: ഇനി ഓൺ ദ കോട്ട് ആയിട്ട് മ്യൂസിക്കില് നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞു, അത് പറ.
1: നാളെ
0: ചില സ്ഥലങ്ങളിലൊക്കെ അവധിയാണെന്നൊക്കെ പറയുന്നത് മഴ കാരണം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ നാട്ടില് എറണാകുളത്തില്ല മഴ ഇല്ലാതിരിക്കാൻ പ്രാർത്ഥിക്കും. വിദ്യാഭ്യാസമാണ് ആദ്യം, പഠനമാണ് ആദ്യം കുട്ടികളെ. അങ്ങനെ ഒരു ഒരു അവധി വേണമെന്നൊക്കെ ഉള്ളൊരു സ്ഥിരം ക്ലീശയെ പറച്ചിലൊക്കെ മാറ്റി വെച്ചിട്ട് മഴ മാറണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി
1: എന്ന് എല്ലാ ദിവസവും പോവാൻ മടിയുള്ള ശരത് സർ
0: ഹജർ.
2: ഹലോ,
0: നമസ്കാരം. ആരാണ്? ഷാജുടാണ്. ഒരാഴ്ചയെ സംസാരിച്ചിട്ടല്ലേ.
1: ഞാൻ ഇന്നെ പോയിട്ട് വരാം. നിങ്ങൾ സംസാരിച്ചിട്ടിരിക്കും കാരണം വരക്കേട്ട്.
0: സിമി പിണങ്ങി.
1: ഞാൻ പിണങ്ങിട്ടോ, പിണങ്ങി, സത്യമായിട്ട് പിണങ്ങി. ഇനി പിണക്കമാണെങ്കിൽ വല്ല കാഡ്ബറീസോ വല്ല സ്വീറ്റ്സോ
0: അങ്ങനെയൊക്കെ. ഷാജുചേട്ടാ, ചോദ്യത്തിലേക്ക് പോവാം. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ള ആൾക്കാരെ ആശ്രയിച്ച് ലാസ്റ്റ് മദ്യം കൊതിയും കെട്ട് അവസാനം നമ്മളായിട്ട് സ്വായത്തമാക്കിയ ഒരു ഒരു ഒരു പണി, ഒരു ജോലി എന്താണ്? അതായത് ഇപ്പൊ നമ്മള് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മള് പല ആൾക്കാരുടെ സഹായം തേടാറുണ്ടല്ലോ. ഉദാഹരണം ഇപ്പൊ പ്ലംബിംഗ് വർക്ക് ആയിക്കോട്ടെ, വീട്ടിലെന്തെങ്കിലും ജോലി ആയിക്കോട്ടെ, എന്ത് ജോലി ആയിക്കോട്ടെ, അങ്ങനെ അങ്ങനെ നമ്മളിപ്പോ ഒരാളോട് എല്ലാ ദിവസവും ഒരാളെ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ആശ്രയിച്ചിരിക്കുന്നു. അയാൾ വന്നില്ല, നമുക്ക് ആ സ്ഥലത്ത് പോകാൻ പറ്റൂല. പക്ഷെ നമ്മൾ തന്നെ ഗതികെട്ട് സൈക്കിൾ ഓട്ടാൻ പഠിക്കും, വണ്ടി ഓടിക്കാൻ പഠിക്കും, മനസ്സിലായി, വണ്ടി മേടിക്കും, അങ്ങനെയൊക്കെ. അതായത് മറ്റൊരാളുടെ സഹായത്തിന് വേണ്ടി കാത്തു നിൽക്കാതെ നമ്മളായിട്ട് സ്വയം ആർജിച്ച കഴിവ് എന്താണ്?
1: നമ്മൾ സ്വായത്തമാക്കി അവസാന
2: എസ് എസ് എൽ സി പാസ്സായി കഴിഞ്ഞിട്ട് എനിക്ക് അച്ഛൻ പറഞ്ഞു ഇനി എന്തെങ്കിലും പഠിക്കുന്നതാണ്. അപ്പൊ അച്ഛന് കഥയുണ്ട്, പുത്തമേലിക്കര ഇലക്ട്രോണിക്സ് കടയിൽ,
0: റേഡിയോ
2: കടയില്. അപ്പൊ ഞാൻ പറയാം, അച്ഛൻ ഞാനങ്ങോട്ട് വന്നോട്ടെ കടയിൽ വരട്ടെ എന്ന് പറഞ്ഞു. നീ പോയി പോളേജിലോ എവിടെയെങ്കിലും എസ് എസ് എൽ സി പാസ്സായിട്ടില്ല, പാസ്സായി, പിന്നെ എനിക്ക് തുറന്ന് പഠിക്കാൻ വലിയ താല്പര്യമില്ല. ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിക്കണം എന്നുള്ളൊരു താല്പര്യമില്ല. നീ ഇങ്ങോട്ട് വരണ്ട, എന്റെ അടുത്ത് വരണ്ട, ഐ ടി ഐ ഡയറക്റ്റ് ഐ ടി ഐ
1: കേട്ടില്ല. അത് കൊള്ളാം.
2: ചാലക്കുടിയിലെ അച്ഛൻ പറഞ്ഞു നീരക്കാരി ക്ലാസ് തുടങ്ങും അങ്ങോട്ട് പറഞ്ഞു, ഞാൻ പോയില്ല. അത് കഴിഞ്ഞപ്പോ എനിക്ക് ഞാൻ പറഞ്ഞ എനിക്ക് ഇതിന്റെ പഠിക്കണം, എനിക്ക് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും പഠിക്കണം, അല്ലാണ്ട് മറ്റേ എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി ലൂണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് ലൂണ ഇരിങ്ങാനക്കൂടാ, എനിക്ക് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. ഇത് 77 കാര്യം ഉണ്ടാ, 77
0: ലോങ് എഗോ.

0: അങ്ങനെ അവിടെ 1 ഇയർ കോഴ്സ്. അത് കഴിഞ്ഞിട്ട് ഇലക്ട്രോണിക്സ് ആയിരുന്നു. നീ ഇവിടെ കടയിൽ പഠിക്കണ്ട, നീ അവിടെ തന്നെ പഠിക്കാൻ പറഞ്ഞു.
1: എന്നിട്ട്
0: എന്റെ അടുത്ത് വരണ്ടോ?
1: സ്വന്തമായിട്ടൊരു സ്ഥാപനം ഉണ്ടായിട്ട് അച്ഛൻ പറഞ്ഞു നീ എന്നെ അടുപ്പിക്കില്ല, നീ എല്ലാം പഠിച്ചിട്ട് വാന്ന് പറഞ്ഞു.
0: അച്ഛനെന്തെങ്കിലും സർക്കാർ ജോലി കിട്ടുന്ന എന്തെങ്കിലും
2: സ്വാഭാവികം
1: അച്ഛന്മാരല്ലേ,
0: അച്ഛന്റെ വഴി തന്നെ ഇരിക്കും. അച്ഛനെ അച്ഛനും അതൊക്കെ കഴിഞ്ഞിട്ട് മിലിറ്ററി ചേർന്നു, പത്താമത്തെ കഴിഞ്ഞിട്ട് പിന്നെ. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇയാലക്കുടത്ത് അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇലക്ട്രോണിക്സും അവിടെ തന്നെ അതിന്റെ തിയറി ഒക്കെ പഠിച്ച് കൊറേ നാൾ കഴിഞ്ഞപ്പോ കടയിൽ വേറെ ആളുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് ഞാൻ റെക്കമെന്റ് അച്ഛനോട് പറയും, ഞാൻ മറ്റേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പുള്ളിയുടെ അടുത്ത് കൂടി അങ്ങനെ നിന്ന്
2: അങ്ങനെ അവിടുത്തെ പണി മേടിച്ചു.
1: അങ്ങനെയാണ് ലാസ്റ്റ് കഴിവ് തെളിയിച്ച് അച്ഛന്റെ മുമ്പിൽ അപ്പോയിന്റ്മെന്റ് ഓർഡർ മേടിച്ചു അല്ലേ.
0: അപ്പൊ
1: എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട മനുഷ്യന്മാര് അവരുടെ മുമ്പില് നമ്മുടെ ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ട്. അച്ഛനോട് അച്ഛൻ ഈ നമ്മുടെ വിട്ടു പോയെങ്കിലും അച്ഛന്റെ സ്നേഹം
0: അന്നും.
1: പക്ഷെ എന്നാൽ അച്ഛന്റെ വാശി കൊണ്ട് നമ്മളൊരു പണി പിടിച്ചല്ലോ അല്ലേ. അതാണ് ഇപ്പൊ വാശിപ്പുറത്ത് പഠിച്ച പണികൾ തേടിക്കൊണ്ടാണ് ഞങ്ങളുടെ ഇന്നത്തെ യാത്ര. നല്ലൊരു പാട്ടും വെച്ചു തരാം കേട്ടോ. ഓക്കെ
2: ഓക്കെ
1: ചേട്ടാ, ബൈ ബൈ. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞ ഇത്രേ ഉള്ളൂ. വാശിപ്പുറത്ത് നിങ്ങൾ പഠിച്ച പണി, അതാ കറക്റ്റ് ഒരു സാധനം കിട്ടി. ഇപ്പൊ വാശിപ്പുറത്ത് പഠിച്ച പണി, അതാണ് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഹൈലൈറ്റ്, വാശിപ്പുറത്ത് പഠിച്ച പണി.
2: അപ്പൊ
1: ചോദിക്കുക, എന്നോട് ചോദിക്കുക, എന്താ ഞാൻ പഠിച്ചിരുന്നു?
2: ഒരു മിനിറ്റ്.
1: എന്റെ തൊണ്ടയിൽ വല്ല,
2: അല്ല അത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കുറെ തള്ളു വേണ്ട കേൾക്കണ്ടല്ലോ.
1: ഇതിന്റെ ജീവിതമാണ് കുട്ടി, ഒരു തുറന്ന പുസ്തകം ജീവിതം വായിച്ചു നോക്കൂടെ?
2: ആ പുസ്തകം മാറ്റി വെച്ചേക്ക്.
1: ഓക്കെ, പറഞ്ഞത്രേയുള്ളൂ. ഞാൻ പണ്ട് മഹാരാജ് പഠിക്കുന്ന സമയം, നമ്മുടെ മഹാരാജ്
2: അഡ്മിഷൻ ഉണ്ടായത് മതി കൂടുതലൊന്നും.
1: എന്തത്? അപ്പൊ ഞാന് കോളേജിൽ പോകുമ്പോ അന്നത്തെ കാലത്ത് ഒരു ബുദ്ധിജീവി ചമഞ്ഞു കൊണ്ടുള്ള ഒരു യാത്ര, അതായത് കാലം കുടയുമായിട്ടൊക്കെയാണ് പോകുന്നത്. ഓക്കെ,
2: എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്
1: ആണല്ലേ.
2: യെസ്,
1: അപ്പൊ കാലം കൂടെയൊക്കെ ആയിട്ട് ഞാൻ കോളേജിലേക്ക് വരുന്ന സമയം, അങ്ങനെ എനിക്ക് ഈ എത്ര കമ്പനി കുട മേടിച്ചാലും ഡെയിലി അത് കൊണ്ടു നടക്കുന്ന സമയത്ത് എനിക്ക് കേടുവരും.
2: അതിനെ കയ്യിലല്ല പിടിക്കണേ, പുറത്ത് തൂക്കിയിടുക,
1: കയ്യിൽ തൂക്കിയിട, അങ്ങനെയൊക്കെ ഉള്ളൊരു ചിട്ടവട്ടങ്ങൾ. അപ്പൊ അങ്ങനെ നടക്കുന്ന സമയത്താണ് എന്റെ കൂടെ മിക്കപ്പോഴും, ഇപ്പൊ നമ്മളെ മറ്റേ മറയേണ്ടതിന്റെ മുമ്പിലുള്ള ഒരു ചേട്ടൻ എടുത്ത് നാക്കം കൊടുക്കുന്നു, കുറച്ച് ചേട്ടന്മാരുണ്ട്. അപ്പൊ എങ്ങനെ പോയാലും ഒരു അന്നത്തെ കാലത്ത് ഒരു 10 രൂപയൊക്കെ ചെലവ്
2: വരും,
1: ചെലവാണ് ഒരു ദിവസം സ്കൂൾ കോളേജിൽ വന്നു പോകാൻ 5 രൂപ ഉള്ളൂ,
2: അത്രേ ഉള്ളൂ.
1: അപ്പോഴാണ് നമുക്ക് കുടക്ക് വേണ്ടി അത്
2: 10 രൂപ.
1: ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ കുട നന്നാക്കി ലാസ്റ്റ് ഞാൻ തീരുമാനിച്ചു, ഈ കുട നന്നാക്കാൻ പഠിച്ച ആള് കുട നന്നാക്കല് കാരണമായിട്ട് ജനിച്ചല്ലോ,
2: തീർച്ചയായിട്ടും
1: തീർച്ചയായിട്ടും. അപ്പൊ എങ്ങനെയാണെന്നുള്ളത്, പിന്നെ ഞാൻ അത്യാവശ്യം എനിക്ക് ഇങ്ങനത്തെ ഒരു സ്കില്ലിന് ഇല്ലാത്ത ഒരാളാണ് ഞാൻ. ബൾബ് മാറ്റാൻ പോലും എനിക്ക് അറിയില്ല എന്നുള്ള കാരണം ഞാൻ നോക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് നോക്കി നിന്ന് പഠിച്ചു. അങ്ങനെ പഠിച്ചിട്ട് പിന്നെ ഞാൻ എന്റെ കൂടെ അതുപോലെ പൂമ്പര് വെക്കുന്ന പോലെ സ്റ്റൈലൊന്നും കൈയും കാലൊന്നും വെക്കാണ്ട് ശീല കെട്ടി നൂലൊക്കെ വെച്ച് കിട്ടിയപ്പോ അത്യാവശ്യം ശരിയായ സാധനം. പിന്നെ പിന്നെ ഞാൻ എന്റെ കൂടെയും വീട്ടിലുള്ള കൂടെയും, നിങ്ങൾ കുട കൊണ്ട് തരണ്ട, ഞാൻ പഠിച്ചു എന്നുള്ളതാണ് ആലോചിക്കുന്നത്.
2: വാശിപ്പുറത്തുപോകില്ലായിരുന്നു,
1: ഇതാണ് ഒരു കാര്യം പറഞ്ഞത്. അപ്പൊ ഇത്രേ ഉള്ളൂ, വാശിപ്പുറത്ത് ഞാൻ പഠിച്ചത്
2: കുടന്നാക്കാൻ.
1: നിങ്ങൾ പാചകം പഠിച്ച പോലെ, പാചകം മാത്രമുള്ള സിനി പാചകം പഠിച്ചത് പോലെ ഞാൻ കുടന്നാക്കാൻ പഠിച്ചു.
2: ഈ കാറൊക്കെ നന്നാക്കുന്നത് നല്ല ആട്ടോ, അതൊക്കെ ഒന്ന് പഠിക്കണം.
1: അതുപോലെ മാഷി കേടാകുമ്പോ അലക്കുന്നത് നല്ലതായിരിക്കും അല്ലേ, എക്സ്പെർട്ട്. ഓക്കെ ഗായ്സ്, ഒരു കോളും കൂടി എടുത്ത് കട്ട് പോവാം. ഹലോ, അപ്പൊ യോഗ പാട്ട് കേട്ട് തിരിച്ചു വരാം. ഇതുകൊണ്ട് ഗോ ട്രൈ ടൈം മ്യൂസിക് ആണ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ആർ ജെ സിമിയുണ്ട്, ആർ ജെ
2: ശരത്തുണ്ട്,
1: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുണ്ട്. തനക്കത്തും തനതും തനക്കത്തും തനതും തനക്കത്തും.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഇതാ സിമി ഒരാള്. ഹലോ,
2: ഹലോ,
3: ആരാണത്? ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ. തൻസില.
1: തൻസില എവിടുന്നാണ്? തൻസില ഇതുപോലെ മറ്റുള്ളവരുടെ അവഗണനയിൽ, മറ്റുള്ളവരുടെ പരിഹാസത്തിൽ തൻസില പഠിച്ച പണി എന്താണ്? ഞാൻ കൊടാക്കാൻ പഠിച്ച പോലെ, സിമി പാചകം പഠിച്ച പോലെ. തനിസ് എന്താ പഠിച്ചേ?
2: ഞാൻ പഠിച്ചത്, ഞാൻ തയ്യൽ പഠിച്ചിട്ടുണ്ട്. യൂട്യൂബ്
3: നോക്കിയിട്ടാ പഠിച്ചത്.
1: പറയണ്ട പറയണ്ട പറയണ്ട പറയണ്ട കാശിലൂരി. ഫോട്ടോച്ചിൽ എവിടെയാണെന്ന് ചോദിക്കണേ? പറ
2: ഞാന്, എനിക്ക് തയ്ക്കാൻ ഭയങ്കര
3: ഇഷ്ടമായിരുന്നു.
2: പക്ഷെ എനിക്ക് മെഷീൻ ചവിട്ടാനോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ കയ്യിൽ മെഷീൻ കിട്ടിയതിന് ശേഷമാണ് ഞാൻ അത് ചവിട്ടാൻ പഠിച്ചത്. പിന്നെ യൂട്യൂബ് നോക്കിയിട്ട് സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് ഒരുപാട് വീഡിയോസ് ഒക്കെ ഇരുന്ന് കണ്ട് ഒരുപാട് ഇഷ്ടത്തോടു കൂടി ഇരുന്നിട്ട് ചെയ്തതുകൊണ്ട് എനിക്കത് പഠിക്കാൻ പറ്റി.
3: അത് ശരിയാട്ടോ. നമുക്ക് ഒരു കാര്യത്തിനോട് അമിതമായിട്ടുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ
1: ലോകം മുഴുവനും കൂടെ നിൽക്കും. ആൽക്കെമിസ്റ്റ്,
3: അതെല്ലാം ഞാൻ പറഞ്ഞത്.
1: ഇതുപോലെ
3: വേറെ ഇത് ആൽക്കെമിസ്റ്റിന്റെ വേറെ വേസ്റ്റ്.
1: ഞാൻ വിചാരിച്ചിട്ടുണ്ടല്ലോ, തൻസില എവിടെയെങ്കിലും എന്തെങ്കിലും ഡ്രസ് അടിക്കാൻ കൊടുത്തിട്ട്, ബ്ലൗസ് അടിക്കാൻ കൊടുത്തിട്ട് ചേച്ചി വൈകി തന്നു, അല്ലെങ്കിൽ പൈസ കൂടുതൽ വെച്ചു, ആ വാശിക്ക് പഠിച്ചു. അങ്ങനെയൊന്നുമല്ല, ലൈഫിൽ പൊരുതി പൊരുതി പൊരുതി തയ്യൽ ഒടിച്ചു. ആരോടും വെല്ലുവിളി ഉണ്ടായിട്ടില്ല.
3: അല്ല, എന്തുകൊണ്ടാണ് തയ്യൽ പഠിക്കണം എന്ന് തോന്നിയത്? എന്തുകൊണ്ടാന്നാ ചോദിച്ചത്?
2: എന്തുകൊണ്ടാന്ന് വെച്ചാല്, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഇവിടെ പെൺകുട്ടികളും അങ്ങനെ പുറത്തൊന്നും വിടൂല, അങ്ങനെ അധികം. അതായത് ഇങ്ങനെ ജോലിക്കൊന്നും വിടൂല.
3: മനസ്സിലായി മനസ്സിലായി.
2: കുഴപ്പമൊന്നുമില്ല, ഏർണിങ്സ് ഒന്നും ഉണ്ടാക്കാൻ പാടില്ല.
3: ഓക്കേ ഓക്കേ, മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു
2: മനസ്സിലാക്കുന്നു. അപ്പൊ എനിക്ക് ഇങ്ങനെ തയ്യൽ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അന്നാ പറഞ്ഞപ്പോ അവർക്ക് ആർക്കും താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് എനിക്ക് സ്വയം പഠിച്ചിടണം.

0: സ്ഥലത്ത് പോയി പഠിക്കാതെ നമ്മൾ സ്വയം പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു
1: അതെ അതെ
2: നമ്മൾ എന്തിനു കാത്തു നിൽക്കണം അല്ലെ,
1: നമ്മൾ മറ്റുള്ളവരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ,
0: നമ്മൾ ആരെയും കാത്തു നിൽക്കരുത്.
1: അതെ, അതാ അത് വലിയ ഒരു വലിയൊരു കോട്ടാണ് കേട്ടോ.
2: നമ്മൾ ആർക്കെങ്കിലും വേണ്ടി കാത്തുനിന്ന് പിന്നെ അവര് വന്നില്ലെങ്കിൽ പിന്നെ നിരാശയായി, എന്തൊക്കെ പ്രശ്നങ്ങളാണ്.
1: തയ്ച്ചു കൊടുക്കുന്നുണ്ടോന്ന്
2: അടിപൊളി. അപ്പൊ ഒരു യൂണിറ്റും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നു, ഒരു എന്റർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, അടിപൊളിയായിട്ട് കുറച്ച് നിങ്ങളെ പോലെ സ്വപ്നം കണ്ടിരിക്കുന്ന ആരെങ്കിലൊക്കെ ഒന്ന് പുഷ് ചെയ്യാനുണ്ടെങ്കിൽ, കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് പോയേക്കെന്ന് വിചാരിക്കുന്ന കുറച്ചും കൂടെ നമ്മുടെ സഹോദരിമാർക്ക് ഒരു ഒരു ഉപജീവന മാർഗം ഒപ്പിച്ചു കൊടുക്കാൻ തൻസിലൊക്കെ സാധിക്കൂലേ?
1: തൻസില എന്തായാലും വലിയൊരു കയ്യടി ഇട്ടെന്താണെന്നറിയോ, നമ്മളിതൊരു കാര്യം തുടങ്ങുമ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കാനും നിരുത്സാഹപ്പെടുത്താനും മാക്സിമം ആളുകൾ നമ്മളുടെ കൂടെ ഉണ്ടാവും. പക്ഷേ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ആയി, നമ്മൾ എവിടേക്കോ എത്തിപ്പെടാൻ പോകുന്നു അല്ലെങ്കിൽ എന്തൊക്കെ ആയി തീർന്നു, നമ്മളുടെ കയ്യിൽ വരുമാനമുണ്ട് എന്ന് പറയുമ്പോൾ അതുവരെ ഇല്ലാത്ത ആളുകളും അതുവരെ ഇല്ലാത്ത പുതിയ ലോകങ്ങളും ഒക്കെ നമുക്ക് ചുറ്റും കാണാൻ
0: പറ്റും.
1: സത്യം.
2: എന്തായാലും ഒരു ഫയർ സ്റ്റോറിയാണ്. നമ്മൾ മറ്റുള്ളവരെ കാത്തു നിൽക്കാതെ നമ്മളുടെ ഇഷ്ടങ്ങൾ എത്തിപ്പിടിക്കാൻ മനസ്സ് കാണിച്ച സിംഗ പെണ്ണെ, ഹാറ്റ്സ് ഓഫ്. ആ പാട്ട് തന്നെ വെക്കാം, വേറെ പാട്ടുകൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. നിങ്ങൾക്ക് ആർക്കാണ് പാട്ട് പറ?
0: ഞാൻ
1: ജ്വല്ലറീസ്
2: ഉറപ്പിച്ച് പറഞ്ഞു ബ്രോ, ഏത് പാട്ടാ വേണ്ടത്?
1: അതെ അതെ അതെ, അങ്ങനെ അടിച്ചിരുത്തിയാലൊന്നും നിടിഞ്ഞുന്ന ടൈപ്പ് അല്ല മോനെ. ഓക്കെ, അപ്പോ
0: എനിക്ക് കിട്ടാത്തൊരു സമയങ്ങളാണ്. മുമ്പ് എനിക്ക് സമയം കിട്ടിയിരുന്ന ആ സമയത്ത് ഞാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ്.
2: അപ്പൊ ഈ സമയം മുഴുവൻ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ പേരെന്തെല്ലാമാണ് കുട്ടികൾ?
0: ആദം മുഹമ്മദ്
1: അസ്ലം.
2: അത് ശരി. പഠിക്കുന്ന മക്കള്
1: പഠിക്കുന്നൊന്നുമില്ല, പുറകില് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഇതിനൊക്കെ ഇതിന്റെയൊക്കെ ഇടയിൽ ഇതൊക്കെ ചെയ്യുന്നു എന്ന് പറയുമ്പോ അയ്യോ എനിക്ക് സമയമില്ല, വെറുതെ ഇരുന്നിട്ടും സമയമില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു അടിയാണ് കേട്ടോ.
2: സമയം നമ്മൾ ഉണ്ടാക്കുന്നു,
0: അതിലേക്ക് നമുക്ക് വരാം. സമയം നമ്മൾ ഉണ്ടാക്കണം.
1: ഓക്കെ,
2: പാട്ട് പറഞ്ഞാൽ സ്പോട്ടിൽ തരും. ഇഷ്ടപ്പെട്ടു.
1: ഓക്കെ, അപ്പൊ തൻസില പാട്ട് ഏതെങ്കിലും വേണോ? എങ്കിൽ കറക്റ്റ് പാട്ട് വെച്ചു കൊടുത്തോളൂ. ശരത്തെ
2: ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിയത്തിക്ക് ഞങ്ങൾ പാട്ട് വെച്ചിരിക്കും.
1: ഈ പാട്ട് തൻസിലേക്ക് മാത്രമാണ്. ഓക്കെ,
2: ഞങ്ങളല്ലാതെ പിന്നെ ആര്
1: കേട്ടോ.
0: ഓക്കെ,
2: പ്രിയപ്പെട്ടവരെ, നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ആണ് ഇപ്പൊ പറഞ്ഞത്. പറഞ്ഞു കൊടുക്ക സിമി.
1: അതെ അതെ, നമ്മള് നേരത്തെ പറഞ്ഞില്ലേ എന്തൊക്കെ സാഹചര്യം ഉണ്ട് പിന്തിരിയാനായിട്ട് പിന്തിരിപ്പിക്കാനായിട്ട്, എങ്കിലും നമ്മൾ വളർന്നു എന്ന് കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ 10 വയസ്സ് ഉണ്ട് എന്ന് കാണുമ്പോൾ ഈ സാഹചര്യങ്ങളും ഇല്ല, പിന്തിരിപ്പിക്കാൻ വന്ന ആൾക്കാരും ഇല്ല, ആരും ഇല്ല.
2: ശരിക്കും നമ്മളെല്ലാവരും ഒറ്റക്കാണെന്നുള്ളത് ഒരു സത്യമാണ്. ആ നമ്മള് നമ്മളെ തന്നെ ടേക്ക് അറിയാം, നമ്മളല്ലാണ്ട് നമ്മളെ ആരും നോക്കാനാണ് ബ്രോ.
1: ഇല്ല, നമ്മള് വീണ് കിടക്കുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അത്.
2: സത്യം സത്യം സത്യം. എന്തായാലും വീഴാത്ത അവസ്ഥയിലേക്ക് പൊരുതിക്കൊണ്ടേ ഇരിക്കുക. വീഴാ സമ്മതിക്കരുത്. കമ്മണ്ടിപ്പാള സിനിമ പറഞ്ഞാല് കണ്ണടക്കരുത്, വീഴരുത് എന്ന് സ്വയം പറഞ്ഞുകൊണ്ടിരിക്കുക. സിംഗപ്പെണ്ണയെ വണക്കം. അപ്പൊ നിങ്ങൾ ഇതുപോലെ വാശി പിടിച്ച് പഠിച്ച പണി എന്താണെന്ന് പറയാനായിട്ട് വിളിക്കണം 0484-242-8101. 0484-242-8101.

0: ഡോണ്ട് ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ മറ്റുള്ളവർ വാശി പിടിപ്പിച്ചിട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് വാശി പിടിച്ച് പഠിച്ച പണി എന്താണെന്നാണ്. അതായത് മറ്റുള്ള മനുഷ്യന്മാരൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നു, പെട്ടെന്ന് മൊമെന്റിൽ ആ മനുഷ്യന്മാരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പഠിച്ച പണി എന്താണ്? നമ്മൾ നേരത്തെ കൊടാനാക്കാൻ പഠിച്ച പോലെ ചില കുക്കിങ്ങിന്റെ ചില കാര്യങ്ങൾ പഠിച്ച പോലെയൊക്കെ എന്താണ് ആ പാട്ട് കിട്ടിയോ?
1: കിട്ടിക്കൊണ്ടിരിക്കുന്നു.
0: അപ്പൊ ആ പാട്ട് വെക്കാനൊക്കെ മുമ്പേ ഇതൊന്ന് പറയൂ, നമ്മളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ?
1: എന്റെ എക്സ്പീരിയൻസ് ആണ്.
0: ഒരെണ്ണം പറയൂ, ചെറുത് ഒരെണ്ണം. ഈ പാചകം പോലെ പാചകം പോലെ ഒരെണ്ണം.
1: ഉള്ളത് പറയണോ തള്ളണോ?
0: ശരിക്കുള്ള പറ, സത്യമായിട്ട് പറ. നമ്മൾ കള്ളം പറയാറില്ലോ സിമി. എന്താ കുട്ടി ഇങ്ങനെ?
1: സത്യം പറയട്ടെ,
0: വൺസ് അപ്പോൺ എ ടൈം,
1: അതെ, പത്താം ക്ലാസ് വരെ ഒരു പേന പെൻസിലും എടുത്ത് വര വരയ്ക്കൽ എന്ന് പറഞ്ഞിട്ട് എ ബി സി ഡി പോലത്തെ ഒന്നും അറിയാൻ പാടില്ല.
0: വരവട്ടം മാത്രമേ ഉള്ളൂ, വരവട്ടം ഇല്ല.
1: ഇല്ല, അത് മാത്രമല്ല, പണ്ട് നമുക്ക് ബയോളജി ക്ലാസ്സിൽ കണ്ണുമുഖൊക്കെ വരയ്ക്കാനുണ്ടായിരുന്നില്ല. ശരിയൊക്കെ
0: ഞങ്ങൾ പഠിച്ചതാണെന്നായിരുന്നു. ഞങ്ങൾ തലച്ചോറൊക്കെ പഠിച്ചത്,
1: തല
0: അമ്മി വരപിടിക്കുന്ന ജീവി, തലച്ചോറൊക്കെ ഞങ്ങൾ.
1: പക്ഷെ ഞങ്ങൾക്ക് കണ്ണുമുഖൊക്കെ വരയ്ക്കാനുണ്ട്.

0: ഓ കണ്ണുണ്ടായിരുന്നു, നേത്രപടലൊക്കെ ഉണ്ടായിരുന്നു. ശരി, നേത്രപടം കർണ പളകി പ്രത്യേക
1: മതി മതി കഴിഞ്ഞു ബയോളജി ക്ലാസ് തീർന്നു. അപ്പൊ പറഞ്ഞത് ആ ഈ പറഞ്ഞ വൃക്കയൊക്കെയാണെങ്കിൽ കരക്കാർക്ക് പൈസ കൊടുത്തിട്ടായിരുന്നു ചെയ്തോണ്ടിരുന്നത്. എനിക്ക് കൊടുക്കാനുള്ള കടം അവിടെ തിരിഞ്ഞു പോയി നോക്കിയിട്ടില്ല,
0: നോക്കരുത്.
1: അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, അപ്പൊ വരക്കില്ലായിരുന്നു, വരക്കത്തേ ഇല്ല. ആ അങ്ങനെയാണ് കല്യാണം കഴിയുന്നത്. 10-ാം ക്ലാസ് കഴിഞ്ഞിട്ടല്ല കേട്ടോ, പിന്നെയും വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ആസ് യൂഷ്വൽ ഒരു നാട്ടു നടപ്പുന്ന രീതിയിൽ കല്യാണം കഴിഞ്ഞു.
0: വിശേഷം ഉണ്ടായി.
1: അതെ, കുട്ടിയുണ്ടായി.
0: സ്വാഭാവികം,
1: കുട്ടിക്ക് 5-6 വയസ്സായി.
0: സ്കൂളിൽ വിടുന്നു.
1: പതിവ് പോലെ ടീച്ചർ പറയുന്നു, നാളെ എന്തെങ്കിലും വരച്ചോണ്ട് വരിക.
0: വെജിറ്റബിൾസ്.
1: എങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോ കാരോട്ട് കണ്ടത്. ഇതാണ്
0: കാരോട്ട്.
1: യെസ്.
0: അപ്പൊ കാരോട്ട്
1: അങ്ങനെയും പറയും. അവളാണ് സത്യം പറ ക്യാരറ്റ് കറക്കറി കറക്കിടാൻ വേണ്ടി അറിഞ്ഞു എന്നല്ലാണ്ട് ആ സാധനം ഇതേ വരെ അത് വരച്ചു നോക്കിയിട്ടില്ല. എങ്ങനെയാണ് ഇത് വരക്കേണ്ടത്? ഒരു ABCD പോലുമില്ല.
0: അപ്പോഴും നേരത്തെ ഞാൻ വരച്ച ക്യാരറ്റ് തന്നെ കാണിച്ചു ചൊറിയാമ്പോഴും പടം അത് ക്യാരറ്റ് ആയിരുന്നു.
1: സത്യമായിട്ട് ഉണ്ടായിരുന്നില്ലേ? കണ്ടില്ലേ
0: കാരറ്റ്?
1: ഓക്കെ, ആ ക്യാരറ്റ് ഞാൻ വരച്ചു. യൂട്യൂബ് നോക്കിയാണെങ്കിൽ ഞാൻ വരച്ചു. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു,
0: എനിക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നു.
1: വെൽഡൺ മൈ ബോയ്.
0: ഇപ്പൊ
1: എഴുന്നേക്കാൻ പറ്റാത്തോണ്ടല്ലേ
0: ഈ തമാശക്കെ പ്രത്യേക സൂക്ഷിച്ചു നോക്കിയാൽ പല അമ്മമാരും അവരുടെ ഉള്ളിലുള്ള ഈ കഴിവുകളെല്ലാം പുറത്തേക്ക് ഇടുന്നു മക്കള് സ്കൂളിൽ പോകുമ്പോഴാ.
1: സത്യം കേട്ടോ, സ്കൂളിൽ പോകുമ്പോ ടീച്ചർ പറയുന്നു ഇന്നത് ചെയ്തോണ്ട് വരിക. മക്കള് ശരിക്കും മീഡിയേറ്റർ മാത്രമാണ്, അമ്മയും ടീച്ചറും തമ്മിലുള്ള ബന്ധം വരുന്നത്. അങ്ങനെയല്ല കേട്ടോ, നല്ല
0: ബന്ധം.
1: കുട്ടിക്ക് കൊടുത്തു വിടുന്നു, അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു, അമ്മ വരക്കുന്നു, അമ്മ കുട്ടിക്ക് കൊടുക്കുന്നു. അപ്പൊ ശരിക്കും വരക്കാൻ പഠിച്ചപ്പോ ഞാൻ ആലോചിക്കും, ഞാൻ നന്നായിട്ട് വരക്കുന്നുണ്ടല്ലോ എന്ന്. പിന്നീട് ഞാൻ എന്തൊക്കെയാ വരച്ച്, വരക്കല് മാത്രല്ല ശരത്തെ, ക്ലാസ്സിൽ എന്തൊക്കെ ഉണ്ടാക്കി കൊണ്ടു ഇതെല്ലാം ഞാനായി
0: ചെയ്തു.
1: പിന്നെ എനിക്കൊരു വഴിയില് മദ്യക്കുപ്പി ഉണ്ടായിരുന്നില്ല. ആൾക്കാര് പലതും പറയും, പക്ഷെ ഞാൻ വഴിയിൽ കാണുന്ന മദ്യക്കുപ്പി
0: കൊടുക്കാറുള്ളൂ.
1: അങ്ങനെയൊക്കെ അങ്ങനെയും പറയും. എന്നിട്ട് അതൊക്കെ ഞാൻ വളരെ വൃത്തിയാക്കി തേച്ച് ചൂടുവെള്ളത്തിലും ടെട്ടോളൊക്കെ കഴുകി ബോട്ടിൽ ആട്ട് ബോട്ടിൽ ആട്ടൊക്കെ
0: ഉണ്ടാക്കി.
1: പിന്നെ അത് അങ്ങനെ അങ്ങനെ പിന്നെ തല്ലി പിടിക്കുമ്പോ എടുത്തുടക്കും അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ
0: ഒരുപാട് ശ്രമിക്കുന്നുണ്ട് മാനിയായിട്ട് കേൾക്കാൻ. നിങ്ങൾ
1: ഒരൊറ്റ അടി തലക്കിട്ട് എന്നൊക്കെ നാട്ടുകാർ പറയും, പക്ഷെ അങ്ങനെയല്ലാട്ടോ.
0: നമ്മളത് ടെസ്റ്റ് ചെയ്യുന്നു, കുപ്പിയുടെ പ്രൊഡക്ടിവിറ്റി, അവർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നു.
1: അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല രീതിയിൽ തന്നെ ഞാൻ അതൊക്കെ ചെയ്യുക.
0: ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കോവിഡ് കാലത്താണ് ഒരുമാതിരിപ്പെട്ട അമ്മമാരൊക്കെ, മലയാളി അമ്മമാരൊക്കെ ഈ ബോട്ടിലാട്ടിന്റെ സാധ്യതകളിലേക്ക് തിരിഞ്ഞു.
1: അത് പറഞ്ഞപ്പോഴാണ് ഞാനത്, കോവിഡിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം
0: പാട്ടേണ്ടി പറഞ്ഞപ്പോരെ
1: മതി.
0: ഞാന് പ്രോഗ്രാം തുടങ്ങി ലിസ്നസ് കേൾക്കണം. ഞാൻ ഇവരോട് ചോദിച്ചു, അങ്ങനെ എന്തെങ്കിലും വാശിപ്പുറത്ത് പഠിച്ച വല്ല പണി ഉണ്ടോ എനിക്ക് തിന്നാലാണ്ട് ഒന്നും അറിയാൻ പാടില്ല സാറേ എന്ന് പറഞ്ഞവരാണ്. ഇപ്പൊ അവർക്ക് വാ കൂട്ടം വരുന്നില്ല. എന്തായാലും പ്രിയപ്പെട്ടവർ, നിങ്ങളും നിങ്ങൾ സ്വയം ആർജിച്ചിട്ട് നിങ്ങളുടെ കഴിവ് എന്താണ്, വാശിപ്പുറത്ത് പഠിച്ച പണി, അതാണ് പറയേണ്ടത്. 0484-42-42-81 നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായിട്ട് ഒരു കോൾ വരുന്നുണ്ട്. ഹലോ ഹലോ
2: ഹലോ,
0: ആരാണ്?
2: രാജേഷാണ്, ഇടപ്പള്ളി.
1: ഇടപ്പള്ളി
0: എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
0: അത് പറയുമ്പോ തന്നെ എന്തോ പറഞ്ഞ് ശരിയാക്കി തരാട്ടോ അതുപോലെ.
1: ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
0: ചേട്ടൻ എന്താ ചെയ്യണേ?
2: ഞാനോ, ഞാൻ ഒരു കമ്പനിയില്
0: മാനേജർ. മാനേജറാണ്. ഇപ്പൊ വീട്ടിലേക്ക് പോകുന്നു, ഡ്രൈവ് ചെയ്തോണ്ടിരിക്കണോ? വണ്ടി ഓടിച്ചോണ്ടിരിക്കും. സൈക്കിൾ ഓടിക്കാൻ പോകും. ചേട്ടാ, വാശിപ്പുറത്ത് പഠിച്ച പണി എന്താണ്?
2: ഒന്നും പറയണ്ട, ഇന്നലെ ഒരു പണി ആദ്യമായിട്ട് ചെയ്തു.
1: എന്തായിരുന്നു അത്?
0: അത് പറ
1: എട്ടിന്റെ പണിയായിരുന്നു.
2: അത് നമ്മുടെ ഹീറ്റർ ഇല്ല, വാട്ടർ ഹീറ്റർ. അത് നമ്മുടെ സോളാർ വെക്കുന്ന സമയത്ത് അഴിച്ചു വെച്ചായിരുന്നു.
0: അഴിച്ചു വെക്കാം, അഴിക്കാൻ
2: സുഖമായിരുന്നു. ഇത് ഫിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് പൈപ്പ് കണക്ട് ചെയ്തു. പൈപ്പ് കണക്ട് ചെയ്യാനായിട്ട് ഈ ഇപ്പഴല്ല, ഇന്നലെ അല്ല, ഇത് 2-3 ആഴ്ച ആയിട്ടുള്ള പരിപാടിയാണ്. പറഞ്ഞു പ്ലംബറെ വിളിക്കണമെങ്കിൽ പ്ലംബറെ കിട്ടാനില്ല.
0: എന്നിട്ട്
2: ഇത് സ്പാനർ നോക്കുമ്പോൾ

0: പിടിക്കുന്നില്ല, അത് വലുത് വേണം. അതിന് ഞായറാഴ്ച തുറക്കുന്ന ഒരു കടയുണ്ട് പള്ളി പത്തരിപ്പാലത്ത്. അവിടെ പോയിട്ട് ഏറ്റവും വലിയ സ്പാനർ വരെ മേടിച്ചു, രണ്ട് മൂന്നെണ്ണം മേടിച്ചിട്ട് വന്നു. എന്നിട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞതിന്റെ മുമ്പത്തെ ഞായറാഴ്ച ഫിറ്റ് ചെയ്തു. ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോ ലീക്ക്.
1: അയ്യോ,
0: കഴിഞ്ഞ ആഴ്ച തേർട്ടി കഴിഞ്ഞ മുമ്പത്തെ ഞായറാഴ്ച ഇത് ക്ലോസിംഗ് ആയതുകൊണ്ട് ഓഫീസിൽ പോണം. അന്ന് കാണുന്നില്ല. അപ്പോഴേക്കും മഴ തുടങ്ങിയതുകൊണ്ട് കുട്ടികള് കുളിക്കാൻ വേണ്ടിട്ട് ചൂടുവെള്ളം രക്ഷയില്ല. പിന്നെ ഇന്നലെ അപ്പോഴാണ് ലീക്ക് വേണ്ടത് വാഷറിന്റെ എന്ന് പറഞ്ഞു. വാഷർ മിനിഞ്ഞാന്ന് മേടിച്ചിട്ട് വന്നു. എന്നിട്ട് ഇന്നലെ അത് ഫിറ്റ് ചെയ്ത് അതിട്ടു. അതിട്ട് ടൈറ്റ് ചെയ്ത് വന്നപ്പോഴെന്തൊരു നമ്മളിത് തുറക്കൂല്ലേ സ്റ്റീലിന്റെ, ആ അത് ഒടിഞ്ഞ് കയ്യില് പോന്നു. അതിന്റെ ഫോട്ടോയും എന്തായാലും ഇത് ശരിയാക്കിയിട്ട്
2: ശരിയാക്കി തരാം.
0: എന്നിട്ട് അതിന്റെ ഫോട്ടോ എടുത്ത് ആ കടയിൽ തന്നെ പോയിട്ട് മേടിച്ചിട്ട് വന്ന് മേടിച്ചിട്ട് വന്നിട്ട് അപ്പൊ ഇത് എങ്ങനെ അയക്കും, ഇത് അതിന്റെ അകത്തായി പോയല്ലോ. നേരെ പ്ലെയർ ഇട്ടിട്ട് എന്തായാലും ആരും വിളിക്കണമെന്നില്ല, എന്തായാലും ചൂടുവെള്ളം വരുത്തിരുന്നത് ആര്. എന്നിട്ട് അത് പ്ലെയർ ഇട്ട് തിരിച്ച് അപ്പോഴേക്കും തിരിഞ്ഞു വന്നു ഓ രക്ഷപ്പെട്ട്. ഇനിയിപ്പോ അത് കഴിഞ്ഞിട്ട് പുതിയത് മേടിച്ചിട്ട് വന്ന സാധനം ആ ലീക്ക് ആകാതെ മറ്റേ ഇതൊക്കെ ചുറ്റിയിട്ട് തിരിച്ചു തിരിച്ച് കയറി തെറ്റാക്കി കഴിഞ്ഞിട്ട് മോളോട് ഓൺ ചെയ്ത് നോക്കാൻ
1: പറയാം.
0: ഇതിന് വേണ്ടിട്ട് ഒരാളെ വിളിക്കണമെങ്കിൽ ആളുടെ ഭയങ്കര ഡിമാൻഡ്, 1000 രൂപ
1: വേണം. ഇന്ന് സന്തോഷം സന്തോഷം ഞാനും പ്രാർത്ഥിക്കുന്ന സ്വിച്ച് ഇടണവരെ ദൈവമേ ഇടുക്കിയിൽ അടിച്ചു പോകല്ലേ. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ടല്ലേ.
0: അവസാനം യൂട്യൂബ് നോക്കി, യൂട്യൂബ് നോക്കിട്ട് തിരിച്ചു വിറ്റ് കറക്കി
1: കറങ്ങിയാലോ അല്ലേ. സ്വിച്ചിട്ട് കറക്കി കൈ കൊണ്ടല്ല, സ്വിച്ചിട്ട് കറക്കി അതാണ് അതാണ് മിടുക്കൻ. ഏത് പാട്ട് വേണം, ഇത്രയും മിടുക്കനായിട്ടാണ് ഞങ്ങളുടെ
2: പണി ചെയ്തല്ലേ,
1: ഇത്രയും പണി ക്ഷീണിച്ചല്ലേ. ഫാക്ടറിക്ക് പാട്ട് വെച്ചാലേ പറ.
2: ഇനിയിപ്പോ പ്ലംബർ കൂടി അറിയപ്പെടുന്നു.
1: പോക്കിരിയല്ലേ ചേട്ടനല്ലാണ്ട് പിന്നെ ആർക്ക് പാട്ട് വെച്ചു ഞങ്ങള്. അപ്പൊ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇതുപോലെ ധൈര്യപൂർവ്വം വാശിപ്പുറത്ത് പഠിച്ച പണി. അത് ഏത് പാട്ട് വേണം, ആടുങ്കടനെ സുത്തി ഡോലു ഡോലു ഏത് വേണം?
0: ഏതെങ്കിലും നല്ല വെച്ചാല്
2: പാട്ട് വരുന്നു
1: കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കൂ. ഇത് ഇങ്ങനെ വേണം മനുഷ്യന്മാര്, എന്തെങ്കിലും സാധനം തോറ്റുപോയി കഴിഞ്ഞാൽ അടിപൊളി. ഇതുപോലെ എന്റെ ഒരു കൂട്ടുകാരന്, എന്റെ കൂട്ടുകാരന് വീട്ടിൽ സംഭവിച്ചൊരു കഥയാണ് കേട്ടോ. കഥയല്ല, സംഭവിച്ച ഒരു സംഭവ കഥ. നമ്മള് ശൗചാലയത്തിൽ നമ്മളിങ്ങനെ ശൗച്യം കഴിഞ്ഞ് ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പൈപ്പിനെ നമ്മൾ എന്താ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു ഹാൻഡ് ഗൺ പോലത്തെ പമ്പ് ഉണ്ടല്ലോ, അതിന് ഇംഗ്ലീഷ് പേര് എന്താ അറിയാമോ?
2: ഇപ്പൊ പറഞ്ഞുതരാം,
1: അല്ലെങ്കിൽ ബിഡഡ് സ്പ്രേ ഓക്കെ. അപ്പൊ ഈ സാധനം ഇവിടെ ചെറുതായിട്ട് ഈ പുള്ളി സ്വന്തമായിട്ട് കണക്ഷൻ കൊടുത്തു വന്നതായിരുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഈ ബാത്റൂമിലെ ഹീറ്ററിന്റെ കണക്ഷൻ കൊടുത്ത പുള്ളി ഒന്നില്ല അറിയാണ്ട് ഈ ഫൗസറ്റിലേക്കും ഹീറ്റർ കണക്ഷൻ സത്യമായിട്ട് സംഭവിച്ചാണ്. പക്ഷെ ആദ്യം ഉപയോഗിച്ച പുള്ളി ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായാലും അവിടെ പറയാൻ പറ്റിയില്ല. ഒരു മിനിറ്റ് തേച്ച് പരിഹരിച്ചു. ഞാൻ പറയുന്നത് നമ്മൾ റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഓൺ ദ ഗോ റൈറ്റ് ടൈം മ്യൂസിക് വിത്ത് മീ ആർ ജെ ശരത്. സിമി 0484242810 നമ്പറിലേക്ക് വിളിക്കുക. നിങ്ങൾ വാശിപ്പുറത്ത് പഠിച്ച പണി ഞങ്ങൾ കേൾക്കും, പാട്ടും വെച്ചുതരും.

0: അരധരെ ശാന്തരാഘുവിൻ വാശി പിടിച്ച് പഠിച്ച പണികൾ പറയുന്നതിന് വേണ്ടിയിട്ട് നിരന്തരം കോൾ വന്നുകൊണ്ടിരിക്കുന്നു. 0484 242 8101 0484 242 8101 നമ്പറിലേക്ക് ദാ വരുന്നൊരു കോള്. ഹലോ
1: ഹലോ
0: ഹലോ ഹലോ ഹലോ ആരാണ്?
2: അഭിലാഷ്. എവിടെ വിളിക്കുന്നത്?
0: നല്ല പേര്.
2: അഭിലാഷിനെ ഷോർട്ട് ഫോം ആക്കി അബി എന്നാണ് വിളിക്കുന്നത്.
0: അതെ, അബിയേട്ട ഫസ്റ്റ്. അബിൽ ക്രിയേഷൻ,
2: അശ്വതി അച്ചു പോലെ.
0: അതെ അതെ, ഒറിജിനൽ. സ്നേഹം കൊണ്ടാ,
2: സ്നേഹം കൊണ്ടാ.
0: പറഞ്ഞു വരുമ്പോ നമുക്ക് ചെറിയൊരു ബന്ധമുണ്ട്. നമ്മൾ നാല് പേരും എവിടത്തുകാരാണ്?
1: നാല് പേര്.
0: സിംഗ് ദ സോങ് ഇൻ ദ സ്പിരിറ്റ് ഓഫ് ദി സോൾ.
2: We are the Maharajas.
0: Yes.
2: എനിക്ക് ഇപ്പഴാ പിടിയിട്ട് ആളാരാണോന്നുള്ളത്.
0: ശബ്ദം കേട്ടെങ്കിൽ ആൾക്കാരെ മനസ്സിലാവും. ഷാരി ചേച്ചി എന്തേ? യെസ്.
3: ഹലോ.
0: നിങ്ങളുടെ പഴയ സഹപാഠി കോളേജ് മറ്റായിട്ടുള്ള സിമി ഇവിടെ ഉണ്ട്. നിങ്ങളായി നിങ്ങളുടെ പാടായി.
2: ഷാരി
3: സിമിയാണോ? മറ്റേ ലൈനിലൊന്ന് സിമിയാണ്.

0: ഇറങ്ങിയിരുന്നു കേട്ടാ. ഞങ്ങളിങ്ങനെ ശരത്ത് പറയണത് കേട്ടപ്പോ അത്തരത്തില് അനുഭവം പങ്കിടാൻ പറ്റിയ ആളാണ് കൂടെ ഉള്ളത്.
1: ട്രൈ ചെയ്തോണ്ട് അല്ല, ഞാനല്ലായിരുന്നു, പക്ഷെ കണ്ടേഷന് കൊണ്ടേ പോകുന്ന പറഞ്ഞ് കേട്ടിട്ടില്ലേ,
2: വാശി പിടിച്ച് പണി പഠിച്ച കാര്യം ആർക്കാണ്? ശാരി ചേച്ചിക്കാണോ അഭിചേട്ടനോ പറയാനുള്ളത്? ചേട്ടൻ ചേർത്ത് പണികളില്ല, പറയട്ടായി.
3: വാശി പിടിച്ച് ചെയ്തെന്ന് വെച്ചാൽ അങ്ങനെ രസകരമായിട്ട് ഇഷ്ടത്തോടെ ചെയ്താണ്. ഒരുപാട് പണികൾ ഇതുപോലെ പഠിച്ചിട്ടുണ്ട്,
2: ഒരുപാട് ഉണ്ടല്ലോ.
3: രസകരമായിട്ട് എനിക്ക് തോന്നിയത് വെച്ചാല് AC ശരിയാക്കിയതാണ്.
2: അതും പഠിച്ച
3: AC വാങ്ങിച്ചിട്ട് ഒരു 4 വർഷം 5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അകത്തേക്ക് വെള്ളം വീഴാൻ തുടങ്ങി. അപ്പോ ഇതിങ്ങനെ കൂടി വന്നു, നമ്മള് വിളിച്ചു പറഞ്ഞു, അവിടെ കസ്റ്റമർ കെയർ വിളിച്ച് ആള് വന്നു ശരിയാക്കി ശരിയാക്കി പോയി.
1: വീണ്ടും
3: പോയതിന് ശേഷം അന്ന് രാത്രി തന്നെ വീണ്ടും വെള്ളം വീഴാൻ തുടങ്ങി.
2: തണുപ്പും മഴ ആംബിയൻസ്
3: 2000 രൂപയൊക്കെ വെച്ചിട്ട് പുള്ളി പോയത്.
1: എന്തായിരുന്നു ചെയ്തത്?
3: പുള്ളി വരുന്നു, അത് എന്ത് ചെറിയ മിസ്റ്റേക്ക് പറ്റിയതാണ്, ശരിയാക്കുന്നു. പുള്ളിയും വേറൊരാളും കൂടെ ഒന്ന് ശരിയാക്കിയിട്ട് വീണ്ടും പോകുന്നു.
1: റിപ്പീറ്റ്,
3: വീണ്ടും അതേപോലെ വെള്ളം വീഴുന്നു. അപ്പൊ ഞാൻ വിളിച്ചിട്ട് വന്ന് നിങ്ങൾ എന്താണ് ശരിയാക്കിയിട്ട് പോയിട്ട് ഇതുവരെ ശരിയായില്ലല്ലോ, വീണ്ടും വെള്ളം വീഴണേയുള്ളൂ. അത് പുള്ളി വന്ന് ഇനിയും പൈസ മുടക്കണം, ഇനിയും അന്നം എന്തോ തമ്പ്രത്തറൊക്കെ കൊണ്ടുവന്നിട്ട്
1: പിന്നെ
3: പുള്ളിനെ വലിയ വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല, നമുക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഒരു ഞായറാഴ്ച വന്നു, കുറച്ച് സമാധാനമായിട്ടിരിക്കുന്ന ഒരു ഞായറാഴ്ച ആയിരുന്നു. അപ്പൊ ഒന്ന് അഴിച്ചു പണിയാന്ന്
2: വിചാരിച്ചു, സമാധാനം പോയിട്ട്
3: അഴിച്ചു നോക്കി ഓരോരോ കാര്യങ്ങളൊക്കെ അപ്പൊ കണ്ട് മനസ്സിലാക്കി പഠിച്ചു. ഇത് വെള്ളം നമ്മളിങ്ങനെ മെൽറ്റ് ആയിട്ട്, അതായത് AC മെൽറ്റ് ആയി വരുന്ന വെള്ളം ഒഴുകി പോന്നിട്ട് ചെറിയൊരു ട്രാക്ക് ഉണ്ട്, ഒരു ചാലുണ്ട്. ആ ചാലിൽ കൂടിയാണ് ഇത് പോകുന്നത്. പോയിട്ടൊരു ഒരു ഹോളിലേക്ക് വന്ന് ഒഴുകിയിട്ട് പുറത്തേക്ക് പോകും. അത് പുറത്തേക്ക് പോകുന്നത് ചെറിയൊരു ട്യൂബിൽ കൂടിയാ. ഞാനിത് ഓരോന്നോരോന്നെ പരിശോധിച്ച് മനസ്സിലാക്കി പഠിച്ചോണ്ടിരിക്കുന്നു. അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഈ പുറത്തേക്ക് പോകുന്ന ട്യൂബ് ഞാൻ അഴിച്ചെടുത്തു. അഴിച്ചെടുത്തിട്ട് അത് വെള്ളം അതിനകത്ത് എങ്ങനെ ബ്ലോക്ക് ഉണ്ടാന്ന് വെച്ചിട്ട് ഒന്ന് വെള്ളം ഉള്ളിൽ കയറ്റിയത് ഒന്ന് പ്രഷർ ചെയ്ത് നോക്കി. നോക്കിയപ്പോഴത്തേക്കും ആ ട്യൂബിൽ നിന്ന് ഒരു 100 കണക്കിന് ഫോളുകളിൽ കൂടി വെള്ളം ഇങ്ങനെ വാട്ടർ ഫൗണ്ടൻ പോലെ.
1: ഓ വാ, വീട്ടിലൊരു ഫൗണ്ടൻ
2: കണ്ടുപിടിച്ചു.
3: ആ ട്യൂബ് ഉറുമ്പ് കേറിയിട്ട് എല്ലായിടത്തും ഫോളാക്കി
1: വെച്ചിരിക്കുന്നത്.
2: ടെക്നീഷ്യൻ വന്നിട്ട് പുള്ളിക്ക് കിട്ടിയില്ല. ടെക്നീഷ്യൻ
3: ഞങ്ങളെ കൊണ്ട് ഞങ്ങൾ ചെയ്തു. ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ചെയ്തുകൊണ്ടും ഇതിന്റെ സ്പെയർ മേടിക്കാൻ പറ്റാത്തത് കൊണ്ടും നമ്മള് ചെറിയ ഒന്ന് ടെക്നിക്ക് ഉപയോഗിച്ചു. വീട്ടില് നമ്മള് സാധാരണ വെള്ളം പൈപ്പിൽ നിന്ന് എടുക്കുന്ന വെള്ളം
1: ഉണ്ടല്ലോ,
3: ആ ട്യൂബ് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മേളിൽ കൂടെ ഒന്ന് സ്ലീവ് ആക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലോ ടൈപ്പൊക്കെ ചുറ്റി അതിനകത്ത് ഫിക്സ് ചെയ്തു. ഇപ്പോഴും ഇപ്പൊരു 1.5 വർഷത്തോളം അയാൾ ചെയ്തിട്ട് ഇപ്പോൾ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യുന്നുണ്ട്. വെള്ളം ഇതുവരെ
1: വന്നിട്ടില്ല.
2: നമ്പറില്ല ശരത്തെ, നമ്പറുണ്ട്, നമ്പറുണ്ട്. എനിക്ക് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ള വേറൊരു കഥയാണുള്ളത്. നമ്മൾ സ്കൂളുകളിൽ നമ്മൾ ഈ ദീപശിഖാ പ്രയാണം നടത്തണമൊക്കെ ഉണ്ടല്ലോ, സ്പോർട്സ് റിലേ. ഈ സാധനത്തിന് വാടക എടുക്കാനൊക്കെ ഭയങ്കര പൈസയും ഭയങ്കര ചെറുപ്പം. നമ്മളുടെ ഈ ഇടയുടെ സ്കൂളുകൾ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ താങ്ങൂല. ഈ മനുഷ്യൻ ഇയാൾ ഉണ്ടാക്കിയെടുത്ത ആ ദീപശിഖ ആ സാധനമാണ് ഇന്ന് ലാസ്റ്റ് ഉപയോഗിച്ചത് ജില്ലാ സംസ്ഥാന ഉപയോഗിച്ച്
3: കോമൺവെൽത്ത് ഗെയിംസിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്.
2: അതായത് സാധനം വേണമെന്ന് വിചാരിച്ച അതിന്റെ അറ്റം വരെ പോയിട്ട് നിരന്തര പരിശ്രമം എന്നൊക്കെ പറഞ്ഞതിന് അവസാനം. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഏറ്റവും മികച്ച ശ്രദ്ധ നേടുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെ ക്ഷണിക്കപ്പെട്ട് മൻ കി ബാത്തിൽ ഇയാളുടെ പേര് പരാമർശിക്കപ്പെട്ടതും അങ്ങ് ഡൽഹിയിൽ വരെ പോകാനുള്ള ഭാഗ്യ മനുഷ്യനുണ്ടായത് പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം, കാരണം ആപ്റ്റ് ആയിട്ടുള്ള ആളെ തന്നെ. എക്സലന്റ് എക്സലന്റ്.
0: എന്തായാലും
2: പ്രോഗ്രാമായിട്ട് വാശിപ്പുറത്ത് ഇനിയും ഒരുപാട് പണികൾ പഠിക്കാനും ആ മേഖലയിൽ അല്ലേ കൈമുദ്ര പതിപ്പിക്കാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. മനുഷ്യ ഏട്ടനാണ്, കരുത്താണ്, സ്നേഹമാണ്. ചേച്ചിക്കുട്ടി താങ്ക് യു.
1: ഓക്കെ, ബൈ.
2: ഇവർ രണ്ടുപേരും ഒരുമിച്ച് അറിയാലോ, മഹാരാഷ്ട്രയിലെ പ്രണയ ജോഡികളായിരുന്നു, കല്യാണം കഴിക്കുന്നു, കുഞ്ഞുമാമ ഹാപ്പിയായിട്ട് പോകുന്നു. പക്ഷെ പരസ്പരമുള്ള ഇവരുടെ ഒരു വളരാനുള്ള പ്രചോദനം വളരെ വലുതാണ്. ചേച്ചിക്ക് ഇപ്പോ ഹൈസ്കൂൾ പ്രമോഷൻ കിട്ടി, ഇപ്പോ ഒരുമിച്ചിരുന്ന് പഠിച്ച് പരീക്ഷകൾ പാസ്സാവുന്ന ദമ്പതികൾ, അങ്ങനെ ഒരുപാട് അപൂർവതകൾ.

0: സത്യത്തിൽ വിളിച്ചപ്പോ ഞാൻ അറിഞ്ഞില്ല കേട്ടോ, അതെ മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ അഭിലാഷ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് സാധാരണ ചോദിക്കുന്ന പോലത്തെ ചോദ്യങ്ങളൊക്കെ ഞാൻ പോയത്.
1: നമ്മള് പണ്ട് പഠിക്കുമ്പോൾ പറയും ലോകത്ത് എവിടെ പോയാലും മഹാരാജ സാറെ കാണുമെന്ന്.
0: അതെ അതെ,
1: അത് ഇതുപോലുള്ള മേന്മകളുമായിട്ടൊക്കെ ആൾക്കാരെ കണ്ടുമുട്ടും, അല്ലെങ്കിൽ ഒരു പ്രതിഭകളുമായിട്ട് അവരെ പ്രതിഭകളായിട്ട് അവർ അറിയപ്പെടുന്ന കാലത്ത് അവരെ കണ്ടുമുട്ടുമ്പോൾ അഭിമാനം വേറെ തന്നെയാണ്.
0: തീർച്ചയായിട്ടും അതെ.
1: ഒരുപാട് ഇഷ്ടത്തോടെ പാട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ രണ്ട് പേർക്ക് അഭിലാഷം ശാരിക്കും. വിളിക്കാൻ പോകുന്നവർക്കും കൂടെ ഈ പാട്ട് ആടുങ്കടായി എന്ന സുട്ടിപ്പാട്ട് ഫ്രം പോക്കിരി.
0: Yes.
1: You're listening to Akashwani Kochi FM Rainbow
0: 107.5
1: On the go drive time music. Bilikanda number
0: 0484-242-8101 04 84 242 8101 04 84 242 8101. Yes.

0: ഓൺ ടു ഗോ ട്രൈ ടൈം മ്യൂസിക്കിലേക്ക് വാശി പിടിച്ച് പിടിച്ച പണിയും പറയാൻ ആരോ വന്നിട്ടുണ്ട് കേട്ടോ. ഹലോ
1: ഹലോ.
0: വാശി പിടിച്ച് പഠിച്ച പണി പറയാൻ ആരോ വന്നിരിക്കണേ?
1: എന്റെ പേര് ശ്രീജ.
2: ശ്രീജ എവിടുന്ന വിളിക്കുന്നേ?
1: ശ്രീജ അല്ല, ശ്രീഷ.
2: ശ്രീഷ, സോറി ട്ടോ.
0: കുട്ടിക്ക് ചെറിയൊരു പദം ഉണ്ടാവും. പറഞ്ഞു
2: ശ്രീഷ. ആ ശ്രീഷ എവിടുന്ന വിളിക്കുന്നേ?
1: ഞാൻ പച്ചാളം.
2: പച്ചാളം. ആ ഹലോ കാര്യോ.
0: നല്ല പരിചയമുള്ള ശബ്ദം എനിക്ക്. എന്നെ അറിയോ?
2: എന്താ നിങ്ങള് പരിചയക്കാരാണോ?
0: മഹാരാജാണോ? സംസാരിച്ചിരുന്നു ശ്രീഷയോട് അല്ലേ? അതാണ് ഞാൻ ശബ്ദം മറക്കൂല സിമിയെ.
2: അതെന്താ ഒരു പ്രാവശ്യം
1: സംസാരിച്ചത്
0: മാത്രല്ല, ഞാൻ ശരത്തിന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു. എവിടെ? എക്കണോമിക്സ്? ഹിന്ദിയാ? തമിഴാ? എന്തായിരുന്നു?
2: തെലുങ്ക്.
0: സിമിന് ഓർമ്മയുണ്ടോ?
2: എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല.
1: ഇല്ല, കണ്ടിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. നേരെ കണ്ടാല് ചിലപ്പോ ഓർമ്മ
2: കിട്ടും.
0: നേരെ കണ്ട് ഒരിക്കലും മറക്കൂല.
2: അങ്ങനെയല്ല, ഞാൻ
0: ഒരു സെലിബ്രിറ്റീസ് ആയിരുന്നു.
1: ശരത്തെ
0: എന്തോ
1: ശരത്തിന്റെ ശരത്തിന്റെ ഒരു ഫ്രണ്ട് പനമ്പുകാടുണ്ടായിരുന്നു. അതായത് പുള്ളി കല്യാണം കഴിച്ചത് നിങ്ങളുടെ ഫ്രണ്ടിനെ തന്നെയാ.
0: ആ ജിനു കൃഷ്ണേ.
1: അതെ.
0: ആ മറക്കാൻ പറ്റുമോ? നമ്മുടെ കൂട്ടുകാരല്ലേ.
1: അതില് ജിനിയുടെ കസിനായിരുന്നു ഞാൻ. നമ്മള് തമ്മിലൊക്കെ കോണ്ടാക്ട് ഉണ്ടായിരുന്നു.
0: യെസ്, അതാണ്.
2: നിങ്ങൾ പരിചയക്കാരല്ലേ?
0: യെസ്. ഞാൻ ഒച്ചയിടണെങ്കിൽ മനുഷ്യന്മാരെ പിടി കിട്ടും. അപ്പൊ വാശി പിടിച്ച് ശ്രീഷ പഠിച്ച പണിയൊന്ന് സിമിക്ക് പറഞ്ഞു കൊടുക്ക്.
1: വാശി പിടിച്ച് പഠിച്ച പണി എന്ന് പറയാൻ പറ്റില്ല. ഒരുവിധം വീട്ടമ്മമാരൊക്കെ ചിലപ്പോ ട്രൈ
2: ചെയ്യുമായിരിക്കും.
1: എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. നമ്മളിപ്പോ ീഡ്യുമ്പോ നമ്മള് മറ്റേ കപ്പാസിറ്ററൊക്കെ മാറ്റിയിടുമല്ലോ. ഈ വക പരിപാടിയൊന്നും എനിക്കൊരു പിടുത്തം ഉണ്ടായിരുന്നില്ല.
2: എനിക്കിപ്പോഴും
1: ഏതാ?
2: എനിക്കിപ്പോഴും ഇല്ല.
0: സാരമില്ല, പഠിക്കാം. പറ
2: സ്വിച്ച് ഇട്ടാല് ഫാൻ കത്തുന്നു. അല്ല, ഫാൻ കത്തുന്നു. അത്
0: ശ്രീഷ പറ ശ്രീഷ, ഈ ലേഡിനെ വെറുതെ പ്രോത്സാഹിപ്പിക്കല്ലേ.
2: പറഞ്ഞു.
1: ഞാനപ്പോ ഹസ്ബൻഡിനോടൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും, ചെയ്തതാ ചെയ്തതാ.
0: പിന്നെ
1: അവർക്കൊന്നും സമയവും ഇല്ല, നേരവും ഇല്ല, ഒന്നുമില്ല.
0: താല്പര്യമില്ല, അതാണ് മെയിൻ.
1: നമ്മളങ്ങോട്ട്
0: കേറി ചെയ്തു. കറങ്ങിയാ?
1: പിന്നെ കറങ്ങി
0: കറങ്ങി.
1: അല്ല, അതിപ്പോ ഒരു തവണ ചെയ്തപ്പോഴുള്ള പ്രശ്നം വെച്ചാ പിന്നെ കംപ്ലീറ്റ് നമ്മള് തല
2: തന്നെയാണ്. അങ്ങനെ ഒരു കാര്യം കേട്ടോ.
0: ശരിയാ കേട്ടാ, പിന്നെ എല്ലാ പണി നമ്മൾ ചെയ്യേണ്ടി വരും.
2: നീ തന്നെ ചെയ്താ മതി. നീ നന്നായിട്ട് ചെയ്തുണ്ടല്ലോ.
1: അല്ല, അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ അത്യാവശ്യം പ്ലംബിംഗ് വർക്കൊക്കെ നമ്മൾ ചെയ്യുമ്പോ എന്തെങ്കിലുമൊക്കെ പൈപ്പൊക്കെ പൊട്ടിയാൽ ആളെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും.
0: ഇതാണ് നമ്മളെ ചുറ്റുപാടുമുള്ള ചില കാര്യങ്ങളൊക്കെ പലതും നമുക്ക് ചെയ്യാവുന്നതുള്ളൂ. പിന്നെ നമ്മുടെ മടികാരനൊക്കെ ചില വീടുകളിൽ ചെല്ലുമ്പോ അത്ഭുതം ഓർക്കാറുണ്ട്, ഈ പുറത്തുള്ള പൈപ്പില്ലേ, അത് കേടായിട്ടൊരു പടി തുച്ചിട്ടുണ്ടാവിനുള്ളിലേക്ക്. അത് ഒരാൾ വിളിച്ച് ശരിയാക്കാൻ നമ്മൾ സ്വയം ശരിയാക്കാൻ ജസ്റ്റ് ഒരു പൈപ്പ് വാങ്ങേണ്ട കാര്യമുള്ളൂ. അതിന് മെനക്കെടാണ്ട് ഒരു പടി കുത്തി വെച്ചിട്ടുണ്ടോ അതിനുള്ളിലേക്ക്, എന്നിട്ട് കയറിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടാവും. എന്തും മനുഷ്യന്മാരാണിത് അല്ലേ?
1: അല്ല, അത് കൂടുതലും നമ്മൾക്ക് അത് അറിയില്ല എന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ചെയ്യുമ്പോ സംഭവം ഇത്രയേ ഉള്ളൂ മനസ്സിലാവും.
0: അടിപൊളി നമ്പർ ഒന്ന് സിമി ചോദിക്കണ്ട്. വീട്ടിലെന്തോ ഫാൻ രണ്ട് കറങ്ങണല്ലെന്നോ.
2: ഇന്ന് കൊറേ നമ്പറുകൾ ഇവിടെ കിടന്നു.
0: എന്തായാലും ശ്രീഷ, കുട്ടീസൊക്കെ എന്ത് പറയുന്നു? മക്കൾ
1: മക്കളൊക്കെ സുഖമായിട്ടിരിക്കുന്നു.
0: ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ട് ഹാപ്പി ഹാപ്പി. മടിയൊന്നുമില്ലോ പോവാനായിട്ട് മഴയായിട്ട്?
2: ശരത്തിനുണ്ട്, അതാ ചോദിച്ചതേ. ശരത്തിനുണ്ട്. ശരത്തിന് ഇപ്പോഴും അമ്മ തല്ലേ വിടുന്നേ മോനെ. പഠിപ്പിക്കാൻ പോ, പഠിപ്പിക്കാൻ പോ, പിള്ളേര് കാത്തിരിക്കുന്നു.
0: അങ്ങനെ എന്തൊക്കെ കേക്കണ ദിവസം ജീവിച്ചു.
2: അച്ഛാ പണിക്ക് പോന്ന് എന്താണ്
0: ഓർമ്മയുണ്ടോ?
2: സത്യം, ഞാനത് പറയാൻ പറയും. ഇപ്പൊ ലിസണേഴ്സ് വിചാരിക്കും, പക്ഷെ അവര് മനഃപൂർവ്വം പറഞ്ഞ് അങ്ങോട്ട്
0: വിളിപ്പിക്കും. മാത്രമാണ്
2: അല്ലാട്ടോ,
0: നമ്മളെ വിളിക്കുന്നവരുടെ ഒരു ഭാഗ്യം ഞങ്ങളുടെ ഭാഗ്യം കൂടിയാണ്. അങ്ങനെ ഞങ്ങളുടെ ആ ഒരു സന്തോഷം
2: ഓർമ്മ പുതുക്കൽ.
0: എന്തായാലും ശ്രീഷയ്ക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ട്
0: നല്ലൊരു പാട്ട് വെച്ചുതരാം. ഓക്കെ സഹോ, ഇനിയും കേൾക്കാം, ഇനിയും കാണാം. ഇതുപോലെ കണക്ട് ആയിരിക്കും കേട്ടോ. താങ്ക് യു.

0: ആദ്യത്തെ കാര്യം, ഇന്ന് 10 മണിക്ക് എന്തായാലും കേൾക്കാൻ മടിക്കരുത്. നമ്മൾ വെറൈറ്റി ആയിട്ടുള്ള പണ്ടത്തെ പ്രണയശലാപത്തിന്റെ ഒക്കെ പോലെ
1: ശ്രോതാക്കൾക്കൊപ്പം,
0: പ്രണയമൊന്നുമല്ല, പക്ഷെ എല്ലാ ലിസ്ണേഴ്സും, നിങ്ങളുടെ എല്ലാ എല്ലാ എല്ലാ വിശേഷങ്ങളും എല്ലാ സന്തോഷങ്ങളും സന്താപത്തിലൊക്കെ കൂടെ നിൽക്കുന്ന അരികെ എന്ന് പറയുന്ന പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ട്. ഉറപ്പായിട്ടും 10 മണിക്ക് സമയം ഉണ്ടാക്കി കേൾക്കണം കേട്ടോ.
2: ഓക്കെ, അല്ല ഞാൻ ആ സമയത്തൊക്കെ വെക്കാറുണ്ട്, കാരണം രാത്രി പിള്ളേരൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആവുന്ന സമയം.
0: യെസ്, അപ്പൊ എന്തായാലും സമയത്ത് നമുക്ക് കേട്ടുമുട്ടാം.
1: അരികത്ത് തന്നെ ഇരിക്കണേ.
0: ഓക്കെ സഹോ.
2: എങ്ങനെ?
1: അരികത്ത് തന്നെ ഇരിക്കണേന്ന്.
0: ഓക്കെ ഓക്കെ, ബൈ ബൈ. ശരി,
2: ബൈ ബൈ.
0: എനിക്കിപ്പോ പാട്ടൊക്കെ ഓർമ്മ വരും, വെറുതെ നെഗറ്റീവ് അടിച്ച് അരികത്ത് തന്നെ ഇരിക്കണേന്ന് പറയുമ്പോ ഓർമ്മ എനിക്ക് മറ്റേ പാട്ടാണ്, സ്പിരിറ്റുള്ള പാട്ട്. അയ്യോ ഈശ്വരാ, ഭാഷണ ഭാഷണ. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾ ശീശോട് പറഞ്ഞ കേട്ടല്ലോ, ഇന്നലെ തുടങ്ങിയിട്ടുണ്ടായിരിക്കേ, അതായത് നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളും കേട്ടുകൊണ്ട് നിങ്ങൾക്ക് കൂടെ ബെസ്റ്റ് ബഡി ആയിട്ട് ഞങ്ങൾ ഉണ്ടാവും. അപ്പൊ പാട്ടിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും വീണ്ടും വിശേഷം പറയാൻ വരിക. 0484-242-8101. 0484-242-8101. നിലയ്ക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും.
0: ദേ പാട്ട്.

0: ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം. കണ്ടിട്ടേ
1: കൊള്ളണ്ടോ?
0: യെസ്, ഹലോ
1: ഹലോ
2: ഹലോ,
1: നമസ്കാരം. ആരാണ്?
0: പേര് പറയാമോ?
1: പേര് പറയാമോ?
2: എന്റെ പേര് ലീഷ.
1: ലീഷ
0: എവിടെ നിന്നാ വിളിക്കുന്നത്? ലീഷ
1: എറണാകുളത്ത് എവിടെയാണ്? വൈപ്പിൻ.
0: നല്ല രസമുള്ള ശബ്ദം കേട്ടോ.
1: ശ്രീഷ എന്താ ചെയ്യുന്നേ? ഞാനൊരു
0: കുട്ടിയാന്ന്
1: അതാ ഞാൻ അങ്ങനെ ചോദിച്ചേട്ടോ.
0: അയ്യോടാ, കുട്ടിയും കൂടിയാണ്, കുട്ടി ഹൗസ് വൈഫ് ആണ്. അപ്പൊ ഏതാണ് മത്സരിച്ച് വാശി പിടിച്ച് പഠിച്ച പണി? എന്താണ്?
2: ഞാൻ സ്വന്തമായിട്ട് ഇപ്പൊ ഞാൻ ഡിഗ്രി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഇടയിലൊരു ഇത് വന്ന്.
1: റേഡിയോയുടെ അടുത്താണോ നിൽക്കുന്നത്? റേഡിയോയുടെ അടുത്തൊന്ന് മാറാവോ?
2: റേഡിയോയുടെ അടുത്തല്ല, എനിക്ക് എക്കോയാ വന്നേ.
1: ആ, എക്കോ വരുന്നുണ്ട്. ഹോളിലാണോ?
2: ആ, ഞാൻ കേട്ടോണ്ടിരുന്നത്. എല്ലാ ശബ്ദവും കൂടി
1: കുഴപ്പമില്ല, പറഞ്ഞോളൂ പറഞ്ഞോളൂ. ഡാറ്റ എൻട്രി കോഴ്സ്.
2: ഓക്കെ
1: ഓക്കെ.
2: പക്ഷേ അത് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്തില്ല, കണ്ടിന്യൂ ചെയ്തിട്ട് പോയി.
1: അതായത് ഡാറ്റ എൻട്രി കോഴ്സ് പഠിക്കാനായിട്ട് വീട്ടിൽ സമ്മതമല്ലായിരുന്നു. ആ, പക്ഷേ ലീഷ അത് അതൊന്നും വക വയ്ക്കാതെ പഠിച്ചു. ഇപ്പൊ ജോലി ചെയ്യുന്നുണ്ടോ? എന്നിട്ടാ
2: എന്തോ
1: വർക്ക് ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുണ്ടോ? ക്ലിയർ ആവുന്നില്ല.
0: കേൾക്കുന്നുണ്ട്?
1: ചെയ്യുന്നുണ്ട്
0: അല്ലേ?
1: ആ, ഓക്കെ. ജോലി ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: ജോലി ചെയ്യുന്നുണ്ട് അല്ലേ? യെസ്. അപ്പൊ എന്തായാലും വളരെ വാശിയോടുകൂടി ജീവിതത്തിലെ പല പ്രതിസന്ധികളിലും തനിയെ ഉയർന്നു വന്ന ഫിനിക്സ് പക്ഷിയെ പോലെ പൊങ്ങി വന്ന മിടുക്കിയായ കൂട്ടുകാരിക്ക് നല്ല പാട്ട് വെച്ചാൽ എന്തോ റേഞ്ച് വിഷയമുണ്ട്. പാട്ട് വെച്ചാൽ കേട്ടോ. താങ്ക് യു.
1: ഓക്കെ, ബൈ.
0: ഇതാണ് ജീവിതത്തിൽ പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ തോറ്റുപോകും തോന്നുമ്പോഴായിരിക്കും പലരും പലതിനും തയ്യാറാവുന്നത്. അതാണ് തോറ്റുപോകരുത്, തോൽവി എന്നുള്ള വാക്ക് നിഘണ്ടു കീർക്കലാണ്. പിന്നെ ഇമ്പോസിബിൾ എന്നുള്ളതിന് മറ്റൊരു ഐ കണ്ടൊരു മോൾഡ് കണ്ടു പറഞ്ഞിട്ടാൽ ഐ എം പോസിബിൾ
1: ആവും.
0: സാർ എന്റെ മെയിൻ കൂട്ടുമായിട്ട് പാട്ട് വെച്ച് കൊടുക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നല്ലൊരു പാട്ട് വരുന്നുണ്ട്. ഇഷ്ടത്തോടുകൂടി പാട്ട് കേൾപ്പിച്ചുകൊണ്ട് ഞങ്ങൾ കൂടെയുണ്ട്. ലീഷ കണക്ട് ആയപ്പോ തന്നെ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാണാ കൺമണി സിനിമയിലെ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു.
1: മുത്തേ മുത്തേ ആണോ?
0: മുത്തേ മുത്തേ ഡ്യൂറ്റ് വേഷം കൊടുക്കട്ടെ.

0: സ്നേഹം കൊണ്ട് പോകാം. അപ്പോൾ അടുത്ത പാട്ടിന് ശേഷം മുത്തേ മുത്തേ പാട്ട് വരുന്നു. നമുക്കൊരു തമിഴ് പാട്ട് ആദ്യം കൊടുക്കാം.
1: അതേത് പട്ട്?
0: ലലക് ഡോലെ.
1: നൊസ്റ്റാൾജിയ.
0: വിളിക്കുക 0484-242-8101.

0: എത്ര അർത്ഥവത്തായ വരികളായിരുന്നല്ലേ ഈ പാട്ടിലെ.
1: തീർച്ചയായിട്ടും ആ ഒരു വരികളിലേക്ക് നോക്കുമ്പോഴാണ് ജീവിതം എത്ര നിരർത്ഥകമാണെന്ന് നമുക്ക് വെളിവായി വരുന്നത്.
0: തീർച്ചയായിട്ടും.
1: അനിശേട്ടനുണ്ട്. ഹലോ.
2: ഹലോ
0: ഹലോ
1: ചേട്ടാ, എവിടെയാണ്? എവിടെന്ന് ചേട്ടാ?
2: ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ്. എന്റെ കറക്റ്റ് സ്ഥലം വെഞ്ഞാറമൂട്.
1: വെഞ്ഞാറമൂട് എവിടെ? ആലന്തറയാണ്. ഓ
0: ശരത്തെ, അങ്ങനെയല്ല കേട്ടോ, എല്ലാ തിരുവനന്തപുരംകാരും അങ്ങനെയല്ല.
1: അല്ലേ, വെഞ്ഞാറമൂട് കറക്റ്റ് ഇങ്ങനെ തന്നെ പറയണത്? സിമിക്ക് ഒന്നും അറിഞ്ഞൂല, എന്തിനു പറയുന്നുണ്ട്? പറയ അനീഷേട്ടാ.
2: നിങ്ങളിത് സംസാരിച്ചെങ്കിലും ഞാൻ ഈ ഭാഷ പറഞ്ഞ് ക്ലിക്കായ
0: ഒരാളാണ്.
1: കലാകാരനെ മക്കളെ കളിക്കല്ലേ.
0: അത് ശരി.
2: അറിയാവുന്നു, ഫ്ലവേഴ്സ് ടി വിയില് കോമഡി ഉത്സവം എന്നാണ് പ്രോഗ്രാം. തിരുവനന്തപുരം സ്ലാങ് പറയുന്ന ഒരു അശ്വതി അനീഷ്
0: അറിയാവുന്നു.
1: അടിപൊളി, ഒന്നും പറയാലോ.
2: എന്റെ കൂടി ചെയ്ത അശ്വതിയാണ് ഇപ്പോ വാഴ സിനിമയിലൊക്കെ, വാഴ ടൂലി മറ്റേ
0: ഉമ്മയായിട്ട് വരുന്നത്. അറിയാ, ഒരുപാട് സിനിമകളുണ്ടല്ലോ വ്യസനസമേതം, ബന്ധുമിത്രാദികളിലൊക്കെ.
2: ഞാന് വളരെ ചെറിയ പ്രായം തൊട്ട് റേഡിയോ

0: കേൾക്കുമായിരുന്നു.
1: ആ
0: എന്റെ ഒരു മാമൻ, അതായത് ഞങ്ങളുടെ പ്രഭാതം രാവിലെ ഉറക്കം ഉണയ്ക്കുമ്പോ തന്നെ പ്രഭാതം മുതൽ വയലും വീടും അങ്ങനെ പരിപാടിയൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് നമ്മൾ പിന്നെ അതിനുശേഷം വളർന്നു പഠിച്ചു, ആദ്യത്തെ പോയി ഏഷ്യാനെറ്റ് കോമഡി ക്ലാസ്സിലൊക്കെ ആണ് തുടക്കം. പിന്നെ പ്രബോധത്തിലായി എങ്ങനെയൊക്കെ പോയി. ഇപ്പൊ അമൃത ടീവിയിൽ കോമഡി മാസ്റ്റേഴ്സ്
1: ചെയ്തോണ്ടിരിക്കുന്നു, കാണുന്നുണ്ട് കാണുന്നുണ്ട്.
0: അപ്പൊ ഞാനിത് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയാണ് ഈ റേഡിയോ. അപ്പൊ ഞാൻ യാത്ര ചെയ്യുമ്പോഴെല്ലാം ചങ്ങനാശ്ശേരി വരെ റെയിൻബോ കേട്ടു.
1: അത് ശരി.
0: അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനന്തപുരി എഫ് എം വരും. അപ്പൊ മിക്കവാറും ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്താണ് വരുന്നത്. അപ്പൊ പിന്നെ എനിക്കിത് ഭയങ്കര ഒരു, അപ്പൊ നിങ്ങൾ ഈ സംഭവം കേട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് നിങ്ങളോട് പറയണമെന്ന്.
1: തീർച്ചയായിട്ടും പറഞ്ഞു,
2: ഞങ്ങൾ കേൾക്കണ്ട്,
1: പറയിപ്പിച്ചിട്ട് വിടുള്ളൂ. പറഞ്ഞത്
2: പറ കലാകാര.
0: അപ്പോ നമ്മള് എന്നെ സംബന്ധിച്ചപ്പോ നാട്ടിൻപുറത്തൊക്കെ ജനിച്ചൊരാളായതുകൊണ്ട് എനിക്ക് ഞങ്ങളെല്ലാം തനിയെ പഠിക്കണം. സൈക്കിൾ ഔട്ടിലും ബൈക്ക് ഓടിക്കലായാലും കാർ ഡ്രൈവിംഗ് എല്ലാം നമ്മൾ തനിയെ പഠിക്കലാണ്. അതിലൊന്നും വലിയ നമ്മളൊരു താകത്തായിട്ട് നമുക്ക് തോന്നാറില്ല. പക്ഷെ ഞാൻ വളരെ സാഹസപ്പെട്ട് ചെയ്ത ഒരു പരിപാടി ഉണ്ട്, സാഹസപ്പെട്ട് പഠിച്ചു. അതായത് കൊറോണ ടൈമിലാണ് എനിക്ക് മകൻ. അപ്പൊ ഏഷ്യാനെറ്റ് ഷൂട്ട് എല്ലാം ബ്രേക്കായി, നമ്മളെല്ലാം ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലാണ്. അപ്പൊ രണ്ടാഴ്ച അപ്പൊ മകൻ തിരിച്ചിട്ട് എന്റെ കയ്യിലാണ് കൊണ്ടുവരുന്നത് അറിയാലോ. ഒരു കുട്ടിയെ നമ്മൾക്ക് നമ്മളെ എടുക്കാൻ പറ്റില്ല. കുഞ്ഞു കുട്ടി ഒരു അനങ്ങി എടുക്കേണ്ട ചെയ്യുമ്പോ നമുക്ക്
1: പേടിയാവും.
0: നമുക്ക് അവര് ബാലൻസ് ഇല്ലല്ലോ,
1: പ്രത്യേകിച്ച് ആണുങ്ങൾക്ക്.
0: ആ അതെ അതെ. അപ്പൊ ജനിച്ചുടന്ന ഇവർ എന്റെ കയ്യിലാണ് കൊണ്ടുവന്നത്. ആ ഒരു നിമിഷം എനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം ഞാൻ പേടി ചെയ്യും, താഴെ വീഴുവോ എന്ത് നോക്കുന്നു. അപ്പൊ ഈ സംഭവത്തിന് ശേഷം ഒരു രണ്ടാഴ്ചകളായി എനിക്ക് എന്റെ മകനെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അപ്പൊ എന്റെ വൈഫും അമ്മയും ഒരിക്കപ്പോലും എടുത്ത് എന്റെ കൈ തരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം, കാരണം വീട്ടിലാണ്. അപ്പൊ ഇവൻ രാവിലെ എണീക്കും, കറി പാലൊക്കെ കൊടുക്കും, കുളിപ്പിച്ചിട്ട് കിടക്കും, ഇവ ഉറങ്ങും. അപ്പൊ ഞാൻ കൂടെ ഒക്കെ തന്നെ കിടക്കും. എനിക്ക് ഭയങ്കര കൊടി, എന്റെ മകനല്ല എടുക്കുന്നു എടുക്കുന്നു പേടിയാ.
1: തൊടല് മാത്രമേ ഉള്ളൂ.
0: ആ അപ്പൊ തൊടലും തൊട്ടും പിടിക്കലും കളിച്ചൊക്കെ ഇരിക്കുവാണ്. ഒരു സമയത്തോളം ഇവരെ എടുത്തു, അല്ലെങ്കിൽ ഞാൻ എടുക്കുന്നു പറയാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഒരു ദിവസം പറഞ്ഞു എടി ഒന്നെടുത്തു വൈഫിനോട് പറഞ്ഞു, ഒന്ന് എന്റെ കയ്യിലോട്ട്
1: തരുമോ,
0: പല താഴോട്ട് പോവും അങ്ങനെയൊക്കെ പറയുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു രണ്ടര ആഴ്ച കഴിഞ്ഞിട്ട് വൈഫിനെ കുളിപ്പിക്കുന്നു. അപ്പൊ വൈഫിന്റെ വീട്ടിലാണ് വൈഫിന്റെ അമ്മയും വൈഫും കൂടി ഇവരെ കുളിപ്പിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോയി. അപ്പൊ ഇവര് പാലൊക്കെ കൊടുത്തിട്ട് ഇവ ഉറങ്ങുവാണ്. ഞാൻ ഇവന്റെ അടുത്ത് ഇങ്ങനെ കിടക്കുവാണ്, കണ്ട് ഉറക്കത്തിൽ പുള്ളിയെ കണ്ടു കിടക്കും. പെട്ടെന്ന് ഒരു സംഭവം ഇല്ലാതെ പുള്ളി ഞെട്ടിയുണ്ടെന്ന് നമുക്ക് അറിയാൻ തുടങ്ങി. അപ്പം ഇവര് ടോയ്ലറ്റിൽ പോയി. അപ്പം ഈ കുളിപ്പിക്കാന്ന് ഗർഭിണികളെ
2: കുളിപ്പിക്കാൻ
1: ഡെലിവറി കഴിഞ്ഞിട്ട്
0: കുളിക്കുന്ന ആ ഒരു സംഭവത്തിലേക്ക് നടന്നോണ്ടിരിക്കുക അറിയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണോന്ന് അറിയത്തില്ല. ഇവനൊന്നും
2: കരയുവാ,
0: എനിക്ക് ഇവനെ എടുക്കണമെന്നുണ്ട്. എടുത്തായിട്ട് സംഭവം ഞാൻ ഓടിച്ചത് നേരെ ബാത്റൂമിൽ കരയുന്നു. അപ്പൊ വൈഫ് പറഞ്ഞു അച്ഛടെ പാലെടുത്ത് കൊടുത്ത്, അപ്പൊ പൗഡർ ഉണ്ടല്ലോ,
1: മനസ്സിലായി,
0: രണ്ടും കൂടി പൊടി ഉണ്ടല്ലോ,
1: പാൽപ്പൊടി പൊടി
0: രണ്ടും കൂടി മിക്സ് ചെയ്താ കൊടുക്കുന്നത്. വൈഫിന് പാല് കുറവായതുകൊണ്ട് രണ്ടും കൂടി, അപ്പൊ അത് കലക്കി കൊടുക്കുക. അപ്പൊ അത് എത്രയാ എനിക്കും കരയുന്ന ടെൻഷൻ ടെൻഷൻ. എന്റെ വൈഫ് പറഞ്ഞു ഇത്ര എടുക്ക്, അങ്ങനെ വെള്ളം തണുപ്പിച്ചിട്ട് കൊടുക്കണേ, കുടി തണുത്തോന്ന് നോക്കണേന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇങ്ങനെ കമാൻഡ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ അതൊക്കെ എടുത്ത് കലക്കിയൊക്കെ വെച്ച് ചൂടൊക്കെ നോക്കി, എന്നിട്ട് ഇത് കൊടുക്കണോ സാധനം. ഞാന് എന്ത് വരട്ടെന്ന് വെച്ച് കാണത്തെ ഇവരെ കിടക്കുന്ന ഒരു തവള് മാത്രമുള്ള
1: സാധനമുണ്ട്,
0: അതിൽ കൂടി പുള്ളി വളരെ തലയൊക്കെ കെയർ ചെയ്ത് എടുത്ത് എന്റെ മുട്ടൊക്കെ മടക്കി തലയൊക്കെ ഓട്ടി എനിക്ക് പാല് കൊടുത്തു.
2: ഓ
1: സക്സസ്ഫുൾ മൊമെന്റ്,
2: സന്തോഷം.
1: സച്ചിൻ സെഞ്ചുറി അടിച്ചു
2: അടിച്ചു പോലെ.
0: അപ്പൊ ഇവൻ എന്നിട്ട് ഈ പാല് കുടിച്ചിട്ട് ഉറങ്ങി, അടുത്ത ടാസ്ക് ഇവനെ കിടത്തണം. അപ്പൊ ഇവര് കുളിച്ചിട്ട് വരുന്നവരെ ഞാൻ ഇവനെ കയ്യിൽ
2: വെച്ചോണ്ടിരുന്നു.
0: ആ ഒരു സമയം സത്യം പറഞ്ഞ എനിക്ക് എന്ത് സംഭവത്തിനേക്കാളും നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര അനുഭൂതി കിട്ടുന്നതൊക്കെ പറയും.
1: സത്യം, എംബ്രേസിംഗ് മൊമെന്റ്.
2: സത്യം.
0: അതിനുശേഷം ഞാൻ ഇവന്റെ പേടി മാറി. പിന്നെ ഞാൻ അവനെ എടുക്കുമായിരുന്നു. അവന് 5 വയസ്സായി സ്കൂളിലൊക്കെ പോയി.
2: എന്നാലും കേൾക്കുമ്പോ ഭയങ്കര സന്തോഷം. കണ്ട പോലെയല്ലേ കഥ,
1: ഞാൻ മനസ്സിൽ കണ്ടോണ്ടിരിക്കുന്ന സിനിമ കാണുന്ന പോലെ.
2: സത്യം.

0: അതെ അതെ അല്ല പറഞ്ഞ അറിയിക്കാനുള്ള കഴിവുള്ള കൂടി തന്നെയാണ്. ഒരുപാട് സന്തോഷം. എത്രയായി മോനിപ്പോ? വലുതായോ? എന്താണ് പേര് കുഞ്ഞിന്റെ? നല്ല പേര്. ഏതെങ്കിലും പാട്ട് ചേട്ടന് കേൾക്കണമെന്നുണ്ടോ? പറഞ്ഞു വെച്ചാൽ ഞങ്ങള്. ഒരുപാട് സന്തോഷം.
1: എന്തായാലും ഞങ്ങൾക്കായിരുന്നു ഇപ്പൊ സർപ്രൈസ് ആയത് കേട്ടോ.
0: ഒരു സെലിബ്രിറ്റി നമ്മുടെ കോളിൽ വന്നു, അതാണ് സന്തോഷം. ഒരുപാട് സന്തോഷം ചേട്ടാ. അപ്പൊ നല്ല അച്ഛൻ മകൻ. ആരാണ് ഷോ, ആരുടെ ഷോ ഡയറക്ടർ? ആരാ? അനുജ് ചേട്ടാ. ഓക്കെ ഓക്കെ. അപ്പൊ അടിപൊളി ആവട്ടെ, സൂപ്പർ ആവട്ടെ, ഓൾ ദി ബെസ്റ്റ് കേട്ടോ. ഇതാണ് ഈ കലാകാരന്മാര് ചില സംഭവം റേറ്റ് ചെയ്യുമ്പോൾ ഒരു സൗന്ദര്യം കണ്ടാ. നമ്മളെ പറഞ്ഞങ്ങ് അറിയിച്ചു ആ ഓടിപ്പോലൊക്കെ. ഇനി കൊച്ചറിയുന്നു പാലെടുക്ക്, ഇനി പാലെടുത്ത് എത്ര വെള്ളം വേണം, തണുപ്പിച്ചോ. ആ സാധനം നമ്മളിങ്ങനെ കണ്ട പോലെ
1: കൊടുക്കും, മനുഷ്യ
0: കൊടുക്കും. അയ്യോ ഗ്രേറ്റ് ഗ്രേറ്റ്. എന്തായാലും ഒരുപാട് സന്തോഷമായി. അപ്പോ ആ സന്തോഷത്തിൽ നമുക്ക് പാട്ട് കേൾക്കാം. അച്ഛൻ മകൻ റിലേഷൻഷിപ്പിന്റെ രണ്ട് എക്സ്ട്രീം വേണ്ടല്ലേ, ഒന്ന് ഇമോഷണൽ കണക്ഷനും ഒന്ന് തമാശ കണക്ഷനും. ആദ്യം തമാശയോ ഇമോഷൻ വേണോ?
1: നമുക്ക് തമാശ അല്ലേ.
0: ആദ്യം തമാശ പിന്നെ ഇമോഷൻ. സ്റ്റേ ട്യൂൺ ടു റെയിൻബോ 107.5. 7 മണി കഴിഞ്ഞ് 1 മിനിറ്റും 5 സെക്കൻഡും ആകുമ്പോൾ ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.
0: കൂടെ ആർ ജെ സീമയും
1: ശരത്തും.

0: ഓണ്ടുകോട്ടേക്ക് വീണ്ടും സ്വാഗതം. വാർത്തയില്ലേ?
1: ആ വാർത്തയുണ്ട്. ഇപ്പഴല്ല,
0: 22-25
1: 25
0: അതുവരെയും കൂടി സമയമുണ്ട് നമുക്ക് പാശിപ്പുറത്ത് പഠിച്ച പണി പറയാനായിട്ട്. പാശിപ്പുറത്ത് പഠിച്ച പണി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരാൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു സമയം മാറ്റി വെക്കുന്നു, വീണ്ടും മാറ്റി വെക്കുന്നു, അയാളുടെ അധ്വാനം മാറ്റി വെക്കുന്നു. അപ്പോൾ നമുക്ക് ആ പാശിപ്പുറത്ത് പ്രിയപ്പെട്ട മനുഷ്യന്മാരോടൊരു ഒരു മൂച്ചരങ്ങ് പഠിക്കുന്നതല്ല ഞാൻ. അത് മാത്രമല്ല, പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്കിൽ ലേബേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ പ്ലംബർ ആയിക്കോട്ടെ, ഇലക്ട്രീഷ്യൻ ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ഭയങ്കര ഡിമാൻഡ്സ് ആണ്. അത്രയും അവർക്ക് അത്രയും കഴിവുള്ളതുകൊണ്ട് തന്നെ നാട്ടിൽ എത്ര ഇലക്ട്രീഷ്യൻസ് ഉണ്ടെങ്കിലും അവർ എപ്പോൾ വിളിച്ചാലും തിരക്കിലായിരിക്കും.
1: അതെ.
0: അതുകൊണ്ട് തന്നെ ആ ഒരു ചേട്ടനെ വിളിച്ച് വാശിപ്പുറത്ത് ഇലക്ട്രിക്കും പ്ലംബിങ്ങും പഠിച്ച മനുഷ്യന്മാരുടെ കഥ കേട്ടിട്ടുണ്ട് നിങ്ങൾ. പക്ഷേ അതിനേക്കാളും വലിയ തിരക്കുള്ള കുറച്ച് മനുഷ്യന്മാരുണ്ട്. നമ്മൾ തേങ്ങയൊക്കെ വലിക്കാൻ വേണ്ടിയിട്ട് തേങ്ങ കയറാനൊക്കെ വരുന്ന ചേട്ടന്മാർ, അവരാണ് മക്കളെ മെയിൻ. ചുമ്മാ ഞാന് മറ്റേ ഡേറ്റ് നോക്കിയിട്ട് ഞാൻ നോക്കട്ടെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട്.
1: പക്ഷെ എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല കേട്ടോ.
0: എന്താണത്?
1: തെങ്ങുണ്ടെങ്കിലല്ലേ ആവശ്യമുള്ളൂ. ചളി ചളി
0: നമ്മള് നമ്മുടെ തറവാട്ടിൽ എന്ന് വെച്ചാൽ ഒരു 10, 150, 200
1: തറവാട്ടിലേക്ക് പോകണ്ട, കുടുംബത്തിലെ കാര്യം പറഞ്ഞാൽ മതി.
0: ആറ് തെങ്ങ്, ഓക്കെ, ആറ് തെങ്ങിന്റെ ആറ് തെങ്ങ് വരണ്ട അടക്കം അവരും. അപ്പൊ ഈ തെങ്ങുകള് തേങ്ങയിട കരിക്കിടാന്നൊക്കെ ഉള്ള ഒരു സംഭവം, ഇപ്പൊ ഇതൊക്കെ നമ്മൾ മറ്റൊരാൾക്കാരിലേക്ക് എപ്പോഴും ആൾക്കാരെ ഏൽപ്പിക്കലായിരുന്നല്ലോ. ഈ 1st സ്കൂൾ തുറപ്പിന്റെ അന്ന് ഞങ്ങളുടെ അധ്യാപകരുടെ മെയിൻ ഒരു വെല്ലുവിളിയാണ് കുരുത്തോല വെട്ടുക എന്നുള്ളത്. ആ നാട്ടിലുള്ള തേങ്ങ പൊരിക്കുന്ന ചേട്ടന്മാരൊക്കെ ഞങ്ങൾ

0: ഏഷ്യ അടക്കം അവരെ കിട്ടാറില്ല. അപ്പൊ ലാസ്റ്റ് ഒരു 6-7 വർഷങ്ങൾക്ക് മുന്നേ, 7 വർഷം മുന്നേ ചെറാനിൽ ഒരു ലിറ്റിൽ ഫ്ലവർ സ്കൂൾ പഠിപ്പിക്കുന്ന സമയം, അപ്പൊ ടീച്ചർ, പ്രധാന അധ്യാപിക ആലീസ് ടീച്ചർ പറഞ്ഞു, ശരത് മാഷെ എന്റെ വീട്ടിൽ നിന്ന് ഇട്ടോട്ടോ എന്ന് പറഞ്ഞു, ഭയങ്കര സ്നേഹത്തോടെ. അപ്പൊ ഞാൻ ചെല്ലുന്നു, ചെറിയതെങ്ങാണ് സാറിന് ഇടാവുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ കൂടെ ഒരു കമറുദ്ദീൻ സാർ ഉണ്ട് ഇവിടെ അല്ലേ, കാക്കനോടാണ്. കമറു സാർ പറഞ്ഞു, ചെറിയ തെങ്ങാടാ നമുക്ക് ഇടാ, നീ വാ, ഞാൻ പിടിച്ചുതരാന്ന്. ചെന്നപ്പോണ്ടല്ലോ രണ്ടാൾ മൂന്നാൾ പൊക്കത്തില് വലിയ തെങ്ങ്, ഇതാണ് ചെറിയ തെങ്ങ്. അതിന്റെ ഒപ്പം തെങ്ങുകൾ ചോദിക്കുമ്പോ ഇത് ചെറിയ തെങ്ങാണ്,
1: നട്ടപ്പ ചെറുതായിരുന്നു.
0: അതെടാ, എന്നിട്ട് തൊണ്ടെടുക്കാൻ പറ്റൂല നമുക്ക്, സ്കൂളിലാണെങ്കിൽ ഇത് വേണമെന്നാ. ഞാൻ ഏറ്റവും പ്രവേശനോത്സവം ഭംഗിയാക്കാന്ന്
1: തെങ്ങ് വെട്ടി തരും.
0: എന്നിട്ട് തെങ്ങേറ്റം പിടിച്ചു, സത്യമായിട്ട് ഞാൻ തളപ്പിട്ട്, അതായത് ആ ഒരു മറ്റേ കയർ പ്രത്യേക രീതിയിൽ കാലുമ്പലും കൈമലും വെച്ച്, കാലും വെച്ച് ശരിയല്ല പക്ഷെ കൈമച്ച കറക്റ്റായി, ആ ഒരു ഇത് വെച്ചിട്ട് കൃത്യമായിട്ട് തെങ്ങിൽ കയറി കുരുത്തോല വെട്ടി. അപ്പൊ എന്തായാലും കയറിയതില്ലെന്ന് ഓർത്തിട്ട് അറിയാണ്ട് കുരുത്തോലയുടെ വെട്ടിതാന്ന പദവിയിൽ രണ്ട് കരിക്കുട്ട് കുടിച്ചിട്ടാണ്.
1: അതാണ് ഒരു വർഷം ഇവിടെ ലീവ് എടുത്തിരുന്നത്.
0: അതല്ല, അത് തെങ്ങ് കയറിയിട്ട് കരിക്കുട്ടൊന്നും വരില്ലെന്നല്ല, ഇത് സ്കില്ലാണ്. നമ്മൾ ഒരിക്കലും അത്രയും മുകളിലുള്ള സാധനത്തിന്റെ മുകളിൽ കയറി പറിക്കാൻ പറ്റുന്നൊക്കെ ഉള്ളൊരു സാധാരണ ചിന്ത ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന ഇവരുടെ മാത്രം ജോലി, ആ ചേട്ടൻ മാത്രം വന്നാലേ ചെയ്യുള്ളൂ എന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല പുറകെ ഒരാളുണ്ടായിരുന്നു, ധൈര്യമായിട്ട് കയറിക്കോ, താഴെ വീണാലും ഓല മറു ഇട്ടിട്ടുണ്ട്. സ്റ്റണ്ട് സിനിമയിലൊക്കെ മറ്റേ ബെഡിടൂലേ, അതുപോലെ ഓല മറുണ്ട്, നീ കയറിക്കോ കയറിക്കോ കയറിക്കോ, എനിക്ക് മിന്നണ്ട് മിന്നിക്കണറിയാ പയ്യനിലേ കയറി. പക്ഷെ അതിനുശേഷം
1: ഞാൻ നാട്ടിലുള്ള എല്ലാ
0: സ്ഥിരം എല്ലാ പ്രവേശനോത്സവത്തിനും എന്തിനാണ് പ്രധാന ചേട്ടൻ ചരിത്ത് കയറ് എന്ന് പറഞ്ഞിട്ട് കയറുന്ന രീതിയിലേക്ക് നമ്മള് വാശിപ്പുറത്ത് പഠിച്ചൊരു സ്കില്ല് എനിക്ക് ഇപ്പൊ ഓർമ്മ വന്ന സാധനം.
1: അത് കൊണ്ട് ഇപ്പൊ നാട്ടിലെ ഏത് തെങ്ങിലും
0: തെങ്ങി അങ്ങ് മുകളിലുണ്ടാ വിടി എന്ന് പറയാൻ പറ്റും എനിക്ക്. അപ്പൊ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എടുക്കാൻ പറ്റില്ല, 0484-2-4-2-8-1-0 നമ്പറിലേക്ക് വിളിക്കുക. 7:25 നമുക്ക് മലയാളം വാർത്ത വരുന്നത്. അതിനു മുന്നേ ഒരു കുഞ്ഞുപാട്ട് കഴിയുമ്പോഴേക്കും കണക്ട് ആക്കാൻ പറ്റുന്നു വിചാരിക്കുന്നു. നമ്പർ ഇംഗ്ലീഷിൽ പറ
1: 0484-2-4-2-8-1-0-1.
0: ഇതേ പല ആൾക്കാരും പല രീതിക്ക് പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും, കൺഫ്യൂഷൻ വരും. ഇത് ആൾക്കാർ ഇങ്ങനെ രജിസ്റ്റർ ആണ് നമ്പറാണ്.
1: അപ്പൊ മര്യാദക്ക് പറഞ്ഞു
0: 242 ഒരു മിനിറ്റ് പറഞ്ഞേ
1: 0484-2-4-2-8-1-0-1.
0: അതെ, ഇഷ്ടപ്പെടുക അപ്പോയിന്റഡ് പാട്ടേക്കാം.
1: പാട്ടടി പാട്ട്
0: സിമിയുടെ പേരിലുള്ള ഒരു സിനിമയിലെ പാട്ടാണ്.
1: ഏതാണത്?
0: വാഴ.

0: ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡയറ്റ് ടൈം മ്യൂസിക്. സമയം കുറച്ചുള്ളൂ, വേഗം കയറാം നമുക്ക്. ഹലോ
1: ഹലോ,
0: ആരാന്നാ പറഞ്ഞേ? കേട്ടില്ല.
2: അമ്പി ചേച്ചി എവിടുന്നാ?
0: അച്ചട, നമ്മള് പണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലേ. ഞാനിവിടെ തന്നെയുണ്ട്. ഇനിയിപ്പതേ 10 മണിക്ക് ഐതിഹ്യ പ്രോഗ്രാം വരുന്നുണ്ട്. നമുക്കൊക്കെ വിശേഷം പറയാനും വർത്താനം പങ്കുവെക്കാനൊക്കെ ഉള്ള സമയമാണ് കേട്ടോ. 10 മണിക്ക് എല്ലാ ദിവസവും 10 മണിക്കുണ്ട് പ്രോഗ്രാം. ആണോ? അതിനേക്കാളും മികച്ചൊരു പ്രോഗ്രാമാണ് വന്നത് ഐതിഹ്യ. പ്രണയം മാത്രമല്ല, എല്ലാ വിശേഷം പറയാം നമുക്കവിടെ കേട്ടോ. ഒരുപാട് സന്തോഷം.
2: ഈ സ്ഥലം ഒന്ന് പറയാവോ, എവിടുന്നാ വിളിക്കുന്നെന്ന് പറയാവോ?
1: ഹലോ.
2: ഹലോ,
0: എന്റെ കൂടെ സിമി ഉണ്ട്. സിമിയോട് സംസാരിക്കൂ.
2: എന്നോട് സംസാരിക്കണ്ടെന്ന്? എന്താ പറയണ്ട അവിടെ ഇരുന്ന്?
0: ഞാൻ തന്നെ, സ്കൂളിലെ മാഷ് തന്നെ, ശരത്ത്. ചേടാ അമ്പേജി, അതുപോലെ ചേട്ടനോട് മത്സരിച്ച് വാശി പിടിച്ച് ചേട്ടൻ സാധിപ്പിച്ചു തരാത്ത ചേച്ചി സ്വന്തമായിട്ട് പഠിച്ചെടുത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ?
2: അവിടെ സന്തോഷം കാരണം വേറൊന്നും കേൾക്കണില്ല.
0: ഞങ്ങൾ കേൾക്കാം,
2: ഞങ്ങൾക്ക് കേൾക്കാം. ഞങ്ങള് പറയുന്നത് കേൾക്കുന്നുണ്ടോ? സാറാ, സാറിന് ഇന്ന് സബ്ജക്ട് ഒന്നും ഇല്ല പഠിപ്പിക്കാനായിട്ട്. ഇന്ന് പി ടി.
0: അമ്മേജി, കറി എന്താണെന്ന്? പരിപ്പ് താളിച്ചങ്ങ് വെച്ച് ചേട്ടനെ പറ്റിക്കാൻ വേണ്ടിട്ട്. ചേട്ടനാവുമ്പോ ഒന്നും പറയൂല്ല പാവം.
1: അയ്യോ, സാറിനെ
2: കിട്ടിയത് അതല്ല ഞാൻ ചോദിച്ചോട്ടെ. എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ സ്ഥലം? എവിടെ?
0: ആലങ്ങാട്. ഒരുപാട് സന്തോഷം.
2: അപ്പോ
0: ആലങ്ങാട് നമ്മുടെ ജബ്ബാർക്ക് ഒക്കെ ഉണ്ടല്ലോ സിനിമ വിളിക്കാറില്ല, ജബ്ബാർക്ക, ജബ്ബർ ആലങ്ങാട്. ഓ, ഞാനിപ്പോ അവിടെ നിന്ന് മാറിയിട്ട് ഇപ്പൊ ഞാൻ ഇവിടെ തൈക്കോടത്താണ്, തൈക്കോട് സ്കൂളില്.
2: ചേട്ടന്റെ പേരെന്താ? മഹേന്ദ്രൻ.
0: പാട്ട് അച്ചോടാ, നമുക്ക് 7:25 വാർത്ത വരാൻ സമയമായതുകൊണ്ട് രണ്ടുപേര് വേഗം പഠിക്കൂ, വേഗം പഠിക്കൂ, വേഗം.
2: അതിന്റെ ഇടയിൽ ചിലപ്പോ പോകും.
0: പഠിക്കോ ചേട്ടാ, രണ്ടുപേരും വേഗം പഠിക്കോ.
3: പാട്ട്.

0: പഠിക്കും മിടുക്കൻ, വേഗം പഠിക്കും.
1: സൂപ്പർ.
0: ചേട്ടാ ഇതിപ്പോ മലയാളത്തിൽ വാർത്തവരും അല്ലെങ്കിൽ നമുക്ക് ഇനിയും പാടായിരുന്നു. ഒരുപാട് സന്തോഷം, ഒരുപാട് ഇഷ്ടം, ലവ് യു ചേട്ടാ, ബൈ ബൈ ചേച്ചി. മലയാള വാർത്തകൾ വരുന്നു പ്രിയപ്പെട്ടവരെ. ദേ വാർത്ത വന്നു ചേച്ചി, സോറി.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ദരിദ്ര വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യക്ക് തകർപ്പൻ ജയം. വാർത്തകൾ വിശദമായി. പാവപ്പെട്ടവരുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പിഎം ആവാസ് യോജന, ആയുഷ്മാൻ ഭാരത്, സ്വച്ഛ് ഭാരത് ദൌത്യങ്ങൾ ഈ ലക്ഷ്യം നിറവേറ്റുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. ദരിദ്ര വിഭാഗങ്ങൾക്ക് മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പാക്കുന്നതിൽ സാങ്കേതിക വിദ്യ നിർണായക പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാലന്ററി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ്, സായുധ സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സിവിലിയൻ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും പ്രശ്നങ്ങൾ നയതന്ത്ര മാർഗങ്ങളിലൂടെ പരിഹരിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കി. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകി. ഇറാനിൽ തുടരുന്നവർ എത്രയും വേഗം രാജ്യം വിടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇസ്രയേലിനും ഇറാനുമിടയിൽ രൂക്ഷമായ മിസൈൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലാണ് നിർദ്ദേശം. ഇസ്രയേലിന്റെ സൈനിക സംവിധാനങ്ങളും വ്യോമത്താവളങ്ങളും ലക്ഷ്യമിട്ടാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇറാനിലെ പെട്രോകെമിക്കൽ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇസ്രയേലിന്റെ ആക്രമണം. ലബനന് നേർക്കുള്ള ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായാണ് ആക്രമണം നടത്തിയതെന്ന് ഇറാൻ വ്യക്തമാക്കി. യമനിൽ നിന്നും ഇസ്രയേലിന് നേരെ മിസൈൽ ആക്രമണ ശ്രമമുണ്ടായതായും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നത് ഒഴിവാക്കി സമാധാന ചർച്ചയിലേക്ക് മടങ്ങിവരണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള സമഗ്രമായ കരാർ രൂപീകരിക്കുന്നതിനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ഖത്തർ പിന്തുണയറിയിച്ചു. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ന് ഉച്ചയോടെയാണ് MT മാരിവെക്സ് എന്ന കപ്പലിൽ തീപിടുത്തം റിപ്പോർട്ട് ചെയ്തതെന്ന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ പറഞ്ഞു.
3: That today around 1:30 PM there has been a fire reported on a vessel MT Marivex in which there were 24 Indian seafarers. This is the preliminary information which we have received, based on which, as per available information, all Indian seafarers are presently safe. We are coordinating with Ministry of External Affairs, our Indian missions abroad, Indian Navy, Ministry of Defence to ensure their safety.
2: പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, LPG, പ്രകൃതിവാതകം എന്നിവയുടെ വിതരണം സുസ്ഥിരമായി തുടരുന്നുവെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി പ്രവീൺ ഖനൂജ പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം വർദ്ധിപ്പിച്ചതിനാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്തെ വളം ലഭ്യതയിൽ നിലവിൽ യാതൊരു തടസ്സവുമില്ലെന്ന് കേന്ദ്ര രാസവള മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ

0: ചെയ്യാൻ നാളെ 10 വർഷം പൂർത്തിയാക്കുന്നതിന്റെ സ്മരണയ്ക്കായി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം രാജ്യവ്യാപകമായി ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും. ഇതോടനുബന്ധിച്ച് പ്രത്യേക സ്മരണിക നാണയവും തപാൽ സ്റ്റാമ്പും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ പ്രകാശനം ചെയ്യും. INDIA മുന്നണി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി, സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ്, തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജി, CPIM നേതാവ് ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടി, DMK തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികൾ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. യോഗത്തിൽ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തതായും അടുത്ത യോഗം ഓഗസ്റ്റിൽ ചേരുമെന്നും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ സാമ്പിളും വെള്ളവും പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ച സംഭവത്തിൽ പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി. വയനാട് ബത്തേരിയിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. കോളിയാടി മാർബസേലിയ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് രോഗബാധ. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിലാണ്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നാളെ അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. July 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
2: നോൺ മോട്ടോറൈസ്ഡ് യാനങ്ങൾ ഒഴികെയുള്ള എല്ലാ മത്സ്യബന്ധന പ്രവർത്തനങ്ങൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന തീരക്കടലിൽ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം നടത്തുന്നതിന് തടസ്സമുണ്ടാകില്ല. ട്രോളിംഗ് നിരോധനം ഫലപ്രദമായി നടപ്പാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പ് വിവിധ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ കഴിഞ്ഞ മാസം 15 മുതൽ തന്നെ പ്രവർത്തനം ആരംഭിച്ചു. കടൽ പട്രോളിംഗിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി ആവശ്യമായ ഫണ്ട് 9 തീരദേശ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ട്രോളിംഗ് നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു.
0: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രതയും മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ചുവപ്പ് ജാഗ്രതയുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർമാർ നാളെ അവധി പ്രഖ്യാപിച്ചു. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും അവധി ബാധകമല്ല. സമുദ്രങ്ങളെ സംരക്ഷിക്കുമെന്നും സമുദ്രജീവികളെ നിലനിർത്തുമെന്നും പ്രതിജ്ഞയെടുക്കാൻ ലോക സമുദ്രദിനത്തിൽ ആഹ്വാനം ചെയ്ത് കേന്ദ്ര പരിസ്ഥിതി വനം സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. സമുദ്രം എല്ലാ തീരങ്ങളെയും തലമുറകളെയും രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുവെന്നും ആരോഗ്യകരമായ ഭൂമിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളം 100 വ്യവസായ പാർക്കുകളുടെ വികസനം വേഗത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഭവ്യ പോർട്ടൽ ഉദ്ഘാടനം ചെയ്തു. സംയോജിത വ്യാവസായിക ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കുകയാണ് പോർട്ടൽ ലക്ഷ്യമിടുന്നതെന്ന് ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി പറഞ്ഞു. മുല്ലൻപൂർ ടെസ്റ്റ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 1 ഇന്നിംഗ്സിനും 300 റൺസിനുമാണ് ഇന്ത്യ അഫ്ഗാനെ വീഴ്ത്തിയത്. 1-ാം ഇന്നിംഗ്സിൽ 412 റൺസ് ലീഡ് വഴങ്ങി ഫോളോ ഓൺ ചെയ്ത അഫ്ഗാനിസ്ഥാന് 2-ാം ഇന്നിംഗ്സിൽ 112 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റും നഷ്ടമായി. ആദ്യ ഇന്നിംഗ്സിൽ മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ച ഇന്ത്യ 8 വിക്കറ്റിന് 564 എന്ന നിലയിൽ ഡിക്ലയർ ചെയ്യുകയായിരുന്നു. ഫിലിപ്പീൻസിന്റെ തെക്കൻ മേഖലയിൽ ഇന്ന് രാവിലെയുണ്ടായ ശക്തമായ ഭൂചലനത്തിൽ 30-ലേറെ മരണം. 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇന്തോനേഷ്യയിലെ നോർത്ത് സുലവേസി, നോർത്ത് മലുഗു പ്രവിശ്യകളിലും ഭൂചലനം അനുഭവപ്പെട്ടു. വസ്ത്രധാരണ നിയമങ്ങൾ പാലിച്ചില്ലെന്നാരോപിച്ച് സ്ത്രീകളെ തടങ്കലിലാക്കിയ താലിബാൻ നടപടിയിൽ അഫ്ഗാനിസ്ഥാനിലെ ഐക്യരാഷ്ട്രസഭയുടെ സഹായ ദൌത്യം ആശങ്ക രേഖപ്പെടുത്തി. നടപടി മനുഷ്യാവകാശം സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നതായി UNAMA പറഞ്ഞു. 21 സ്ത്രീകളെയും പെൺകുട്ടികളെയുമാണ് താലിബാൻ ധാർമ്മിക പോലീസ് തടങ്കലിലാക്കിയത്. നോർവേ ചെസ് കിരീടം നേടിയ ഗ്രാൻഡ് മാസ്റ്റർ പ്രജ്ഞാനന്ദയ്ക്ക് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് 50 ലക്ഷം രൂപയുടെ ചെക്ക് സമ്മാനിച്ചു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന തമിഴ്നാട് സർക്കാരിന്റെ നിലപാടിൽ പ്രജ്ഞാനന്ദ സന്തോഷം പ്രകടിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ദരിദ്ര

വിഭാഗങ്ങളുടെ ക്ഷേമം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടെ നിരവധി പരിഷ്കരണ നടപടികൾ രാജ്യത്ത് നടപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. ഒമാൻ തീരത്ത് തീപിടിച്ച എണ്ണക്കപ്പലിലെ 24 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് ഷിപ്പിംഗ് മന്ത്രാലയം. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം രാജ്യത്തില്ലെന്നും കേന്ദ്ര സർക്കാർ. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. അഫ്ഗാനിസ്ഥാനെതിരായ ടെസ്റ്റ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ഓണ്ടിഗോട്ടായിട്ട് മ്യൂസിക് ആണ്. നമ്മളിപ്പോ ആരാ നോക്കാം.
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ്?
0: ഷിബു ചേട്ടൻ. സർപ്രൈസ് ആണല്ലോ മനുഷ്യാ, എന്ത് പരിപാടി. ഷിബുചേട്ടൻ ഞാൻ പരിചയപ്പെടുത്താം. ഞാനും ഷിബുചേട്ടൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരുടെയും പരിചയക്കാരുടെയും ഒരു ദിവസമായിട്ട് പ്രഖ്യാപിച്ചാലോ. വളരെ ഈശ്വരീയമായ ദൈവമാർഗത്തിൽ ചരിക്കുന്ന ഒരു മനുഷ്യൻ, അത്രയും നല്ല ഭക്തിയോടെ സ്നേഹത്തോട് ജീവിച്ചുകൊണ്ട് തന്നെ മക്കളെല്ലാം നല്ല നിലയിലൊക്കെ പഠിച്ച് ഉയർന്ന് നല്ല രീതിക്ക് ഒരു കുടുംബം നോക്കുന്ന ഒരു നല്ല ഗൃഹനാഥൻ അല്ലേ ഷിബുചേട്ടാ? അത് മതി.
1: ഞാൻ കണക്ക് പിള്ളേരല്ലേ. ഇപ്പോ
0: സന്തോഷം ചേട്ടാ, സന്തോഷം. അത് ഓർത്താ മതി, എനിക്കറിയാം. അതാ ഒരു അത് ഫീൽ ചെയ്യും നമുക്ക്.
2: പിന്നെ ഞാനിപ്പോ ഒരു ജില്ലയില് ജോലിക്ക് കയറിയിട്ടുണ്ട്.
0: അടിപൊളി. ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രോഗ്രാമിന്റെ കേൾക്കാർ ഇതുപോലെ സെക്യൂരിറ്റി ചേട്ടന്മാരായിരിക്കും.
2: വീടിന്റെ അടുത്ത് തന്നെയാണ്, വീടിന്റെ അടുത്ത് തന്നെ.
1: അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ, പോയി വരാല്ലോ.
0: പൂരമ്മാവില്
2: ഇളയമോളോ?
0: മിടുക്കി. മൂത്താള് വിളിക്കാറല്ലേ?
2: മൂത്താള് വിളിക്കാറുണ്ട്. അവള് സെപ്റ്റംബറില് ലീവ് കിട്ടി ചിലപ്പോ വരാൻ സാധ്യതയുണ്ട്.
1: എവിടെയാണ് അവള്?
2: അവളിപ്പോ
0: യു കെ. നമ്മുടെ പ്രോഗ്രാമിലേ ഇന്നൊരു ചോദ്യം ചോദിക്കുന്നതാണ്, നമ്മള് നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് മറ്റുള്ളൊരു കളിയാക്കിയ കാര്യം നമ്മളുടെ വാശി കൊണ്ട് പഠിച്ചെടുത്ത എന്തെങ്കിലും ചേട്ട ലൈഫിൽ അങ്ങനെ എന്താണുള്ളത്?
2: എന്താണ്
0: മറ്റുള്ളവരെ നമ്മളെ ഷിബുനെ കൊണ്ട് അത് പറ്റൂല, ഷിബുനെ സാധിക്കൂല എന്ന് പറഞ്ഞ് കളിയാക്കിയ ഒരു സാധനം ചേട്ടന്റെ സ്വപ്രയത്നം കൊണ്ട് വാശിക്ക് പഠിച്ചെടുത്ത അങ്ങനത്തെ ഒരു കാര്യം എന്തെങ്കിലും ഉണ്ടോ ലൈഫിൽ?
2: ഉണ്ടല്ലോ, ഒത്തിരി കാര്യങ്ങളുണ്ട്. തകർന്നു പോയിരുന്ന ഒരു, അതായത് നമ്മൾ തകർന്നിരിക്കുകയാണെന്നാണ് കരുതിയത്.
0: അതെ.
2: പക്ഷെ ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതിയുണ്ട്. ജർമ്മിയ 29-11 പറഞ്ഞേക്കുന്നതാണ്. നിന്നെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയും എന്റെ മനസ്സിലുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനും ഐശ്വര്യപൂർണ ജീവിതത്തിനും
1: വേണ്ടിയുള്ളതാണ്.
2: സകലത്തിൽ നീ എന്നെ വിളിക്ക, നിന്റെ അടുത്തേക്ക് ഓടിയെത്തുകയും നിന്നെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുന്നാണ് വചനം പറഞ്ഞേക്കുന്നത്.
1: അപ്പൊ എന്തായിരുന്നു,
2: എന്തോ
1: ഏതെങ്കിലും ഒരു ഒരു കാര്യം പറയാമോ?
0: ശിവചേട്ടന് വെല്ലുവിളികളോടെ പഠിച്ചെടുത്ത ഒരു കാര്യം
2: ജീവിതത്തിൽ, അതായത് മനുഷ്യന് സഹനങ്ങൾ വേണമെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. സഹനങ്ങൾ ഉണ്ടെങ്കിലേ നമ്മൾ ദൈവത്തെ കൂടുതൽ അറിയാനും മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള കൃപ നമുക്ക് കിട്ടുള്ളൂ.
0: അതായത് ശിവചേട്ടൻ അസുഖം വന്ന സമയത്തെ കുറിച്ചായിരിക്കും പറയുന്നല്ലേ?
2: പിന്നെ ഞാൻ മരണത്തോട് മല്ലടിച്ചാണ്.
0: പക്ഷെ
2: ഈശോ എന്നെ കൈപിടിച്ച് ഉയർത്തി, അതായത് എന്നെ ഐസിയുന്ന് പുറത്താക്കി. അതായത് നമ്മുടെ ജീൻ സാറൊക്കെ അവിടെ വന്ന് കണ്ടത് ഓർമ്മയില്ലേ? സാറും കൂടെ വന്നത്
0: ഓർമ്മയില്ലേ?
2: അപ്പൊ ഞാനപ്പോ ആലോചിച്ചു, ഈശോയ്ക്ക് എന്നെ വേണമെങ്കിൽ എന്നെ എടുത്തോ, ഇല്ലെങ്കിൽ എന്നെ പുറത്ത് വിടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. പക്ഷെ ദൈവത്തിന്റെ വലിയ സ്പർശനം എനിക്കന്ന് അവിടെ കിട്ടി എന്നുള്ള തെളിവാണത്. ഞാൻ മറ്റുള്ളവരോട് എപ്പോഴും പറയണത്, ജീവിതത്തിൽ സഹനങ്ങൾ വരുമ്പോ തളരരുത്.

0: അടി സഹനത്തിന്റെ അപ്പുറത്ത് വളരെ ഒരു സന്തോഷം കാത്തിരിപ്പുണ്ട് നമ്മളെ.
1: തീർച്ചയായിട്ടും
0: ഞാൻ അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയാണ്, ഇനിയും മറ്റുള്ളവർക്ക് ഞാനത് പകർന്നു കൊടുക്കും.
1: തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഏറ്റവും നല്ല സന്തോഷത്തിലേക്ക് എത്തി. അതായത് അടിയുറച്ച വിശ്വാസം ദൈവത്തിലായിക്കോട്ടെ, പ്രകൃതിയിലായിക്കോട്ടെ, കർമ്മത്തിലായിക്കോട്ടെ.
0: അതെ അതെ, ഫെബ്രുവരി 11 പറഞ്ഞു വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കും, കാണപ്പെടാത്ത കൊണ്ടുവന്നത് ബോധ്യമാണ് വിശ്വാസം.
1: എങ്ങനെ ഓർത്തു വെക്കുന്നില്ല ഈ വചനങ്ങളെല്ലാം. ഗ്രേറ്റ്. അപ്പൊ നല്ലൊരു ഒരു ഭക്തി രസമുള്ള ഒരു പാട്ട് ചിത്രയിച്ച് പാടി ഒരു പാട്ട് കേട്ടു വെച്ചു തരാം കേട്ടോ.
0: ഓക്കെ,
1: പുള്ളിക്കാച്ചൻ തിരക്കിന്ന് പറയൂ. ടാറ്റാ.
2: ഓക്കെ,
1: നമ്മള്
2: ആദ്യം പറഞ്ഞു വന്നത് ഓർമ്മയുണ്ടോ? ടെസ്ലിയ വിളിച്ചപ്പോഴത്തേക്കും പറഞ്ഞ ഓർമ്മയുണ്ടോ? നമ്മള് തറയോട് പറ്റി കിടക്കുകയായിരിക്കും ചിലപ്പോ. കഴിഞ്ഞു, ഇതോടുകൂടി ദ എൻഡ് എന്ന് എഴുതി കാണിക്കാം. ആ ഒരു അവസരത്തിലായിരിക്കും നമ്മളൊരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്നത്. ഒന്നും ഒന്നിന്റെയും അവസാനമല്ല,
1: എന്തിന്റെയൊക്കെ തുടക്കമാണ്. ദിസ് ഇസ് നോട്ട് ഡൺ ആൻഡ് ദിസ് ഇസ് ദ ബിഗിനിങ്. അതുപോലെ തന്നെയാണ് ശുചാണിക്ക് അറിയാവുന്ന വ്യക്തിയാണ്, വളരെ സ്നേഹമുള്ള മനുഷ്യൻ. നമ്മൾ ചിലപ്പോൾ ചില മനുഷ്യന്മാരോട് പറയും ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ, നിങ്ങൾ പറയും, പക്ഷെ എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. പക്ഷെ ഇദ്ദേഹം കൃത്യമായി ഓർത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ട്, സാറേ അന്ന് പറഞ്ഞ കാര്യം നടന്നോ, ടീച്ചറെ അന്ന് കൊച്ചിന്റെ പനി മാറിയോ, ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു എന്ന് പറയുന്ന ഒരു സ്നേഹം ആ മനുഷ്യനുണ്ട്. കൊള്ളാം. ഹലോ
2: ഹലോ, നമസ്കാരം, ആരാണ്?
1: ഹലോ, റെയിൻബോയിലൊക്കെ വിളിച്ചിരിക്കുന്നത്, ഇതാരാണ്?
2: ബൈജു വഴിമാറിപ്പോയതാണോ? വഴിമാറിപ്പോയതാണോ? ആ, റെയിൻബോയിലേക്ക് തന്നെ വിളിച്ചാണോ?
1: ബൈജേട്ടാ, ബൈജേട്ടാ, എവിടെന്നാ വിളിക്കണേ?
2: ഒന്നോ രണ്ടോ മിനിറ്റ് എടുത്തോളൂ.
1: ജോജി സിനിമ പോലെ ഞാൻ കുറച്ച് തിരക്കിലാട്ടോ.
2: അതെ,
1: പിന്നെ വിളിക്കാം.
2: കേൾക്കുന്നുണ്ടോ?
1: പറയോ ചേട്ടാ.
2: എവിടുന്നാണ് വിളിക്കുന്നത്? ആദ്യത്തെ ചോദ്യം, താങ്കൾ എവിടുന്നാണ് വിളിക്കുന്നത്? അതേത് സ്ഥലം? കേൾക്കുന്നില്ലേ പറയുന്നത്?
1: ചേട്ടാ എവിടുന്നാ വിളിക്കണേ?
3: ഹലോ
1: ചേട്ടാ, റേഞ്ച് ക്ലിയർ അല്ല, നമുക്ക് ഒരു പാട്ട് കഴിയുമ്പോൾ വിളിക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ, വിളിക്കണ നമ്പർ
2: 0484-242-8101.
1: വേഗാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി അടിയുറച്ച വിശ്വാസം, ദൈവികത ആയിക്കോട്ടെ, എന്തിനും ആയിക്കോട്ടെ, അവനവന്റെ പ്രവൃത്തി
2: ആയിക്കോട്ടെ,
1: എന്തിലും ഈശ്വരീയത ഒരുത്തരുടെ ചോയ്സ് ആണ്. പക്ഷെ അവനവനെ നന്നായിട്ട് വിശ്വസിക്കുക, നമ്മളെ നമ്മളെല്ലാം നോക്കിക്കോളൂ കേട്ടോ.
2: ചെയ്യുന്ന പ്രവൃത്തിയിൽ ആത്മാർത്ഥ കാണിക്കുക,
1: നന്മ ഉണ്ടാവും. ശിവചേട്ടന് വേണ്ടിയിട്ട് ഒരു ഭക്തി ഗാനം വെച്ചുകൊടുക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: സമയം 7 മണി കഴിഞ്ഞിട്ട് 47 മിനിറ്റ് വരെ എത്തിയിരിക്കുകയാണ്.
2: നമ്മളോടൊപ്പം ആരാ നോക്കട്ടെ. ഹലോ
3: ഹലോ, ഗുഡ് ഈവനിങ്.
2: അനിൽ ചേച്ചി
3: എന്തോ
2: ആ ഗുഡ് ഈവനിങ്ങിൽ അറിയാം ആരാണെന്നുള്ളത്.
1: ആ
3: ഇനിയായിട്ട് വർത്താനം പറഞ്ഞിട്ടുണ്ട്. പണ്ടൊരു മറ്റേ കല്യാണത്തിന്റെ കാര്യത്തൊക്കെ ചോദിച്ചിട്ട് വെച്ചാ വ്യത്യസ്തമായിട്ടുള്ള കല്യാണം ഒന്ന്
1: ചോദിച്ചത്
3: എന്നുവെച്ചാല് പ്രേമം പാലം ഇല്ല, പ്രേമ സിനിമ.
1: മനസ്സിലായി മനസ്സിലായി.
3: ആ 30-40 സ്റ്റെപ്പ് മുകളിലോട്ട് 40 സ്റ്റെപ്പ് കീഴിലോട്ട്.
1: എനിക്കിപ്പൊ മനസ്സിലായി, ഇപ്പൊ ഓർമ്മ വന്നു
2: കേട്ടോ,
1: പിടികിട്ടി. പിന്നെ എന്തൊക്കെയുണ്ട്?
3: സുഖമായിട്ട് പോകുന്നു.
1: അത് ശരി,
3: ഞാൻ സുഖമായിട്ട് പോകുന്നു. ശരീരത്തിൽ അസ്വസ്ഥതകളും അസുഖങ്ങളും ഉണ്ട്,
1: അതെല്ലാവർക്കും ഉണ്ട്, ഒരാൾക്ക് മാത്രല്ല എല്ലാവർക്കും ഉണ്ട്.
3: എന്റെ വഴിക്ക് നടക്കും, ഞാൻ എന്റെ വഴിക്ക് നടക്കും,
1: അത്രേ ഉള്ളൂ.
2: അപ്പൊ എന്തായാലും ജീവിതത്തിൽ നിങ്ങളെ കൊണ്ട് പറ്റൂല, നീ തീർന്നട എന്ന് പറഞ്ഞു കൊടുത്തെന്ന് പൊങ്ങി വന്ന വാശിപ്പുറത്ത് നേടിയെടുത്ത കഴിവോ എന്തെങ്കിലും?
3: എന്റെ സംഭവങ്ങൾ ഓരോന്നും അറിഞ്ഞിട്ടും എന്നെ അറിയാവുന്ന ആൾക്കാരും നീ എന്തിനാ ജീവിച്ചിരിക്കണെന്ന് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരെ സങ്കടപ്പെടുത്താൻ വേണ്ടി ജീവിച്ചോണ്ടിരിക്കണ ഞാനിപ്പോ.
1: വെറൈറ്റി ടൈപ്പ്, വെറൈറ്റി ടൈപ്പ് ഓഫ് റിവഞ്ച്
2: അല്ലെ? പലർക്കും ഓരോ കാരണങ്ങൾ ഉണ്ടെന്ന് പരിസ്ഥിതി പറഞ്ഞ പോലെ.
3: നീ എന്തിനാ ഇനി ജീവിച്ചിട്ട് നിനക്ക് പോയി ആത്മഹത്യ ചെയ്തുകൂടെ എന്ന്? എന്റെ അടുത്ത് എന്നെ എല്ലാം അറിയാവുന്ന ആൾക്കാര്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ മരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വല്ല നേട്ടമുണ്ടോന്ന്
1: ചോദിച്ചു. പിന്നെ
2: പിന്നെ
3: അപ്പൊ ഇപ്പോഴും അവർക്ക് എന്നെ കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാനപ്പോ അവരുടെ മുമ്പിൽ കൂടി 4 പ്രാവശ്യം അങ്ങോട്ടും കൂടെ നടക്കും,
1: 4 സ്റ്റെപ്പ് അധികം ഇടണം.
3: എന്തിനാ ഞാൻ വല്ലോരും ചെയ്ത തെറ്റിന് ഞാൻ ആത്മഹത്യേണ്ട കാര്യമുണ്ടോ?
2: ഒരാവശ്യമില്ല, എന്റെ ആവശ്യമേ ഇല്ല.
3: അത് ചെയ്യുന്നു പറഞ്ഞ് പ്രേരിപ്പിക്കേണ്ട കാര്യം വല്ലതുണ്ടോ?
2: പോയി പണിയൊക്കെ മറിയേച്ചി. അപ്പൊ എന്തായാലും ജീവിതത്തിൽ ഇത്രയും എന്താ പറയാ, മറ്റുള്ളവര് പലതവണ ഒരു പത്രാശാ

0: ആത്മഹത്യയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടും അതൊക്കെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കാൻ.
1: എന്റെ കുറച്ച് ഭാഗം അറിഞ്ഞേക്കുന്ന ആൾക്കാർ പറഞ്ഞേക്കണം ഞങ്ങളുടെയൊക്കെ അസ്ഥി അവിടെ നിന്ന് ദ്രവിച്ചു പോയിട്ടുണ്ടാവുന്ന പറഞ്ഞത്.
0: അപ്പോഴേ ഒരു കാര്യം,
2: ഓരോ മനുഷ്യനും വ്യത്യസ്തനാണ്, ഓരോ
0: അനുഭവങ്ങളാണ്. ഒരു അതായത് പുറമേ നോക്കുമ്പോഴേ ഉള്ളു കാട്, എല്ലാ ഒറ്റ മരങ്ങളാണ്.
1: ഉള്ളിലേക്ക് കയറി കഴിയുമ്പോഴാ വ്യത്യസ്ത മരങ്ങളാന്നുള്ള മനസ്സിലാവുള്ളൂ.
0: ഒരു അറിയിപ്പ് പറയട്ടെ, ഇന്നലെ തുടങ്ങി 10 മണിക്ക് നമ്മള് അരികെ എന്ന് പറയുന്ന പ്രോഗ്രാം, ജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളിൽ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനും മിണ്ടാനും കൂടെ ഇരിക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ റെയിൻബോ ഉണ്ട് ഒപ്പം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അതെ, അപ്പൊ നമ്മുടെ പ്രണയസല്ലാപത്തിന്റെ ഒക്കെ ഒരു
1: പ്രണയത്തിന്റെ 18
0: എന്തായാലും അതിന്റെ ഒരു അതുക്കും മേലെ ആണ് അരികെ വരുന്നത്. കൂടെ ഉണ്ടാവണം.

0: ഇന്നലെ തുടങ്ങി 10 മണിക്ക് നമ്മൾ അരികെ എന്ന് പറയുന്ന പ്രോഗ്രാം, ജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളിൽ ആരോടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനും മിണ്ടാനും കൂടെ ഇരിക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ റെയിൻബോ ഉണ്ടോ? ഒപ്പം ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അതെ, അപ്പൊ നമ്മുടെ പ്രണയസല്ലാപത്തിന്റെ ഒരു
1: അതൊന്നും
2: എന്തായാലും
0: അതിന്റെ ഒരു അതുക്കും മേലെ ആണ് അരികെ വരുന്നത്. കൂടെ ഉണ്ടാവണം, കൂട്ടുണ്ടാവണം, പ്രാർത്ഥന ഉണ്ടാവണം, ആശംസ ഉണ്ടാവണം.
2: എല്ലാവരുമായിട്ടും നല്ല കൂട്ടിൽ തന്നെ
1: പോണത്.
0: അപ്പൊ ഇനിയും ജീവിക്കാനുള്ള കാരണങ്ങളിൽ ഞങ്ങളെ കൂടി ചേർത്ത് വെക്കുക. പാട്ടുകൾ ഇഷ്ടപ്പെട്ട് കൂടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ
2: ഓക്കെ, താങ്ക്
0: യു കെ ജി, ബൈ. അപ്പൊ ഇന്ന് നമുക്ക് പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് വിളിച്ചത് ജീവിതത്തിൽ പലപ്പോഴും നിന്നെ കൊണ്ട് സാധിക്കൂല, നീ തീർന്നതാന്ന് പറഞ്ഞു കൊടുത്തു നിന്ന് കളിയാക്കി അവരെ വായടപ്പിക്കാൻ വേണ്ടി മാത്രമൊന്നുമല്ല, നമ്മുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് പലപ്പോഴും തല കുമ്പിടാൻ പറ്റാത്തതിന്റെ പേരിലൊക്കെ പഠിച്ച് സമർത്ഥമായി ജയിച്ച പണികൾ ഒറ്റടിക്കും പഠിച്ചിട്ടുണ്ടാവില്ല. നേരത്തെ പറഞ്ഞ പോലെ തിരിഞ്ഞുപോയി, വെള്ളം വന്നു, പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ നമ്മൾ ലാസ്റ്റ് ചെയ്ത് കാണിച്ചു കൊടുത്തു.
1: അതെ,
0: അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് എന്ത്
1: അല്ല, അതുകൊണ്ട് അങ്ങനെയാണ് ലൈഫിലേക്ക് നമ്മൾ മുന്നേറുന്നത് എന്ന് പറഞ്ഞതാണ്, പറഞ്ഞു വന്നതാണ് നമ്മൾ. ഞാൻ അല്ല, അത് വേറൊരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. വിശപ്പ് വേറെ, ഒന്നാമത്തെ സുന്ദരം വന്നിട്ടില്ല നമ്മുടെ, ആ അന്നദാതാ വന്നില്ല, അതുകൊണ്ടാ. അത് മാത്രല്ല, പിന്നെയും കോൾ വന്നോണ്ടിരിക്കുന്നുണ്ട്, എന്താന്നറിയില്ല.
0: അപ്പൊ
1: മനുഷ്യന്മാരെല്ലാവരും ഒരുപോലെയാണോന്നേ? നമ്മൾക്ക്
0: നേരത്തെ വ്യത്യസ്തരാണെന്ന് പറഞ്ഞു,
1: അതല്ല ഞാൻ പറഞ്ഞത്, വ്യത്യസ്ത മരങ്ങളാണ്.
0: പക്ഷെ
1: ഒരൊറ്റ മരമാണെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? വ്യത്യസ്ത അനുഭവങ്ങളാണ്, പക്ഷേ അതാണ് പറഞ്ഞത്, നമുക്കൊക്കെ വ്യത്യസ്ത അനുഭവങ്ങളാണെങ്കിൽ പോലും നമ്മളെല്ലാവരും അവിടെ നിന്ന് പതിയെ പതിയെ പിച്ച് വെച്ച് നടന്ന്
0: നടന്ന്
1: അത് തന്നെ ഇങ്ങനെയൊക്കെ വന്ന് രണ്ട് കാലം ഉറച്ചു നിൽക്കുന്നു.
0: അതാണ് ഇപ്പൊ വീണ്ടും വീണ്ടും മുന്നോട്ട് പോട്ടെ, മുന്നോട്ട് പോകാനുള്ള ഇന്ധനം ജ്വലിപ്പിച്ച് നിർത്തുക. കെട്ടുപോകും ചിലപ്പോൾ, അണഞ്ഞ് അങ്ങേയറ്റം പോകും, പക്ഷെ ഒരു കനലെങ്കിലും ഉണ്ടാവും, അതിനൂതി പെരിപ്പിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ജീവിത ബന്ധാവിൽ ആ ധൈര്യത്തെ കൈമുതലാക്കി യാത്രയാവുക. കൂട്ടിനുണ്ട് നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി ഞങ്ങൾ. അപ്പോ പാട്ടുകളിലേക്ക് പോകുന്നു. ഇനി 8 മണിക്ക് നമുക്ക് ഇസൈ തെൻട്രൽ, അത് ഞുലക സഞ്ചാരം. പിന്നെ വരുന്നുണ്ട് 10 മണിക്ക് അരികെ, മറന്നു പോകരുത്. ഉറപ്പായിട്ടും 10 മണിക്ക് നമ്മൾ വിളിച്ച് വിശേഷങ്ങൾ പറഞ്ഞ് കൂടെ ഉണ്ടാവണം, ഞങ്ങൾ ഉണ്ടാകും. തൽക്കാലം ഓൺ ദി ഗോ ടൈ മ്യൂസിക്കിൽ നിന്ന്
1: ടാറ്റ ബൈ ബൈ പറയുകയാണ് ഞാൻ സിമി,
0: ഞാൻ ശരൺ. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ.

എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗ്യാലണ്ടറി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ സന്നിഹിതരായി. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. വയനാട്ടിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണവുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ചു. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് നടക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 233 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 215 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ആ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. നാളെ രാത്രി 11 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 മണി വരെയാണ് TSB ഓൺലൈൻ ഉൾപ്പെടെയുള്ള ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. കർക്കിടക വാവ് ബലി തർപ്പണത്തിന് തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ സ്പെഷ്യൽ പാസുകൾ നൽകില്ലെന്നും ഭക്തർക്ക് ഓൺലൈനായി ടിക്കറ്റ് എടുക്കുന്നതിനുള്ള സംവിധാനമൊരുക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിതീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്.
1: ന്യൂസ് റെയിൻബോ.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: സൂപ്പർ ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

കടലിന് ഒരു പ്രത്യേക മാജിക് ഉണ്ടല്ലേ. എത്ര തവണ കണ്ടാലും വീണ്ടും വീണ്ടും കാണാൻ തോന്നുന്ന ഒരു ഭംഗി. അതുപോലെ തന്നെയാണ് ചില പാട്ടുകളും. എത്ര തവണ കേട്ടാലും വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും. കടലിൻ്റെ ഭംഗിയും ബീച്ചിൻ്റെ ഫീലും ഒക്കെ നിറഞ്ഞ് അത്തരം ചില മനോഹരമായ തമിഴ് പാട്ടുകളാണ് ഇന്ന് ഇസൈ തെണ്ടലിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അലയുകൾ കരയെ തേടി വരുന്നത് പോലെ ഇസയും നം മരങ്ങളെ തേടി വന്നു സേരുകിറത്. സ്റ്റേ ട്യൂൺ ടു ഇസൈ തെണ്ടൽ വിത്ത് മീ ആർ ജെ അയന വേണുഗോപാൽ.

കടലുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള കഥാപാത്രങ്ങളിൽ ഒരാളാണ് പൊന്നിയൻ സെൽവം എന്ന ചിത്രത്തിലെ പൂങ്കുഴലി. കടലിനെ പോലെ തന്നെ സ്വതന്ത്രയും ധൈര്യശാലിയും വികാരസമ്പന്നയുമായ ഒരു യുവതി. ഐശ്വര്യലക്ഷ്മി അവതരിപ്പിച്ച പൂങ്കുഴലിയുടെ മനസ്സിലെ പ്രണയവും ആഗ്രഹങ്ങളും പറയാത്ത വികാരങ്ങളൊക്കെയാണ് അലേക്കടലാഴം എന്ന ഗാനത്തിലൂടെ അവതരിപ്പിക്കുന്നത്. എ ആർ റഹ്മാൻ ഇസയിൽ പൊന്നിയൻ സെൽവൻ പടത്തിലിരുന്ന ഇന്ന പാടലേത്താ നാം ഇനി കേൾക്കപ്പോകരുത്. എൻജോയ് ദ ട്രാക്ക്.

പ്രണയത്തിന്റെ തീവ്രതയും വിരഹത്തിന്റെ വേദനയും ഒരുപോലെ അനുഭവിപ്പിക്കുന്ന ഗാനങ്ങളിൽ ഒന്ന്. തമിഴ് സിനിമയിലെ തന്നെ എക്കാലത്തെ മികച്ച പ്രണയഗാനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ബോംബെ എന്ന ചിത്രത്തിൽ എ ആർ റഹ്മാൻ ഒരുക്കിയ ഗാനം, വൈരമുത്തുവിന്റെ മനോഹരമായ വരികളും ഹരിഹരന്റെയും കെ എസ് ചിത്രയുടെയും ആലാപനവും, മണിരത്നത്തിന്റെ ദൃശ്യഭാഷയും എ ആർ റഹ്മാന്റെ സംഗീതവും ഒന്നിച്ചപ്പോൾ പിറന്നത് ഒരു ക്ലാസിക് സൃഷ്ടിയാണ്. കാലം എത്ര കഴിഞ്ഞാലും പുതുമ നഷ്ടപ്പെടാത്ത ആ മനോഹര ഗാനം കേൾക്കാം ഇസേത്തണ്ണിൽ ഇനി.

പ്രണയത്തിലായിരിക്കുന്നവർക്ക് സമയം എപ്പോഴും വേഗത്തിൽ പോകുന്നതായി തോന്നാറുണ്ട്. എത്ര നേരം ഒരുമിച്ചിരുന്നാലും ഇനിയും കുറച്ച് സമയം കൂടി എന്ന ആഗ്രഹം മനസ്സിലുണ്ടാകും. മരിയാനൻ ചിത്രത്തിൽ നായികയും നായകനും തമ്മിലുള്ള നിഷ്കളങ്കമായ പ്രണയത്തിന്റെ മനോഹരമായ നിമിഷങ്ങളെ കാട്ടുന്ന ഗാനം. കടൽത്തീര ഗ്രാമത്തിന്റെ പശ്ചാത്തലവും അവരുടെ സ്വപ്നങ്ങളും ചെറിയ സന്തോഷങ്ങളുമൊക്കെ ഈ ഗാനത്തെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. എ ആർ റഹ്മാൻ ഈണം നൽകി വിജയ് പ്രകാശ്, ശ്വേതാമോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം ഇസേത്തനലിലൂടെ.

കടൽത്തീരം പശ്ചാത്തലമായി വന്ന തമിഴ് സിനിമാ ഗാനങ്ങളാണ് ഇന്ന് എസ്ഐ തിരുണ്ടലിൽ നമ്മൾ കേട്ടത്. വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഈ പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തയാഴ്ച ഇതുപോലെ തന്നെ മനോഹരമായ മറ്റൊരു വിഷയവുമായി കേട്ടുമുട്ടാം. എസ്ഐ തിരുണ്ടലിൽ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആർജെ അയന വേണുഗോപാൽ. അടുത്ത പാട്ടി വീണ്ടും മീറ്റ് പണലാം. അതുവരേക്കും കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി റെയിൻബോ ഫം കൊച്ചി 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 MHz, മ്യൂസിക്കലി യോഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകളുമായി ഞാൻ ശരത്. മാരാരികുളം ആലപ്പുഴ 10.65 കിലോമീറ്റർ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് അംഗീകാരം നൽകി കേന്ദ്ര റെയിൽവേ മന്ത്രാലയം. 220 കോടി രൂപ ഇതിനായി അനുവദിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുന്നതിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ഇന്ത്യൻ പൌരന്മാർ ഇറാനിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. സമാന ലക്ഷണങ്ങളുമായി 337 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. കോഴിക്കോട് ജില്ലയിൽ 4 വയസ്സുകാരി ഷിഗല്ല ബാധിച്ച് മരിച്ചു. പ്രതിരോധ നടപടികൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ കോഴിക്കോട് നടക്കും. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെയാണ് നിരോധനം. അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്ന 233 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലുള്ള നിരോധിത മയക്കുമരുന്ന് കൈവശമച്ചതിന് 215 കേസുകൾ രജിസ്റ്റർ ചെയ്തു. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ സേവനങ്ങൾ താൽക്കാലികമായി തടസ്സപ്പെടും. നാളെ രാത്രി 11 മണി മുതൽ മറ്റന്നാൾ രാവിലെ 6 മണി വരെയാണ് TSP ഓൺലൈൻ ഉൾപ്പെടെയുള്ള ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടുക. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യുമറേഷൻ സൌകര്യം 16 മുതൽ 30 വരെ ലഭ്യമാകും. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെ തന്നെ സെൽഫ് എന്യുമറേഷൻ പൂർത്തിയാക്കാവുന്നതാണ്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്

0: കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും നാളെ ചുവപ്പ് ജാഗ്രതയും നൽകി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതിതീവ്ര മഴയുടെ സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. ഉലകസഞ്ചാരം.
2: ഉലകം ചുറ്റി ഒരു സഞ്ചാരം. ഇത്

ഹലോ, നമസ്കാരം. ടി ഉലക സഞ്ചാരത്തിന്റെ പുതിയൊരു യാത്ര ഇവിടെ തുടങ്ങുവാണ്. യാത്ര കൊണ്ടുവരാൻ എത്തിയിട്ടുള്ള ആളുടെ പേര് പതിവ് പോലെ തന്നെ വിനു എന്നാണ്. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോകും കേട്ടോ. ഈ യാത്ര എന്ന് പറഞ്ഞ പ്രയോഗം ഉണ്ടല്ലോ, എത്ര കാലമായി പറഞ്ഞു തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നും ഉണ്ടാവില്ല. നമ്മൾ എത്ര കാലമായി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അതിനും കൃത്യമായിട്ടുള്ള ഉത്തരവൊന്നുമില്ല. നമ്മൾ എല്ലാ ദിവസവും പല പല കാര്യത്തിന് വേണ്ടി പല പല കാരണങ്ങളാൽ യാത്ര ചെയ്യുന്നവരാണ്. യാത്ര ചെയ്യാൻ വേണ്ടി മാത്രം യാത്ര ചെയ്യുന്നവരുമുണ്ട്, അതല്ലാതെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യുന്നവരുമുണ്ട്. യാത്ര ചെയ്യാത്ത ഒരു ദിവസത്തെ പറ്റി ചിലപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മളുടെ ഒരു ദിവസങ്ങളുടെ പട്ടികയിൽ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എന്ന് മുതലാണ് മനുഷ്യൻ യാത്ര തുടങ്ങിയത് എന്നാണ് ആലോചിക്കുന്നതെങ്കിൽ, മനുഷ്യനുണ്ടായ കാലം മുതൽ മനുഷ്യൻ യാത്ര തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയാം. പിന്നെ എങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് പണ്ട് കാലത്ത്? ഇപ്പോൾ റോഡ് വരുന്നതിന് മുമ്പ്, റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ വരുന്നതിന് മുമ്പ് കടലിലൂടെ സഞ്ചരിച്ച ആ ഒരു ചരിത്രമുണ്ടല്ലോ. മെഷീൻ ഘടിപ്പിച്ച ബോട്ടുകളൊക്കെ വരുന്നതിന് മുൻപ്, കപ്പലുകളൊക്കെ വരുന്നതിന് മുൻപ്, യന്ത്രമൊന്നുമില്ലാതെ പായ കൊണ്ട് മാത്രം ആ ഒരു ഗതി നിയന്ത്രിച്ചിരുന്ന കപ്പലുകളിൽ സഞ്ചരിച്ച് ഓരോ രാജ്യങ്ങളിലേക്ക് എത്തിയിട്ടുള്ള ഒരുപാട് ചരിത്രകാരന്മാർ അവർ നമ്മുടെ നാട്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവർ വന്നതിൻ്റെ പേരിൽ അവരുടെ നാട്ടിൽ നിന്ന് പലതും നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരൂ, ഇവിടെ നിന്ന് കുറേ സാധനം അങ്ങോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു, കുറേ രീതികളൊക്കെ നമ്മൾ പഠിപ്പിച്ചു. അങ്ങനെ അങ്ങനെ അങ്ങനെ പോകുന്നു. ഇത് ചരിത്രമാണ്, പണ്ട് കാലം മുതൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ ഒരു രാജ്യമുണ്ട്, ആ രാജ്യത്തെ രണ്ട് പേരെ നമുക്കെല്ലാവർക്കും വളരെ കൃത്യമായിട്ടറിയാം. ഒരാൾ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ വന്നുപോയ ഒരാളാണ്, ഒരാളിപ്പോൾ എല്ലായിടങ്ങളിലും ഒരുപോലെ പോപ്പുലറായിട്ടുള്ള ഒരാളാണ്. ആദ്യത്തെ ആളെ പറ്റി ഞാൻ പറയാം. ആദ്യത്തെ ആൾ ഒരു കച്ചവടക്കാരനാണ്. കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം കടലിലൂടെ ഒരുപാട് ലോക രാജ്യങ്ങൾ കറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിലെത്തി. നമ്മുടെ നാട്ടിലെത്തിയതിന് ശേഷം ഉണ്ടായത് ചരിത്രമാണ്. ഇനി രണ്ടാമത്തെ ആൾ, ആ രാജ്യത്തെ നമുക്കറിയാവുന്ന രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ ലോകമറിയുന്ന ഒരു കായിക താരമാണ്. ഓക്കെ, ഏറെക്കുറെ ഏത് രാജ്യമാണെന്നും ഈ രണ്ട് പേർ ആരൊക്കെയാണെന്നും പിടികിട്ടി വരുന്നുണ്ടാകുമായിരിക്കും. ഈ രാജ്യത്തെ വേറെയും പലരെയും പലർക്കും അറിയാട്ടോ, ഞാൻ ഉദ്ദേശിച്ചത് എല്ലാവർക്കും അറിയാവുന്ന രണ്ട് പേർ ഉള്ള ഒരു രാജ്യം, നമുക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയാവുന്ന രണ്ട് പേരുള്ള രാജ്യത്തെ. ഒരാൾ കച്ചവടക്കാരൻ, ഒരാൾ കായിക താരം. കായിക താരം ഇപ്പോൾ ലോകമെമ്പാടുള്ള എല്ലാ മനുഷ്യരെയും ആരാധകരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞിക്കുട്ടി മുതൽ നല്ല പ്രായമുള്ള ആളുകൾ വരെ അദ്ദേഹത്തിൻ്റെ ആരാധകരാണ്. ആരാധകരുടെ എണ്ണം ഇങ്ങനെ എല്ലാ ദിവസവും കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു. രാജീവ് തന്നെ വിടിയിട്ടിയല്ലോ. ഇനിയിപ്പോൾ ഞാൻ പറയണ്ടല്ലോ, ആദ്യത്തെ കച്ചവടക്കാരൻ വാസ്കോ ഡ ഗാമയാണെങ്കിൽ, രാജ്യം പോർച്ചുഗലാണെങ്കിൽ, രണ്ടാമത് പറഞ്ഞ കായിക താരം ഫുട്ബോൾ ഇതിഹാസമായിട്ടുള്ള നമ്മളുടെ പ്രിയപ്പെട്ട റൊണാൾഡോ. എന്തായാലും നമ്മൾ രണ്ട് ആളുകളെ പറ്റി പറയാൻ കാര്യം, കച്ചവടത്തിൻ്റെ ഭാഗമായി ലോകം മുഴുവൻ കറങ്ങിയ ഒരാളും ഫുട്ബോൾ കളിയുടെ ഭാഗമായിട്ട് ലോകം മുഴുവൻ കറങ്ങിയ വേറൊരാളും. ഈ ഒരുപാട് ലോകരാജ്യങ്ങൾ പല കാരണങ്ങളാൽ കറങ്ങിയ രണ്ട് പേരുടെ നാട്ടിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. ഒത്തിരി രാജ്യങ്ങൾ കറങ്ങി വന്ന നിരവധി മനുഷ്യർ താമസിക്കുന്ന പോർച്ചുഗലിലേക്കാണ് ഈ ഉലക സഞ്ചാരത്തിൻ്റെ ഇന്നത്തെ യാത്ര തുടങ്ങാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ഈ ഉലകസഞ്ചാരത്തിന്റെ പോർച്ചുഗൽ യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, കൂടെ വിനുവുണ്ട്. അപ്പൊ എന്തായാലും പോർച്ചുഗൽ രാജ്യത്തോട് നമുക്ക് വളരെയധികം ഇഷ്ടമാണ്, സ്നേഹമാണ്. അതിനുള്ള കാരണം, അതിനുള്ള ഒരേ ഒരു കാരണം റൊണാൾഡോയാണ്. അപ്പോൾ റൊണാൾഡോനെ ഇഷ്ടപ്പെടാത്ത ഇപ്പോൾ മറ്റ് രാജ്യങ്ങളെ സപ്പോർട്ട് ചെയ്തവരാണെങ്കിൽ പോലും, മെസ്സിയെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നെയ്മറിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും എംബാപ്പയെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും റൊണാൾഡോയോട് ഒരു ഇഷ്ടമുണ്ട്. റൊണാൾഡോനെ നമുക്കിങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ഇല്ലേ ഒരു വഴിയുമില്ല, ഒരു നിവൃത്തിയുമില്ല. നമ്മൾ പോർച്ചുഗലിലേക്ക് പോവുകയാണ്. പോർച്ചുഗലിൽ ഒരുപാട് സഞ്ചാരികൾ, പണ്ട് കാലം മുതലേ ലോകസഞ്ചാരം നടത്തിയ നിരവധി മനുഷ്യരുള്ള നാട് എന്ന നിലയ്ക്ക് നമ്മൾ അങ്ങോട്ടേക്ക് ഒന്ന് ചെല്ലുകയുണ്ടോ, സഞ്ചാരികളുടെ നാട്ടിലേക്ക് ഒന്ന് ചെല്ലണമല്ലോ എന്നുള്ളൊരു ആഗ്രഹമാണ്. പോർച്ചുഗലിൽ എത്തിയതിനു ശേഷം നമ്മൾ ലിസ്ബണിലേക്കാണ് ചെല്ലുന്നത്. ലിസ്ബണിലെത്തിയതിനു ശേഷം നമ്മൾ ഇന്ന് ഒരു ട്രാമിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോകണം. ഒരു ട്രാം യാത്ര മാത്രമാണ് ഇന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു 7 കിലോമീറ്റർ മാത്രമുള്ള ട്രാം യാത്രയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 7 കിലോമീറ്റർ ട്രാമിൽ സഞ്ചരിക്കാൻ വേണ്ടി ഇത്രയും ദൂരം സഞ്ചരിച്ച് ഭൂഖണ്ഡങ്ങൾ താണ്ടി പോർച്ചുഗൽ വരെ പോകണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകണം എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. നമ്മൾ ജീവിതത്തിൽ ട്രാമിൽ എവിടെയൊക്കെ കയറിയിട്ടുണ്ട്, ട്രാമിൽ കയറി യാത്ര ചെയ്തിട്ടുള്ളത് എവിടെയൊക്കെയാണ് എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയിട്ടുള്ള പലരും പല ട്രാമുകളിലും യാത്ര ചെയ്തിട്ടുണ്ടാകുമായിരിക്കും. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കൊൽക്കത്ത യാത്ര നടത്തിയിട്ടുള്ളവർ ട്രാം കണ്ടിട്ടുണ്ടാകും, ചിലപ്പോൾ ട്രാമിൽ കയറിയിട്ടുണ്ടാകും. നമുക്ക് വളരെയധികം അല്ലേ ഒരുപാട് വിൻറ്റേജ് ഓർമ്മകൾ തരുന്ന നല്ലൊരു കലക്കൻ ട്രാമുള്ള നാടാണല്ലോ കൊൽക്കത്ത. കൊൽക്കത്തയിലെ ട്രാമിൻ്റെ ചരിത്രം നോക്കിയാലും അതങ്ങനെ ഒരു നല്ല ചരിത്ര പാരമ്പര്യമുള്ള ട്രാം ഉള്ള നാട് തന്നെയാണ് കേട്ടോ. 1902 ആരംഭിച്ച ട്രാം സർവീസാണ് കൊൽക്കത്തയിൽ ഇപ്പോഴും വളരെ ഗംഭീരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എറണാകുളത്ത് ഒരു ട്രാമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാകില്ലേ? ഇനി പണ്ട് കാലത്ത് നമുക്ക് തുടങ്ങാൻ പറ്റിയില്ല, പക്ഷേ ഇപ്പോൾ ഏതെങ്കിലും ഒരു റൂട്ട് എടുത്തിട്ട് ഒരുപാട് ദൂരമൊന്നും ഇല്ലെങ്കിൽ ഒരു 2-2.5 കിലോമീറ്ററൊക്കെ ഒരു ട്രാം പരിപാടിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആ മറൈൻ ഡ്രൈവ് റൂട്ടിലൂടെയൊക്കെ ഒരു ട്രാമൊക്കെ ഉണ്ടെങ്കിൽ രസമായേനെ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുമുണ്ടോ. ഇവിടെയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ട്രാമിൽ കയറാനൊരു കൊതിയാണ്. അങ്ങനെ ആ കൊതിയുടെ പുറത്താണ് പോർച്ചുഗലിലേക്ക് ചെല്ലുന്നത്. കുറേയധികം പഴക്കമുള്ള, കുറച്ച് കൂടുതൽ പഴക്കമുള്ള ട്രാം സർവീസിലേക്കാണ് ചെല്ലാൻ പോകുന്നത്. കാരണം കൊൽക്കത്തയിലെ ട്രാം സർവീസ് 1902 തുടങ്ങിയതെങ്കിൽ നമ്മളിപ്പോൾ ചെല്ലാൻ പോകുന്ന ലിസ്ബണിലെ ട്രാം സർവീസ് 1873 തുടങ്ങിയതാണ്. അത്രയും പണ്ട് ഉണ്ടാക്കിയ ട്രാം അതിൻ്റെ ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി ഇപ്പോഴും അതുപോലെ തന്നെ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ട്രാം ആ റൂട്ടിൽ കയറി ചരിത്രത്തിൻ്റെ ഭാഗമാകുക എന്നൊരു പ്ലാനുമായിട്ടാണ് ചെല്ലുന്നത്. അപ്പോൾ ട്രാമിൽ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക മൂഡാണല്ലോ. 7 കിലോമീറ്റർ യാത്രയാണുള്ളത്,

35 മിനിറ്റ് ആണ്. ഇത് ശരിക്കും പോകുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എടുക്കുന്ന സമയം 7 കിലോമീറ്റർ. പക്ഷേ ലിസ്ബണിലെത്തുന്ന ഒരു സഞ്ചാരിയും ഈ 7 കിലോമീറ്റർ 45 മിനിറ്റ് കൊണ്ട് പിന്നിട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ ടാസ്ക് 45 മിനിറ്റ് കൊണ്ട് ആരും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. റോഡിലെ തിരക്കും റോഡിലെ ആ ഒരു മൊത്തത്തിലുള്ള സാഹചര്യമൊക്കെ വെച്ച് ഇത് 45 മിനിറ്റ് എന്നുള്ളത് 1 മണിക്കൂറാകും, 2 മണിക്കൂറാകും, 3 മണിക്കൂർ വരെ എടുത്താണ് ഈ ഒരു 7 കിലോമീറ്റർ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാറ്. ശരിക്കും മതി, നമുക്കും പയ്യെ മതിയെന്നേ, വലിയ ധൃതി പിടിച്ച് പോകാനുള്ളതല്ലോ. ട്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊരു ക്ലാസ് ആയിട്ട് കാഴ്ചകളൊക്കെ കണ്ട് പോകേണ്ട ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ തീരുമാനിച്ച നമ്മൾ ലിസ്ബണിലേക്ക് ചെല്ലുവാണ്. ലിസ്ബണിൽ നിന്ന് എവിടെയാണ് ആ ട്രാം പുറപ്പെടുന്നത്, അവിടെ ഒന്ന് ചെന്ന് ടിക്കറ്റ് എടുക്കണമല്ലോ എന്ന് വിചാരിച്ച് കറങ്ങി നടക്കുവാണ്. ടി ഉലക സഞ്ചാരത്തിൻ്റെ പോർച്ചുഗൽ യാത്ര ഇവിടെ തുടങ്ങുവാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ഈ ഉലകസഞ്ചാരത്തിന്റെ പോർച്ചുഗൽ യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. ട്രാമിൽ കയറുക എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മൾ പോർച്ചുഗലിലേക്ക് പുറപ്പെട്ട യാത്രയാണ് കേട്ടോ. ഒരു ട്രാമിൽ കയറാൻ വേണ്ടി മാത്രം ഒരു രാജ്യം വരെ പോകണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണ്. ചില കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കും, എന്നിട്ട് അത് സാധിച്ചെടുത്തിട്ടേ അല്ലെങ്കിൽ ആ കാഴ്ച കണ്ടിട്ടേ തിരിച്ചു വരുവുള്ളൂ. ഇത് ചില്ലറ ട്രാമൊന്നുമല്ല, ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള, എനിക്ക് തോന്നുന്നു 1873 മുതൽ നിരവധി സഞ്ചാരികൾ യാത്ര ചെയ്ത് തുടങ്ങിയ ട്രാമാണ്. അപ്പോൾ ആ കാലത്ത് യന്ത്രങ്ങളിലേക്ക് കണ്ടുപിടുത്തം കൃത്യമായിട്ട് എത്താതിരുന്നത് കൊണ്ടായിരിക്കാം അന്ന് ട്രാം ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. റൂട്ട് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും നമ്മളുടെ ഈ വണ്ടി ഇങ്ങനെയല്ലായിരുന്നു. ഈ വണ്ടിയുടെ പ്രത്യേകത, ഇത് യന്ത്രമില്ലാതെ ഓടുന്നതായതുകൊണ്ട് ഏറ്റവും മുന്നിൽ കുറച്ച് കുതിരയിൽ ഘടിപ്പിച്ചിട്ടുള്ള കയറുകൾ മുഴുവനും ഈ ട്രാമിൽ കൊണ്ടുപോയി കെട്ടിയിട്ട് കുതിരയെ ഓടിച്ച് കുതിരയുടെ പുറകെ ട്രാം ഓടി വരുന്നൊരു പരിപാടിയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. പിന്നീടതൊക്കെ മാറിയതിന് ശേഷം ഇലക്ട്രിക് ട്രാം ഒക്കെ വന്നു. അതും തടി കൊണ്ട്, കംപ്ലീറ്റ് പലക കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ട്രാമാണ് കേട്ടോ. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ട്രാം 28 എന്നാണ് ഈ ഒരു ട്രാമിൻ്റെ പേര്. ട്രാം 28 എന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് ഏറെക്കുറെ ഈ ഒരു ട്രാമിൻ്റെ പടം കാണാൻ പറ്റും. ഒരു ടോയ് ട്രെയിൻ പോലെയൊക്കെ തോന്നിക്കുള്ളു, ഒരു കളിപ്പാട്ടം പോലെ നമുക്ക് തോന്നുള്ളൂ, അത്രത്തോളം ക്യൂട്ടാണ് ഈ ട്രാമിൻ്റെ പ്രത്യേകത. മൊത്തത്തിൽ അതാണ്, മഞ്ഞ ചുവപ്പ് നിറങ്ങളുള്ള ഒരു ഗംഭീര ട്രാം. മാൾട്ടിംഗ് മോണിസ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. അവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും ലിസ്ബണിലെ മാർട്ടിൻ മോണിസ് സ്റ്റേഷനിൽ ചെന്ന് ആദ്യത്തെ സ്റ്റേഷനാണ്, അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുക്കാൻ നല്ല ക്യൂ ആയിരിക്കും, വരുന്നതെല്ലാം സഞ്ചാരികളായിരിക്കും. വരുന്നവരുടെ മുഴുവൻ ആഗ്രഹം ഇതിനകത്തൊന്ന് കയറി ഈ ഒരു 7 കിലോമീറ്റർ ഒന്ന് കറങ്ങണമെന്നുള്ളതായിരിക്കും. നമ്മൾ നേരെ ക്യൂയിലിങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ട്രാം വരും, അതിനകത്തേക്കുള്ള ആൾ കയറും. കയറി കഴിയുമ്പോൾ നമ്മൾ അയ്യോ ട്രാം വിട്ടു പോയല്ലോ, നമുക്ക് കയറാനും പറ്റിയില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കണ്ട, കാരണം 20 മിനിറ്റ് കഴിയുമ്പോൾ അടുത്തത് വന്നോളും. അപ്പോൾ നമ്മൾ ട്രാമിൽ കയറുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സീറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്തതിൽ കയറുന്നതാണ് നല്ലത്. ഒരു 20 സീറ്റാണ്, 20 പേർക്കാണ് ട്രാമിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നത്. 20 സീറ്റിംഗ് കപ്പാസിറ്റിയാണ്. ഒരു സൈഡ് മുഴുവനും ഓരോരുത്തർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റും ഒരു വശത്ത് മുഴുവൻ 3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന സീറ്റുമാണ്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റിലെ ഏറ്റവും മുൻഭാഗം തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ വലിയ ട്രാമൊന്നുമല്ല, ഭയങ്കര ചെറിയ ട്രാമാണ് കേട്ടോ, വലിപ്പം വളരെ കുറഞ്ഞ ട്രാമാണ്. നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. എല്ലായിടങ്ങളിലും സഞ്ചാരികൾ നിറഞ്ഞു. അപ്പോൾ നമ്മൾ സഞ്ചാരികൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ട്രാമല്ലേ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റേഷൻ എത്തുമ്പോൾ ആ ചിന്തയൊക്കെ മാറിയിട്ടുണ്ടാവും. കാരണം സഞ്ചാരികൾ മാത്രമല്ല, ഈ നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ട്രാമാണ്. വണ്ടി വിടുമ്പോൾ ആദ്യം വിശാലമായിട്ടുള്ള ആ നഗരപ്രദേശത്തും തുടങ്ങുന്ന യാത്രയാണ്. അപ്പോൾ നമുക്ക് വിശാലമായ കാഴ്ചകളൊക്കെ ആസ്വദിക്കാം, പ്രത്യേകിച്ച് കെട്ടിടങ്ങൾ. ഇപ്പോൾ പോർച്ചുഗലിലെ പല നിർമ്മിതികളും വളരെയധികം ഗംഭീരമാണല്ലോ. ചരിത്ര കാലം മുതൽ ഉണ്ടാക്കിയിട്ടുള്ള പണ്ടുകാലത്തെ ഡിസൈൻ മുതൽ ഇപ്പോഴുള്ള ഏറ്റവും പുത്തൻ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ വരെ കണ്ടു തുടങ്ങുവാണ്, ആളുകളെ കണ്ടു തുടങ്ങുവാണ്. താഴെ ഇപ്പോൾ ട്രാം പോകുന്ന ട്രാക്കിൻ്റെ ചുറ്റുമാണെങ്കിലും കരിങ്കൽ വിരിച്ചിട്ടുള്ള, പല ഡിസൈനിലുള്ള കരിങ്കൽ വിരിച്ചിട്ടുള്ള ആ ഒരു ഏരിയയിലൂടെയാണ് ഈ ഒരു ട്രാക്കും കിടക്കുന്നത്. അപ്പോൾ ട്രാക്കിലൂടെ പോകുന്നു, നമ്മൾ ട്രാമിൻ്റെ അകത്തിരുന്നു കൊണ്ട് ആളുകളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു, വണ്ടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ തന്നെ വ്യത്യാസമായിട്ട് ഒരുപാട് ട്രാമിൽ നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും ഇതിന് ഉള്ള വേറൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ എല്ലാം നിരപ്പായിടത്തു കൂടി മാത്രമാണ് ട്രാമുകൾ പോകാറ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കയറ്റിറക്കങ്ങളൊക്കെ ഉണ്ട്. ട്രാം ഇപ്പോൾ എന്താ പറ്റുന്നത്, ഇപ്പോൾ ട്രാം ഒരു പാലം കയറിക്കൊണ്ടിരിക്കുകയാണ്, ട്രാം ഒരു കുന്ന് കയറുകയാണ്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ട്രാമിൽ ഒരു ട്രാം എക്സ്പീരിയൻസ് നമുക്കിവിടെ കിട്ടും. എന്തായാലും കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ട്രാം അത്യാവശ്യം ഇടുങ്ങിയ ഇടങ്ങളിലേക്ക് പോകുന്നുണ്ടോ. അപ്പോൾ 2 ട്രാക്ക് ഉണ്ടെങ്കിലും ചിലയിടത്തെത്തുമ്പോൾ 2 ട്രാക്കുകൾ ഒന്നായിട്ട് മാറുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നായിട്ട് മാറി ശരിക്കും ഇടുങ്ങിയിടത്തുകൂടെയൊക്കെ പോകാൻ തുടങ്ങി. അപ്പോഴൊക്കെയാണ് ഈ ഒരു ട്രാമിൻ്റെ രസം നമുക്ക് കിട്ടിത്തുടങ്ങിയത്. വിശാലമായിട്ടിടത്ത് കൂടിയൊക്കെ ട്രാം പോകുമ്പോൾ നമുക്കങ്ങനെ ഒത്തിരി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമായിരുന്നില്ല, അല്ലെങ്കിൽ ഒരുപാടിടത്തേക്ക് നമ്മൾ നോക്കി ഒന്നിലേക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഇനി അങ്ങോട്ടേക്ക് വീതി വളരെ കുറഞ്ഞ ഇടനാഴികളിലൂടെ ട്രാം പോവുകയാണ്. അതിനിടയിലൂടെ ഒരാൾക്ക് നടന്നു വരാനുള്ള സ്ഥലം പോലും ഇല്ല. ആൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ അവർ പോയി കഴിഞ്ഞിട്ടേ ട്രാം പോവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ്, എല്ലാവരുടെയും സൗകര്യത്തിനനുസരിച്ച് സമാധാനത്തിൽ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗമാണല്ലോ. ഒരു ധൃതിയില്ലാത്ത ട്രാമിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ കെട്ടിടങ്ങൾ ഇടതെങ്കിൽ നിൽക്കുന്ന പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ, വിൻറ്റേജ് കെട്ടിടങ്ങളുടെ ഇടയിലൂടെ നമ്മൾ പോകുമ്പോൾ കൈയൊന്നും പുറത്തിടാൻ പറ്റില്ല. കൈ പുറത്തിട്ടാൽ കെട്ടിടത്തിൽ തൊടാൻ പറ്റുന്ന അത്രത്തോളം അടുത്തുകൂടി ട്രാം പോകും. അപ്പോൾ നമ്മൾ അയ്യോ, അപ്പോൾ എതിർവശത്തോട് വരുന്ന ട്രാമിന് എങ്ങനെ പോകാൻ പറ്റും, കാരണം കറക്റ്റ് വീതിയുള്ളല്ലോ. അങ്ങനെ നമ്മൾ മുന്നോട്ട് നോക്കുമ്പോൾ എതിർവശത്തോട് വരുന്ന ട്രാം അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. നമ്മൾ ഇത് കടന്നിട്ട്, ഈ ഇടനാഴി കടന്നിട്ട് വേണം അവർക്ക് ഇതിനകത്തേക്ക് കയറാൻ. അപ്പോൾ അങ്ങനെ കുറേ ഗംഭീരമായിട്ടുള്ള

അനുഭവങ്ങളിലൂടെ ട്രാം ഇങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യർ സഞ്ചരിച്ചിരുന്ന മാർഗത്തിലൂടെ ആ വഴിയിലൂടെ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ഈ ഉലക സഞ്ചാരത്തിന്റെ പോർച്ചുഗൽ യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവണ്ട് നമ്മൾ പോർച്ചുഗലിൽ ട്രാം 28 എന്ന് പറഞ്ഞ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ട്രാമിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകട്ടോ. 21 പേർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കയറാൻ പറ്റുന്ന ട്രാമാണ്, വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം കയറി ഇരിക്കാൻ പറ്റുന്ന ട്രാമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി കയറുന്നവരൊക്കെ നിൽക്കും. അങ്ങനെ നിന്ന് എത്ര പേരെ കയറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിറയാൻ പാകത്തിനുള്ളവരെ മുഴുവൻ കയറ്റും. നമ്മൾ ആദ്യം വിചാരിച്ചത് ഇരിക്കുന്നവരെ മാത്രം വെച്ച് ഇതങ്ങ് പോകുന്ന, ഇത് മിന്നൽ ബസ്സൊന്നും അല്ല എന്നുള്ളത് നമുക്ക് പിന്നീട് മനസ്സിലായി. ഇത് പയ്യെ പോവുള്ളൂ, വളരെ ശാന്തമായി സമാധാനത്തോടെ കുറേ നേരം നിർത്തിയിട്ട് നടന്നു പോകുന്ന ആൾ മൊത്തം ക്രോസ് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും പയ്യെ പോയിട്ട് ആരോടെങ്കിലൊക്കെ വഴി കൂടി പോകുന്ന ആളുകൾ, ആ ഡ്രൈവർ ഏട്ടൻ്റെ പരിചയക്കാരുണ്ടെങ്കിൽ അവരോടൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ പോകുന്നൊരു ട്രാമാണ്. നമുക്കിപ്പോൾ എന്തെങ്കിലും കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഒന്ന് നിർത്തും, ഒന്ന് 10 മിനിറ്റ് നിർത്തും, ഒരു ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞാൽ നിർത്തിയൊക്കെ തരും. ഇത്രയും സന്തോഷത്തോടെ സമാധാനത്തിൽ പോകുന്നൊരു വാഹനം എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടിട്ടേ ഇല്ല, നമുക്കങ്ങനെ ആലോചിക്കാനേ പറ്റില്ല. ഹോണടിച്ച് ആളെ മാറ്റി ചീറിപ്പാഞ്ഞു പോകുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല, കാരണം അങ്ങനെ പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ കൊടുക്കുന്ന പൈസ കറക്റ്റായിട്ട് മുതലാക്കാൻ പറ്റുന്ന ഒരു വാഹനത്തിനകത്ത് കയറി സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുമുണ്ടോ. അപ്പോൾ കെട്ടിടങ്ങൾ കണ്ടു, വളരെ മനോഹരമായ കെട്ടിടങ്ങളാണ്, അതെല്ലാം അവരുടെ തന്നതായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ചിട്ടുള്ളതായതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കെട്ടിടങ്ങളുടെയൊക്കെ ഒരു ആഢ്യത്തമൊക്കെ ഉണ്ടല്ലോ, ഒരു രാജകീയതയൊക്കെ തോന്നുന്നുണ്ട് അതിൻ്റെ ഇടയിലൂടെ പോകുമ്പോൾ. പിന്നെ നമ്മളെ പിന്നെ അല്ലാതെ കണ്ട സാധാരണ വീടുകൾ, കുറേ വീടുകളെല്ലാം ഓടുമേഞ്ഞ വീടുകളാണ്. നമ്മളിവിടുത്തെ ഓടുമായിട്ട് കാഴ്ചയിൽ അടുപ്പവുമുണ്ട് അടുപ്പമില്ലായ്മയുണ്ട്, എന്നാലും മേലൊക്കെ എല്ലാം സെയിം തന്നെയാണല്ലോ, ഓട് മേഞ്ഞിരിക്കുന്ന രീതിയൊക്കെ സെയിം തന്നെയാണ്. എല്ലാ വീടിൻ്റെ ഭിത്തിക്ക് വെള്ള നിറമാണ്, വൈറ്റ് പെയിൻറ് മാത്രമേ നമ്മൾ കണ്ടതിൽ എനിക്ക് തോന്നുന്നു 90% ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ഈ വെള്ള നഗരം എന്ന് ലിസ്ബണിനെ പണ്ട് മുതലേ വിളിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിളിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ആലോചിച്ചപ്പോൾ ചിലപ്പോൾ ഇതുകൊണ്ടായിരിക്കാം, എല്ലാ കെട്ടിടത്തിനൊക്കെ വൈറ്റ് നിറം ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ വെള്ള നഗരം, വെളുത്ത നഗരം എന്നൊക്കെ ഈ ഒരു നാടിനെ വിളിക്കാനുള്ളൊരു കാരണം. ഈ ഓടിനെ പറ്റി, ഓടുമേഞ്ഞ വീടുകളെ പറ്റി ആലോചിച്ചപ്പോൾ, അന്വേഷിച്ചപ്പോൾ റോമാക്കാരുടെ കാലം മുതലേ, റോമാക്കാർ ഈ നാട്ടിൽ വന്ന കാലം മുതലേ ഓടുമേയൽ രീതിയാക്കിയവരാണ്. പണ്ട് കാലം മുതലേ ഓടുമേഞ്ഞ വീടുകൾ ഇവിടെ ഉണ്ടായിരുന്നു, ആ വീടുകളൊക്കെ തന്നെയാണ് അതുപോലെ നിൽക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ട്രാമിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പെട്ടെന്ന് നമ്മളുടെ കണ്ണുകളെല്ലാം ഉടക്കി നമ്മൾ ചേട്ടാ ഒന്ന് നിർത്തിയിടാവോ, ഇതൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇനി അങ്ങോട്ടേക്ക്, അതായത് വീടുകളുടെ ഏരിയ കഴിഞ്ഞ് ഇനി അങ്ങോട്ടേക്ക് കുറേ ചരിത്ര പ്രാധാന്യമുള്ള കെട്ടിട

കണ്ടു തുടങ്ങുള്ളൂ. ആ കെട്ടിടങ്ങളുടെ ഭിത്തിയിലേക്ക് നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ ഭിത്തിയിൽ ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. എല്ലാ കെട്ടിടങ്ങളുടെയും ഭിത്തി ടൈലൊട്ടിച്ചിട്ടുള്ള ഭിത്തിയുള്ള കെട്ടിടങ്ങളാണ്. ആ ടൈലിൽ കംപ്ലീറ്റ് പല തരത്തിലുള്ള പെയിൻറ്റിങ്സ്, നല്ല ഭംഗിയുള്ള നീല നിറത്തിലുള്ള പല ഡിസൈനുകൾ കാണാൻ പറ്റുന്നുണ്ട്. അതിൽ പല പെയിൻറ്റിങ്സ് ഉണ്ട്, അല്ലാതെ പല തരത്തിലുള്ള ഡിസൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ടൈൽ, അതായത് ഇത്രത്തോളം ഭംഗിയുള്ള വൈറ്റ് ടൈൽ, അതിൽ നീല നിറത്തിലുള്ള പല തരത്തിലുള്ള ഡിസൈൻ, ഈ ടൈലിനാണ് അസുലജോസ് ടൈൽ എന്ന് പറയുന്നത്. ഈ അസുലജോസ് ടൈൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാണാൻ വേണ്ടി പോർച്ചുഗൽ വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഞങ്ങളുടെ ഗോവയിലുണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങൾ ഗോവയെ കണ്ടിട്ടുള്ളതാണ് എന്നൊക്കെ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മളിത് നാലാളോട് പറയുകയും ചെയ്യും. അപ്പോൾ അവർ പറയും ഗോവയിൽ എവിടെയുണ്ട്? അപ്പോൾ നമ്മൾ പറയും ഗോവയിൽ ശരിയാണല്ലോ, ഗോവയിൽ പോർച്ചുഗൽ കോളനിയിലാണ്, നമുക്ക് പോർച്ചുഗീസ് കോളനിയിലാണ് നമുക്ക് ഗോവയിൽ ഇത് കാണാൻ പറ്റുന്നത്. ഇതെല്ലാം അവർ കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ട് പോയിട്ടുള്ളതാണ്. നമ്മളിത് കണ്ടിട്ടുണ്ട്, നമുക്കിത് നേരത്തെ മുതൽ പരിചയമുണ്ട്. പക്ഷേ ഇത് അസുലജോസ് ടൈൽ ആയിരുന്നു എന്നും ഇതെല്ലാം പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു എന്നും നമുക്കറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഈ ടൈൽ, അതായത് വൈറ്റ് ടൈലിൽ നീല നിറത്തിലുള്ള ഡിസൈനുകൾ ഇവർ വരയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് മെഷീനിൽ ഡിസൈൻ സെറ്റ് ചെയ്ത് വരുന്ന പരിപാടിയല്ല, ഇപ്പോഴത്തെ ടൈലുണ്ടാക്കൽ പരിപാടിയല്ല. പണ്ട് കാലം മുതൽ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ടൈല് അതിൻ്റെ മുകളിൽ പെയിൻറ്റ് ചെയ്തിരുന്നു, ഇവർ അത് ഭിത്തിയിൽ ഒട്ടിച്ചിരുന്നു എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓർക്കും. നമ്മുടെയൊക്കെ വീട്ടിൽ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള ഇടങ്ങളിലൊക്കെ ടൈല് ഇട്ടത്, നമ്മൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ടൈല് കണ്ടത് എപ്പോഴാണെന്നൊക്കെ, നമ്മളൊക്കെ ടൈലെന്ന് പറയാനോ അല്ലെങ്കിൽ ആലോചിക്കാനോ തുടങ്ങുന്നതിന് മുമ്പ് അവരുടെയൊക്കെ നാട്ടിൽ ടൈൽ ഇട്ടിട്ടുണ്ട്. ആ ടൈല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വാസ്കോഡ് ഗാമയ്ക്ക് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. ഇത് കാണാനും നമ്മൾ പോകാറുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ നാട്ടിലെ പല ചരിത്രവുമായിട്ടും വളരെയധികം ബന്ധമുള്ള പല കാര്യങ്ങളും തുടങ്ങിയ ആളുകളുടെ നാട്ടിൽ പോയി കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ, അതൊക്കെ നമ്മളിങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരുടെ അസുലജോസ് സ്റ്റൈല് പലയിടങ്ങളിൽ കാണാൻ പറ്റും. അത് കാണുമ്പോൾ നമുക്കത് കണക്റ്റ് ആവും. ഇതെല്ലാം കണ്ട് നമ്മൾ പോകുമ്പോഴേ പലയിടത്തും മരക്കൊമ്പുകളിലൊക്കെ, മരങ്ങളൊക്കെ പലയിടത്തും ഉണ്ട്, മരക്കൊമ്പിലേക്കൊക്കെ നോക്കുമ്പോൾ കാക്ക ഇരിക്കുന്നു. അപ്പോൾ നമ്മൾ ശരിയാണല്ലോ, നമ്മുടെ ഇവിടെയും കാക്കയുണ്ട്, അത്രത്തോളം ദൂരെയുള്ള അവിടെയും കാക്കയുണ്ട്. കാക്കേനെ സൂക്ഷിച്ച് നോക്കുമ്പോൾ കാക്ക പോലെയൊക്കെ ഉണ്ടെങ്കിലും ശരിക്കും അത് നമ്മുടെ കാക്കേനെ പോലെ അല്ല. ദൂരെ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ ഒന്ന് തെറ്റിദ്ധരിച്ചേക്കാം. ഇത് കാക്കയല്ല കേട്ടോ, ഇത് റേവൻ പക്ഷിയാണ്. ഇത് ശരിക്കും ലിസ്ബണിൻ്റെ ഒരു സ്വന്തം പക്ഷി എന്നൊക്കെ വിളിക്കാൻ പറ്റും. കാഴ്ചയിൽ കാക്ക തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത് പോയി പേര് ചോദിച്ചാൽ മാത്രമേ ഇത് കാക്കയല്ലെന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ. അപ്പോൾ നമ്മൾ ഈ പക്ഷിയെ ഇതുപോലത്തെ ഒന്ന് നമ്മൾ ഇവിടെ ചെന്നിട്ട്, അതായത് ലിസ്ബണിലെത്തിയിട്ട് എവിടേക്കോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ലിസ്ബണിൻ്റെ ദേശീയ പതാകയുണ്ട്, ലിസ്ബണിൻ്റെ ഒരു പതാകയുണ്ട്. ഈ പതാകയിൽ ഒരു വലിയ കപ്പലിൻ്റെ പടവും കപ്പലിൻ്റെ രണ്ടറ്റത്തായിട്ടിരിക്കുന്ന രണ്ട് പക്ഷിയുടെ പടവും കാണും. ഈ രണ്ട് പക്ഷിയാണ് നമ്മളിപ്പോൾ ഈ മരത്തിൻ്റെ മുകളിൽ കണ്ടിട്ടുള്ള റേവൻ പക്ഷി, അല്ലെങ്കിൽ നമ്മുടെ കാക്ക. കറക്റ്റ് കാക്കയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാടിടങ്ങളിൽ നമ്മുടെ കാക്കയോട് സാമ്യമുള്ള മറ്റൊരു കാക്കയെ അവിടെ കാണാൻ പറ്റുന്നു. അതെല്ലാം കണ്ട് നമ്മൾ ട്രാമിൽ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് പോരും കേട്ടോ. ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അതെല്ലാം ഫുള്ളായിട്ട് കണ്ടു തീർക്കാൻ ചിലപ്പോൾ ഈ ഒരു 7 കിലോമീറ്റർ ട്രാമിന് പറ്റിയെന്ന് വരില്ല. പരമാവധി കാഴ്ചകളൊക്കെ കണ്ട് വണ്ടിക്കകത്ത് കയറിയിട്ടുള്ള, ട്രാമിനകത്ത് കയറിയിട്ടുള്ള നിരവധി സഞ്ചാരികളൊക്കെ പരിചയപ്പെട്ട്, കാരണം സമയം ഒരുപാടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ നാട്ടുകാർ അവരുടെ സാധനങ്ങളും, അതായത് അവരുടെ കച്ചവട സാധനങ്ങളൊക്കെ ആയിട്ട് വണ്ടിക്കകത്ത് കയറും, അടുത്ത സ്റ്റേഷനിൽ അവരിറങ്ങിപ്പോവും, നമ്മൾ അവിടെ തന്നെ ഇരിക്കും. നമ്മളിങ്ങനെ ബലം പിടിച്ച് അവിടെ തന്നെ പാറ പോലെ ഉറച്ചിരിക്കും, കാരണം ഇത് കംപ്ലീറ്റ് കറങ്ങി തീർന്നിട്ട് നമുക്ക് തിരിച്ചു വരേണ്ടതാണ്. എന്തായാലും ഒരുപാട് കാഴ്ചകൾ കണ്ട് തീർത്തതിൻ്റെ സന്തോഷത്തിൽ ഒരൊറ്റ ട്രാം യാത്ര, ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള TRAM 28 യാത്ര സന്തോഷത്തിൽ നമ്മൾ തീർക്കുവാണ്. നമ്മൾ ഇനിയും പോർച്ചുഗലിൽ പോകും, കാരണം വേൾഡ് കപ്പൊക്കെ ആകുമ്പോൾ നമുക്ക് പോർച്ചുഗലിൽ പോകാതിരിക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പല കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോർച്ചുഗലിൽ പോകും, കാഴ്ചകൾ കാണാൻ വേണ്ടി പോകും, പോർച്ചുഗലിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരാനും കൂടി പോകും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തിരിച്ചു വരുന്നത്. ഇത്രയും നേരം പോർച്ചുഗലിലൂടെ കറക്കിയത് വിനുവാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: നമസ്കാരം പ്രിയപ്പെട്ടവരെ, സമയം 10 മണി കഴിഞ്ഞ് 6 മിനിറ്റും 36-ാമത്തെ സെക്കൻഡുമായിരിക്കുമ്പോൾ അരികെയാണ്, അരികെ ഞങ്ങളുണ്ട്.
1: ഞാൻ സിമി.
0: ഞാൻ ശരത്. എന്താണ് അരികെ? ആരാണ് അരികെ? എന്തിനാണ് അരികെ?
1: അതെ, എന്താണ് അരികെ? അതായത്
0: കൂടെ, ഒപ്പം, ചേർന്ന്, ഒരുമിച്ച്, ഇതാണ് അരികെ. ആരാണ് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ? ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നവർ, മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ ഇന്ധനങ്ങളാകുന്നവർ, ഒപ്പം ഒരു മഴയ്ക്ക് കുടപിടിക്കാൻ, ഒരു വെയിലിന് തണലാകാനൊക്കെ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കാറില്ലേ?
1: തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ ഇല്ലായ്മയിൽ ചേർത്ത് നിർത്തുന്ന ആ ഒരാൾ,
0: കുടുംബമാകാം, സഹോദര്യമാകാം, സുഹൃത്താകാം, പ്രണയമാകാം, അങ്ങനെ ആരുമാകാം അരികെ പ്രതീക്ഷിക്കുന്ന കുറച്ച് മനുഷ്യന്മാർ. പലപ്പോഴും പ്രോഗ്രാം തുടങ്ങുമ്പോൾ നമുക്ക് നല്ലൊരു ഒരു വരി വെച്ച് തുടങ്ങാമെന്ന് പറഞ്ഞല്ലോ. പണ്ട് മഹാരാഷ്ട്ര നമ്മൾ പഠിക്കുമ്പോൾ ആർട്സ് ഡേ ഉദ്ഘാടനം ചെയ്യാൻ ഓർക്കുന്നുണ്ടോ? കമലാ സുരയ്യ മാധവിക്കുട്ടി വന്നിട്ട് തുടങ്ങിയ പ്രസംഗം ഇങ്ങനെയായിരുന്നു. കുട്ടികളെ, പ്രകടമാകാത്ത സ്നേഹം നിരർത്ഥ

0: ഘടകമാണ്. പിശുക്കൻ്റെ ക്ലാവ് പിടിച്ച നാണ്യശേഖരം പോലെ അർത്ഥശൂന്യവും. അവിടെയാണ് അരികെ. ഒരാൾക്ക് ജീവിക്കാൻ പ്രേരകമാകുന്ന ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു തൊടൽ, അതെല്ലാം കൊടുക്കാൻ എല്ലാവർക്കും പറ്റിയില്ലെങ്കിലും ഇതിലേതെങ്കിലുമൊക്കെ ഒരു നല്ല കേൾവിക്കാരായിട്ടിരിക്കാനെങ്കിലൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നാശിക്കാത്ത ഒരാളുണ്ടാവില്ല.
1: ഇല്ല, തീർച്ചയായിട്ടും ഇല്ല.
0: അവിടെ അരികെ റെയിൻബോയുണ്ട്, ആകാശവാണിയുണ്ട്,
1: ഞങ്ങളുണ്ട്.
0: അങ്ങനെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം നിറഞ്ഞതോ സങ്കടം നിറഞ്ഞതോ ഒറ്റപ്പെട്ടു പോയതോ ഒരുപാട് ഒപ്പം ചേർന്നിരുന്നതോ എന്ത് സന്തോഷങ്ങളും സന്താപങ്ങളും എല്ലാം പങ്കുവെക്കാം,
1: ഷെയർ ചെയ്യാം ഇവിടെ.
0: ഇവിടെ ഇവിടെ ഇന്നത്തെ വിഷയം ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തനിച്ചായി പോയ, ഉലഞ്ഞു പോയ, സങ്കടം വന്നു പോയ ഒരു സമയത്ത് ഒരു ബന്ധവും കൽപ്പിക്കാതെ ഒരടുപ്പവും മുൻ പ്രതീക്ഷിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടായിരുന്ന, നിങ്ങളെ വീണ്ടും ലൈഫിലേക്ക് തിരികെ കൊണ്ടുവന്ന ആ ഒരാളെക്കുറിച്ച്,
1: നമ്മളെ ചേർത്ത് പിടിച്ച ആ ഒരാൾ,
0: അതാരാണ്, സാഹചര്യം എന്താണെന്നൊക്കെ പറയാൻ ഞങ്ങളെ വിളിക്കാം.
1: വിളിക്കേണ്ട നമ്പർ ഇതാണ്: 04842421 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്.
0: ഒപ്പം തന്നെ നമ്മൾ ഇട്ടിരിക്കുന്ന പോസ്റ്റ് റെയിൻബോ എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്ന ഇൻസ്റ്റയിലും ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ എന്ന
1: ഫേസ്ബുക്ക് പേജിലും
0: കമന്റ്
1: ചെയ്യാവുന്നതാണ്.
0: ആരാണ്, ആർക്കൊപ്പമാണ്, എന്നാണ്, എന്തിനാണ് അരികെ ഉണ്ടായിരുന്നതെന്ന്
1: ഞങ്ങൾക്കറിയാം. നിങ്ങൾക്ക് എന്തോ ഞങ്ങളോട്
0: പറയാനുണ്ടെന്ന്. അപ്പോൾ കേൾക്കാൻ ഞങ്ങളുണ്ട്, പറയാൻ നിങ്ങളെ ക്ഷണിച്ചുകൊണ്ട് തിലക്കാത്ത പാട്ടും
1: പിരിയാത്ത കൂട്ടും
0: അരികെ. റെയിൻബോ എഫ് എം കൊച്ചി 107.5.

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി
1: ഇത്
0: നമ്മളല്ലേ ഇനി പറയണ്ട, പറയേണ്ട ആൾക്കാർ വന്നിട്ടുണ്ടേ, കേട്ടോ. ഹലോ, ശരത്താണ്, സിമി ഉണ്ട്, ഇതാരാണ്?
2: മോനെ ഒത്തിരി കാലമായിട്ട് വിളിക്കാൻ കാത്തിരിക്കുക, കിട്ടാറില്ല.
1: ആരാണ്?
2: ഒരു കൊല്ലമായി ഞങ്ങൾക്ക് സുഖമില്ലാതെ ഇരിക്കുക.
0: അയ്യോ, ഇതാരാ വിളിക്കണേ?
1: പേരെന്താണ്?
2: ആദ്യമായിട്ടാണ് കിട്ടുന്നത്.
1: പേര് പറയാമോ?
0: അമ്മയുടെ പേര് പറയോ.
2: മീനാക്ഷി.
0: മീനാക്ഷി അമ്മയാണ് അല്ലേ?
2: വയസ്സായി
0: 77 വയസ്സുള്ള ചെറുപ്പക്കാരിയാണ് കേട്ടോ. എന്നിട്ട് കുട്ടി ഇപ്പൊ എന്താ ചെയ്യണേ ഉറങ്ങാണ്ട്? കുട്ടി ഉറങ്ങാണ്ട് ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കണേ? പ്രോഗ്രാം കേട്ടോണ്ടിരിക്കാണ്.
1: മോന് മാത്രം മതിയോ? അപ്പൊ
0: ഒരു മോള് കൊണ്ട് ഉണ്ട് ദത്ത് എടുക്കാനായിട്ട്. ദത്ത് എടുക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട്
1: ഞാൻ പറയുന്നില്ല, നിങ്ങൾ സംസാരിച്ചു.
0: സിമി, സിമി പിണങ്ങി.
1: ഇല്ല ഇല്ല ഇല്ല, ഒരിക്കലും ഇല്ല കേട്ടോ.
0: സിമി, മോളുണ്ട്, മോളുണ്ട്, ഒരു തക്കട് മോളുണ്ട്. സിമി,
1: എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേറെ
2: വിശേഷം, ഒരു കൊല്ലമായിട്ട് 4 ഓപ്പറേഷൻ കഴിഞ്ഞ് കട്ടിലേ തന്നെയാണ്.
1: അയ്യോ
0: അയ്യോ, എന്ത് പറ്റി അമ്മ?
2: മുട്ട് ഓപ്പറേഷൻ ചെയ്തതാണ്.
0: ഓ, അത് വർഷം ചെയ്ത പോലെ. 4 ഒക്കെ ചെയ്യണോ?
2: അപ്പൊ ആളിച്ച പറ്റി 4 ആയി.
1: ഓക്കെ, എന്താ പറയാ ഇതിനൊക്കെ? നമ്മള്
0: എന്ത് മറുപടി പറയാനല്ലേ?
1: ചില കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾക്ക് മറുപടി ഇല്ല.
0: അമ്മയുടെ ജീവിതത്തിലുണ്ടല്ലോ പല പരീക്ഷണങ്ങളും സങ്കടങ്ങളും ഒക്കെ, എല്ലാ മനുഷ്യന്മാരെ പോലെ ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ അമ്മയുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലൊക്കെ ക്ഷണിക്ക് ആരും ഇല്ലല്ലോ എന്നൊക്കെ തോന്നുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കൂടെ വന്നിട്ടുള്ള ആരെങ്കിലും കുറിച്ച് പറയാൻ പറ്റുമോ?
2: എന്റെ ഈ സമയത്ത് എനിക്ക് ഒത്തിരി പേര് സഹായത്തിനുണ്ടായിരുന്നു, പേരെടുത്ത് പറയാൻ പറ്റത്തില്ല.
0: കാരണം കുറെ പേരുണ്ടല്ലേ,
1: എല്ലാവരും വന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു
0: സത്യം.
1: പലർക്കും അതില്ലല്ലോ.
0: കുറച്ച് മുന്നേ പറഞ്ഞുള്ളൂ, വീണ് കിടക്കുമ്പോഴറിയാം നമുക്ക് ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് അല്ലേ?

0: അത് ഇന്നലെ നമ്മൾ ചെയ്തത് നല്ലത് കൊണ്ടാണമ്മ അല്ലേ?
1: ആ ഒരു കാര്യത്തിൽ ഭാഗ്യവതിയാണ് കേട്ടോ. പക്ഷെ പലർക്കും പറയാനുള്ളത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഞാൻ വീണപ്പോൾ ആരും എനിക്ക് ഉണ്ടായിരുന്നില്ല
0: എന്നുള്ള സംഗതി പരാതി പരിഭവമൊക്കെയാണ്. എന്തായാലും മീനിക്കുട്ടിക്ക് ആളുണ്ട് അല്ലേ? വേറെ ആരൊക്കെ ഉണ്ട് വീട്ടിലമ്മയുടെ?
1: അപ്പോ ഭക്ഷണം വെക്കലും മറ്റു കാര്യങ്ങളും ഒക്കെ ആരാണ്? സഹായത്തിന് ആളുണ്ട്.
2: വീട്ടിൽ പോയി, മൂന്ന് മക്കളുണ്ട്.
0: മകളൊക്കെ നാട്ടിലുണ്ടോ അല്ലെങ്കിൽ പുറത്താണോ?
2: മകളെ അടുത്ത് താമസിക്കുന്നേ.
1: അപ്പോ ആൾക്കാരുണ്ട്,
2: എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്.
1: അപ്പൊ എല്ലാവരും ഉണ്ട്, ഒരു വിളിപ്പാട് അകലെ എല്ലാവരും ഉണ്ട്.
0: അരികെ ഞങ്ങളും ഉണ്ട്.
1: അങ്ങനെ തന്നെ ആവട്ടെ കേട്ടോ.
0: അപ്പൊ അമ്മക്ക് എന്ത് ഏത് പാട്ടാണ് വെച്ചാറുണ്ട് ഞങ്ങള്? അപ്പൊ ഒരുപാട് ഇഷ്ടത്തോടെ കൂടെ നിൽക്കുന്ന എല്ലാ അമ്മമാരുടെയും ഓർമ്മ വരുന്ന മക്കൾക്ക് അമ്മയെന്ന് പറയുമ്പോ ഈ പാട്ടേ ഓർമ്മ വരുള്ളൂ. അത് വെച്ച് തരാം കേട്ടോ. കേക്കണേ, മുഴുവൻ കേട്ടിട്ട് ഉറങ്ങിയാ മതി കേട്ടോ. ഓക്കെ അമ്മ,
1: ശരി എന്നാ. അപ്പൊ ഇനി വീണ്ടും ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സംസാരിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും വളരെ സന്തോഷമായി. ഞാൻ ആദ്യം വിചാരിച്ചു ആരും ഇല്ല എന്നാണോ പറയാൻ വരുന്നത് എന്നുള്ളൊരു വിഷമമായിരുന്നു. അങ്ങനെ പറയല്ലേ എന്ന്. പക്ഷെ അത് വലിയൊരു സന്തോഷത്തിലേക്കാണ്. എനിക്ക് എല്ലാവരും ഉണ്ട് എന്ന് കേൾക്കുന്നത് ഈ ഒരു സമയത്ത്, ഈ ഒരു ലോകത്ത്, ഈ ഒരു സമയത്ത് കേൾക്കുന്നത് വളരെ അപൂർവമാണ്.
0: അപൂർവമാണ്, ചില അപൂർവതകൾ നമ്മളെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്നതാണ്. എന്നാലും ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ അമ്മയ്ക്ക് എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും പറയാനുള്ള ഭാഗ്യം ഉണ്ടായത്.
1: അതെ
0: പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആരുമില്ലായ്മയുടെ കാലത്ത് എല്ലാവരും ഉണ്ട് എന്നുള്ളൊരു അത്ഭുതം കൂറുന്ന വാക്കുകൾ പറയാൻ ഒരുപാട് പേർക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അരികെ
1: കൂടെയുണ്ട്
0: ഞങ്ങൾ ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. അമ്മ എന്താണ്, അമ്മയുടെ പുണ്യം എന്താണ്, അമ്മയാകുന്ന നന്മ എന്താണെന്ന് പറയുന്നൊരു പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. അടുത്തതായി വിളിക്കണം 0484-242-8101. അത് ഇംഗ്ലീഷിൽ പറയാനല്ലേ സിമേ.
1: 0484-242-8101.

0: തനിച്ചാകാതിരിക്കുക എന്നതാണ് പ്രിയപ്പെട്ട ഏതൊരാൾക്കും നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സമ്മാനം അല്ലേ?
1: കൂടെയുണ്ട് എന്നതാണ് പ്രിയപ്പെട്ട ഒരാൾ കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ വാഗ്ദത്വം.
0: ശരിയാണ് അല്ലേ?
1: അപ്പൊ കൂടെയുണ്ട്, അതെ, അരികെ ഷമീർ ഉണ്ട്. ഹലോ
2: ഹലോ
1: ഷമീർ, എവിടെ നിന്നാണ്?
2: സംസാരിച്ചിട്ടുണ്ട്
0: കഴിഞ്ഞ ആഴ്ച എന്തോ മറ്റെന്തോ എനിക്ക് ഓർമ്മ വരുന്നു.
2: ശരത്തുമായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒരു അവസരവും കാര്യങ്ങളൊക്കെ വളരെ വളരെ ഉണ്ടാകുന്നുണ്ട്. കാരണം ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുമ്പോഴേ വേറൊരു പ്രത്യേകത, നമ്മള് മൂന്നോട്ടായിട്ട് വിളിക്കുമ്പോഴായിരിക്കും സംസാരം. നമ്മളെ റിട്ടേണിങ് റിയാക്ഷൻ തരുമ്പോ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഇതാണ് നമുക്ക് തരണേ.
1: താങ്ക് യു ബ്രോ. ഇതൊരു കൊടുക്കൽ വാങ്ങലാണ് ഷമീറെ. നിങ്ങൾ തരുന്ന ഒരു എനർജിയുടെ കുറച്ചും കൂടി നമ്മൾ കൂടുതൽ വരുന്നു, ഞങ്ങളിത് നിങ്ങൾ എടുക്കുന്നു, ഇങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലിന്റെ സന്തോഷം. ഇപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം
2: ഇവിടെ വീട്ടിൽ മാത്രം കറണ്ട് ഇല്ല, എന്ത് വയറിന്റെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമ്മൾ ഉറക്കമില്ലാതെ ഇവിടെ ഇരിക്കുന്നു.
0: ഓ, അത് ശരി. അപ്പൊ ആ സമയത്ത് വെച്ചതാണ് കേട്ടതാണ് അല്ലേ? അപ്പൊ എന്താണ് പറയാനുള്ളത്?
1: ആരാണ് കൂടെ ഉണ്ടായത് സപ്പോർട്ടായിട്ട്?
2: സപ്പോർട്ടായിട്ട് എന്താ പറഞ്ഞാല് ഇപ്പൊ എന്റെ വാപ്പ മരിച്ചിട്ട് ഒരു ഒന്നര വർഷമായി. ആ ഒന്നര വർഷത്തിനാണെങ്കിൽ എന്താ പറയാ എന്ന് വെച്ചാല് വാപ്പ ഉപയോഗിക്കുന്ന കട്ടില്, വാപ്പ ഉപയോഗിക്കുന്ന വസ്ത്രം, വസ്ത്രം എന്ന് പറഞ്ഞ പുതപ്പായിട്ടുണ്ട്, മറ്റേ തലയാണ്. പിന്നെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് ആ വസ്ത്രങ്ങളൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ കിടക്കുമ്പോ ഉപയോഗിക്കുന്ന പറഞ്ഞ കട്ടല്ല കേട്ടോ. കാരണം എന്താ വെച്ചാല് കഴിഞ്ഞ ദിവസം വാഷിംഗ് മെഷീനിൽ ഇങ്ങനെ വാപ്പയുടെ ഷർട്ട് ഉണ്ടായിരുന്നു. ഷർട്ട് അലമാരി എടുത്ത് വാഷിംഗ് മെഷീൻ എടുത്തപ്പോ നമ്മളെ കണ്ണ് ശരിക്കും കരഞ്ഞു പോയി. അതൊരു എന്താ പറയാന്ന് വെച്ചാല് നമുക്ക് അവര്

0: ഉപ്പായും ഉമ്മയും ഒരു നല്ലൊരു സപ്പോർട്ട് ആണ്. ഉപ്പ ഉമ്മ എന്റെ കൂടെ ഉണ്ട്. അപ്പ മരിച്ചുപോയി. അപ്പൊ വാപ്പ മരിച്ചപ്പോഴത്തേക്കും മാനസികമായിട്ട് വല്ലാത്ത ഒരു ബുദ്ധിമുട്ടിലേക്ക് നമ്മളെത്തി. അതിന്റെ റിക്കവറി ചെയ്യാനായിട്ടാണ് നമ്മൾ ശ്രമം. കാരണം അത് കുറച്ച് കുറച്ച് നാളത്തേക്ക് നമുക്കിത് ഉണ്ടാവും. അത് എത്ര വലിയ കോടീശ്വരനാണെങ്കിൽ, എത്ര വലിയ മനസ്സിരുത്തുള്ള ഒരാളാണെങ്കിൽ പോലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്.
1: പക്ഷേ
0: നമുക്ക് പൈസ കൊടുത്താൽ കിട്ടാത്ത ഏറ്റവും വലിയ സംഭവം, പൈസ കൊടുത്താൽ പലതും നമുക്ക് ഈ ലോകത്ത് കിട്ടാത്ത ഒരു സംഭവമില്ല. പക്ഷെ പൈസ കൊടുത്താൽ കിട്ടാത്ത ഒരു അറ്റ രണ്ടെണ്ണേ ഉള്ളൂ, മാതാപിതാക്കളെന്നു. അപ്പൊ അതിന് നമ്മള് ഇപ്പൊ ശരത്തിനാണെങ്കിലും ശരത്തിന്റെ കൂടെ നിൽക്കുന്ന കൃഷിയാണെങ്കിലും ആരെങ്കിലും മാതാപിതാക്കളോടാണ് ആദ്യം ഏറ്റവും നമ്മൾ നന്ദി പറയേണ്ടത്.
2: സത്യം.
0: സത്യം ഇപ്പൊ പല ആൾക്കാരും പറയുന്ന ഒരു പാട്ട് ചോദിച്ചൊക്കെ വിളിക്കാറുണ്ട്. പക്ഷെ ഞാനീ പറയുന്ന കാര്യങ്ങൾ എത്ര പേര് കേൾക്കുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ വൃദ്ധാസദനം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, നമ്മളൊന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ തുടച്ചു നീക്കാവുന്നല്ലോ. അതിന്റെ ആവശ്യമില്ല. നമ്മള് ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചാൽ മതി, നമ്മള് പ്രായമുള്ളൂ, നമ്മള് വാർത്തീക്ഷണത്തിലേക്ക് എത്തും. അപ്പൊ നമ്മൾ ഒറ്റപ്പെടൽ നമ്മൾ തനിച്ചാവും. തനിച്ചാകുമ്പോ നമ്മള്
1: ചിന്തിക്കണേ.
2: എന്തായാലും അദ്ദേഹം പറഞ്ഞു വന്നൊരു കാര്യത്തില് ഒരു ഒരു യോജിപ്പിനപ്പുറത്തേക്ക്, വൃദ്ധസദനങ്ങൾ എന്നൊക്കെ പറയുന്നിടങ്ങളിലും വീട്ടിൽ തനിച്ചായി പോകുന്ന അച്ഛനമ്മ ഒറ്റക്കാക്കാൻ പറ്റാണ്ട് അവർക്ക് അവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള മനുഷ്യന്മാരുമായിട്ട് ഒന്ന് സോഷ്യലൈസ് ചെയ്ത് സംസാരിക്കാനുള്ള ഒരു നല്ല ഇടങ്ങളായിട്ട് വൃദ്ധസദനം ഒരു മോശം പ്രയോഗമായിട്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ ലൈവായിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരു
1: കൊടുക്കുന്നുണ്ട്.
2: അദ്ദേഹം പറഞ്ഞു വന്ന കാര്യം മാതാപിതാക്കളെ സ്നേഹിക്കണം, ചേർത്ത് വെക്കണം എന്നുള്ളതാണ്.
1: അതിനേക്കാൾ ഉപരി ആ താങ്ങാൻ നിന്ന ഒരു മനുഷ്യൻ ബാപ്പയായിരുന്നു എന്നതാണ് ആ പറഞ്ഞു വെച്ചതിന്റെ അർത്ഥം. ബാപ്പയും ഉമ്മയും ആണ് എന്നുള്ളതാണ്. അതാണ് മറ്റെന്തൊക്കെ നഷ്ടപ്പെട്ടാലും നമുക്കതിന് പകരം വാങ്ങിക്കാം, പകരം പിടിക്കാം.
2: എന്തും
1: ചില കാര്യങ്ങൾ
2: എനിക്ക് ഓർമ്മ വരുന്നുണ്ടല്ലോ ചേച്ചി. എനിക്ക് നമ്മുടെ നാരായണ മാസ്റ്റർ, കൽപ്പറ്റ നാരായണ മാസ്റ്റർ ഒരു കവിതയാണ് ആശ്വാസം, കേട്ടോ? അത് ആശ്വാസം. ഞാൻ ഒന്ന് പറഞ്ഞു കവിത പറയാൻ പാടുന്നില്ല. കവിത ഇങ്ങനെയാണ്: അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈര്യം കിടത്തില്ല, ഇനി എനിക്ക് ഉണങ്ങിപ്പാറും വരെ തലതുവർത്തേണ്ട, ആരും ഇടപെടുത്തി നോക്കില്ല, ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിൽ ഇരുന്നു കൊണ്ട് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം, പാഞ്ഞെത്തുന്നൊരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല, ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കേണ്ട, വിഷം തീണ്ടി രോമത്തുളയിലൂടെ ഊർന്ന് ചോരവാർന്നു ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതെയായി, ഇനി എനിക്ക് എത്തിയിടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കിടന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു, തൻ്റെ കുറ്റമാണ് ഞാൻ അനുഭവിക്കുന്നതത്രയും എന്ന ഗർഭകാല തോന്നലിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി, ഒടുവിൽ അമ്മ എന്നെ പെറ്റുതീർന്നു, ഭൂമിയിൽ ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല. പെട്ടെന്ന് എനിക്ക് മാഷിന്റെ മുഖവും,
1: ഞാനിത് കേട്ടിട്ടുണ്ട്, പെട്ടെന്നാണ് എനിക്ക് ഹെഡിങ് മനസ്സിലായില്ല, പക്ഷെ അതിലെല്ലാ കാര്യങ്ങളും പറഞ്ഞ് പറയാതെ പറഞ്ഞു വെച്ചിട്ടുണ്ട്.
2: അതിലെനിക്ക് ഏറ്റവും സ്വാധീനിച്ചൊരു കാര്യം, ഞാനിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ കേരളമെമ്പാടും യാത്ര ചെയ്ത് പലയിടങ്ങളിലും പോയിട്ട് വരുമ്പോൾ എത്ര ലേറ്റ് ആയാലും ഭാര്യയും കുട്ടികളൊക്കെ സ്വാഭാവികം ഉറങ്ങിയിട്ടുണ്ടാവും, പക്ഷെ എനിക്കറിയാം ഞാൻ എത്തിയാൽ മാത്രം വിളക്കണി അണയുന്ന ഒരാളുണ്ട്. അമ്മ ഉറങ്ങിപ്പോവും, അച്ഛനാണ്, പക്ഷെ ഞാൻ വന്നാലേ അച്ഛൻ ഉറങ്ങുള്ളൂ എന്ന് എനിക്കറിയാം. സലീമേട്ടൻ്റെ അച്ഛൻ ഉറങ്ങാത്ത വീട്
1: ശരിയാണ്. ആ ഒരു ചിത്രവും അത് ഞാൻ അത് ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ള ചിത്രങ്ങളിൽ ഒന്ന് അതാണ്. നമുക്ക് ടച്ച് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടാവും അല്ലേ അതിൽ. ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞില്ലേ ഷമീർ, അദ്ദേഹം പറഞ്ഞില്ലേ അദ്ദേഹം അച്ഛൻ ഉപയോഗിച്ച കാര്യങ്ങൾ, അച്ഛന് മരിച്ചിട്ട് ഒന്നര വർഷമായിട്ടുള്ളൂ എന്നുള്ളത്. ഈ സെയിം സാധനം എൻ്റെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക, എൻ്റെ അച്ഛൻ പോയിട്ടും ഒന്നര വർഷമായിട്ടുള്ളൂ. അപ്പൊ ഈ പറയുന്ന സാധനങ്ങൾ നമ്മൾ ചില ആചാരപ്രകാരം അതെല്ലാം കത്തിച്ച് കളയും, ഉപേക്ഷിച്ച് കളയും. ഇതിനൊക്കെ ഞാൻ വീട്ടിൽ റിബലായിരുന്നു കുറച്ച് കാര്യങ്ങൾക്ക്. ഇതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, കത്തിച്ചിട്ടില്ല. കാരണം അച്ഛൻ അവിടെ ഉണ്ട്, പോയിട്ടില്ല എന്നുള്ളൊരു കാരണം നമുക്കില്ല. നമ്മളുടെ എല്ലാ കഷ്ടപ്പാടിലും ബുദ്ധിമുട്ടിലാണെങ്കിലും ആരൊക്കെ ഇല്ലെങ്കിലും ആ ഒരു തണൽ അവിടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക്, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്.
2: എനിക്കൊന്നും പറയാനില്ല. When heart is full, words are few എന്നൊരു ഫീൽ ആണ്.
1: നമുക്ക്
2: പാട്ട് കേട്ട് തിരിച്ചു വരാം. പ്രിയരെ വിളിക്കൂ 0484 2 4 2 8 1 0 1 കേട്ടുകൊണ്ടിരിക്കുന്നു.

0: ഹലോ
1: ഹലോ, കേൾക്കാമോ?
2: ഹലോ, കേൾക്കാം കേൾക്കാം.
0: ആ നമസ്കാരം.
1: അരികയാണ് കേട്ടോണ്ടിരിക്കുന്നത്. അരികെ, ഞങ്ങൾക്കരികെ ഇപ്പൊ ആരാ ഉള്ളത്?
2: കുമുദാബായ്.
1: കുമുദാബായ്
0: എവിടുന്നാണ്?
2: കൊടുങ്ങല്ലൂര്.
1: നല്ല പേര്. ഇതാരായി പേരിട്ടത്? അച്ഛന്റെ പേരെന്തായിരുന്നു? ഗംഭീരം. കുമുദാബായ് ഇഷ്ടായി. എന്നിട്ട് ആരൊക്കെയുണ്ട് വീട്ടില്?
2: എനിക്ക് ഞാൻ ഒറ്റയാണ്. എനിക്ക് ഞാനിപ്പോ മകളുടെ വീട്ടിലാണ് താമസിക്കുന്നത്.
0: അപ്പൊ പിന്നെ എങ്ങനെയാ ഒറ്റയാവണേ?
2: എന്റെ അച്ഛൻ മരിച്ചുപോയി. എനിക്ക് ആകെട്ടായിരുന്നു, എന്റെ അച്ഛനായിരുന്നു.
0: ഇപ്പൊ മകളും ഉണ്ടല്ലോ.
1: ഇപ്പൊ മകളുണ്ട്, അവരുടെ കുടുംബം ഉണ്ട് ഇല്ലേ?
2: മകളും ഭർത്താവും മാത്രമേ ഉള്ളൂ. മക്കൾ രണ്ട് പേരുണ്ട് മകൾക്ക്. അവര് ബാംഗ്ലൂര്.
1: ഒറ്റയല്ലാത്തൊരു ജീവിതത്തിൽ നമ്മൾ ഒറ്റയല്ല ഒറ്റയല്ല ഒറ്റയല്ല കേട്ടോ.
2: ഞാൻ എത്ര നാളായി എന്നറിയോ തെരത്ത് എന്ന് പറഞ്ഞ
0: മഹാനെ വിളിക്കാൻ.
1: അച്ഛടാ, എന്നെ അറിയോ?
2: ഒരു വർഷം കേട്ട് അധ്യാപകനാന്ന് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി.
1: ചെരിങ്ങുമാരേട്ടൻ പറഞ്ഞ പോലെ കണലു ലുക്കില്ലെന്നുള്ളൂ, ഭയങ്കര ബുദ്ധിയാണ്. എന്നിട്ട് ആരാണ് കുമുദാബായിയുടെ അരികെ ഉണ്ടായിട്ടുള്ളത്? സങ്കടം വന്നപ്പോ, വിഷമം വന്നപ്പോ, സന്തോഷം വന്നപ്പോഴൊക്കെ
0: എല്ലാം
1: ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാള്
0: കൂടെ നിന്നത്?
1: പ്രതീക്ഷിച്ച അച്ഛനാണല്ലേ? അച്ഛനുണ്ടായിരുന്നു, വിളിച്ച വിളിപ്പുറത്തുണ്ടായിരുന്നു.
0: അച്ഛൻ എന്തായിരുന്നു ചെയ്തത്? ചെയ്തോണ്ടിരുന്നത് എന്തായിരുന്നു? അച്ഛൻ
1: അധ്യാപകനായിരുന്നു.
0: അപ്പൊ അച്ഛനും മകളും ആയിരുന്നു വീട്ടില് താമസിച്ചോണ്ടിരുന്നത്.
1: അച്ഛൻ്റെ മോള്.
2: എന്റെ അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ കുഞ്ഞിലേ മരിച്ചുപോയി.
0: മനസ്സിലാക്കാം, ഊഹിക്കാൻ പറ്റും ആ ഒരു ബന്ധം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. നമുക്കേ ഇടക്കിടക്ക് ചില ഓർമ്മകൾ വരുമ്പോ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്. നമ്മൾ അവിടെ തന്നെ സ്റ്റക്കായി പോയാൽ എന്ത് ചെയ്യും? നമുക്ക്
1: മുന്നോട്ട്
0: പോകണ്ടേ? മുന്നോട്ട് പോകണ്ടേ? പിന്നെ വേറൊരു കാര്യമുണ്ട്. മറ്റു പലരുടെയും കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മളൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭാഗ്യവാന്മാരാണ്.
1: അത്ര കാലം അത്ര ദൂരം അച്ഛനുണ്ടായിരുന്നു
0: അല്ലേ?
1: അത്രമേൽ തണൽമരമായ അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഇന്നലെ കൊണ്ട മഴയായിരുന്നു ഇന്നത്തെ ജീവിതത്തിന്റെ കുളിര്. അച്ഛൻ ഇന്നലെ കൊണ്ട് വെയിലായിരുന്നു ഈ ജീവിതത്തിന്റെ തണൽ എന്ന് ഓർക്കുമ്പോൾ വലിയൊരു നന്ദിയുണ്ട് ആ മനുഷ്യനോട് അല്ലേ? ആരോ എഴുതിയത് വായിക്കുന്നു, ജീവിതം വായിച്ചു പഠിക്കാൻ അച്ഛനോളം വലിയൊരു പാഠപുസ്തകം വേറെയില്ലെന്ന്. പലപ്പോഴും ഈ അമ്മയാകുന്ന പുഴയെ ധ്യാനിക്കുമ്പോ അച്ഛനാകുന്ന കടലിനെ പല മക്കളും മറന്നുപോകും. കർക്കശക്കാരൻ, മുഴുശുണ്ടിക്കാരൻ, ദേശിക്കാരൻ, പിശുക്കൻ, എന്തൊക്കെയാണ്
0: ചാർത്തിക്കൊടുത്ത പട്ടങ്ങൾ.
1: പക്ഷെ അച്ഛനാണത് ഒരു തണലമരം. അത് എന്നാണ് അതിന്റെ തായ്വേര് പോകുന്നത്? അപ്പോഴേ ഞാൻ പലപ്പോഴും പറയാറുണ്ട് മക്കളോടൊക്കെ, നമുക്ക് പ്രായപൂർത്തിയാവുന്നതേ 18 വയസ്സിലാണെന്ന് പറയുമെങ്കിലും ഈ അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോകുമ്പോൾ അതുവരെ നമ്മൾ കുട്ടികളാണ്. നമുക്ക് ആസ്വദിക്കാം, നമുക്ക് അഹങ്കരിക്കാം കുട്ടിത്തത്തിൻ്റെ എല്ലാ സ്വാതന്ത്ര്യങ്ങളും. പക്ഷെ അവര് ഇല്ലാണ്ടാവുമ്പോൾ നമ്മൾ കുട്ടി എന്നത് മാറി മുതിരാൻ തുടങ്ങും. ഒരു അന്തവും കുന്നില്ലാത്ത വളർച്ചയായിരിക്കും അല്ലേ? അപ്പോ കുമുദാബായിക്ക് ഏത് പാട്ടാണ് വേണ്ടത് അച്ഛന് വേണ്ടിയിട്ട്?
0: ഞാനത് തരില്ല. അത് തന്നിട്ട് കരയാനല്ലേ? അത് തന്ന കരയും, അത് കേട്ട ഉറപ്പായിട്ടും കരയും. അതിനു വേണ്ടിട്ടല്ലേ ചോദിക്കുന്നേ?
1: അച്ഛനുണ്ട്. ഒന്ന് നീട്ടി വിളിച്ചാൽ തൊടും ദൂരത്ത്, ഒന്ന് നീട്ടി ഇങ്ങനെ ഒരു ശ്വാസം എടുത്താല് ഗന്ധമായിട്ട് അച്ഛനുണ്ട് കേട്ടോ. അച്ഛന്റെ മോള്
0: ചിരിച്ചിട്ട് വെച്ചാ മതി.
1: സന്തോഷായിട്ട് വെച്ചേ.
0: സന്തോഷായിന്ന് പറ.

0: ഇല്ല ഈ മഴയത്ത് ഈ കാറ്റിൽ
1: എന്തോ അങ്ങനെ എത്ര എത്ര മക്കളുണ്ട്
2: അല്ല ഇത് ആലോചിച്ചു നോക്കൂ നമ്മുടെ ചില വിശ്വാസങ്ങളൊക്കെ ഇല്ലേ എന്താ ആത്മാവ് അങ്ങനെയൊക്കെ ഉള്ള അപ്പൊ ഇവിടേക്ക് ഇരുന്നിട്ട്
1: നമ്മളെ കാണുന്നുണ്ടാവില്ലേ
2: അച്ഛനെ കാണുന്നെങ്കിൽ എന്തോ ഒരു സന്തോഷിക്കണ്ടാവും ഈ ആകാശവാണിയിലൂടെ അല്ലേ ആകാശത്തെ അലിവലിയായി പോയിക്കൊണ്ടിരിക്കുന്ന വാക്കില് അച്ഛൻ ഓർമ്മകളുമായിട്ട് ഈ മകൾ ഇപ്പോഴും ജീവിക്കണ്ടെന്നൊക്കെ
1: പിന്നെ
2: അറിയണ്ടാവും
1: പിന്നെ ഞാനൊരു ഒരു സീക്രട്ട് ഞാൻ പറഞ്ഞുതരട്ടെ
2: പറഞ്ഞോട്
1: കേൾക്കണ്ടോ ഞാൻ പറയുന്നേ ഒത്തിരി സങ്കടം സഹിക്കാൻ വയ്യാത്തപ്പോൾ ഞാൻ എന്താ വിചാരിക്കണമെന്ന് അറിയാവോ നമ്മളെല്ലാവരും അച്ഛൻ പോയ ആ വഴിയിലേക്ക് തന്നെയല്ലേ നമ്മളും പോകുന്നത്
2: സത്യം
1: നമ്മളെല്ലാവരും ഒരേ വഴിയിലേക്കാണ് പോകുന്നത് അല്ലേ
2: അത്രയുള്ളൂ
1: അപ്പോൾ പിന്നെ നമ്മൾ എവിടേക്കെ വെച്ച് എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കണ്ടുമുട്ടും എന്നുള്ള ഒരു വിശ്വാസം തീരെ സഹിക്കാൻ വയ്യാത്തപ്പോൾ പക്ഷെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല ജീവിക്കേണ്ടത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ നമ്മളെ ഇപ്പോൾ ഈ ഒരു ഭൂമിയിലേക്ക് വിട്ട ഈശ്വരൻ എന്താ പറയുക നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ അനുഭവിക്കാനും അതുപോലെ തന്നെ ഇന്ന ഇന്ന എന്താ പറയുക ആ ഒരു സിറ്റുവേഷനിലും കൂടി കടന്നു പോകാനും ഒക്കെ ആയിട്ടുള്ള ഒരു അവസരങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത് അതെ ഇതെല്ലാം കഴിഞ്ഞ് ഇതെല്ലാം നമ്മൾ പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അങ്ങോട്ട് പ്രവേശനം ഉണ്ടാവുള്ളൂ
2: വെയിറ്റ് ചെയ്യാം ഇനിയുണ്ട് പാസ്പോർട്ട് വിസ കിട്ടാൻ കേട്ടോ
1: അതുകൊണ്ട് ഇനി കരയരുത് ആ പാട്ട് കേട്ട് എല്ലാരും കരയും അതുകൊണ്ടാണ് ഞാൻ വെച്ചുകൊടുക്കണ്ടെന്ന് ശരത്തിനോട് പറഞ്ഞത്
2: അമ്മ വേറൊരു നല്ല പാട്ട് വെച്ചുതരാം കേട്ടോ കരയിക്കാത്തൊരു പാട്ട് ഞങ്ങളില്ലേ അരികെ ഇപ്പൊ ബോണസ് ആയിട്ട് സിമി മുളയും കിട്ടി
1: അതല്ല അല്ല നമ്മളുടെ നമ്മൾക്ക് ആശ്വാസം എന്താണോ
2: അല്ല
1: നമുക്ക് ആശ്വാസം കിട്ടുന്നത് എന്താണോ അതിലേക്ക് പോവുക അതിലേക്ക് മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക
2: നിലയ്ക്കാത്ത പാട്ടും കൂട്ടുകാരുമായിട്ട് നമ്മളുണ്ടോ
1: അപ്പൊ ഇനി കരയില്ല എന്ന് ഉറപ്പ് വന്നിട്ട് വെക്കാൻ പാടുള്ളൂ
2: സത്യം സത്യം സത്യം
1: ശരി ഓക്കെ
2: ഓക്കെ അമ്മ ബൈ ബൈ ശരി ഞാൻ ആകെ ബ്ലാങ്ക് ആയി പോയിട്ടോ എന്ത് പറഞ്ഞിട്ടാണ് അമ്മേനെ ആശ്വസിപ്പിക്കുക ആ പാട്ട് സത്യം പാട്ട് വെച്ച് നമ്മള്
1: ഇരുന്ന് കരയാൻ വേണ്ടിട്ടാ ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി
2: അതാണ് അപ്പൊ അങ്ങനെ കരയാൻ ഞാൻ സമ്മതിക്കൂല കേട്ടോ അപ്പൊ പെട്ടെന്ന് പ്രോഗ്രാം തീരാറായി ഞാൻ നല്ലൊരു പാട്ട് വെച്ചിട്ടുണ്ട് അതിന് മൂവി നല്ല പാട്ട് വെച്ചിട്ടുണ്ട് കേക്കാം നമുക്ക്
1: തീർച്ചയായിട്ടും
2: കേട്ടുകൊണ്ടിരിക്കുന്ന അരികയാണ് ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സിമിയും ശരത്തുമുണ്ട് കാതോരും

0: നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി കൂടെ അരികെ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അരികെയിൽ ഞങ്ങളോടൊപ്പം ചേരുന്നു. കേട്ടെ, ഹലോ
1: ഹലോ,
0: ആരാണ്?
2: അംബിക.
0: അംബിക ചേച്ചി എവിടെ നിന്നാണ്? വാരിക്കാട്. എവിടെ? പെരുമ്പാവൂര്. നമ്മൾ വർത്തമാനം പറഞ്ഞിട്ടുണ്ടോ പണ്ട്?
1: ഞാൻ അല്ല, റേഡിയോയ്ക്ക് എനിക്ക് വേണ്ടിട്ട് പാട്ട് ആവശ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: ആണോ?
1: ഞാൻ നിങ്ങളുടെ
2: കുടുംബത്തിലേക്ക് സ്വാഗതം.
1: എനിക്കില്ല,
0: അതല്ലേ അരികെന്ന് പേരിട്ടത്. എന്നിട്ട് അംബിക ചേച്ചിക്ക് ആരൊക്കെയുണ്ട് വീട്ടിലവിടെ?
2: ആരൊക്കെയുണ്ട്?
1: ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുള്ളൂ.
0: ആഹാ, അപ്പൊ ഞങ്ങളുണ്ട് പറഞ്ഞിട്ട് വീണ്ടും ഇപ്പൊ ഒറ്റയ്ക്കെന്ന് പറയരുത്. ഇവിടെ ആരും ഇല്ലെന്ന് പറഞ്ഞോ? ഒറ്റയ്ക്കെന്ന് പറയരുത്.
1: ഞാൻ ഇത് കൊറേ ദിവസമായി, എനിക്ക് സാധാ പോണ മോനെ
0: കേട്ടില്ല.
1: കൊറേ ദിവസമായി എനിക്ക് ഇങ്ങനെ പറയുമ്പോ നമ്പർ അയച്ചിട്ട്, ഞാൻ കൊറേ മൂന്ന് ദിവസമായി
0: നമ്പർ കേട്ട് കേട്ട്
2: എഴുതി. എനിക്ക്
1: സാധാ പോണ,
2: മനസ്സിലായി.
0: ഇനിയിപ്പോ നമ്പർ എഴുതി വെച്ചു വെച്ചോളൂ കേട്ടോ.
2: അതിരിക്കട്ടെ. അപ്പൊ ഇന്ന് എന്താ വിളിച്ച വിളിച്ച കാര്യം പറയൂ.
1: ഞാനേ ഒറ്റയ്ക്കാണ്. എന്റെ ചേട്ടൻ മരിച്ചിട്ട് 3 വർഷമാവാൻ പോണു. ചേട്ടന്റെ ഓർമ്മകളായിട്ടാണ് ജീവിച്ചു. മക്കളില്ല. ഞാൻ പാട്ട്
2: ഹലോ

0: വീണ്ടും ഒറ്റയ്ക്ക് ആയാൽ ഞാൻ വാതിലൊക്കെ
1: അടുത്ത്. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി.
0: ആ ആ സുമിമോളല്ലേ?
2: ആ സിമിയാണ്. എന്നെ അറിയോ? എന്നെ അറിയോ?
0: ആ പിന്നെ
1: ഇൻസ്പെക്ടർ ബൽറാം.
0: നിങ്ങളാണ് എന്റെ കൂട്ട്. ഒരു മണി ഞാൻ ഉറങ്ങുമ്പോ ഒരു മണിയൊക്കെ ആവും, ഉറക്കൊക്കെ കുറവാ. ചേട്ടൻ വെച്ചിട്ട് തന്റെ മൈൻഡൊക്കെ മാറി എന്നെ കുടുംബശ്രീകാര് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയി. ഞാൻ പാട്ടൊക്കെ പാടി പിന്നെ ഞാൻ തന്നെ സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ പോയി.
2: അല്ലെങ്കിൽ മൂപ്പർ അവിടെ നിന്ന് സ്വർഗത്തിൽ ഇങ്ങനെ പാർട്ടിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് ആഘോഷിച്ചോണ്ടിങ്ങനെ താഴേക്ക് നോക്കുമ്പോ ഇവിടെ ഒരാള് കണ്ടീതും കൈയേറ്റിരുന്നു മൂപ്പർക്ക് സഹിക്കോ? കരയരുത് ട്ടോ, കാരണം അവിടെ ഡി ജെ പാർട്ടിക്ക് നടക്കുമ്പോ ഇവിടുത്തെ കണ്ണീരുണ്ടാവുമ്പോ അതിന്റെ ഫ്ലോ എങ്ങ് പോകും മൂപ്പറുടെ ട്ടോ. അവിടെ നല്ല സന്തോഷമായിട്ടിരിക്കാന്ന്
0: വിചാരിക്കും.
2: സ്വാഗതം കൊച്ചി,
1: സ്വാഗതം കൊച്ചി. അപ്പൊ സെലിബ്രിറ്റി ആണല്ലോ,
2: നേരിട്ട് നോക്കിയല്ലേ കൂടെ.
1: ഞങ്ങളും ഒറ്റയ്ക്കല്ല, നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാവില്ലേ?
2: അതാണ്
1: അതൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത
2: കാര്യം.
1: അനങ്ങണ്ട,
0: നിങ്ങളുടെ ഇത് കേട്ടാണ് ഞാൻ സന്തോഷം ജീവിക്കുന്നത്.
1: ആ അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. ഈ ചെറിയ ചെറിയ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവർക്കും എന്നേ, നമ്മളത് കാണാഞ്ഞിട്ടാ.
0: ചേട്ടങ്ങനെ രണ്ടു വർഷം കണ്ടപ്പോ എന്റെ നാട്ടുകാരാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്.
1: ശരിക്കും ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നേരത്തെ ഞങ്ങളൊരു ചോദ്യം ചോദിച്ചില്ലേ, നമ്മളുടെ ഏതെങ്കിലും സന്തോഷത്തിലാണെങ്കിലും ദുഃഖത്തിലാണെങ്കിലും ആരാണ് നമ്മളുടെ കൂടെ താങ്ങായിട്ടുണ്ടാവുന്നത് എന്ന് നമ്മൾ നേരത്തെ ചോദിച്ചില്ലേ?
2: ഇതിപ്പോ അത്രയും നാട്ടുകാരും കുടുംബശ്രീക്കാരും ആരൊക്കെയോ കൂടെ ഉണ്ടെന്ന് പറയുമ്പോ തന്നെ വലിയ കാര്യമാണ്.
0: എന്റെ വീട് ചാലക്കുടി കഴിഞ്ഞാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് പോവാത്തത് ഇവിടുത്തെ നാട്ടുകാരുടെ സ്നേഹം കൊണ്ടാണ്.
1: ഇതൊക്കെ വലിയ കാര്യമാണ്, വലിയ വലിയ കാര്യങ്ങളാണ് അതൊക്കെ.
0: എല്ലാവരും എനിക്ക് നാട്ടുകാർ നല്ല
1: സഹായി. ഇത് കേൾക്കുമ്പോ
2: സന്തോഷം.
1: സാധാരണ നാട്ടുകാരെ കൊണ്ട് പൊറുതിമുട്ടി അല്ലെങ്കിൽ വീട്ടുകാരെ കൊണ്ട് പൊറുതിമുട്ടി എന്നൊക്കെയാണ് കേൾക്കാറുള്ളത്. പക്ഷെ ആ അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര ഭാഗ്യവതിയാണോന്ന്
2: അനുഗ്രഹീതയാണ് കേട്ടോ. അപ്പൊ നല്ലൊരു പാട്ട് വെച്ചാരട്ടെ, ഇടയ്ക്ക് വിളിക്കൂ, പാട്ട് വെച്ചാരട്ടെ. ഏത് പാട്ടെങ്കിലും വേണോ ചോദിക്കാണ്ട്?
1: സ്വരം പൂവിടും
2: വെച്ചേരാ കേട്ടോ. ഓക്കെ
1: ഓക്കെ
2: ചേട്ടാ, വിളിച്ചോ വിളിച്ചോ.
1: ഓക്കെ ഓക്കെ വിളിച്ചോളൂ. ഓക്കെ
2: താങ്ക് യു. ഈ ഒറ്റപ്പെട്ടു പോകലാണ് ലൈഫിൽ ഏറ്റവും വലിയ സങ്കടങ്ങളൊന്നല്ലേ, ആരോടും പറയാനില്ലാണ്ട് തിരോഫോബിയ വരിക, അതായത് തീർന്നു പോവോ എന്നൊരു പേടിയിൽ മിണ്ടി മിണ്ടി
1: അതെ
2: മിണ്ടതായി പോകുന്നൊരവസ്ഥ. ഇപ്പൊ നമുക്ക് പാട്ട് വെച്ചു കൊടുക്കാം അല്ലേ?
1: തീർച്ചയായിട്ടും പാട്ട് വെക്കും.
2: എനിക്ക് പാട്ടിലെ കഥാനായകൻ ഇരുന്നിട്ട് ഇങ്ങനെ പിയാനോ വായിക്കുന്നതും ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നതൊക്കെ ഓർമ്മ വരും. പണ്ട് സ്മൃതിലയത്തിൽ കണ്ട ഒരു പാട്ട് കേട്ടാ നമുക്ക്.
1: സ്വാഗതം കൊച്ചിലും നമ്മൾ പലപ്പോഴും കൊടുക്കുന്ന ഒരു പാട്ട് അല്ലേ.
2: ഇതാ വരുന്നു സ്വരം പോവിടുന്ന മൗനം. കേട്ടുകൊണ്ടിരിക്കുന്നത് അരികയാണ്, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: സ്വരം പൂവിടുന്ന മൗനത്തിന് ഇവിടെ താൽക്കാലികമായിട്ടൊരു സമാപ്തിയാണ്. അപ്പൊ അടുത്ത ദിവസം മറ്റു പ്രോഗ്രാമിൽ കേട്ടുമുട്ടുന്നവരേക്കും
1: ഒരുപാട് കോളുകൾ, ഒരുപാട് സ്നേഹം,
0: സ്നേഹങ്ങൾ ഒഴുകി വരുന്നുണ്ട്. കൃഷ്ണകുമാർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ,
1: അങ്ങനെ ഒത്തിരി
0: ഒത്തിരി പേര് വിളിക്കുന്നുണ്ട്. പക്ഷെ ഒരു മണിക്കൂറുള്ളൂ തൽക്കാലം നമുക്ക് പരിപാടി.
1: എല്ലാവരോടും സ്നേഹം.
0: ഇനിയും ഇനിയും ഒരുപാട് പേർക്ക് കൂടെ കൂട്ടിരിക്കാൻ, അരികെയിരിക്കാൻ, ചേർന്നിരിക്കാൻ, സ്നേഹമാകുന്ന ഇന്ധനം കൊണ്ട് പ്രജ്വലിപ്പിക്കാൻ, മനസ്സുകളെ സമാധാനിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ, ദിസ് ഈസ് മീ ആർജി ശരത് ആൻഡ്
1: ആർജി സിമി
0: സൈനിങ് ഓഫ്. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. പേരെ ഇനി കേൾക്കാം ഇംഗ്ലീഷ് വാർത്തകളും ഹിന്ദി വാർത്തകളും.